ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 5 മണി കഴിഞ്ഞു 58 മിനിറ്റ് 24 സെക്കൻഡ്. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 26, കൊല്ലവർഷം 1201, മിഥുനം 2, 2026 ജൂൺ 16, ചൊവ്വാഴ്ച.

ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് 6:10 സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒതായ്. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. ചെടികൾക്ക് രോഗം വരാതിരിക്കുവാൻ എന്തെല്ലാം മുൻകരുതലുകൾ സ്വീകരിക്കാം. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൾട്രേഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരുന്തമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം. 7:05 ആശാ പവർ MPBT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. ട്രെയിൻ സമയം 7:10 ദൃശ്യം ഐക്യർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യചാലകം. ശ്വാസകോശാർബുദം എങ്ങനെ കണ്ടെത്താം? മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വാരത സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോ ദേ വാസ് കോൺസലോസ് എഴുതിയ നോവൽ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ, അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാർ റോഡ് മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇതോടനുബന്ധിച്ച് കോട്ടക്കൽ ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതി കുമ്മി എന്ന കവിത ഒരു ഭാഗം. ആലാപനം മൃദുല. June 7 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരുന്തമണ്ണ ഹരിതം. മലപ്പുറത്തെ ഗോത്രവർഗ ജനത നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാറോട് മഞ്ചേരി പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐക്യർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇസാനുൾ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരുന്തമണ്ണ സൈബർ ജാലകം. 8:15 രസമുകളം. 8:23 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം. ഉത്തരം 8:25 കിംസ് ആരോഗ്യം സർവ്വ

പ്രധാനം. സ്പോൺസർഡ് പരിപാടി 8:35 സ്മൃതിഗീതങ്ങൾ, 9:20 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം, 9:30 മുഖാമുഖം. മഴക്കാല രോഗങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ DMO ജില്ലാ സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമിയൂർ നടത്തുന്ന അഭിമുഖം. 9:55 ഇന്നത്തെ പരിപാടികൾ എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 11:00 യുഗ്മ ഗീതങ്ങൾ. 12:00 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 നിശൽ, 12:25 ചാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ, ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 1:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർന്ന് നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ, 3:57 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 എഫ് എം പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: Slovak counterpart Robert Fico in Bratislava. Addressing a joint press conference, Mr. Modi said, elevation of ties symbolizes shared beliefs, priorities and future.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है। यह हमारे साझा विश्वास, साझा प्राथमिकताओं और साझा भविष्य का प्रतीक है। आज प्रधानमंत्री जी और मैंने हमारे सहयोग को नई दिशा और नई ऊर्जा देने पर विस्तृत रूप से चर्चा की। ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजीज, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए।
0: President of Slovakia, Peter Pellegrini, has conferred Slovakia's highest state honor, the Order of the White Double Cross First Class, upon Prime Minister Narendra Modi. Prime Minister expressed his heartfelt gratitude to the President, the government and the people of Slovakia for the distinguished honor. Accepting the award, he noted that the honor was a tribute to the 1.4 billion people of India and to the enduring bonds of friendship between India and Slovakia. The Ministry of Youth Affairs and Sports is hosting the Viksit Bharat Youth Parliament 2026 in New Delhi. Lok Sabha Speaker Om Birla will inaugurate the Viksit Bharat Youth Parliament at the national level today. The ministry said that the initiative reimagines youth engagement with democratic processes, offering young citizens a hands-on understanding of governance, policy deliberation and parliamentary functioning. Tiny Cape Verde pulled off a stunning result in its World Cup debut, shutting out heavily favoured Spain. An impressive performance by a 40-year-old goalkeeper, Virginia, helped Cape Verde play one of the favourites in the tournament to a 0-0 draw. And that is the end of this news bulletin.
2: ആകാശവാണി 102.7 മഞ്ചേരി എഫും. സമയം 6 മണി കഴിഞ്ഞ് 10:04.
3: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മൻസൂർ ഒദായി.
4: നിറഞ്ഞു തുളുമ്പിയ ഗ്ലാസ്സിലേക്ക് നമുക്ക് വല്ലതും ഒഴിക്കാനാവുമോ? കപ്പിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ ഇത്തിരിയെങ്കിലും ഗ്യാപ്പ് വേണ്ടേ? നിറഞ്ഞ പാത്രത്തിലേക്ക് വെള്ളമോ ഭക്ഷണ പദാർത്ഥങ്ങളോ നിറയ്ക്കാൻ ശ്രമിച്ചാൽ അത് പുറത്തു പോവുകയേ ഉള്ളൂ. ആർക്കും ഉപകാരപ്പെടാതെ അവ നഷ്ടമാവുകയും ചെയ്യും. പലതരം ചിന്തകളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. ചിന്തകളിൽ മിക്കതും നമുക്ക് പ്രയോജനമില്ലാത്തവയാണ്. ചിലത് നമുക്ക് ഭാരമുണ്ടാക്കുന്നവ, മറ്റു ചിലതാകട്ടെ നമുക്ക് ദോഷം ചെയ്യുന്നവയും. അനാവശ്യമായ ചിന്തകൾ കയറിക്കൂടിയത് കാരണം നല്ല കാര്യങ്ങൾക്ക് മനസ്സിൽ ഒട്ടും സ്ഥലമില്ലാതാവുകയാണ്. ശാന്തമായൊരു തടാകത്തിലേക്ക് കൊച്ചു കൊച്ചു കല്ലുകൾ ഇട്ടാൽ തന്നെ അതിൽ ഓളങ്ങൾ ഉണ്ടാവും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ചിന്തകളുടെ വേലിയേറ്റങ്ങളും കൊടുങ്കാറ്റുകളുമൊക്കെ സൃഷ്ടിക്കാൻ ചില്ലറ കാര്യങ്ങൾ മതി. മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ മനസ്സിൽ വലിയ ചലനങ്ങളുണ്ടാക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് അനിഷ്ടകരവും അപ്രതീക്ഷിതവുമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും. അപ്രിയ കാര്യങ്ങളുടെ അപ്പുറം കാണാതിരുന്നാൽ അവ എന്നും നീറുന്ന പ്രശ്നങ്ങളായി മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും ചെയ്യും. നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളുമ്പോഴാണ് മനസ്സ് സ്വസ്ഥമാവുക. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷം ലഭിക്കില്ല. നിർഭയത്വവും ശാന്തതയും പ്രദാനം ചെയ്യുന്ന ചിന്തകളാണ് മനസ്സിൽ ഇടം പിടിക്കേണ്ടത്. ജീവിതത്തിൽ വളർച്ച നേടാൻ നമ്മൾ ചിലപ്പോൾ പഴയ പല ധാരണകളും ഒഴിവാക്കേണ്ടി വരും. നെഗറ്റീവ് ചിന്തകൾ പലതും വെടിയുകയും വേണം. അപ്പോഴാണ് മനസ്സിൽ പുതിയ സാധ്യതകൾക്ക് ഇടമുണ്ടാവുന്നത്. നിത്യജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങൾ പോലും അംഗീകരിക്കാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് മനസ്സ് പ്രക്ഷുബ്ധമാവുന്നത്. അത്തരം മനസ്സിലേക്ക് വിജ്ഞാനത്തിന്റെ വെളിച്ചം കയറില്ല. വിവേകപൂർവമായ പെരുമാറ്റങ്ങൾ ഈ മനസ്സുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാവതുമല്ല. മനസ്സിനെ ലളിതമാക്കുകയും തുറന്ന നിലയിൽ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് പുതിയ അറിവുകളും അനുഭവങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഒരു ശൂന്യമായ ഗ്ലാസ് പോലെ മനസ്സ് തുറന്നിരിക്കുമ്പോൾ മാത്രമേ അതിലേക്ക് നല്ല ചിന്തകളും അറിവുകളും ഒഴുകിയെത്തുകയുള്ളൂ. സമാധാനം കെടുത്തുന്ന ചിന്തകളെ തുടക്കത്തിലെ നാം നിർവീര്യമാക്കണം.

0: അല്ലെങ്കിൽ അവയെ വഴിതിരിച്ചുവിട്ട് ബദൽ ചിന്തകൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനമില്ലാതാവും. അറിവും ആനന്ദവും വിനോദവും വിജ്ഞാനവും സൗഹൃദവും സംതൃപ്തിയുമൊക്കെ കടന്നുവരാൻ നമ്മുടെ ഹൃദയം വിശാലമാവേണ്ടതുണ്ട്. സങ്കുചിതത്വമില്ലാത്ത മനസ്സിന്റെ ഉടമകളാവുക എന്നത് വലിയ ഭാഗ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം: സ്വമനസ്സിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് മുക്തി നേടിയവരാരോ അവരത്രെ വിജയം വരിച്ചവർ. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നാണല്ലോ. ഹൃദയം ശുദ്ധമായാൽ ശരീരം മുഴുവൻ നന്നാവുമെന്നും അത് മോശമായാൽ ശരീരം മുഴുവൻ ചീത്തയാകുമെന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നല്ല ചിന്തകൾക്ക് ഇടം നൽകാൻ നമ്മുടെ ഹൃദയം എപ്പോഴും വിശാലമായിരിക്കട്ടെ.
1: ഡോക്ടർ മൻസൂർ ഒദായി തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9778392332. നമ്പർ ആവർത്തിക്കാം: 9778392332. സുഭാഷിതം. ആകാശവാണി 102.7 മഞ്ചേരി FM.

0: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 126.01 ചെന്നൈ മംഗളൂരു മെയിൽ 9 മിനിറ്റ് വൈകി 6:37. 120.81 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി 6:44. 165.27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566.07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50. 563.22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം. ചരിത്രപഥം.
0: ഇന്ന് June 16. ചരിത്രത്തിൽ ഇന്നാണ് 1963 വലന്റിന വ്ളാഡിമിർ തെരഷ്കോവ ബഹിരാകാശത്ത് പറന്ന ആദ്യ വനിതാ വൈമാനികയായത്. വെസ്തോക്ക് 6 June 16 തുടങ്ങി 3 ദിവസം കൊണ്ട് ഭൂമിയെ 48 പ്രാവശ്യം ഭ്രമണം ചെയ്തു. 2014 ശീതകാല ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പതാക വഹിച്ചത് തെരഷ്കോവയാണ്.
1: ചരിത്രപഥം.

0: കാർഷിക വൃത്താന്തം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
0: കാർഷിക വൃത്താന്തം.
1: പ്രായോജകർ
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം. അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
1: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
0: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ചെടികൾക്ക് രോഗം വരാതിരിക്കാനായി എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? കാർഷിക വൃത്താന്തം പരിപാടിയിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ

0: അഗ്രികൾച്ചറൽ അസിസ്റ്റന്റായ പി ആർ രമ്യ.
1: നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ചെടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. അങ്ങനെ വരാതിരിക്കാനായി മുൻകരുതൽ എന്ന നിലയിൽ ഒരു മരുന്ന് ചെടികൾക്ക് കൊടുക്കാം. ഈ മരുന്നിനെക്കുറിച്ച് വിത്തുകൾ നടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ഈ മരുന്നിന്റെ പേരാണ് സ്യൂഡോമോണാസ്. ഇതൊരു മിത്ര ബാക്ടീരിയ ആണ്. ഇവ മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുന്നതോടൊപ്പം വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പൗഡർ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ഇവ കടകളിൽ ലഭിക്കുന്നതാണ്. പൗഡർ ആണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലും ലിക്വിഡാണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിലും കലർത്തി ഉപയോഗിക്കാം. ഇങ്ങനെ ഉണ്ടാക്കുന്ന ലായനി തൈകളായിരിക്കുന്ന പ്രായത്തിൽ 1 കപ്പ് വീതം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളായി കഴിയുമ്പോൾ ഇലകളിലും തളിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് നൽകേണ്ടതാണ്. ഇത് ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ കുമിൾ രോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുകയും ഇലപ്പുള്ളി രോഗം, ചെടികൾ വാടിപ്പോകൽ എന്നിവയ്ക്ക് ഒരു മരുന്നായി മാറുകയും ചെയ്യുന്നതാണ്. രോഗങ്ങളെപ്പോലെ തന്നെ ചെടികളെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് കീടങ്ങൾ. കീടാക്രമണം ഉണ്ടാകാതിരിക്കാനായി മുൻകരുതൽ എന്ന നിലയിൽ ഒരു ജൈവ കീടനാശിനിയും നമുക്ക് കൊടുക്കാം. ഇതിനായി വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന വേപ്പെണ്ണ കലർന്ന ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി 2 ml 1 ലിറ്റർ എന്ന അളവിൽ കലക്കി ആഴ്ചയിൽ ഒരിക്കൽ വീതം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കീടങ്ങൾ കൂടുതലും ചെടിയുടെ ഇലകളുടെ അടിവശത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. അതുകൊണ്ട് ജൈവ കീടനാശിനി ഇലകളുടെ അടിവശത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ കീടാക്രമണം വലിയൊരു അളവ് വരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഇനി പറയാൻ പോകുന്നത് കീടനാശിനിയായും ഒരു ഗ്രോത്ത് ഹോർമോണായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നിനെ കുറിച്ചാണ്. ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ മത്തി ശർക്കര മിശ്രിതം എന്നാണ് ഇതിന്റെ പേര്. ഫിഷ് അമിനോ ആസിഡ് ചെടികളിൽ പെൺപുഷ്പങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം കായ്പിടുത്തം വർദ്ധിപ്പിക്കും. കായ്കൾക്ക് നല്ല വലിപ്പവും തൂക്കവും കായ്കൾ രുചിയുള്ളതാക്കിയും ഇത് മാറ്റും. പയറിനെ ആക്രമിക്കുന്ന ചാഴി പോലെ ഉള്ളവയെ അകറ്റി നിർത്താൻ ഫിഷ് അമിനോ ആസിഡ് സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായും ഫിഷ് അമിനോ ആസിഡ് പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കേണ്ടതാണ്. കീടപ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ചെയ്താലും ചില കീടങ്ങൾ നിയന്ത്രണ വിധേയമാകണമെന്നില്ല. അതിലൊന്നാണ് ഇലതീനിപ്പുഴുക്കൾ. ഇവയുടെ ശല്യമുണ്ടായാൽ 10 ഗ്രാം വിവേറിയ ബാസിയാന എന്ന കുമിൾ നാശിനി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി തളിച്ചു കൊടുക്കാം. അതുപോലെ നീരുറ്റി കുടിക്കുന്ന പ്രാണികളുടെയും പ്രത്യേകിച്ച് മീലിമൂട്ടയുടെയും ഉപദ്രവമുണ്ടായാൽ 10 ഗ്രാം വെർട്ടിസീലിയം ലെക്കാനി എന്ന കുമിൾ നാശിനി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിലും കലക്കി തളിച്ചു കൊടുക്കാം.
0: ചെടികൾക്ക് രോഗം വരാതിരിക്കാനായി എന്തെല്ലാം മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പി ആർ രമ്യയാണ് കാർഷിക വൃത്താന്തത്തിൽ ഇതുവരെ സംസാരിച്ചത്. അവരുടെ ഫോൺ നമ്പർ 9074756950. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
3: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: ഫോൺ 9744555024.
4: ആകാശവാണി 102.7 മഞ്ചേരി FM.
5: ഷക്കീര, we are ready.
6: We are ready.
7: We are ready.
8: We are ready. We are ready.

പ്രിയപ്പെട്ടവരെ, ഇന്ന് 10:15 ഫുട്ബോൾ ബേറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം 0483 295 50 0 0 0 0 4 8 3 2 9 5 0 8 0 0. ഫുട്ബോൾ ബേറ്റ്സ് ഇന്ന് രാവിലെ 10:15.

0: ഇന്ന് രാവിലെ 7:40 ആയുർ ആരോഗ്യത്തിൽ June 21 അന്താരാഷ്ട്ര യോഗാ ദിനം. ഇതിനോടനുബന്ധിച്ച് കോട്ടയിൽ ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ സംസാരിക്കുന്നു. 7:50 ഹരിതം പരിപാടിയിൽ മലപ്പുറത്തെ ഗോത്രവർഗ ജനതയെക്കുറിച്ച് നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ സംസാരിക്കുന്നു. കേൾക്കാം. 9:30 മുഖാമുഖത്തിൽ മഴക്കാല രോഗങ്ങളെക്കുറിച്ച് മലപ്പുറം ജില്ലാ DMOയും ജില്ലാ സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തുന്ന അഭിമുഖം.
1: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
2: ദൃഷ്ടി
1: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥി ഉണ്ടോ എന്നൊരു സംശയം. ഇനിയിപ്പൊ എന്താ ചെയ്യാ?
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റിഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവിൽ വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
1: അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ, ബൈപാസ് റോഡ്, കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
1: ഫോൺ 0483271439.
5: ദൃഷ്ടി.
0: ലോകത്തെ ആകെ ഇന്ധന പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട ഇറാനും ഇസ്രായേൽ സഖ്യവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. 107 ദിവസം നീണ്ടുനിന്ന സംഘർഷം അവസാനിക്കുന്ന കരട് കരാർ അമേരിക്കയും ഇറാനും അംഗീകരിച്ചു. സംസ്ഥാനത്തെ 3125 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാവുന്ന പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ജനസംഖ്യാ കണക്കെടുപ്പായ സെൻസസ് 2027 ഭാഗമായി വിവരങ്ങൾ വ്യക്തികൾക്ക് സ്വന്തമായി രേഖപ്പെടുത്താനാകുന്ന സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. മലപ്പുറം നഗരസഭാ പരിധിയിലെ രണ്ടിടങ്ങളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി നഗരസഭയിൽ അടിയന്തര യോഗം ചേർന്നു. പുതിയ സാമ്പത്തിക വർഷം രാജ്യത്ത് നിന്നുള്ള ചരക്ക് കയറ്റുമതിയിൽ മികച്ച തുടക്കം. ഏപ്രിലും മെയിലും ചരക്ക് കയറ്റുമതി 4,000 കോടി ഡോളറിന് മുകളിൽ. പ്ലസ് വൺ ആദ്യ അലോട്ട്മെന്റ് പ്രകാരം 40,586 പേർ ഇന്നലെ സ്കൂളിൽ ചേർന്നു. ഇതിൽ 29,053 കുട്ടികൾ സ്ഥിരം പ്രവേശനം നേടിയവരാണ്. ഇന്ത്യ ശ്രീലങ്ക എ ടീമുകൾ തമ്മിൽ ധാമ്പുള്ളയിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ സൂപ്പർ ഓവറിൽ ഇന്ത്യയെ കീഴടക്കി ശ്രീലങ്ക. നേഷൻസ് കപ്പ് വനിതാ ഹോക്കിയിൽ US തോൽപ്പിച്ച ഇന്ത്യ. പൂൾ എയിലെ ആദ്യ മത്സരത്തിൽ 3-2 ഇന്ത്യൻ വനിതകളുടെ ജയം. വേൾഡ് കപ്പ് ഫുട്ബോൾ വാർത്തകൾ. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ലോക റാങ്കിംഗിൽ 3 സ്ഥാനക്കാരും നിലവിലെ യൂറോ ചാമ്പ്യന്മാരുമായ സ്പെയിനെ സമനിലയിൽ കുടുക്കി കന്നിക്കാരായ കേപ് വെർദെ. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ ആധികാരികമായി തോൽപ്പിച്ച് സ്വീഡന് 3 പോയിന്റ്. ഗ്രൂപ്പ് എഫ് മത്സരത്തിൽ 2-2 ജപ്പാനും നെതർലാൻഡ്സും സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇന്ന് പുലർച്ചെ ആഫ്രിക്കൻ കരുത്തരായ ഈജിപ്റ്റ് ബെൽജിയത്തെ സമനിലയിൽ തളച്ചു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗലിനെയും നാളെ പുലർച്ചെ 3:30 ഇറാഖ് നോർവേയെയും രാവിലെ 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും.
6: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
5: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി, എടപ്പാൽ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
0: പ്രിയപ്പെട്ടവരെ, കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കും. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്നലെ സംസ്ഥാനത്ത് കാലവർഷം ദുർബലമായിരുന്നു. ഇപ്പോൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.
7: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
8: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
9: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നുമല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
10: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലമായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
9: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവോടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400181000.

0: സ്വർണം പവന് 1800 രൂപ കൂടി 111,120 രൂപയായി. തങ്കം 10 ഗ്രാമിന് 148,800 രൂപ. വെള്ളി കിലോയ്ക്ക് 256,100 രൂപ. വെളിച്ചെണ്ണ കിൻഡലിന് കോഴിക്കോട് 23,200, വടകര 23,070, മാനന്തവാടി 26,800 രൂപ. കൊപ്ര കിൻഡലിന് കോഴിക്കോട് എടുത്തപടി 12,800, വടകര 15,500. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കോഴിക്കോട് റോട്ടറി 3,700. നാളികേരം 1,000, പാലക്കാട് 21,500, പൊന്നാനി 14,500, കോഴിക്കോട് 14,740, മഞ്ചേരി കിൻഡലിന് 3,800, മാനന്തവാടി കിൻഡലിന് 5,600, കയർ കിൻഡലിന് കോഴിക്കോട് ബേപ്പൂർ 6,000, കോഴിക്കോട് കൊയിലാണ്ടി 9,000, റബ്ബർ കിൻഡലിന് മാനന്തവാടി 23,500, കോഴിക്കോട് 26,600, ഏലം പച്ച കിലോഗ്രാമിന് കോഴിക്കോട് 2,700, മാനന്തവാടി 3,300, അടയ്ക്ക 1,000 പാലക്കാട് 3,750, പൊന്നാനി 4,000, കോഴിക്കോട് കിൻഡലിന് 7,000, മഞ്ചേരി കിൻഡലിന് 7,500, കൊട്ടപ്പാക്ക് കിൻഡലിന് കോഴിക്കോട് പഴയത് 37,000, കോഴിക്കോട് പുതിയത് 37,000, മാനന്തവാടി പുതിയത് 34,000, പുകയില മീനമ്പാളയം കിൻഡലിന് പാലക്കാട് 21,000, കോഴിക്കോട് 8,300, മാനന്തവാടി 36,000, കുരുമുളക് കിൻഡലിന് മഞ്ചേരി നാടൻ 67,500, കോഴിക്കോട് നാടൻ 66,500, കോഴിക്കോട് ചേട്ടൻ 67,000, മാനന്തവാടി ചേട്ടൻ 69,500, കോഴിക്കോട് വയനാടൻ 67,000, ചുക്ക കിൻഡലിന് പാലക്കാട് 30,000, കോഴിക്കോട് 25,000, മാനന്തവാടി 22,500, ഇഞ്ചു കിൻഡലിന് കോഴിക്കോട് പുതിയത് 9,500, മാനന്തവാടി പഴയത് 6,700, മാനന്തവാടി പുതിയത് 6,700, പച്ചക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,400, മാനന്തവാടി 2,200, ഉണക്കക്കപ്പ കിൻഡലിന് കോഴിക്കോട് 2,700, ശർക്കര കിൻഡലിന് പാലക്കാട് 5,500, കോഴിക്കോട് 5,300, മാനന്തവാടി പാണ്ടി 4,900, നിലക്കടല കിൻഡലിന് പാലക്കാട് 17,000, ചിറ്റൂർ 16,500, കോഴിക്കോട് 13,000. കോഴിമുട്ട 100 കോഴിക്കോട് ലഗൂൺ 700, മാനന്തവാടി ലഗൂൺ 660, വെറ്റില 100 തിരൂർ 40, കൈതച്ചക്ക കിൻഡലിന് മാനന്തവാടി 6,300, കോഴിക്കോട് 7,500, പഞ്ചസാര കിൻഡലിന് പാലക്കാട് 4,440, കോഴിക്കോട് 4,400, മാനന്തവാടി 4,450, മഞ്ഞൾ കിൻഡലിന് കോഴിക്കോട് 16,000, മാനന്തവാടി 16,000, നേന്ത്രക്കായ കിൻഡലിന് പാലക്കാട് 3,400, മഞ്ചേരി 2,200, കോഴിക്കോട് 4,200, മാനന്തവാടി 3,400.
1: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
2: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
0: ഇനി ചലച്ചിത്ര ഗാനം കേൾക്കാം. ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന പോച്ചൽ ഖാദർ, സംഗീതം എ ടി ഉമ്മാർ.

യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഇതാ ഒരു ധിക്കാരി. ഗാനരചന ഭോജൽ ഖാദർ, സംഗീതം നൽകിയത് എ ടി ഉമ്മർ. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റ് 58 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൌഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച

ഇരു വിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകൾ ഒന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്കപ്പെട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്കപ്പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡം

0: ICMR മാനദണ്ഡ പ്രകാരം രണ്ടാം ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ രണ്ടാം പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ രണ്ടുപേർക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ രണ്ട് ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 വർഷവും സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ ഇ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൌൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൌദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാന്റ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപോ വർദ്ധ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വല കാത്ത കേപോ വർദ്ധയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19-ാം മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65-ാം മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൌദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയം സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
3: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു നൽകും. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാകുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, TM കൃഷ്ണ, രമേശ് നാരായണൻ

0: നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 8 സെക്കൻഡ്.

0: എഫ്എം ശുഭദിന പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആദ്യം
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: മോളെ, എന്റെ ശരീരം മൊത്തം വേദന, കാൽമുട്ടിന്റെ തേയ്മാനാച്ച കൂടി കൂടി വരിക, എന്താ ചെയ്യാ?
3: അമ്മ ഇനി വിഷമിക്കണ്ട, നമുക്ക് എടരിക്കോടുള്ള കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയറിൽ പോകാം. അവിടെ ആച്ച മുട്ടിന് മാത്രല്ല, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ തുടങ്ങിയ എല്ലാ വേദനകൾക്കും PRP പോലുള്ള അതിനൂതന ചികിത്സയുണ്ട്.
2: ഹാവൂ, ആശ്വാസമായി.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിലും വിവിധ പ്രാദേശിക ക്യാമ്പസുകളിലും 2026-27 അക്കാദമിക വർഷത്തിൽ ആരംഭിക്കുന്ന 4 വർഷ ബിരുദം BFA, ഡിപ്ലോമ ഇൻ ആയുർവേദ, പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 20 വരെ ദീർഘിപ്പിച്ചു. വിശദവിവരങ്ങൾക്ക് www.ssus.ac.in സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ UG.SSUS.AC.in വഴി നൽകാം. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും UIT IHRD സെന്ററുകളിലെയും 4 വർഷ ബിരുദ പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെന്റ് അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വെബ്സൈറ്റ് വിലാസം admissions.kerala university.ac.in. ഓപ്ഷനുകൾ ചേർക്കാനും പുനഃക്രമീകരിക്കാനും ഇന്നുവരെ സമയമുണ്ട്. പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തുന്നവർ പുതിയ പ്രിന്റൌട്ട് സൂക്ഷിക്കണം. സാങ്കേതിക കാരണങ്ങളാൽ ചേർത്തല KVM കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷനെ അഡ്മിഷൻസ് വെബ്സൈറ്റിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഈ കോളേജ് ഓപ്ഷൻ നൽകിയവർക്കും ഓപ്ഷൻ ക്രമീകരിക്കാം. ഒന്നാം ഘട്ട അലോട്ട്മെന്റ് നാളെ വൈകിട്ട് 5 ശേഷം പ്രസിദ്ധീകരിക്കും. വിശദമായ ഷെഡ്യൂൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. MBA പ്രവേശനത്തിന് KMAT Session 2 പ്രവേശന പരീക്ഷയുടെ പുതുക്കിയ ഉത്തരസൂചികയും താൽക്കാലിക ഫലവും അപേക്ഷകർ ഓൺലൈനായി രേഖപ്പെടുത്തിയ ഉത്തരങ്ങളും www.ce.kerala.gov.in പ്രസിദ്ധീകരിച്ചു. ഫലത്തെപ്പറ്റി പരാതിയുള്ളവർ പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ ഇമെയിൽ മുഖേന നാളെ 2 മണിക്ക് മുൻപ് അറിയിക്കണം. ഇമെയിൽ വിലാസം seekinfo.ce@kerala.gov.in. ഇന്റഗ്രേറ്റഡ് പഞ്ചവത്സര LLB, ത്രിവത്സര LLB കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെ വൈകിട്ട് 5 മണി വരെയായി ദീർഘിപ്പിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് www.ce.kerala.gov.in സന്ദർശിക്കുക. 1 വർഷം ദൈർഘ്യമുള്ള KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് കോഴ്സുകളിലേക്ക് ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. സാങ്കേതിക

0: വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരത്തുള്ള ട്രെയിനിംഗ് ഡിവിഷനിലാണ് കോഴ്സ് നടത്തുന്നത്. കേരള ഗവൺമെന്റ് അംഗീകാരമുള്ളതാണിത്. യോഗ്യത SSLC അഥവാ തത്തുല്യ യോഗ്യത പാസ്സായിരിക്കണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 247 7200. വെബ്സൈറ്റ് വിലാസം www.captkerala.com. കേരള സർവകലാശാല നാളെ മുതൽ തുടങ്ങാനിരുന്ന രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ 22 മുതൽ നടത്തും. പുതുക്കിയ ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കാസർകോട് മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, കോഴിക്കോട് AWH കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് എന്നിവ നടത്തുന്ന ഓഡിയോളജി, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്നീ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി ഇന്നു മുതൽ അടുത്ത മാസം 3 വരെ അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0471 256 0361.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8-5.
3: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: പ്രിയപ്പെട്ടവരെ, സമയം 7 മണി കഴിഞ്ഞ് 14 സെക്കൻഡ്. ഇന്നത്തെ ചിന്താവിഷയം: സത്യസന്ധമായ കവിതകൾ എഴുതുന്ന ആൾ തനിക്ക് ചുറ്റും സദ്ഫലങ്ങൾ ഉണ്ടാക്കും. ഇത് അക്കിത്തത്തിന്റെ വാക്കുകളാണ്. സത്യസന്ധമായ കവിതകൾ എഴുതുന്ന ആൾ തനിക്ക് ചുറ്റും സദ്ഫലങ്ങൾ ഉണ്ടാക്കും. ഈ വരികൾ അക്കിത്തത്തിന്റേതാണ്.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
5: എന്നും രാവിലെ 8-3.
4: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
0: ഇനി ഇന്നത്തെ ചോദ്യം: 16 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് 2027 ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതാണ്? ചോദ്യം ആവർത്തിക്കാം. 16 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് 2027 ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുക FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ.
6: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
7: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
5: പ്രായോജകർ
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
9: ചോലകൾ ഇളനീർ കുളിരുമായി വന്നപ്പോൾ നീലച്ച മാനത്ത് നവവസന്തം. ഗീതാദേവി വാസുദേവൻ ആലപിച്ച ഗാനം. PP ശ്രീധരനുണ്ണിയുടെ രചന. കടുത്തുരുത്തി TR രാധാകൃഷ്ണന്റെ സംഗീതം.

0: പി പി ശ്രീധരൻ ഉണ്ണിയുടെ വരികൾക്ക് കടുത്തുരുത്തി ടി ആർ രാധാകൃഷ്ണൻ സംഗീതം നൽകി. ഗീതാദേവി വാസുദേവൻ ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
7: 55-inch വലിയ LED ടിവിയിൽ ഓൺക്യു സ്പീക്കറിന്റെ ശബ്ദമികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2,795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
8: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
8: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി.
8: അലോഹ ഹോസ്പിറ്റൽ.
10: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
11: സോളമന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
12: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
11: വീട്ടിലൊരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
12: അതെങ്ങനെ?
11: ഒരു ആശ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
12: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
13: കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ മുതിർന്ന പൌരന്മാർക്കുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ കോഴ്സിൽ പ്രവേശനം ആരംഭിച്ചു. സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ നേരിട്ടെത്തി പ്രവേശനം നേടാം. ഫോൺ നമ്പറുകളുണ്ട്: 0495-23-70026, മറ്റു നമ്പർ 8891-370026. വ്യവസായ വാണിജ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേരി പയ്യനാട് കോമൺ ഫെസിലിറ്റി സർവീസ് സെന്ററിൽ ഈ മാസം 19 വരെ സംരംഭകർക്കായി ലാറ്റക്സ്, ഡ്രൈ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനം സംഘടിപ്പിക്കും. ഒരു എക്സ് ഷീറ്റ്, പശ, റബ്ബർ, റബ്ബർ മാറ്റ്, റബ്ബർ ബാൻഡ്, ബലൂൺ, ഗ്ലൗസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനമാണ് സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓഫീസിൽ നേരിട്ടോ ഇമെയിൽ വഴിയോ ബന്ധപ്പെടാം. പരിശീലന ഫീസ് 1,000 രൂപയാണ്. ഫോൺ നമ്പർ 0483-27-68507. കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ 601/2024 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട വൺ ടൈം വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവർക്കുള്ള അഭിമുഖം നാളെ മുതൽ ഈ മാസം 19 വരെ തീയതികളിൽ PSC കോഴിക്കോട് ജില്ലാ ഓഫീസിൽ നടക്കും. പ്രൊഫൈലിൽ നിന്ന് അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് ആവശ്യമായ രേഖകൾ സഹിതം എത്തണം. വ്യക്തിഗത ഇന്റർവ്യൂ മെമ്മോ അയക്കില്ല. പരിഷ്കരിച്ച K-ഫോം PSC വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇന്റർവ്യൂ സമയത്ത് ഹാജരാക്കണം. ഫോൺ നമ്പർ 0495-23-71971. പാലക്കാട് ചിറ്റൂർ കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 25 ദിവസത്തെ പൈത്തൺ കമ്പ്യൂട്ടർ പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 20 വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ CDCയിൽ നേരിട്ടോ ഫോൺ വഴിയോ പേര് രജിസ്റ്റർ ചെയ്യണം. മുമ്പ് രജിസ്റ്റർ ചെയ്തവർ സ്ലിപ്പ് കൊണ്ടുവരണം. ഫോൺ നമ്പർ 0492-23-22-3297.
14: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
15: കണ്ണങ്കണ്ടി മഴക്കാല മേള.
16: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻസ് 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
15: കണ്ണങ്കണ്ടി.
17: ആസ്മ

0: അലർജി, മൈഗ്രെയിൻ, കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ETU എഡ്യൂക്കേഷൻ മാൾ, മഞ്ചേരി, തൂലിക, തിങ്കളാഴ്ച രാവിലെ 7:50.
3: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
2: ETU സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി.
4: ട്രെയിൻ സമയം.
5: ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 22:610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
4: ട്രെയിൻ സമയം.
6: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തുംപാടം, തൃശൂർ. ആരോഗ്യജാലകം.
7: ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്. ആരോഗ്യജാലകം.
8: പ്രായോജകർ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
9: മരുന്നിനങ്ങളുടെ കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം. അവിടെ പോയവർക്കൊക്കെ ദൃശ്യത്തെ കുറിച്ച് 100 നാവാ. ക്വാളിറ്റിയും കെയറൊക്കെ ഒന്നാം തര. റേറ്റ്സ് ആണെങ്കിലോ കുറവും.
7: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
8: ദൃശ്യം കണ്ണാശുപത്രി.
11: ശ്വാസകോശാർബുദം എങ്ങനെ കണ്ടെത്താം? ഇന്ന് ആരോഗ്യജാലകത്തിൽ സംസാരിക്കുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ P. വരദ.
12: രോഗലക്ഷണങ്ങളുമായി ഒരു വ്യക്തി ഡോക്ടറുടെ സമീപം എത്തുമ്പോൾ വ്യക്തിയുടെ ഹിസ്റ്ററി, അതായത് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വരുന്ന രോഗിയുടെ ജോലി, അവരുടെ പുകയിലയുടെ ഉപയോഗം, എത്ര കാലമായി ഉപയോഗിക്കുന്നു, എത്ര അളവ്, ഇതെല്ലാം അറിയേണ്ടതാണ്. മറ്റ് പാരമ്പര്യവും എല്ലാം നമ്മൾ ചോദിച്ചറിയേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ശാരീരിക പരിശോധന അഥവാ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. ഇതിൽ കയ്യിലെ വിരലുകൾ തടിച്ചു വീർത്തു വരുന്നൊരു അവസ്ഥ, അതായത് ക്ലബ്ബിംഗ് എന്ന് പറയും, അതോ അല്ലെങ്കിൽ കഴല വീക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൂചന ഈ ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്നും നമുക്ക് കിട്ടും. ഈ ഹിസ്റ്ററിയും എക്സാമിനേഷനും നമുക്ക് ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെ ലളിതവുമായ ഒന്നാണ് നെഞ്ചിന്റെ എക്സ്റേ എടുക്കുന്നത്. ചെസ്റ്റ് എക്സ്റേയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി അഥവാ അപാകത കാണുകയാണെങ്കിൽ നമുക്ക് CT സ്കാൻ എടുക്കാം. ഇത് രോഗനിർണയത്തോടൊപ്പം രോഗവ്യാപനം അറിയാനും അസുഖത്തിന്റെ സ്റ്റേജ് അറിയാനും സഹായകമാണ്. ഈ അസുഖത്തിന്റെ സ്റ്റേജ് അറിയുന്നത് ഇതിന്റെ ചികിത്സയുടെ തീരുമാനമെടുക്കുന്നതിൽ ഒരു വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ലളിതമായ പരിശോധനയാണ് സ്പ്യൂട്ടം സൈറ്റോളജി. ഇത് എല്ലാത്തരം ക്യാൻസറുകളിലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടണമെന്നില്ല. എന്നിരുന്നാലും കഫത്തിൽ ശ്വാസകോശ ക്യാൻസറിന്റെ, അതായത് അർബുദത്തിന്റെ കോശങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ്, സ്പ്യൂട്ടം സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ, സഹായകമാണ്. മറ്റൊന്നാണ് ബ്രോങ്കോസ്കോപ്പി, അതായത് മൂക്കിലൂടെ എൻഡോസ്കോപ്പ് അഥവാ ബ്രോങ്കോസ്കോപ്പ് കടത്തി ശ്വാസകോശത്തിനുള്ളിലും അതുവരെയുള്ള പാതകളിൽ, അതായത് വോക്കൽ കോഡ്, ട്രക്കിയ, ബ്രോങ്കസ് എന്നിങ്ങനെ ഈ പാതകളിലെല്ലാം കാണാനും അവിടെ മുഴകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ബയോപ്സി എടുത്ത് രോഗനിർണയം നടത്താനും അതിൽ നിന്നും ക്യാൻസറിന്റെ ടൈപ്പ്, മുകളിൽ പറഞ്ഞ സ്മോൾ സെല്ലാണോ നോൺ സ്മോൾ സെല്ലാണോ, അതിൽ അഡിനോ കാർസിനോമയാണോ സ്ക്വാമസ് സെൽ കാർസിനോമയാണോ എന്നൊക്കെ അറിയാനും സാധിക്കും. ഇനി അഥവാ മുഴകളൊന്നും ഇല്ലെങ്കിൽ പോലും ശ്വാസകോശങ്ങളിൽ നിന്നും വരുന്ന സ്രവങ്ങളും രോഗനിർണയത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നെ മുൻപ് പറഞ്ഞതുപോലെ നെഞ്ചിൽ നീര് കെട്ടിയിട്ടുള്ള അവസ്ഥ, പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നീര് കുത്തിയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ക്യാൻസറിന്റെ സാധ്യത മനസ്സിലാക്കാം. മറ്റു ഭാഗങ്ങളിലേക്കുള്ള രോഗവ്യാപനം അറിയാൻ PET സ്കാൻ സഹായകമാണ്. ബ്രെയിനിലേക്ക് രോഗവ്യാപനം അറിയാനായിട്ട് MRI ബ്രെയിനും സഹായകം തന്നെയാണ്.
11: ശ്വാസകോശാർബുദം എങ്ങനെ കണ്ടെത്താം? ഇതുവരെ സംസാരിച്ചത്

0: ജിരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
1: ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്. ആരോഗ്യജാലകം സമാപിക്കുന്നു.
2: സമർപ്പിച്ചത് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവുമായി NABH അംഗീകാരത്തോടെ ദൃശ്യം കണ്ണാശുപത്രി.
3: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങണ്ടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.
4: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദു ഷീന.
5: അന്ന് സ്ത്രീകളുടെ വേഷം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
6: കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ.
4: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP ബിന്ദു ഷീന.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
7: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അമ്മയ്ക്ക് കരുതലായി,
7: കുഞ്ഞിന് കാവലായി.
2: അലോഹ ഹോസ്പിറ്റൽ.
8: വാത്സല്യം ഡേ കെയർ, പുതുപ്പറമ്പ് റോഡ്, കൊട്ടക്കൽ.
7: രംഗഗീതം ബുധൻ രാവിലെ 8:20.
9: കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കി തിരികെ ഏൽപ്പിക്കുന്ന പകൽ വീട്.
8: 9847341588.
10: വെള്ളിയാഴ്ച രാവിലെ 7:50 IQ ഓപ്റ്റിക്കൽസ് സമകാലികം.
8: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം, IQ ഓപ്റ്റിക്കൽസ്, കൊട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
2: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
11: ഫോൺ 0483280500.
12: എന്താ ചെങ്ങായി എന്റെ കാൽമുരി കെട്ടൊക്കെ?
13: ഒന്നും പറയണ്ടടോ, ഇന്നലെ പന്ത് കളിക്കാൻ പോയതാ, മിക്കവാറും സർജറി വേണ്ടി വരും.
12: ഈ എന്തിനാണോ പേടിക്കണേ, നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ഡോക്ടറല്ലേ നമ്മളെ മഞ്ചേരി ABC ഹോസ്പിറ്റലില്. മുട്ടെന്ന് മാത്രമല്ല, മനുഷ്യന്റെ കൈ കാല് തുടങ്ങി എല്ലാ എല്ല് രോഗങ്ങൾക്കുള്ള ചികിത്സ ABC ഹോസ്പിറ്റലിലുണ്ട്.
7: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
0: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
14: എന്നെ നല്ലപോലെ പുതുക്കിയ ഒരാളുടെ കാറിൽ കയറുന്നത് ആരെങ്കിലും കാണുമോ എന്ന് പേടിച്ചാണ് ആദ്യം ഞാനത് രഹസ്യമാക്കി വെച്ചത്. പിന്നെ ഒരു രഹസ്യം സൂക്ഷിക്കാനുള്ള ത്രില്ലിനു വേണ്ടി ഞാനത് രഹസ്യം തന്നെയാക്കി വെച്ചു. പോർച്ചുഗീസുകാരൻ എന്നോടൊപ്പം നിന്നു. ഞങ്ങളുടെ കൂട്ട് ആരും കണ്ടുപിടിക്കാതിരിക്കാനായി ഞങ്ങളൊരു കരാറുണ്ടാക്കി. ഒന്നാമതായി, എല്ലാ കുട്ടികൾക്കും ലിഫ്റ്റ് കൊടുക്കാൻ മൂപ്പർക്ക് താല്പര്യമുണ്ടായില്ല. പരിചയക്കാരെ ആരെ കണ്ടാലും അത് ടോട്ടോക്കയായാലും ഞാൻ സീറ്റിന് താഴെ കുനിഞ്ഞിരിക്കും. രണ്ടാമതായി, ആരും ഞങ്ങളെ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി. ഞങ്ങൾക്ക് അത്രമാത്രം കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
15: സാർ, എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? എപ്പിനാഹെ ഇന്ത്യന അമ്മ. അമ്മയുടെ അച്ഛനും അമ്മയും ശരിക്കും ഇന്ത്യൻസാ. അമ്മയ്ക്ക് നല്ല കറുപ്പാ, കോലൻ മുടിയും. ഞാനും ഗ്ലോറിയയും മാത്രമേ ഉള്ളൂ വെളുത്തിട്ട്. അമ്മ ഇംഗ്ലീഷ് മില്ലിൽ ലൂമിൽ ജോലി ചെയ്യുകയാ. വീട്ടിലേക്കൊരു വരുമാനമായില്ലോ. ഇന്നാള് അമ്മ ഒരുപാട് പഞ്ഞിച്ചുരുട്ട് പെട്ടികൾ എടുത്തപ്പോൾ ഒരു ഭയങ്കര വേദന, കുത്തിക്കൊള്ളണ വേദന വന്നു. എന്നിട്ട് ഡോക്ടറെ കണ്ടു. അമ്മയുടെ ഹെർണിയ പ്രശ്നമാണെന്നും നല്ല കട്ടി ബെൽറ്റ് എന്നും ഇടണമെന്നും പറഞ്ഞു. അമ്മയ്ക്കെന്നെ വലിയ ഇഷ്ടാ. എന്നെ തല്ലേണ്ടി വന്ന അമ്മ വീടിന്റെ പിന്നിലെ മഞ്ഞപ്പൂച്ചെടിയുടെ കൊമ്പൊടിക്കും. എന്നിട്ട് കാലിമ്പല് മാത്രമേ അടിക്കൂ. അമ്മയ്ക്ക് എപ്പോഴും ക്ഷീണ. രാത്രി വീട്ടിൽ വന്ന സംസാരിക്കാൻ പോലും തോന്നാത്ത അത്ര ക്ഷീണം. കാറ് ചുറ്റിക്കൊണ്ടിരുന്നു, ഞാൻ ചിലച്ചുകൊണ്ടും. എന്റെ ഏറ്റവും മൂത്ത ചേച്ചി ശരിക്കും ഒരു സാധന. ആണുങ്ങളെ വായി നോക്കും. ഞങ്ങളെ നോക്കാനും നടത്തിക്കൊണ്ടുവരാനും അവളെ ഏൽപ്പിക്കുമ്പോൾ അമ്മ പറയും തെരുവിൽ മുകളിലേക്ക് പോകണ്ടെന്ന്. അവിടെ മൂലയ്ക്കൊരു ബോയ് ഫ്രണ്ട് അവളെ കാത്തിരിക്കുന്നുണ്ടാവും. അപ്പൊ തെരുവിന്റെ താഴെ ഭാഗത്തേക്ക് പോവും. അവിടെ പക്ഷെ വേറൊരാളുണ്ടാവും. ഓ, പെൻസിലൊന്നും വീട്ടിൽ വയ്ക്കാനേ പറ്റില്ല. അവൾ ബോയ് ഫ്രണ്ട്സിന് കത്തെഴുതിക്കൊണ്ടിരിക്കും. ദേ നമ്മളെത്തി, മാർക്കറ്റിനടുത്തെത്തി. ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്ത പോലെ എന്നെ അവിടെ ഇറക്കി. നാളെ കാണാം വായാടി. സോഡയും ട്രേഡിംഗ് കാർഡുകളും മേടിക്കാൻ എവിടെയെങ്കിലും നിർത്താൻ ഞാൻ എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന് മൂപ്പർക്കറിയാം.

0: ആൾക്ക് അധികം പണിത്തിരക്കില്ലാത്ത സമയം പോലും ഞാൻ കണ്ടുപിടിച്ചു വച്ചിട്ടുണ്ട്. ഒരു മാസത്തിലധികം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പോയി. ഇതിലധികവും ഞാൻ എന്റെ ക്രിസ്മസ് കഥകളൊക്കെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് സങ്കടമായി. ഒരു മുതിർന്ന മനുഷ്യന് ഇത്രയൊക്കെ സങ്കടമുണ്ടാവും എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. മൂപ്പരുടെ കണ്ണിൽ കണ്ണീർ നിറഞ്ഞു. എന്റെ തല തലോടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരിക്കലും എനിക്ക് ക്രിസ്മസ് സമ്മാനം കിട്ടാതെ പോവില്ല എന്ന്. ദിവസങ്ങൾ പതുക്കെ, എന്നാൽ അതിനേക്കാൾ ഏറെ സന്തോഷത്തോടെ പോയി. വീട്ടിൽ പോലും എല്ലാവരും എന്റെ മാറ്റം ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ അധികം വികൃതി കാണിക്കുന്നില്ല. വീടിന് പിന്നാമ്പുറത്തെ എന്റെ കുഞ്ഞു ലോകത്തിൽ അടങ്ങിയൊതുങ്ങിയിരിപ്പാണ്. ചില സമയത്തൊക്കെ പിശാജ് എന്നെ കീഴടക്കാറുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ ഞാനിപ്പോ അധികം തെറിവാക്കുകൾ പറയാറില്ല. അയൽക്കാരൊക്കെ സമാധാനത്തിലുമാണ്.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
3: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ, 90 20 620 630.
5: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
6: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
7: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
8: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
8: ഫോൺ 9744550424.
9: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
10: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ.
12: കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 2026-27 വർഷത്തേക്ക് സ്റ്റുഡന്റ് കൌൺസിലറെ നിയമിക്കും. യോഗ്യത നേരിട്ടുള്ള പഠനത്തിലൂടെ 2 വർഷ മുഴുവൻ സമയ MPhil ക്ലിനിക്കൽ സൈക്കോളജി, സൈക്യാട്രിക് ആൻഡ് സോഷ്യൽ വർക്ക് കോഴ്സ് പൂർത്തിയായിരിക്കണം. ബയോഡാറ്റ, യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവ ഈ മാസം 26 മുൻപ് HRDCL@GECKD@AC.in എന്ന ഇമെയിൽ വഴി അയക്കണം. അഭിമുഖം സംബന്ധിച്ച വിവരങ്ങൾ ഇമെയിൽ വഴിയും അറിയിക്കും. മലപ്പുറം MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള HSST സുവോളജി, HSST ഹിസ്റ്ററി, HSST കൊമേഴ്സ്, HSST ജൂനിയർ ഇംഗ്ലീഷ്, HSST ജൂനിയർ ഇക്കണോമിക്സ്, HSST ജൂനിയർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം 23 രാവിലെ 10 മണിക്ക് MSP ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. PSC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ള അധ്യാപകർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0493-2736-2334. കോട്ടക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ വരുന്ന 10, 29, 33 വാർഡുകളിലേക്ക് ആശാപ്രവർത്തകരുടെ 3 ഒഴിവുകളുണ്ട്. 10-ാം ക്ലാസ് പാസായ 25-45 ഇടയിൽ പ്രായമുള്ള വിവാഹിതരോ വിവാഹമോചിതരോ വിധവകളോ ആയ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. മുൻ ആശാപ്രവർത്തകർ, ആരോഗ്യമേഖലയിൽ സന്നദ്ധ സേവനം നടത്തിയവർ എന്നിവർക്ക് മുൻഗണനയുണ്ട്. അപേക്ഷകർ ഈ വാർഡുകളിലെ സ്ഥിര താമസക്കാരായിരിക്കണം. ഈ വാർഡുകളിൽ നിന്നും യോഗ്യരായ അപേക്ഷകർ ഇല്ലാത്ത പക്ഷം നഗരസഭാ പരിധിയിലെ മറ്റു വാർഡുകളിലുള്ളവരെയും പരിഗണിക്കും. താൽപ്പര്യമുള്ളവർ മറ്റന്നാൾക്കകം അപേക്ഷകൾ മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, കോട്ടക്കൽ എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്ക് കോട്ടക്കൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നടക്കും. അപേക്ഷകർ യോഗ്യത തെളിയിക്കുന്ന രേഖകളുമായി അഭിമുഖത്തിന് ഹാജരാകണം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ആന്റി റിട്രോവൈറൽ തെറാപ്പി സെന്ററിലേക്ക് മെഡിക്കൽ ഓഫീസർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. പ്രതിമാസ വേതനം 72,000 രൂപയാണ്. യോഗ്യത MBBS സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം. ഈ മാസം 22 രാവിലെ 10 മണിക്ക് മെഡിക്കൽ കോളേജ് മെയിൻ ബ്ലോക്കിൽ അഭിമുഖത്തിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്, 0491-295

0: പൂജ്യം ഒന്ന് പൂജ്യം. കോഴിക്കോട് ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ കരാർ അടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസർ, സ്റ്റാഫ് നഴ്സ്, മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ, സ്റ്റാഫ് നഴ്സ്, ഓഡിയോമെട്രിക് അസിസ്റ്റന്റ്, JPHN, ഓഡിയോളജിസ്റ്റ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾ www.arogyakeralam.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഈ മാസം 20 വൈകിട്ട് 5 മുൻപ് അപേക്ഷിക്കണം. ഫോൺ നമ്പർ 0495 2374 9990.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: ആകാശവാണി 102.7 മഞ്ചേരി എഫ്, മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 7 കഴിഞ്ഞ് 24 മിനിറ്റ് 32 സെക്കൻഡ്. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്യയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയെ ബനേഗി ഇസ്സെ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീക്കോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AI ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യ, ഉന്നത വിദ്യാഭ്യാസം

0: തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
1: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000 ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തുപറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
1: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യം അറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലന്റ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു.

0: അന്താരാഷ്ട്ര യോഗ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21-ന് യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പരിയത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലയ്ക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 7 മണി കഴിഞ്ഞ് 35:22.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
3: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. MES മെഡിക്കൽ കോളേജിൽ ഇനി മുതൽ വൈകുന്നേരവും OP പ്രവർത്തിക്കുന്നു.
2: ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, നവജാത ശിശു വിഭാഗം, ഗൈനക്കോളജി, ENT, ഓർത്തോപീഡിക്സ് എന്നീ വിഭാഗങ്ങളിൽ വൈകിട്ട് 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
3: വിവരങ്ങൾക്ക് MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
4: ഇന്നത്തെ ഗാനം.
5: ഇന്ന് June 16. ശക്തമായ കഥാപാത്രങ്ങളിലൂടെയും സ്വതസിദ്ധമായ അഭിനയ ശൈലിയിലൂടെയും മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എടപ്പാൾ പൊന്നാങ്കുഴി വീട്ടിൽ പരമേശ്വരൻ സുകുമാരൻ നായർ എന്ന സുകുമാരന്റെ ഓർമ്മദിനം. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് അടക്കം സ്വന്തമാക്കിയ അദ്ദേഹം ഒരു കോളേജ് അധ്യാപകനിൽ നിന്ന് മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് എത്തിയത് ആത്മവിശ്വാസവും കലയോടുള്ള അർപ്പണബോധവും കൊണ്ടാണ്. 1971 പുറത്തിറങ്ങിയ നിർമാല്യത്തിലെ അപ്പുവിൽ തുടങ്ങി വംശത്തിലെ കുരിശിങ്കൽ വക്കച്ചൻ വരെ 250 വേഷങ്ങളെ അനശ്വരമാക്കി. ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തേടിയെത്തി. ശംഖുപുഷ്പം, ശാലിനി എന്റെ കൂട്ടുകാരി, ആവനാഴി, കോട്ടയം കുഞ്ഞച്ചൻ, CID ഉണ്ണികൃഷ്ണൻ, BA BEd, അങ്ങനെ എത്രയോ മനോഹരമായ ചിത്രങ്ങൾ സുകുമാരനെ അടയാളപ്പെടുത്തി. മക്കളായ ഇന്ദ്രജിത് സുകുമാരനും പൃഥ്വിരാജ് സുകുമാരനും ഭാര്യ മല്ലിക സുകുമാരനും അഭിനേതാക്കളാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് മികച്ച കഥാപാത്രങ്ങളിലൂടെ നായകനായും പ്രതിനായകനായും സ്വഭാവ നടനായും മലയാളികളുടെ ഓർമ്മകളിൽ ജീവിക്കുന്ന സുകുമാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് കേൾക്കാം കാട്ടുകുറിഞ്ഞി പൂവും ചൂടി എന്ന ഗാനം. ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സുഗ്രത, അവതരണം ജയൻ മുത്തേരി.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചെലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: കണ്ണങ്ങണ്ടയിൽ നിന്നും 65 ഇഞ്ച് വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
4: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 44 സെക്കൻഡ്.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
6: June 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണല്ലോ. ഇതോടനുബന്ധിച്ച് ആയുരാരോഗ്യത്തിൽ ഇന്നു മുതൽ യോഗയെക്കുറിച്ചുള്ള പ്രത്യേക പരമ്പര ആരംഭിക്കുന്നു. സംസാരിക്കുന്നത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത.
7: ആദ്യം തന്നെ നമുക്കൊരു സങ്കല്പയാത്ര നടത്താം. June 21 പ്രഭാതം ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ആളുകൾ യോഗ ചെയ്യുന്നു. അതേസമയം കേരളത്തിലെ കടൽത്തീരങ്ങളിലും ആളുകൾ യോഗ ചെയ്യുന്നു. ന്യൂയോർക്കിലെ പാർക്കുകളിലും പാരീസിലെ പൊതുസ്ഥലത്തും ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലും ജപ്പാനിലെ നഗരങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒരേ കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരേ ശ്വാസത്തിൽ, ഒരേ താളത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ സന്ദേശവുമായി യോഗ ചെയ്യുന്നു. ശാന്തമായ ശ്വാസമെടുക്കുന്നു. ആ സമയത്ത് സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് നോക്കുന്നു. അതാണ് യോഗയുടെ അത്ഭുതം. ഭാഷ വ്യത്യസ്തമാകാം, സംസ്കാരം വ്യത്യസ്തമാവാം, എന്നാൽ ശ്വാസം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നിലും നിങ്ങളിലും മറ്റുള്ളവരിലും മറ്റു ജീവജാലങ്ങളിലുമുള്ളത് ഒരേ ശ്വാസം, അല്ലെങ്കിൽ ഒരേ എനർജിയുടെ ഭാഗമാണ് നാം എല്ലാവരും. അതുകൊണ്ടാണ് യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സാർവലൗകിക ഭാഷയായി മാറിയത്. ശുദ്ധമായ മനസ്സോടുകൂടി, ശുദ്ധമായ ലക്ഷ്യത്തോടുകൂടി, ശുദ്ധമായി ചെയ്യുന്ന ഒരു ശുദ്ധമായ പ്രവൃത്തി. എല്ലാവരുടെയും ഇച്ഛ ഒരേപോലെ, ഒരേ ഉദ്ദേശത്തോടെ ആരോഗ്യക്ഷേമത്തിനും മനസമാധാനത്തിനും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഹാർമോണിക്കും വേണ്ടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു കലക്റ്റീവ് ആക്ഷൻ, ഒരു ഹാർമോണിയസ് കമ്മ്യൂണിക്കേഷൻ, യൂണിറ്റി ഓഫ് മൈൻഡ് ഹാവിംഗ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഇതാണ് യോഗ ഡേ ശരിയായി ഉദ്ദേശിക്കുന്നത്. യോഗ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദമുണ്ടായത്. അതിനർത്ഥം ചേരുക, ഒന്നാകുക, ഐക്യപ്പെടുക. അത് ശരീരവും മനസ്സും തമ്മിലുള്ള ഐക്യമാകാം, മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഐക്യം, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഐക്യം.

0: മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം. പുരാതന ഭാരതീയ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ആരോഗ്യമെന്നത് ശരീരത്തിന്റെ ആരോഗ്യം, മനസ്സിന്റെ ശാന്തി, വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ, സാമൂഹിക ഐക്യം, ആത്മീയ സംതൃപ്തി, ഇവയെല്ലാം ഒരുമിച്ചുള്ളൊരവസ്ഥയാണ്. ഇന്നത്തെ ലോകം ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് വിളിക്കുന്നത് ഇതേ ആശയം തന്നെയാണ്.
1: അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പരമ്പരയിൽ ഇതുവരെ സംസാരിച്ചത് കോട്ടക്കൽ ആയുർവേദ കോളേജിൽ പ്രവർത്തിക്കുന്ന നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. ഡോക്ടറുടെ ഫോൺ നമ്പർ 9880641078. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9880641078.
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
3: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
2: ഫോൺ 9946680000.
4: ഐക്യ ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്, തേനീശൽ.
5: തിങ്കൾ രാവിലെ 8:20.
4: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
5: നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യ ഓപ്റ്റിക്കൽസ്, ചട്ടിപ്പറമ്പ്.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ എ പി ബിന്ദുഷീന.
7: അന്ന് സ്ത്രീകളുടെ വേഷം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
8: കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ പി ബിന്ദുഷീന.
9: കണ്ണങ്ങണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിനിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
10: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്ങണ്ടി സന്ദർശിക്കൂ.
11: സ്പൈൻ ക്ലിനിക്, ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവ്യധാര. പ്രായോജകർ
12: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
11: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. കഴുത്തിനെയും നട്ടെല്ലിനെയും ബാധിക്കുന്ന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നുവോ? എങ്കിൽ ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റലിലെ എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയാ വിഭാഗത്തിലേക്ക് വരൂ.
13: ഡോക്ടർ സന്ദേശിന്റെ നേതൃത്വത്തിൽ വിദഗ്ധ ചികിത്സ എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2:30 മുതൽ 6:30 വരെ.
11: ബുക്കിംഗിന് 0483280500.
14: കാവ്യധാര,
15: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
14: കാവ്യധാരയിൽ ഇന്ന് പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ ജാതിക്കുമ്മി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ചൊല്ലുന്നത് മൃദുല.
16: ശ്രീശ

0: കാട്ടിൽ വിശ്വാസമർപ്പിച്ച് വനവിഭവങ്ങൾ ശേഖരിച്ച് വേട്ടയാടി മീൻ പിടിച്ച് കിഴങ്ങുകൾ ശേഖരിച്ച് നിത്യയുദ്ധം നടത്തിവരുന്ന ഗിരിവർഗ ജനത നാളെക്കുറിച്ചുള്ള ആദികൾ ഒട്ടുമില്ലാതെ ഇന്നിൽ ജീവിക്കുന്നവരാണ്. നീലഗിരി മലകൾക്ക് താഴെ നിലമ്പൂർ കാട്ടിൽ ചാലയാർപുഴയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ കഴിഞ്ഞുവരുന്ന ഗോത്രജനതയിൽ ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ, അറനാടൻ, മലമുത്തൻ, പണിയൻ എന്നിങ്ങനെ അഞ്ചിനത്തിൽപ്പെട്ടവരാണ് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ അതിലുള്ള കാടുകളിൽ വിവിധ ഊരുകളിൽ അവരുടെ തനത് വിശ്വാസങ്ങളിൽ ജീവിച്ചു വരുന്നത്. 1000 വർഷം മുമ്പ് 10ാം നൂറ്റാണ്ടിൽ നിലമ്പൂർ കോവിലത്തിന്റെ ആവിർഭാവകാലത്ത് 10 തരത്തിലുള്ള ഗോത്രജനത നിലമ്പൂർ താഴ്വര ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ പിന്നീട് കാർഷിക മേഖലയുടെ വ്യാപനവും കാടിന്റെ നാശവും കുടിയേറ്റവും മറ്റ് നിരവധി കാരണങ്ങളാലും അഞ്ചിനം ഗിരിവർഗ ജനത കാലത്തിന്റെ വിസ്മൃതിയിലായി. ഇപ്പോൾ ബാക്കിയുള്ളത് നേരത്തെ സൂചിപ്പിച്ച ചോലനായ്ക്കൻ, കാട്ടുനായ്ക്കൻ, അർണാടൻ, മലമുത്തൻ, പണിയൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ്. എണ്ണത്തിൽ 200-ൽ താഴെ മാത്രമുള്ള ഭാരതത്തിലെ ഏക ഗുഹാവാസികളായ ചോലനായ്ക്കർ ഇന്ന് നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലെ കരുളായ റേഞ്ചിൽ ഉൾപ്പെടുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ നിബിഡ വനത്തിനുള്ളിലാണ് കഴിഞ്ഞു വരുന്നത്. 1972 മാത്രം പുറംലോകമറിഞ്ഞ ഇവരുടെ മക്കൾക്ക് താമസിച്ച് പഠിക്കാൻ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ പല മേഖലകളിലും മികച്ച വിജയം കൈവരിക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും കരുളായിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ ശേഖരിച്ച വനവിഭവങ്ങളുമായി 40-ഉം 50-ഉം കിലോമീറ്റർ ദുർഘട വനപാതകളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന ചോലനായ്ക്കർക്ക് അവരുടെ റേഷൻ ഇനങ്ങൾ അവിടെ എത്തിച്ചു നൽകുന്ന രീതി ഇന്നും തുടർന്നു വരുന്നുണ്ട്. ബാർട്ടർ രീതിയിൽ വന ഉൽപ്പന്നങ്ങൾക്ക് പകരം ഭക്ഷണ വസ്തുക്കൾ നൽകുന്ന ഏക ഇടം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. കാട്ടുനായ്ക്കരാവട്ടെ ഉച്ചക്കുളം, മുണ്ടക്കടവ്, പുലിമുണ്ട ഉന്നതികളിലാണ് കൂടുതലായുള്ളത്. 2019 മഹാപ്രളയം മുണ്ടക്കടവ് പുലിമുണ്ട ഊരിലെ മിക്ക വീടുകളും നശിക്കാനിടയായി. ഇപ്പോഴും ആ വീടുകൾ തിരികെ നിർമ്മിക്കാതെ കാട്ടിൽ നടുവിൽ സിൽപ്പോളിൻ ഷീറ്റുകൾക്കിടയിലാണ് ഇന്ന് ആനക്കാട്ടിൽ അവരുടെ വാസം. വന വിഭവ ശേഖരണമാണ് ഇന്നും ഇവരുടെ മുഖ്യ തൊഴിൽ. എണ്ണം നിത്യേന കുറഞ്ഞു വരുന്ന അർണാടൻ വിഭാഗം രോഗങ്ങളും ലഹരിയും കൂട്ടായ ജീവിതത്തിന്റെ അഭാവം മൂലം പൂർണ്ണനാശത്തിന്റെ വക്കിലാണ്. ഇവർ പലയിടത്തായി കഴിഞ്ഞു വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. മമ്പാട്, എടവണ്ണ, ഉറുങ്ങാട്രി പഞ്ചായത്തുകളിലെ വനമേഖലകളിൽ കഴിഞ്ഞു വരുന്ന മലമുത്തൻ വിഭാഗം പൊതുജനങ്ങളുമായി ഇടപെട്ട് ജീവിച്ചു വരുന്നു. സർക്കാർ രേഖകളിൽ ഗിരിവർഗ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇവരെ മുധുവാൻ എന്നാണ് രേഖപ്പെടുത്തി വരുന്നത്. എണ്ണത്തിൽ കൂടുതലുള്ള പണി വിഭാഗമാകട്ടെ വിവിധ ഉന്നതികളായി നിലമ്പൂർ താഴ്വരയിലെ മിക്ക പഞ്ചായത്തുകളുമുണ്ട്. വനവിഭവശേഖരണവും നാട്ടുപണികളും ഇടപെട്ട് ഉപജീവനം കണ്ടെത്തുന്ന ഇവരുടെ ഒട്ടേറെ ഉന്നതികൾ പോത്തുകൽ, ചാലിയാർ പഞ്ചായത്തുകളിലെ വിവിധ നിബിഡ വനമേഖലകളിൽ പോലുമുണ്ട്. വന്യജീവി ശല്യം, ഭക്ഷ്യസുരക്ഷയില്ലായ്മ, വരുമാനക്കുറവ്, ലഹരി വ്യാപനം, തൊഴിലില്ലായ്മ, സ്വന്തമായി വീട് ഭൂമി ഇല്ലായ്മ തുടങ്ങിയ നിരവധി ഭീഷണികൾ ഗോത്രജനതയെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. ഇവ പരിഹരിക്കാനായി നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നടന്നു വരുന്നുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ കൊടിയേരിയിൽ 40 സെന്റ് സ്ഥലം വീതം ഒട്ടേറെ ഗോത്ര കുടുംബങ്ങൾക്ക് നൽകാനായി തയ്യാറായിട്ടുണ്ട്. നിലമ്പൂർ കാട്ടിലെ ആദിവാസികൾ ഇന്നും അവരുടെ തനത് വിശ്വാസങ്ങളിലും അവരുടെ സംസ്കാരങ്ങളും നിലനിർത്താനുള്ള തീവ്രശ്രമവും നടത്തിവരുന്നുണ്ട്.
1: മലപ്പുറത്തെ ഗോത്രവർഗ ജനത. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്ര ഡയറക്ടറും അസിസ്റ്റന്റ് കൃഷി ഓഫീസറുമായ ജയപ്രകാശ് നിലമ്പൂർ സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്.
2: ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ
3: ഹരിതം സമാപിക്കുന്നു.
2: സമർപ്പിച്ചത്
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0499332622.
4: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
5: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
5: കാർഷിക വൃത്താന്തം
4: എന്നും രാവിലെ 6:30.
5: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
4: കണ്ടംകുളത്തി പ്രസവരക്ഷ.
6: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
7: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
8: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
9: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
11: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?

0: ആകെ പേടിയാവുന്നു ഡോക്ടർ.
1: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
2: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
1: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
3: കേരളത്തിലെ വിവിധ വനമേഖലകളിൽ താമസിക്കുന്ന ആദിവാസി ജനവിഭാഗമാണ് അടിയാർ, കുറിച്യർ, കുറുമർ, പണിയർ എന്നിവർ. ഈ ഓരോ ആദിവാസി വിഭാഗത്തിന്റെയും ഭാഷയും സംസ്കാരവും ആചാരങ്ങളും മിക്കവാറും വ്യത്യസ്തമാണ്. ഓരോ ആദിവാസി വിഭാഗത്തിനും അവരുടേതായ കലാരൂപങ്ങളുണ്ട്. ഇതിൽ അടിയാർ എന്ന ആദിവാസി വിഭാഗം അവതരിപ്പിക്കുന്ന പ്രധാന കലാരൂപമായ ഗദ്ദികപ്പാട്ട് ഇപ്പോൾ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ബസവനും സംഘവും.

0: ബസവനും സംഘവും അവതരിപ്പിച്ച ഗദ്ദിക പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
4: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: ഈ വേൾഡ്

0: തോഷിബ എൽഇഡി ടിവിയോട് ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
0: FM പ്രധാന വാർത്തകൾ.
2: അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകളിലും വിലയേറിയ വസ്തുക്കളിലും ക്രമക്കേടുണ്ടായെന്ന ആരോപണത്തിൽ ഉത്തർപ്രദേശ് ഗവൺമെന്റ് രൂപീകരിച്ച പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചു. ലക്നൌ ഡിവിഷണൽ കമ്മീഷണർ വിജയ് വിശ്വാസ് പന്ത് തലവനായ മൂന്നംഗ സമിതിയാണ് കേസ് അന്വേഷിക്കുന്നത്. എറണാകുളം പരുത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. ജില്ലാ കലക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതിയായ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ CPIMൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. SIT കുറ്റപത്രം വന്ന ശേഷം കൂടുതൽ നടപടിയെപ്പറ്റി ആലോചിക്കുമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ തോമസ് ഐസക് അറിയിച്ചു. വെള്ളാപ്പള്ളി നടേശനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു. സാമൂഹിക മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച പോസ്റ്റിനെതിരെയാണ് വക്കീൽ നോട്ടീസ്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനാണ് സെൽഫ് എന്യൂമറേഷൻ. കാലിക്കറ്റ് ബ്ലഡ് ഡൊണേഴ്സ് ഫോറവും നിഖില ഫൗണ്ടേഷനും സംയുക്തമായി ലോക രക്തദാതാവ് ദിനം ആചരിച്ചു. മാനാഞ്ചിറ CSI റിട്രീറ്റ് സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങ് സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ AP ഇംതിയാസ് ഉദ്ഘാടനം ചെയ്തു. കേരള സർവകലാശാല നാളെ ആരംഭിക്കാനിരുന്ന സെക്കൻഡ് സെമസ്റ്റർ FIUGP പരീക്ഷ June 22 മുതൽ പുനഃക്രമീകരിച്ചു. പുതുക്കിയ ടൈം ടേബിൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് സർവകലാശാല അറിയിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഇറാൻ ഇപ്പോൾ ന്യൂസിലാൻഡിനെ നേരിടുകയാണ്. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി.
0: FM പ്രധാന വാർത്തകൾ.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
8: കണ്ണട വെച്ച് മടുത്തോ എങ്കിൽ നിങ്ങളുടെ കണ്ണട ഒഴിവാക്കാം.
6: അതെ, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
6: ഫോൺ 8129110087.
7: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
6: ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
2: ട്രെയിൻ നമ്പർ 22610 കോയമ്പത്തൂർ മംഗളൂരു ഇന്റർസിറ്റി എക്സ്പ്രസ് 8:27 166:07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 4 വൈകി 8:37 166:09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46 163:05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 563 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 163:26 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ
7: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കുന്നംകുളം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
4: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30
4: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു.
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
10: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ശങ്കരയ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
11: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
9: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
11: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
9: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കുളത്തൂർ കൊണ്ടോട്ടി.
3: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
12: പ്രായോജികർ എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ.
3: CH സെന്റർ മഞ്ചേരി.
12: മഞ്ചേരി CH സെന്ററിൽ ഇനി ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്.
3: കാർഡിയോളജിസ്റ്റ്, ഫിസിഷ്യൻ, ഡയബറ്റോളജിസ്റ്റ് എന്നീ ഡോക്ടർമാരുടെ സായാഹ്ന OPകൾ വൈകിട്ട് 4

0: മണി മുതൽ 5 മണി വരെ ബുക്കിംഗിന് വിളിക്കൂ 9495777174. കുറഞ്ഞ നിരക്കിൽ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള എല്ലാവിധ മരുന്നുകളും.
1: CH സെന്റർ, മെഡിക്കൽ കോളേജിന് സമീപം, മഞ്ചേരി.

0: കരിയർ ടിപ്സ്.
1: വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച സർവകലാശാലകൾ, സ്കോളർഷിപ്പുകൾ, വിസ നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം.
2: വിദേശ പഠനത്തിന് താല്പര്യമുള്ള ആളുകൾ എപ്പോഴും അപ്രോച്ച് ചെയ്യുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികളെയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള ഹെൽപ്പുകൾക്ക് വേണ്ടിയിട്ട്, അത് അപ്ലിക്കേഷൻ മുതൽ ഇമിഗ്രേഷൻ പ്രോസസ്സ് വരെയുള്ള ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുന്നത് റിക്രൂട്ട്മെന്റ് ഏജൻസികളാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഹയർ എഡ്യൂക്കേഷനിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി വരുന്നുണ്ട്, ഹയർ എഡ്യൂക്കേഷനിൽ അതോടൊപ്പം തന്നെ പി എച്ച് ഡി, എം ഫിൽ, ഡി ഫിൽ, അതുപോലെ തന്നെ പോസ്റ്റ് ഡോക് പോലത്തെ ബിരുദങ്ങൾ വരുന്നുണ്ട്. സാധാരണ പി എച്ച് ഡി, എം ഫിൽ, അതോടൊപ്പം തന്നെ പോസ്റ്റ് ഡോക് കോഴ്സുകൾക്കൊക്കെ അധികം സ്കോളേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് സ്വന്തമായിട്ടാണ് ചെയ്യാറുള്ളത്. കൂടുതൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു മേഖല എന്നുള്ളത് മാസ്റ്റേഴ്സ് എഡ്യൂക്കേഷനിലാണ്. അതിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യു കെ പോലത്തെ രാജ്യങ്ങളിലേക്ക്, അതുപോലെ തന്നെ യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മാസ്റ്റേഴ്സ് കോഴ്സുകളിൽ തന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസികളും പറയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളും തമ്മിലുള്ള ധാരണാപത്രം മുഖേന സ്പെഷ്യൽ അലോട്ട്മെന്റുകളും സംഭവങ്ങളും ഉണ്ടാകും. അത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഒരുപാട് കോഴ്സുകൾ സ്വന്തമായിട്ട് അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്നതുണ്ട്. അപ്പോൾ പുറത്തു പോയി പഠിക്കാൻ താല്പര്യമുള്ള ആളുകളോട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ കോഴ്സുകൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത്, അതൊരു സാമ്പത്തിക ബാധ്യതയാക്കാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് അതിലൂടെ എക്സ്പീരിയൻസും അതിലൂടെ കോൺഫിഡൻസും നേടിയിട്ട് തന്നെ പുറത്തേക്ക് പോകാൻ ശ്രമിക്കണം. അല്ല, റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ധാരണാപത്രം മുഖേന ഉണ്ടായിട്ടുള്ള കോഴ്സുകളും യൂണിവേഴ്സിറ്റികളുമായിട്ടുള്ള ട്രീറ്റി മുഖേന ഉണ്ടായിട്ടുള്ള സ്പെഷ്യൽ എൻട്രൻസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള ഏജൻസികളെ ഉപയോഗിക്കുന്നത് പ്രശ്നമില്ലാത്തൊരു കാര്യമാണ്. ഏജൻസികൾ ചൂസ് ചെയ്യുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഫ്രോഡ് ഏജൻസികളല്ല എന്നുള്ള നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ആ ഏജൻസി മുഖേന പുറത്തു പോയ സ്റ്റുഡൻസുമായിട്ട് എന്തെങ്കിലും ബന്ധം സ്ഥാപിച്ച് അവരോട് സംസാരിച്ച് അതിലൊരു ക്ലാരിറ്റി വരുത്തണം. അതോടൊപ്പം തന്നെ സാമ്പത്തിക ബാധ്യത എപ്പോഴും നമ്മൾ എടുക്കാൻ പോകുന്നൊരു കോഴ്സ് അതിലൂടെ നമുക്ക് കരിയറിലുണ്ടാകുന്ന മാറ്റം അതൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മളൊരു റിക്രൂട്ട്മെന്റ് ഏജൻസിക്കോ അല്ലെങ്കിൽ ആ കോഴ്സ് ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിക്കോ ഉള്ള പണം അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ട്യൂഷൻ ഫീ നമ്മൾ അടക്കേണ്ടത്. കാരണം വളരെ ഹ്യൂജ് ട്യൂഷൻ ഫീ, $40,000 അല്ലെങ്കിൽ £40,000 കൊടുത്ത് നമ്മൾ 40 ലക്ഷം 50 ലക്ഷം ഒക്കെ കൊടുത്ത് വീടൊക്കെ പണയം വെച്ച് റിക്രൂട്ട്മെന്റ് ഏജൻസിക്ക് ക്യാഷ് കൊടുത്ത് അങ്ങനെ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കോഴ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ കരിയറിൽ അത്രയും വലിയൊരു മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള നമ്മൾ എപ്പോഴും ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തണം. കാരണം എന്തെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഒരുപാട് ബാധ്യതകളായിട്ട് പിന്നീട് വളരെ മാനുവൽ ജോബുകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ പല സ്റ്റുഡൻസിനും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണി അത് ആ നമ്മൾ ചെയ്യാൻ പോകുന്ന കോഴ്സിന് അത്രയും വേർത്തിയാണോ, അത് നമ്മുടെ കരിയറിൽ അത്രയും വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ള ഒരു ടെസ്റ്റ് നടത്തിയിട്ട്, സ്വയം ടെസ്റ്റ് നടത്തിയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഏജൻസികളിലെ അപ്രോച്ച് ചെയ്യാനും അതിലൂടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് നമ്മൾ ഭാഗമാക്കാനും പാടുള്ളൂ.
1: അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
4: പ്രായോജകർ ഡോക്ടർമാരുടെ സായാഹ്ന ഒപ്പികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
3: ഫോൺ 9495777174.

0: കരിയർ ടിപ്സ്.
1: സുപ്ന പാം മൾട്ടിറപ്പ് കായിക ലോകം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:50.
2: സുപ്ന പാം ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഡോക്ടറുണ്ട്.
1: സുപ്ന പാം.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
5: ഹാ, അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനിൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ

0: ലിമിറ്റ് ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
0: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
5: എന്നും രാവിലെ 7 മണിക്ക്
4: പരിപൂർണ 100% റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു.
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
7: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പോ നിന്നോട് എത്ര പറഞ്ഞു കളിച്ച് കളിച്ച് യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
8: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
6: കുട്ടികൾ കളിക്കട്ടെ.
7: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
6: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് ഉൽപ്പന്നം.
9: സൈബർ ജാലകം.
10: നിങ്ങളുടെ ലാപ്ടോപ്പ് കേടായാൽ ദൂരെ ഇരിക്കുന്ന ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് വരാതെ തന്നെ അത് നന്നാക്കാൻ സാധിക്കുമോ?
11: നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഒരു സംവിധാനം നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും പ്രവർത്തിക്കുന്നില്ല. ഉദാഹരണത്തിന് വെബ് ക്യാം പ്രവർത്തിക്കുന്നില്ല, എന്തു ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായും സർവീസ് സെന്ററിൽ വിളിച്ച് കാര്യം പറയും, അല്ലേ? വളരെ പണ്ടായിരുന്നുവെങ്കിൽ രണ്ട് മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പരിഹരിക്കുവാൻ. ഒന്നുകിൽ സർവീസ് സെന്ററിൽ നിന്ന് ആൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണം, അതല്ലെങ്കിലോ നിങ്ങൾ ലാപ്ടോപ്പുമായി സർവീസ് സെന്ററിലേക്ക് പോകണം. എന്നാൽ ഇന്ന് ഇതൊന്നും ആവശ്യമില്ല. പലപ്പോഴും റിമോട്ടായി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ പറ്റും. റിമോട്ട് ആക്സസ് എന്നുള്ള വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുക. ടീം വ്യൂവർ, എനി ഡെസ്ക് പോലെയുള്ള സംവിധാനങ്ങളാണ് പ്രയോജനപ്പെടുത്തുക. ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ സർവീസ് സെന്ററിൽ ഇരിക്കുന്ന ആളും നിങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സർവീസ് സെന്ററിൽ ഇരിക്കുന്ന ആളുമായി ഷെയർ ചെയ്യാൻ പറ്റും. അതായത് വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു, സർവീസ് സെന്ററിൽ ഇരിക്കുന്നയാൾ അവിടെയും കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു. അതിനുശേഷം എനി ഡെസ്ക് അല്ലെങ്കിൽ ടീം വ്യൂവർ ഉപയോഗിച്ച് രണ്ട് കമ്പ്യൂട്ടറുകളും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സർവീസ് സെന്ററിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ എന്താണോ അത് അവിടെ കാണാം. എന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽഡായി പരിശോധിക്കുവാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കമ്പ്യൂട്ടറിനെ നന്നാക്കിയെടുക്കുവാനും പറ്റും. പിന്നെ ഒരു കാര്യം, ഇത് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും സാധ്യമാണ്. റിമോട്ട് ആക്സസ് എന്നാണ് ഇതിന് പറയുക. ഇതിനുപയോഗിക്കുന്ന പലവിധ ആപ്പുകളും സോഫ്റ്റ്വെയറുകളുമുണ്ട്. അതിൽ രണ്ടെണ്ണത്തിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്, എനിഡെസ്കും ടീം വ്യൂവറും. ഈ സാങ്കേതിക വിദ്യയ്ക്ക് പൊതുവായി പറയാവുന്ന പേര് റിമോട്ട് ആക്സസ് എന്നാണ്.
9: സൈബർ ജാലകം.
6: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം, പ്രായോജകർ
7: അഴുക്കകറ്റും. റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
12: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
13: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
12: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
13: ഫോൺ 9744555-0424.
14: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആരോഗ്യ ജാലകം തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10. സ്റ്റോക്ക് റെഡി ഹോസ്പിറ്റൽ, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
15: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
16: ദിവസവും കാലത്ത് 6:35.
17: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
18: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
19: നിങ്ങൾക്ക് ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90-20-620-630.
6: മീഡിയ വാണി
19: നമ്പർ മറക്കല്ലേ, 90-20-620-630.
3: രസമുകുളം.

0: പ്രിയപ്പെട്ടവരെ, പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂടുള്ള രസവും കൂട്ടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഒരു പ്രത്യേക രസമാണ് അല്ലേ? എങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രസം തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ: 3 തക്കാളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4 ടീസ്പൂൺ മല്ലി, 2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 9 അല്ലി വെളുത്തുള്ളി, പുളി, മല്ലിയില എന്നിവ ആവശ്യത്തിന്, 1 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് രസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഒരു പാത്രത്തിൽ തക്കാളി മുറിച്ചത്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നന്നായി തിളപ്പിക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന മല്ലി, ജീരകം, കുരുമുളക് എന്നിവ പൊടിച്ചെടുക്കണം. അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് ചതച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഉടച്ചുകൊടുത്ത് അതിലേക്ക് പാകത്തിന് പുളി പിഴിഞ്ഞതും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കൂട്ടും ഇതിലേക്ക് ചേർക്കാം. ഇത് തിളച്ചു കഴിഞ്ഞാൽ മല്ലിയില കൂടി ചേർത്ത് അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. അവസാനമായി കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ മറ്റൊരു പാനിൽ താളിച്ച് രസത്തിലേക്ക് ചേർക്കാം. ഇത്രയുമായാൽ വളരെ രുചികരമായിട്ടുള്ള രസം തയ്യാറായി. ഉണ്ടാക്കുന്ന വിധം ഒരിക്കൽ കൂടി പറയാം. ആദ്യം ഒരു പാത്രത്തിൽ തക്കാളി മുറിച്ചത്, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ്, വെള്ളം എന്നിവ ചേർത്ത് നന്നായി തിളപ്പിക്കാം. അതിനുശേഷം എടുത്തു വച്ചിരിക്കുന്ന മല്ലി, ജീരകം, കുരുമുളക് എന്നിവ പൊടിച്ചെടുക്കണം. അതിലേക്ക് വെളുത്തുള്ളി കൂടി ചേർത്ത് ചതച്ചെടുക്കാം. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞാൽ ഒന്ന് ഉടച്ചുകൊടുത്ത് അതിലേക്ക് പാകത്തിന് പുളി പിഴിഞ്ഞതും നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച കൂട്ടും ഇതിലേക്ക് ചേർക്കാം. ഇത് തിളച്ചു കഴിഞ്ഞാൽ മല്ലിയില കൂടി ചേർത്ത് അടുപ്പിൽ നിന്നും വാങ്ങിവെക്കാം. അവസാനമായി കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ മറ്റൊരു പാനിൽ താളിച്ച് രസത്തിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം തയ്യാറായിട്ടുണ്ട്.
1: രസമുകുളം.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10.
3: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
4: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
2: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
5: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7 മണിക്ക്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
8: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
11: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദുഷീന.
12: അന്ന് സ്ത്രീകളുടെ വേഷം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
13: കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു.
11: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP ബിന്ദുഷീന.
14: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
15: KP പത്രോസ് വൈദ്യൻ, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
14: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
15: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
14: ഫോൺ 9744555024.
8: മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
7: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
2: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
3: അല്ല, അതെങ്ങനെ?
2: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശൂർ വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
2: ഫോൺ 8078788881.
4: പ്രിയപ്പെട്ടവരെ, എഫ് എം ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, 16 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് 2027 ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്നായിരുന്നു. ഉത്തരം, പ്രഗതി, വികാസ്. 2011 ഇതിനു മുൻപ് സെൻസസ് നടന്നത്. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് കൂടിയാണിത്. പത്മശ്രീ ജേതാവും മണൽ കലാകാരനുമായ സുദർശൻ പട്നായിക്കാണ് ഈ സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. 16 വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കുന്ന സെൻസസ് 2027 ഔദ്യോഗിക ഭാഗ്യചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? പ്രഗതി, വികാസ്. 2011 ഇതിനു മുൻപ് സെൻസസ് നടന്നത്. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് കൂടിയാണിത്. പത്മശ്രീ ജേതാവും മണൽ കലാകാരനുമായ സുദർശൻ പട്നായിക്കാണ് ഈ സെൻസസിന്റെ ബ്രാൻഡ് അംബാസഡർ.
0: ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: പ്രായോജകർ ഡോക്ടർ പ്രിൻസിപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, തൃശൂർ.
0: ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
5: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
5: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
6: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: എഫ് എം ശുഭദിന പരിപാടികളുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എഫ് എം ശുഭദിനം ഇനി നാളെ രാവിലെ 6:55. ഇതുവരെ എഫ് എം ശുഭദിനത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ, പ്രമീള ചോലക്കൽ, കൂടെ യു കൃഷ്ണപ്രസാദ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിൻ്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. കേൾക്കാം ആരോഗ്യം സർവധനാൽ പ്രധാനം.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 0499329599.
0: നമസ്കാരം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി സ്റ്റുഡിയോയിലുള്ളത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ആണ്. പീഡിയാട്രിക് ന്യൂറോളജിയെ കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് കഴിഞ്ഞ ദിവസം നമ്മോടൊപ്പം ചേർന്നിരുന്നു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ സംശയങ്ങൾക്ക് മറുപടിയുമായി ഡോക്ടർ നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം.
0: പീഡിയാട്രിക് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട നിരവധി അസുഖങ്ങളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു. പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാന രോഗങ്ങളാണല്ലോ ഓട്ടിസം, അപസ്മാരം, ഹൈപ്പർ ആക്ടിവിറ്റി തുടങ്ങിയവ. ഈ രോഗങ്ങളുടെ ലക്ഷണങ്ങളും അവയുടെ കാരണങ്ങളും അവയുടെ ചികിത്സാ രീതികളും ഒന്ന് വിശദീകരിക്കാമോ?
1: കുട്ടികളിൽ ഓട്ടിസത്തിന്റെ ലക്ഷണം സാധാരണ 1.5-2 വയസ്സിലാണ് പേരന്റ്സ് ഐഡന്റിഫൈ ചെയ്യാറ്. കോമൺ ആയിട്ട് ലാംഗ്വേജ് ഡിലേ, എക്സ്പ്രസീവ് ലാംഗ്വേജ് ഡിലേ, അതായത് അവര് സംസാരം അമ്മ അച്ഛ വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേറൊന്നും അഡീഷണൽ വേർഡ്സ് പറയുന്നില്ല എന്നാണ് പേരന്റ്സ് റെക്കഗ്നൈസ് ചെയ്യുക. മാത്രമല്ല റെസിപ്രോക്കൽ കമ്മ്യൂണിക്കേഷൻ, തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളൊരാട് സംസാരിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും ഇത്തരം കുട്ടികളിൽ. മാത്രമല്ല അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ മുഖത്തോട്ട് നോക്കത്തില്ല, അവർ അവരുടേതായ ലോകത്ത് അവർ തന്നെ സെൽഫ് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക. മാത്രമല്ല അത്തരം കുട്ടികളിൽ ഭയങ്കര ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും, ഭയങ്കര വാശിയായിരിക്കും, ഒരേ കളിപ്പാട്ടം പിന്നെയും പിന്നെ ഒരേ രീതിയിൽ തന്നെ കറക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒരേപോലെ ഒഴിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അതേപോലത്തെ ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റ് ആയിരിക്കും വേറൊരു ലക്ഷണം. മാത്രമല്ല ഇത്തരം കുട്ടികളിൽ നല്ല വാശി സ്വഭാവം കൂടെ കാണാറുണ്ട് കൂട്ടത്തിൽ. ഓട്ടിസം എന്ന ഒരു അസുഖം ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് എ സ്പെക്ട്രം എന്ന് പറയാം. അതായത് ഒരു കുട്ടിയിൽ ഓട്ടിസം ഉണ്ടെങ്കിൽ അതൊരു അസുഖത്തിന്റെ രോഗലക്ഷണം മാത്രമായിരിക്കും. മാത്രമല്ല ഓട്ടിസം ഉള്ള കുട്ടിക്ക് കൂട്ടത്തിൽ ചിലപ്പം ഹൈപ്പർ ആക്ടിവിറ്റി കാണാം, കൂട്ടത്തിൽ അപസ്മാരവും കാണാം, ചിലപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വേറെ ഗുരുതരമായ മെറ്റബോളിക് ഡിസീസസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓട്ടിസം ഒരു ലക്ഷണം മാത്രമായിട്ടാണ് നമ്മൾ കാണാറ്. ഇനിയും ഹൈപ്പർ ആക്ടിവിറ്റി കൂടുതലും അതൊരു മിക്സറായിട്ടാണ് കാണാറ്. ഓട്ടിസവും ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ ഒരുമിച്ചാണ് വരാറ്. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളിൽ കാണാറ് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, ഓടിക്കൊണ്ടിരിക്കും, ശ്രദ്ധ കുറവായിരിക്കും, മാത്രമല്ല അമിത കുസൃതി കാണിക്കും. ഈ അമിത കുസൃതി കുട്ടികൾ വീട്ടിലുള്ളവരോട് മാത്രമല്ല വേറെ പല സെറ്റിങ്സിലും, അതായത് സ്കൂളിലും ഒരു പൊതു സ്ഥലത്ത് പോയാലും അതെ അവർ കുസൃതി കാണിക്കലും നിർത്താതെ ഓട്ടവും ഒക്കെ തന്നെ ആയിരിക്കും. ഇതാണ് ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ലക്ഷണം. ഇനിയും അപസ്മാരമുള്ള കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ അനേകം റീസൺസ് കാരണം അപസ്മാരം വരാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഫെമിലിയൽ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് എപ്പിലെപ്സി തൊട്ട് ജനറ്റിക് എപ്പിലെപ്സീസ്. ജനറ്റിക് എപ്പിലെപ്സീസ് ചിലത് ഭയങ്കര സിവിയർ ആയിരിക്കാം, 2-3 മരുന്നുകളിലൊന്നും കൺട്രോൾ ആവാതെ ഇരിക്കാൻ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് ജനന സമയത്ത് അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് കോംപ്ലിക്കേഷൻസ് കാരണം ഓക്സിജൻ കുറഞ്ഞത്, കുട്ടിയിലോട്ടുള്ള ഓക്സിജൻ ഫ്ലോ കുറഞ്ഞതോ ഷുഗർ കുറഞ്ഞ വ്യത്യാസങ്ങളോ കാരണം അപസ്മാരം വരാം. ഭാവിയിലോട്ട്, അതായത് ജനിച്ച സമയത്ത് ഷുഗർ കുറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഭാവിയിലോട്ടായിരിക്കും നിർത്താതെ അപസ്മാരം വരാൻ സാധ്യത. ചില കുട്ടികൾക്ക് സ്ട്രക്ചറൽ ഡിഫറൻസ് ഓഫ് ദ ബ്രെയിൻ, അതായത് തലച്ചോറിന്റെ ഘടന വ്യത്യാസം കാരണം അപസ്മാരം വരാം. ചില കുട്ടികൾക്ക് ഷുഗർ കുറയുക, ഉപ്പ് കുറയുക എന്നുള്ള ഒരു ജനറ്റിക് ടെൻഡൻസീസ് ഉള്ള അസുഖങ്ങൾ കാരണവും വരാം. അങ്ങനെ അനേകം റീസൺസ് ആയിരിക്കാം അപസ്മാരത്തിനും കാരണം.
0: ഡോക്ടർ, നമ്മൾ പൊതുവെ ഈ അപസ്മാരം എന്ന് പറയുമ്പോൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ബലം പിടിക്കുക, പിന്നെ വായിൽ നിന്ന് ഒരയും പതിയൊക്കെ വരിക, അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങളാണ് പൊതുവെ നമ്മളുടെ ഒരു മനസ്സിലുള്ളത്. അത്തരം ഭീതിജനകമായ ഒരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അപസ്മാരം?
1: കുട്ടികളിൽ അനേകം രീതിയിൽ അപസ്മാരം വരാം. ഹെഡ് ഡ്രോപ്സ് അല്ലെങ്കിൽ ഇൻഫന്റൽ സ്പാസം എന്ന അപസ്മാരം കുഞ്ഞുങ്ങൾക്ക് കാണാറുണ്ട്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും കുട്ടിയുടെ കഴുത്ത് താഴോട്ട് പോയി അവർ കളിക്കുകയാണ്, പക്ഷെ ഇത്തരം അപസ്മാരങ്ങളും ഉണ്ട്. വളരെ ഗുരുതരമായ ഇഫക്ട്സ് ആയിരിക്കും അത് ഉണ്ടാക്കുക. കുട്ടികളിൽ നല്ല ഡെവലപ്മെന്റൽ ഡിലേ കാണാറുണ്ട്. അപ്പൊ ഇത്തരം അപസ്മാരങ്ങൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ കുട്ടികൾ പെട്ടെന്ന് തല അങ്ങോട്ട് താഴ്ന്നു പോകും, പിന്നെ നേരെയാവും. അപ്പൊ സെക്കൻഡ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ കുട്ടിയുടെ ഇത്തരം അപസ്മാരങ്ങൾ. പക്ഷെ വളരെ സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ, ഗുരുതരമായ ഡെവലപ്മെന്റ് ഡിലേ ആണ് ഇത്തരം അപസ്മാരങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നത്. കുറച്ചും കൂടി ഒരു പ്രായം കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെളർച്ച വരികയോ നീലക്കളർ ആവുകയോ ജസ്റ്റ് കണ്ണ് മേലോട്ട് പോവുക, സെക്കൻഡ്സ് മാത്രം. ചില കുട്ടികൾ സ്റ്റക്ക് ആവുക, പെട്ടെന്ന് സംസാരിക്കുന്നതിനിടെ പെട്ടെന്ന് സ്റ്റക്ക് ആവുക, അത്തരം അപസ്മാരങ്ങളും വരാറുണ്ട്. ചില കുട്ടികൾക്ക് ഒരു ദിശയിലോട്ട് പെട്ടെന്ന് ഒരു സ്വപ്നം കാണുന്ന പോലെ സ്റ്റക്കായിരിക്കുക. ഇനി സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളിൽ വേറൊരു തരം അപസ്മാരം ആബ്സെന്റ് സീഷർ കാണാറുണ്ട്. ടീച്ചേഴ്സ് ആയിരിക്കും പറയുന്നത് കൂടുതലും കുട്ടിക്ക് ശ്രദ്ധയില്ല ശ്രദ്ധയില്ല.

0: നോക്കി വരുമ്പം നമുക്ക് മനസ്സിലാകും കുട്ടി വളരെ ഫ്യൂ സെക്കൻഡ്സിന് പെട്ടെന്നൊരു റിലേ പോയ പോലെയാണ്. അപ്പം ആത്തരം കുട്ടികളിൽ നല്ല ബുദ്ധി ഉണ്ടായിരിക്കും, പഠിക്കാൻ നല്ല കഴിവുള്ള വ്യക്തികളായിരിക്കും, പക്ഷെ ആ ഒരു ശ്രദ്ധ കുറവ് കാരണം അവരുടെ പെർഫോമൻസിനെ അത് ബാധിക്കുക. അത്തരം ആബ്സെൻസ് ഇഷ്യൂസും വരാം. മാത്രമല്ല മുന്നേ പറഞ്ഞ പോലെ നൊരയും പതയും വരിക, കൈകാൽ വിറയൽ വരിക, അത്തരം അപസ്മാരങ്ങളും വരാം. പിന്നെ വളരെ വിചിത്രമായ രീതിയിൽ ചില കുട്ടികൾക്ക് അപസ്മാരം വരാം ലൈറ്റ് അടിക്കുമ്പോൾ, അതായത് മഞ്ഞളിക്കുന്ന ലൈറ്റുകൾ അടിക്കുമ്പോൾ ചില കുട്ടികൾക്ക് സ്റ്റിമുലസ് ഇൻഡ്യൂസ് സീഷേഴ്സ് വരാം, അതായത് ആ ലൈറ്റോ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് പ്രത്യേക രീതിയിലുള്ള വെള്ളത്തിലോട്ട് എക്സ്പോസ്ഡ് ആകുമ്പോഴും സീഷേഴ്സ് വരാം. അതൊക്കെ കുറച്ച് റെയർ ആയതാണ്, പക്ഷെ എന്നാലും കുട്ടികളിൽ കണ്ടുവരുന്നത് തന്നെയാണ്.
1: ഒരുപാട് അബദ്ധധാരണകൾ മാറ്റിക്കൊണ്ട് കുട്ടികളുടെ ഇത്തരം രോഗങ്ങൾക്ക് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ കുട്ടികളുടെയും അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെയും മാനസികമായ ആശ്വാസത്തിനും സന്തോഷത്തിനും ഒക്കെ ആയിട്ട് നമുക്ക് ശ്രമിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ആധുനിക വൈദ്യശാസ്ത്ര ശാഖയെക്കുറിച്ച് അതിൻ്റെ സാധ്യതകളെ കുറിച്ചുകൂടി ഒന്ന് ഡോക്ടർ വിശദീകരിക്കാമോ?
0: ഞാൻ മുന്നേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കുട്ടികൾ പൊതുവെ റെയർ ഡിസീസസിലാണ് വരുന്നത്. അതിനാൽ തന്നെ മരുന്നുകൾ ഉണ്ടെങ്കിലും ചില അസുഖങ്ങളിൽ പരിമിതമായ ചികിത്സയായിരിക്കും. എന്നാൽ പോലും നമ്മൾ രോഗം നിർണയിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ തരം കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റിയും അവർ നയിക്കുന്ന ജീവിതത്തിലെ അവരുടെ ആ ഒരു സുഗമമായ ജീവിതം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒരേപോലെ എൻഷുർ ചെയ്യാനാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: പീഡിയാട്രിക് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കുള്ള ഉത്തരവുമായി ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഡോക്ടർ എലിസബത്ത് പ്രീതി തോമസ് ആയിരുന്നു. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: സൌത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
3: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം.
2: കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ.
3: സന്തോഷങ്ങൾക്കിടയിൽ പക്ഷാഘാതം വില്ലനാവാതിരിക്കട്ടെ.
2: രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി 4 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് വിദഗ്ധ ചികിത്സ നൽകിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്.
3: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, പക്ഷാഘാതത്തിനെതിരെ കിംസ് അൽ ഷിഫ സുസജ്ജമാണ്. വിളിക്കൂ 0499332999.
4: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
5: നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
7: ആകാശവാണി 102.7 മഞ്ചേരി FM. സ്മൃതി ഗീതങ്ങൾ.

സ്മൃതിഗീതങ്ങളിൽ ആദ്യഗാനം പാടിയത് യേശുദാസും വാണി ജയറാമും. രചന പൂച്ചൽ ഖാദർ. സംഗീതം ഗംഗൈ അമരൻ. ചിത്രം ജീവിതം.

0: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: 55-inch വലിയ LED ടിവിയിൽ ഓംകിയോ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
3: സത്യനന്ദിക്കാടിന്റെ രചനയ്ക്ക് ശ്യാമിന്റെ സംഗീതം, ചിത്രം എനിക്ക് ഞാൻ സ്വന്തം, ഗായകൻ യേശുദാസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കണ്ണങ്കണ്ടി മഴക്കാലമേള
2: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി.
3: ശുഭയാത്ര എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്, പി കെ ഗോപിയുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ കണ്ണങ്ങണ്ടി.

0: യേശുദാസും കല്യാണി മേനോനും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മംഗളം നേരുന്നു. ഗാനശില്പികൾ എം ഡി രാജേന്ദ്രൻ, ഇളയരാജ.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
3: We are ready.
0: ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് മഞ്ചേരി എഫ് എം ഒരുക്കുന്ന പ്രത്യേക തത്സമയ ഫോൺ ഇൻ പരിപാടി ഫുട്ബോൾ ബീറ്റ്സ് ഇന്ന് രാവിലെ 10:15 മുതൽ 10:50 വരെ തത്സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് വിളിക്കാം. നമ്പറുകൾ ഇതാണ്: 04832950300. മറ്റൊരു നമ്പർ 04832950800. ഫുട്ബോൾ ആവേശങ്ങൾ പങ്കുവയ്ക്കാൻ ഏവർക്കും സ്വാഗതം. നമ്പറുകൾ ഒരിക്കൽ കൂടി: 04832950300, മറ്റൊരു നമ്പർ 04832950800.
4: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
5: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദുഷീന.
7: അന്ന് സ്ത്രീകളുടെ വേഷവും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
8: കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ.
6: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP ബിന്ദുഷീന.
0: സ്മൃതിഗീതങ്ങളിൽ അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച, ഔസേപ്പച്ചൻ സംഗീതം നൽകി, P ജയചന്ദ്രൻ പാടിയത്. ചിത്രം ആകാശത്തേക്കൊരു കിളിവാതിൽ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ചിത്രം അഗ്നിവ്യൂഹം. ജോളി എബ്രഹാം പാടിയത്. രചന സത്യനന്ദിക്കാട്. സംഗീതം എ ടി ഉമ്മാർ.

0: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ ഐഫോൺ 17 24 മാസം EMI സ്വന്തമാക്കാം.
1: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
2: ചിത്രം കണ്ണകി, പാടിയത് യേശുദാസ്.

അടിമക്കച്ചവടം എന്ന ചിത്രത്തിൽ കാർത്തികേയൻ പാടിയത്. ഗാനശില്പികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ജി ദേവരാജൻ.

പാടിയത് കെ പി ബ്രഹ്മാനന്ദൻ. ചിത്രം അനന്തശയനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, രഘുനാഥ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ആഭ്യന്തര ലഭ്യത ഉറപ്പാക്കുക ലക്ഷ്യമിട്ട് ഡീസൽ, വിമാന ഇന്ധനം എന്നിവയുടെ കയറ്റുമതി തീരുവ കേന്ദ്രം വർദ്ധിപ്പിച്ചു. ഡീസൽ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധനത്തിന് ലിറ്ററിന് 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയുമായാണ് വർധന. നീറ്റ് യു ജി ചോദ്യപേപ്പർ ചോർച്ചക്കേസിൽ 3 പ്രധാന പ്രതികളെ ജയിലിൽ ചോദ്യം ചെയ്യാൻ സിബിഐക്ക് ഡൽഹി കോടതി അനുമതി നൽകി. കേസിന്റെ മുഖ്യ സൂത്രധാരന്മാരായ ഇവരെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്ന സിബിഐയുടെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഷിക്കാഗോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിൽ സ്വാമി വിവേകാനന്ദന്റെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തു. യു എസിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ കൊത്രയാണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. കാലിഫോർണിയയിൽ US വ്യോമസേനയുടെ B-52 ബോംബർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. പതിവ് പരീക്ഷണ പറക്കലിനായി ടേക്ക് ഓഫ് ചെയ്തതിന് തൊട്ടുപിന്നാലെ വിമാനം നിയന്ത്രണം വിട്ട് തകർന്നു വീഴുകയായിരുന്നു. 2024 ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി KM അഭിജിത്ത് MLA അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേർന്നു. വീടുകളും കടകളും കൃഷിയും നഷ്ടപ്പെട്ടവർക്ക് ബാക്കിയായ നഷ്ടപരിഹാരം സംബന്ധിച്ച് എത്രയും വേഗം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി യോഗത്തിൽ നിർദ്ദേശം നൽകി. 15th A സുജനപാൽ സാഹിത്യ പുരസ്കാരത്തിന് എഴുത്തുകാരിയും ഗവേഷകയുമായ സുധാ മേനോനെ തെരഞ്ഞെടുത്തു. A സുജനപാൽ അനുസ്മരണ സമിതി ചെയർമാൻ K പ്രവീൺകുമാർ MLA ഇക്കാര്യം അറിയിച്ചത്. കണ്ണൂർ പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ 21st തുരീയം സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലാന്റ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി.
1: FM പ്രധാന വാർത്തകൾ. കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
3: ISI മാർക്കോടുകൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് 2,490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ട്രെയിൻ സമയം.
4: ട്രെയിൻ നമ്പർ 16345 ലോകമാന്യതിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 10:28, 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 56323 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
3: ട്രെയിൻ സമയം.

0: ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ എം പി പി ടി ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: അരക്കിലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
4: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
5: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
7: നാട്ടുവൃത്താന്തം വായിക്കുന്നത് യു കൃഷ്ണപ്രസാദ്. മുഴുവൻ വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്ന കേരള സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ മലപ്പുറം KSRTC ബസ് ടെർമിനൽ പരിസരത്ത് ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ മലപ്പുറത്ത് നിന്നുള്ള ആദ്യ ബസ് സർവീസ് മന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ആദ്യ സീറോ ടിക്കറ്റ് മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ റഫീഖിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് വി റിനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വയോജന സൌഹൃദ സമൂഹം കെട്ടിപ്പടുക്കാൻ പുതുതലമുറയുടെ കഴിവും പ്രാപ്തിയും സാങ്കേതികവിദ്യയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ സംഘടിപ്പിച്ച മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെ ഉള്ള ബോധവൽക്കരണ ദിനാചരണം മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബർ ഹാജി ഉദ്ഘാടനം ചെയ്തു. മാതാപിതാക്കൾക്കും മുതിർന്ന പൌരന്മാർക്കും ആവശ്യമായ നിയമസഹായങ്ങളും സംരക്ഷണവും മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി മുഖേന സൌജന്യമായി ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ M ഷാബിർ ഇബ്രാഹിം പറഞ്ഞു. വയോജന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് KV ശിവരാമൻ ദിനാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭ്രഭ ഹോമുകളിലെ മുതിർന്ന പൌരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു.
6: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
8: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
8: രാവിലെ 8:23.
3: പ്രായോജകർ, മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
9: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
10: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
9: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
10: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
9: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ട് മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
10: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
11: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
10: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
11: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
12: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
13: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
14: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:03.
14: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
15: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
8: മീഡിയ വാണി
15: നമ്പർ മറക്കല്ലേ, 90 20 620 630.
16: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
17: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
16: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
17: ഫോൺ 9744550424.
18: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന എന്നും രാവിലെ 7:15.
19: മുട്ടെന്ന് മാത്രമല്ല, നമ്മുടെ കൈ കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സമയം 9:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM.
3: മുഖാമുഖം. നിപ്പ, ഷിഗല്ല തുടങ്ങിയ അസുഖങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമെല്ലാം കഴിഞ്ഞ ശനിയാഴ്ച മുഖാമുഖത്തിൽ നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോൾ മഴക്കാലമാണ്. അതുകൊണ്ടുതന്നെ എലിപ്പനി, വയറിളക്കം, ഡെങ്കിപ്പനി തുടങ്ങിയ മഴക്കാല രോഗങ്ങളെയും പ്രതിരോധ മാർഗങ്ങളെയും ചികിത്സയെയും കുറിച്ചൊക്കെ മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോക്ടർ സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തുന്ന ഈ അഭിമുഖത്തിൽ തുടർന്ന് കേൾക്കാം.
4: ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്ത് സാധാരണഗതിയിൽ പലപ്പോഴും പല അസുഖങ്ങളും കാണാറുമുണ്ട്. കുട്ടികളാണെങ്കിൽ ഡെയിലി സ്കൂളിൽ പോകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് കുട്ടികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
5: കുട്ടികളിലാവുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് ബാധിക്കാൻ പോകുന്നത് ഭക്ഷണത്തിലൂടെ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. അപ്പോൾ അതിൽ ഒന്ന് ഈ വയറിളക്ക രോഗങ്ങൾ, അതിൽ കുറച്ചും കൂടി പ്രശ്നമുള്ളത് ഈ ഡിസെൻട്രി പോലത്തെ, ഷിഗല്ലോസ് പോലത്തെ കാര്യങ്ങൾ. പിന്നെ അത് കൂടാതെ തന്നെ മഞ്ഞപ്പിത്തം പകരാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്, കാരണം വെള്ളം കണ്ടാമിനേറ്റഡ് ആവുന്നത് കൊണ്ട് തന്നെ. നമുക്ക് ത്രൂ ഔട്ട് ഇയർ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എന്നാൽ പോലും അതിൻ്റെ ഇത് കൂടുതലായിരിക്കും. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് വെള്ളം ആയിട്ട് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു മഴക്കാലത്ത് പ്രശ്നം ഉണ്ടാക്കുന്ന രോഗം എന്ന് പറഞ്ഞാൽ എലിപ്പനിയാണ്. അപ്പോൾ കുട്ടികളിൽ എലിപ്പനി രോഗമുണ്ടാക്കുന്നത് വളരെ കുറവാണ്, എന്നാലും കുട്ടികളിലെയും നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കുട്ടികളിൽ വരില്ല എന്നല്ല, എലിപ്പനി കൂടുതൽ ചിലപ്പോൾ അത് പരിശോധനകൾ നടത്താത്ത കൊണ്ടായിരിക്കും രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്തത്. കുട്ടികളാണെങ്കിലും ഈ ഒരു മഴക്കാലത്ത് വെള്ളത്തിലിറങ്ങാനും ചളിവെള്ളത്തിലൊക്കെ കളിക്കാനും ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് എലിപ്പനിയുടെ രോഗമാണ് കളി വെള്ളത്തിലുണ്ടായി, അത് അവരുടെ കാലിലെ മുറിവുകളിലൂടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ശരീരത്തിനകത്ത് എത്താനും രോഗമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ശുചിത്വം നന്നായിട്ട് പാലിക്കുക എന്നുള്ളതാണ് അപ്പോഴും ഒരു പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി ഫുട്ബോൾ സീസണാണ്, അതുപോലെ വെള്ളത്തിൽ ഒരുപാട് ഫുട്ബോൾ മത്സരങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അപ്പോഴൊക്കെ ഈ എലിപ്പനിയുടെ റിസ്ക് നന്നായിട്ട് കണ്ട നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് മൃഗങ്ങളിൽ എലെപ്റ്റോസ്പൈറ ബാക്ടീരിയ കാണുന്നുണ്ട്. അപ്പോൾ അത് അവർ ഈ മൃഗങ്ങളുടെ യൂറിനിലൂടെയും ഫീസിലൂടെയൊക്കെ അന്തരീക്ഷത്തിൽ വരികയും അത് ഈ വെള്ളത്തിൽ കലരാനുള്ള സാധ്യത മഴക്കാലത്ത് കൂടുതലാണ്. അപ്പോൾ എലിപ്പനിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞ രോഗം വന്നതിൽ 14% വരെ മരണനിരക്ക് എലിപ്പനിക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും വരാം. അസുഖം വരുന്നതിൽ 4% സാധാരണ ഇങ്ങനത്തെ റിസ്ക് ഉള്ള ജോലിയിൽ ഏർപ്പെടുന്നവരല്ല, വീട്ടിൽ തന്നെ അവരവരെ വീട്ടിലെ തൊടിയും പറമ്പും നോക്കുന്ന സ്വന്തം വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെയാണ് രോഗം കൂടുതലായിട്ട് വരുന്നത്.
4: മഴക്കാല രോഗങ്ങൾ എന്നതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രധാനപ്പെട്ട അസുഖങ്ങൾ ഏതൊക്കെയാണ്? അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മരണനിരക്ക് കാണുന്നത്, വ്യാപന നിരക്ക് കാണുന്നത് ഏതെല്ലാം അസുഖങ്ങളിലാണ്?
5: മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ഡയറിയ, അതാണ് കൂടാൻ പോകുന്നത്. പിന്നുള്ളത് ഈ ഒരു സെക്കൻഡ് ഫ്ലൂ സീസൺ നമുക്ക് ഇപ്പോഴാണ്, അതായത് ജലദോഷപനി പോലത്തെ അസുഖങ്ങൾ കൂടുതൽ വരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. വയറിളക്കമാണെങ്കിലും ജലദോഷപ്പനിയാണെങ്കിലും എണ്ണം വളരെ കൂടുതലായിരിക്കും. കുറേ പേർക്ക് വരുമ്പോൾ അതുമൂലവും മരണം
4: സംഭവിക്കാനുള്ള
5: കുറവായി. പക്ഷെ അപ്പോൾ ഒരുപാട് പേർക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും മരണത്തിന് എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ ആരാണ് ഇത് കൊണ്ട് മരിക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വരാതിരിക്കുക എന്നുള്ളതാണ് നോക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വരാൻ പോകുന്നത്. പിന്നെ ഉള്ളത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന മഞ്ഞപ്പിത്തം, ടൈഫോയിഡ് അങ്ങനത്തെ രോഗങ്ങളൊക്കെ കൂടെ വരാം. പിന്നെ എലിപ്പനി മഴക്കാലം തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പീക്ക് ഉണ്ടാവുന്നതാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഡെങ്കു വരുന്ന കുറച്ച് പ്രദേശങ്ങളുണ്ട്, അവിടങ്ങളിൽ ഡെങ്കു കൊണ്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാനും അതിൻ്റെ ഒരു ഇത് കൂടാനും സാധ്യത. കാരണം പ്രത്യേകിച്ച് ഈ വർഷവും നമുക്ക് പ്രൊഡക്ട് ചെയ്യുന്നത് മഴ കുറവായിരിക്കും എന്നുള്ളത്. അതുപോലെ ഇടപെടുന്നത്

0: ആയിട്ടുള്ള മഴയൊക്കെ ആവുമ്പോൾ അവിടെ ഡെങ്കുവിന്റെ വ്യാപനം ഭയങ്കരമായിട്ട് കൂടാനുള്ള ഒരു സാധ്യത ഈ വർഷം നമ്മൾ കാണുന്നുണ്ട്.
1: എലിപ്പനി, മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളാണ് പലപ്പോഴും അപകടകരമാകുവാനുള്ള സാധ്യത കൂടുതൽ അല്ലെ?
0: അതെ, കാരണം നമുക്കിപ്പോ നിപ്പ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്, ഭയങ്കര റെയർ ഇവന്റ് ആണ് നിപ്പ വരാൻ. പക്ഷെ എലിപ്പനി കിട്ടാനുള്ള സാധ്യത കേരളത്തിൽ വളരെ കൂടുതലാണ്, അതുപോലെ ഡെങ്കു വരാനുള്ള സാധ്യത കേരളത്തിൽ വളരെ കൂടുതലാണ്. അപ്പോ നമ്മള് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ഇത്തരത്തില് ഡെങ്കു അല്ലെങ്കിൽ എലിപ്പനിയോ വരാതിരിക്കാനാണ്. കാരണം നമ്മുടെ പരിസരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കു വരില്ല. അതുപോലെ ഭക്ഷണം വേസ്റ്റ് വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് എലിപ്പനിയുടെ സാധ്യതയും കുറവായിരിക്കും.
1: ഓക്കെ, പലപ്പോഴും പല അസുഖങ്ങൾക്കും സമാനതകളുണ്ടല്ലോ. പനി ആവാം, എലിപ്പനി ആവാം, ഡെങ്കിപ്പനി ആവാം, പലതിനും പല സമാനതകൾ ഉണ്ടാവാം, ലക്ഷണങ്ങളും ഏകദേശം സാമ്യമുള്ളവയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് അസുഖം വന്നാൽ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? ചില ആളുകൾ ഒരുപക്ഷെ സ്വയം ചികിത്സ നടത്തുന്നവരുണ്ടാകാം, അതൊക്കെ എത്രത്തോളം ഭൂഷണമാണ്?
0: പ്രത്യേകിച്ച് എലിപ്പനിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു ഇതാണത്. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ രണ്ട് ദിവസം സ്വയം ചികിത്സ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആദ്യമായിട്ട് ഡോക്ടറെ കാണാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ആ ഡോക്ടറെ സംബന്ധിച്ചോളം ആ രോഗിക്ക് അപ്പൊ എലിപ്പനി സംശയിക്കാനുള്ള ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം സാധാരണ പനിക്കുള്ള ചികിത്സ നൽകിയിട്ട് വിടും. പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അത് ലിവറിനെയോ കിഡ്നിയോ ബാധിക്കുന്ന സമയത്തായിരിക്കും എലിപ്പനി സംശയിക്കുന്നത്. ഇപ്പോൾ ചില തൊഴിലുകൾ ഏർപ്പെടുന്ന ആൾക്കാർ, ശുചീകരണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളിലോ അല്ലെങ്കിൽ കന്നുകാലി പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇത്തരം മേഖലകളിലൊക്കെ അവർ ഇടപഴകുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അതൊരു കണ്ട്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അപ്പോൾ മൊത്തമായിട്ട് ഈ ഒരു എലിപ്പനിക്കുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട്. എലിപ്പനിക്കുള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും കണ്ണിന് ചോപ്പ് കാണുന്നൊരു ഇതുണ്ട്, അതുപോലെ കാഫ് മസിലിന് ഉള്ള പെയിൻ വരിക, അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണമാണ്. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരിൽ മാത്രമാണ് ആ ഒരു ലക്ഷണം കാണുക. ബാക്കിയുള്ള ആൾക്കാരിലൊക്കെ പനി, മേലുവേദന അല്ലെങ്കിൽ ക്ഷീണം ഇങ്ങനെയൊക്കെ ആയിട്ടാണ് പനി ആദ്യം തന്നെ വരിക. അപ്പൊ ആ സമയത്ത് ഏത് തരത്തിലുള്ള പനിയാണെന്ന് തിരിച്ചറിയാനുള്ള പ്രശ്നമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാം കൂടി നോക്കിയിട്ടാണ് എന്ത് തരം പനിയാണെന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡോക്ടേഴ്സ് ചെയ്യുക.
1: അപ്പോൾ എത്രയും പെട്ടെന്ന് കൃത്യമായി വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് പ്രധാനം.
0: അതെ അതെ, കാരണം നമുക്കറിയില്ല അത് എന്ത് തരത്തിലുള്ള പനിയാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അത് ഡോക്ടറാകുമ്പോൾ അയാളുടെ പല കാര്യങ്ങൾ നോക്കിയിട്ട്, അയാളുടെ ജോലിയുടെ സാഹചര്യം, അയാൾ വരുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത, അയാളുടെ ലക്ഷണങ്ങൾ, ഡോക്ടർ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന സയൻസ്, ഇതെല്ലാം നോക്കിയിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ ലാബ് ടെസ്റ്റുകളും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു രോഗനിർണയം നടത്തുന്നത്. നമുക്ക് ഡയഗ്നോസ് നേരത്തെ ആവുമ്പോൾ പല ചികിത്സയും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാലേ ഫലിക്കുകയുള്ളൂ. ഇപ്പോൾ എലിപ്പനി ആണെങ്കിൽ തന്നെ ലിവറിനെയും കിഡ്നിയൊക്കെ ബാധിച്ചു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആയിക്കൊള്ളുന്നില്ല. അതുപോലെ ഈ ഷിഗെല്ലാസ് ആണെങ്കിൽ തന്നെ തുടക്കത്തിൽ നമുക്ക് ഷിഗെല്ലാണ് സംശയം തോന്നി മരുന്ന് ആന്റിബോഡി കൊടുത്താൽ മാത്രമേ അതിന്റെ എഫക്റ്റ് കിട്ടുകയുള്ളൂ.
1: ഓക്കെ, എലിപ്പനിയെ പോലെ തന്നെ മഞ്ഞപ്പിത്തവും മഴക്കാലത്ത് കാണപ്പെടാറില്ലേ? എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് മഞ്ഞപ്പിത്തമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സ എങ്ങനെയാണ്?
0: നമ്മുടെ ജില്ലയിൽ മഞ്ഞപ്പിത്തം ത്രൂ ഔട്ട് ഇയർ കാണപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം ഈ പറഞ്ഞ പോലെ മഴക്കാലത്ത് കൂടുകയും പിന്നെ കുറഞ്ഞു വരികയും, കാരണം വെള്ളം മലിനമാകുമ്പോൾ കൂടുകയും കുറഞ്ഞു വരികയും. പക്ഷെ നമ്മുടെ ജില്ലയിൽ അങ്ങനെയല്ല, അല്ലാതെ തന്നെ ത്രൂ ഔട്ട് ഇയർ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു പക്ഷേ ഭക്ഷണത്തിലൂടെയും ഇതിലൂടെയും പകരുന്നതിന്റെ അതേ രീതിയിൽ തന്നെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മഞ്ഞപ്പിത്തം നല്ല രീതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. കാരണം മലപ്പുറത്തിന്റെ ഒരു പ്രത്യേകത, ഒരുപാട് സൽക്കാരങ്ങളും കൂട്ടായ്മകളും പല രീതിയിലുള്ള ഇതൊക്കെ നടക്കുന്നൊരു നാട് വേണ്ടി നമ്മുടെ ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ചെറിയ റിസ്ക് ഇത്തരത്തിലെ അസുഖം പടരാനുള്ള, കാരണം നമ്മുടെ ഒരു കുടുംബം ഒന്നിച്ചു ചേർന്നാൽ തന്നെ 10-20 പേരാവും. അപ്പൊ അവിടെ ഒരു രോഗമുള്ള ഒരാൾ വന്നിട്ട് രോഗം പടർത്തി കഴിഞ്ഞാൽ കൂടുതൽ പേർക്ക് രോഗം ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ എല്ലാം മഞ്ഞപ്പിത്തം ലക്ഷണം മാത്രമാണ്. മഞ്ഞക്കളർ എന്ന് പറഞ്ഞാൽ അല്ലേ, കണ്ണിലോ മൂത്രത്തിലോ ശരീരത്തിലോ മഞ്ഞക്കളർ എന്ന് വെച്ചാൽ ലക്ഷണമാണ്. അത് എന്തുകൊണ്ട് വേണമെങ്കിലാവാം. ഈ പറഞ്ഞ പോലെ ഹെപ്പറ്റൈറ്റിസ് എ ഈ കൊണ്ടാവാം, അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസ് കൊണ്ടാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പോയിസണിങ് കൊണ്ടോ ഒക്കെ ആവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞ വരാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാവാം. അങ്ങനെ പല രീതിയിൽ വരാം. പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ വ്യാജ ചികിത്സകർ കൈവയ്ക്കുന്നൊരു മേഖല മഞ്ഞപ്പിത്തമാണ്. കാരണം മഞ്ഞ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ മഞ്ഞപ്പിത്തത്തിന് ചികിത്സിക്കുന്ന ആൾക്കാരെ, അതായത് ഈ ഒറ്റമൂലി ചികിത്സകരുടെ അടുത്തേക്ക് പോവുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. കാരണം അത് എന്ത് തരത്തിലുള്ള മഞ്ഞപ്പിത്തം, എന്തുകൊണ്ടുണ്ടാവുന്ന ഈ മഞ്ഞയാണ് എന്നുള്ളത് നോക്കാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ രോഗകാരണം കണ്ടെത്താൻ വൈകുകയും ചിലപ്പോൾ അത് ക്യാൻസർ ആവാം, ചിലപ്പോൾ

0: കാൻസർ വന്നിട്ട് എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് ബിൽറൂബിൻ കൂടിയിട്ടായിരിക്കും മഞ്ഞ വരുന്നത്. അപ്പോൾ അങ്ങനെ ചികിത്സ വൈകിയിട്ട് മരണപ്പെടുന്ന ഒരുപാട് രോഗികളുണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയോ അല്ലെങ്കിൽ ഇയോ വൈറസ് കൊണ്ടുണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് ജനറലി നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് ചിലപ്പോൾ ബിയോ സിയോ ആവാം. അപ്പോഴാണെങ്കിലും ഇതേപോലെ ഒറ്റമൂലി ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് മാറുമില്ല. അത് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും പകർത്തുകയും ചെയ്യും. ലോങ് ടേമിൽ അത് ക്യാൻസറായിട്ട് മാറാനും സാധ്യതയുണ്ട്. അപ്പോൾ ജനറലി പറയുമ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയോ ഇയോ കൊണ്ടുള്ള മഞ്ഞപ്പിത്തമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ നേരിട്ടുള്ള കോണ്ടാക്റ്റിലൂടെയോ പകരുന്ന മഞ്ഞപ്പിത്തം. അത് പൊതുവെ അപകടകാരിയല്ല. കാരണം സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുകയും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുകയും നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്വാഭാവിക സമയം എടുത്തിട്ട് തന്നെ മാറുന്നൊരു അസുഖമാണ്. ലിവറിനത് തകരാറുണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. കൂടെ ലിവറിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും എന്ത് പറ്റുവെച്ചാൽ ഈ ഒരു ആദ്യത്തെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയ്ക്ക് അതിൻ്റെ ഇടയ്ക്കാണ് ഇത്തരത്തിൽ ലിവറിന് തകരാറ് വന്നിട്ട് രോഗി മരണപ്പെടുന്നത്. ആ സമയത്തായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ആദ്യത്തെ രണ്ടാഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച കൃത്യമായിട്ട് നമ്മളത് മോണിറ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണ് ലിവറിന് പ്രശ്നം വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷെ ഒരു ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജിലെത്തിയിട്ടായിരിക്കും നമ്മളത് അറിയുകയും മരണപ്പെടുകയും ചെയ്യുക. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ എന്ത് ചോദിച്ചാൽ ആദ്യത്തെ ഒരാഴ്ചയിൽ ചെറിയ പനിയൊക്കെ വന്നു, ക്ഷീണം വന്നു, പിന്നെ മഞ്ഞ കാണുമ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് എ ആണെന്നുള്ളത് തിരിച്ചറിയും. പിന്നെന്ത് വെച്ചാൽ രോഗി നേരെ ഒറ്റമൂലി ചികിത്സകരുടെ അടുത്ത് പോകും. അപ്പോൾ എന്ത് വെച്ചാൽ ഇത് ടോക്സിക് ആയിട്ടുള്ള പല സാധനങ്ങളും ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും. ഇത് നേരെ ലിവർ ഫെയിലിയറിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് പോവുകയും മരണപ്പെടുകയാണ് ചെയ്യുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ 35 പേരൊക്കെ സാധാരണ ഇത്തരത്തിൽ സെൽഫ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു അസുഖം കൊണ്ട് മരണപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ നല്ലൊരു പങ്ക് ഇത്തരത്തിൽ വ്യാജ ചികിത്സകർക്ക് ഉണ്ട്.
1: ഇപ്പോൾ വളരെ ജാഗ്രത വേണ്ട ഒരു മേഖലയാണ് ഇത്.
0: ജാഗ്രത വേണ്ട, കാരണം ഇതിൽ ശരിക്കും മഞ്ഞപ്പിത്തം ബാധിച്ച ആള് പൂർണ്ണ ആരോഗ്യവാനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം റെസ്റ്റ് എടുക്കണം. ലക്ഷണം കാണിക്കുന്നതിന്റെ രണ്ടാഴ്ച മുന്നേ മുതൽ ലക്ഷണം കാണിച്ചിട്ട് രണ്ടാഴ്ച വരെ ചിലപ്പോൾ മലത്തിലൂടെ ഈ രോഗമാണ് പുറത്തു പോകുന്നത്. അപ്പോൾ അപ്പോഴും അസുഖം പടർത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോഴും ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അപ്പോഴും പലപ്പോഴും നമ്മുടെ ഈ ഓരോ ചടങ്ങുകളിലൊക്കെ ഈ രോഗം പൂർണ്ണമായിട്ട് മാറാത്ത ആൾക്കാർ വന്നിട്ട് പങ്കെടുക്കുമ്പോൾ പലപ്പോഴും അതിൽ അവർ ചിലപ്പോൾ ഭക്ഷണം വിതരണം ചെയ്യും, ചിലപ്പോൾ ഭക്ഷണം പാകം ചെയ്യും, ചിലപ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക് കലക്കുകയായിരിക്കും. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ രോഗം പടർന്ന് ഒരുപാട് പേർക്ക് ഒരുമിച്ച് രോഗം കൊടുക്കാനുള്ള ഒരു സാധ്യത അവിടെ.
1: ചിലപ്പോൾ കല്യാണങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ഒരുപാട് പേർക്ക് ഒരുമിച്ച് മഞ്ഞപ്പിത്തം കിട്ടിയെന്ന് കേൾക്കാറുണ്ട്.
0: അതെ അതെ, അത് പലപ്പോഴും ഏറ്റവും കൂടുതൽ റിസ്ക്കായി വരുന്നത് നമ്മുടെ നാട്ടിൽ വെൽക്കം ഡ്രിങ്ക് ആണ്. കാരണം അതിൽ നമ്മളെപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒന്നു വെച്ചാൽ വെൽക്കം ഡ്രിങ്ക് ഒഴിവാക്കുക. ഇനിയിപ്പോൾ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളത്തിൽ ഉണ്ടാക്കി കൊടുക്കുക. പക്ഷെ പലപ്പോഴും വെച്ചാൽ തുടക്കത്തിലൊക്കെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള വെള്ളത്തിലായിരിക്കും കൊടുക്കുക. കുറച്ച് ഡിമാൻഡ് കൂടുമ്പോൾ അല്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും, പിന്നെ മാത്രമല്ല അതിന് ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ കഴുകുന്നതും ഒക്കെ പ്രോപ്പറായിട്ട് അല്ലാതെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രോഗമാണ് കുറച്ച് മതി എല്ലാം കണ്ടാമിനേറ്റഡ് ആവാനായിട്ട്. കാരണം വെള്ളത്തിലൂടെയാണ് വെച്ചാൽ നല്ല വൈറൽ ലോഡിൽ അകത്ത് ചെല്ലുകയും പെട്ടെന്ന് തന്നെ രോഗം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പേർക്ക് ഒരുമിച്ച് രോഗം ഉണ്ടാക്കാനുള്ള, അങ്ങനെ 2023 നാലിലൊക്കെ നമുക്ക് വലിയ വലിയ 500-600 ഒക്കെ ആൾക്കാർക്ക് ഒരുമിച്ച് രോഗം ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് വളരെ കുറവാണ്. ശരിക്കും ആൾക്കാരത് മനസ്സിലാക്കുകയും കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചടങ്ങുകളിൽ നമുക്ക് എന്നാലും വരുന്നുണ്ട്, പക്ഷെ നല്ല ആ തോത് കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശരിയായ ശുചിത്വം പാലിച്ചു കഴിഞ്ഞാൽ നിയന്ത്രിച്ച് നിർത്താവുന്ന രോഗം ഇതൊക്കെ ഉള്ളൂ.
1: ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എയും ഇയുമാണ് സാധാരണഗതിയിൽ ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും കിട്ടുക എന്ന് പറയാമല്ലോ. മറ്റ് വകഭേദങ്ങൾ ഏതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസിന്റെ?
0: നമുക്ക് എയും ഇയും രോഗിയുടെ മലത്തിലൂടെ പുറത്തു വന്ന് വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ ആണ് വേറൊരാളിലേക്ക് പകരുന്നത്, അല്ലെങ്കിൽ നേരിട്ടുള്ള കോണ്ടാക്ടിലൂടെ പകരും. ഇനി ഇത് കൂടാതെ നമുക്ക് ബിയും സിയും ആണ് പ്രധാനമായിട്ടും വരുന്ന മറ്റ് ഹെപ്പറ്റൈറ്റിസുകൾ. അത് രക്തത്തിലൂടെ പകരുന്നതാണ്, രക്തത്തിലൂടെ അല്ലെങ്കിൽ ശരീര സ്രവങ്ങളിലൂടെ പകരുന്നതാണ്. അപ്പം അത് ചിലപ്പോൾ സെക്ഷൽ കോണ്ടാക്ടിലൂടെ ആവാം, അല്ലെങ്കിൽ IV ഡ്രഗ് യൂസ്, അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അങ്ങനെ പല രീതിയിൽ പകരുന്നതാണ്. ഇപ്പോൾ ഒരു ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച ഒരാളുണ്ടെങ്കിൽ അയാൾ ഇടപഴകുന്ന പ്രതലങ്ങളിലെല്ലാം ഈ ഒരു വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ആ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു രോഗം ബാധിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ നമുക്ക് ചികിത്സയുണ്ട്. ബി ആണെങ്കിലും സി ആണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും സൗജന്യ ചികിത്സ സർക്കാർ നൽകുന്നുണ്ട്. സി നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. ബി ആണെങ്കിൽ നമുക്ക് ഒരു ഡയബറ്റീസ് ഒക്കെ പോലെ കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടി സാധിക്കും. പകരുന്ന രീതി

0: ിലേക്ക് അല്ലെങ്കിൽ അതൊരു ക്യാൻസറിലേക്ക് മാറാതെ നമുക്കത് നോക്കാൻ വേണ്ടി സാധിക്കും.
1: ഇപ്പോൾ അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് വ്യക്തിശുചിത്വം, ഭക്ഷണത്തിലും വെള്ളത്തിലുമുള്ള ശ്രദ്ധ, ഇവയെല്ലാം രോഗപ്രതിരോധത്തിനായി പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് ഏറെ പ്രധാനമാണ്. പലപ്പോഴും ആളുകൾ ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടിയും വരും. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഹോട്ടലുകളിലും ഭക്ഷണം പൊതുവായി പാകം ചെയ്യുന്ന ഇടങ്ങളിലുമെല്ലാം വൃത്തിയോടെയാണ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാനായി സ്വീകരിച്ചു വരുന്ന നടപടികൾ?
0: ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, അതുപോലെ നമ്മുടെ തദ്ദേശ വകുപ്പ്, ആരോഗ്യവകുപ്പ്, ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ പല പരിശോധനകൾ നടന്നു വരുന്നുണ്ട്. എല്ലാ മാസവും 2 ദിവസം ഇത്തരം പരിശോധനകൾക്കായിട്ട് ആരോഗ്യവകുപ്പ് നീക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ വകുപ്പുകളും അവരുടേതായുള്ള പരിശോധനകൾ ഓരോ കടകളിലും നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോ ഗൈഡ്ലൈൻസ് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് അതിന് നോട്ടീസ് കൊടുക്കുകയും ആവശ്യമെങ്കിൽ കടകൾ അടപ്പിക്കുന്ന അടക്കമുള്ള നടപടികൾ നടന്നു വരുന്നു. പക്ഷേ ഒട്ടുമിക്ക ഹോട്ടലുകളും ഈ ഒരു ഇതിനോട് വളരെ അനുകൂല മനോഭാവം തന്നെയാണ് ഉള്ളത്.
1: കൃത്യമായ അവബോധമുണ്ട് സമൂഹത്തിൽ.
0: ഉണ്ട്. പക്ഷെ നമുക്ക് പലപ്പോഴും പ്രശ്നം ഉണ്ടാകുന്ന ഒരു മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഹോട്ടലുകൾ തീർച്ചയായിട്ടും ഈ ഒരു മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും അതിൽ ചില ലാപ്സുകൾ വരാറുണ്ട്. അതുകൂടാതെ തന്നെ ഒരുപാട് തട്ടുകടകൾ, ഒരുപാട് മേക്ക് ഷിഫ്റ്റ് ഷോപ്സ്, നമുക്ക് വൈകുന്നേരങ്ങളിൽ പൊന്തി വരുന്ന ഒരുപാട് ചായക്കടകൾ അടക്കം നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ അതിനൊന്നും പൂർണ്ണ രീതിയിലൊരു നിയന്ത്രണം കൊണ്ടുവരാൻ, കാരണം അത്രയും എണ്ണമാണ്, നമുക്ക് പരിശോധന നടത്തിയാൽ പോലും തീരാത്ത അത്ര. കാരണം ഇന്നൊരു സ്ഥലത്തായിരിക്കും, നാളെ വേറെ സ്ഥലത്തായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ട് ഒരു നടപടിയിലേക്ക് നീങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കടകൾ പോലും അല്ല. അപ്പം അങ്ങനത്തെ ഒരു റിസ്ക് നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും പരിശോധനകൾ കൃത്യമായിട്ട് നടക്കുന്നതും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതും ലൈസൻസ് ഉള്ളതും ഒക്കെ ഇത്തരം ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും ബേക്കറികൾക്കും ഒക്കെ അത്തരം ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഷോപ്പുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു മാനദണ്ഡങ്ങളുണ്ട്, സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അത് പാലിക്കപ്പെടാറില്ല എന്നുള്ളതാണ്. കാരണം അവരുപയോഗിക്കുന്ന വെള്ളം ചിലപ്പോൾ ടെമ്പററി ആയിട്ടുള്ളൊരു വാട്ടർ സോഴ്സോ എവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളമോ ഒക്കെ ആയിരിക്കും. നമുക്കത് എപ്പോഴും പരിശോധന നടത്താനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ.
1: എന്തായാലും കൂടുതൽ ശ്രദ്ധ അധികാരികളും അതോടൊപ്പം പൊതുജനങ്ങളും ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്നവരും
0: എല്ലാവരും
1: ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് അല്ലെ. ഇനി മറ്റൊരു കാര്യം, ഈ മഴക്കാല രോഗങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് ഡെങ്കിപ്പനിയെ പോലെ ഉള്ള അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇത് കൊതുക് പരത്തുന്ന ഒരു അസുഖമാണല്ലോ. ഇതുപോലെ മഴക്കാലത്ത് കൊതുക് പരത്തുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്?
0: ഈ സീസണിൽ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡെങ്കിപ്പനി തന്നെയാണ്. കാരണം മഞ്ഞപ്പിത്തം പോലെ തന്നെ ഡെങ്കിപ്പനിയും ഒരു കൂട്ടത്തോടെയാണ് വരിക. ഒരു ഒരു രോഗി മാത്രമായിട്ടുണ്ടാവില്ല, ആ ഒരു ഏരിയയിൽ കുറേ പേർക്ക് ഒരുമിച്ച് രോഗം ബാധിക്കുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഡെങ്കി തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെള്ളം ഇടവിട്ടുള്ള മഴ പെയ്യുമ്പോൾ ആ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ കൊതുക് വളരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മാത്രമല്ല, ഇപ്പോഴത്തെ ക്ലൈമറ്റ് ചേഞ്ച്, നമ്മൾ ടെമ്പറേച്ചർ കൂടുന്നൊരു സാഹചര്യം ഉണ്ടായാലോ, വർഷം ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയൊരു വർഷം കൂടിയാണ്. അപ്പം ആ സമയത്ത് ഈ തരത്തിലുള്ള കൊതുകുകളുടെ പ്രചരണത്തിനും അവരുടെ അസുഖം പരത്താനുള്ള കഴിവും ഭയങ്കരമായിട്ട് ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത കൂടി നമുക്ക് ഈ വരും വർഷങ്ങളിൽ നേരിടേണ്ടത് ഉണ്ട്. അപ്പോൾ ഡെങ്കു തന്നെയാണ് ഏറ്റവും വലിയ ത്രെട്ട്. പിന്നെ കൂടാതെ വരുന്ന നമുക്ക് മലേറിയ, മലേറിയയും പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ മലേറിയ പരത്തുന്ന മോസ്കിറ്റോസ് ഇത്തരം വെള്ളക്കെട്ടുകളിൽ ഉണ്ടാവുകയും മലേറിയയും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു സമയം. റീസെൻ്റായിട്ട് ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഇലക്ഷനും മറ്റ് ആഘോഷങ്ങളൊക്കെ ആയിട്ട് മലേറിയ കൂടുതലുള്ള പ്രദേശങ്ങളിലേക്ക് നമ്മുടെ അതിഥികൾ പോയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് മലേറിയ ഇൻഫെക്ഷനുമായിട്ട് വരികയും ഇവിടെ രോഗം കൊണ്ടുവരാനുള്ളൊരു സാഹചര്യം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാരെ കൂടുതൽ അഗ്രസീവായിട്ട് സ്ക്രീൻ ചെയ്യാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മലേറിയയും ഇനി അങ്ങോട്ട് കുറച്ച് മാസങ്ങൾ ഒക്ടോബർ വരെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയം കൂടിയാണ്. ഈ ഒരു മഴക്കാലത്ത് പ്രധാനമായിട്ട് ഇത് രണ്ടും തന്നെയാണ് വരുന്നത്. പക്ഷെ ഇതിന് മുന്നേ നമുക്ക് അറിയാം ജാപ്പനീസ് എൻസെഫലൈറ്റിസും അതുപോലെ വെസ്റ്റ് നൈൽ ഫീവറും ഒക്കെ അതൊക്കെ പടരുന്നൊരു സീസൺ ആയിരുന്നു മഴക്കാലം തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം കഴിയാനായി. പക്ഷെ എന്നാലും ഇപ്പോഴും നമുക്ക് കേസുകൾ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
1: ഡെങ്കിപ്പനിയുടെ ഒക്കെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്, അതിൽ മരണനിരക്ക് എങ്ങനെയാണ്?
0: ഡെങ്കിപ്പനിക്ക് വേൾഡ് വൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 0.25% മരണനിരക്ക് ഉണ്ടാവാറ്. അപ്പം അതിലും കുറവാണ് ഉണ്ടാവാറ്. നമുക്കും നമ്മുടെ നാട്ടിലും അത്ര തന്നെയാണ് മരണനിരക്കുള്ളൂ. കാരണം കുറേയും കൂടിയും കൃത്യമായിട്ട് നമ്മൾ ചികിത്സ, ഇതിൽ ചികിത്സ എന്ന് വെച്ചാൽ കുറേയൊക്കെ സെൽഫ് ലിമിറ്റിംഗ് ആണ്. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് വഷളാക്കാതെ നോക്കുകയാണ് ഡെങ്കിപ്പനിയിൽ വേണ്ടത്.

കാരണം പലപ്പോഴും ആൾക്കാർക്ക് ക്ഷീണം നന്നായിട്ടുണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അത് ഛർദിയൊന്നുമില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ഷീണം മാറുകയും ആ ഒരു ഇതുകൊണ്ടാണ് ബി പി കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് പ്രധാനമായിട്ടും ക്ഷീണം തോന്നുന്നത്. അത് ശരിയാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും ആൾക്കാരുടെ ഡിമാൻഡും കുറേ കൂടി ഒരു അശാസ്ത്രീയ ചികിത്സ കാരണം കൂടുതലായിട്ട് ഫ്ലൂയിഡ് ഡിമാൻഡ് ചെയ്യുന്ന, അതായത് ഐ വി ഫ്ലൂയിഡ്സ്, ഗ്ലൂക്കോസ് ഇടുക എന്ന് പറയും, ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് ഡിമാൻഡ് ചെയ്യുകയും അതുവഴി ചിലപ്പോൾ എന്ന് വെച്ചാൽ ഫ്ലൂയിഡ് ഓവർലോഡ് വന്നിട്ട് രോഗം പെട്ടെന്ന് ഗുരുതരമാവാനും മരണപ്പെടാനുള്ള സാധ്യത ഡെങ്കിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും ശാസ്ത്രീയ ചികിത്സ കൊണ്ടാണ് പലപ്പോഴും ഡെങ്കിയിൽ പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലാതെ രോഗം കാരണമല്ല. ഡെങ്കിയിൽ അപകടം ഉണ്ടാകുന്ന സമയം എപ്പോഴാണെന്ന് വെച്ചാൽ ഡെങ്കുവിൽ ഈ പറഞ്ഞ പോലെ 4 സീറോ ടൈപ്സ് ഉണ്ട്, സെറോവാസ്,

0: ഡെങ്കുവിൽ ഈ പറഞ്ഞ പോലെ 4 സീറോ ടൈപ്സ് ഉണ്ട് സെറോവൈറസിന്റെ. അതായത് ഡെങ്കു വൈറസ് 1, 2, 3, 4 ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് 2ഉം 3ഉം ആണ്. 2023 വലിയ ഔട്ട് ബ്രേക്സ് ഉണ്ടായത് ഡെങ്കു വൈറസ് 3 കൊണ്ടാണ്. പിന്നെ അതിന് ആ വർഷം തന്നെ നമുക്ക് ലാസ്റ്റിലേക്ക് ഡെങ്കു വൈറസ് 2 കൊണ്ടുള്ള ഔട്ട് ബ്രേക്സ് ഉണ്ടായി. 1ഉം 4ഉം നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2 കൊണ്ട് ഡെങ്കി വന്ന ഒരാൾക്ക് വേറെ 4 കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ ഒക്കെ വരികയാണെങ്കിൽ അയാൾക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ രക്തക്കുഴലുകൾക്ക് തകരാറുണ്ടാവാനും അതിന് ലീക്കേജ് സംഭവിച്ചിട്ട് രക്തസ്രാവം ഉണ്ടാകുന്ന തരത്തിലുള്ള ഡെങ്കു ഹെമറാജിക് ഫീവറോ അല്ലെങ്കിൽ ഡെങ്കു ഷോക്ക് സിൻഡ്രോമോ ഒക്കെ ഉണ്ടായിട്ട് മരണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഡെങ്കു അപ്പോഴാണ് റിസ്ക് ആവുന്നത്. രണ്ടാമത് ഇൻഫെക്ഷൻ വേറൊരു സിറോ കൊണ്ട് വരുമ്പോഴാണ് ഡെങ്കുവിൽ പ്രശ്നം വരുന്നത്. പക്ഷേ അസച്ച് ഡെങ്കു ശരിക്കും വലിയ പ്രശ്നമില്ല. നമ്മൾ കൂടുതൽ ചികിത്സിച്ച് അതിനെ പ്രശ്നമാക്കാതിരുന്നത്. കാരണം അത് ഈ പറഞ്ഞ പോലെ റെസ്റ്റ് എടുക്കുകയാണ് വേണ്ടത്. അതിനൊരു 1-2 ആഴ്ച എടുക്കും പൂർണ്ണ റിക്കവറിക്ക്. ആ ഒരു സമയം കൊടുക്കുക, റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, പ്ലേറ്റ്ലെറ്റ് നേരത്തെ നമ്മൾ ഹെപ്പറ്റൈറ്റിസിൽ മോണിറ്റർ ചെയ്യുന്ന പറഞ്ഞ പോലെ ലിവറിൻ്റെ ഫങ്ഷൻസ് മോണിറ്റർ ചെയ്യുന്ന പോലെ ഇതിലാണെങ്കിൽ നമ്മൾ അതിൻ്റെ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യത വരുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയാണ് ഡെങ്കുവിൽ ചെയ്യുന്നത്.
1: ഓക്കെ, അപ്പോൾ ഇത്തരം കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടുവാനായി, അവയെ പ്രതിരോധിക്കുവാനായി എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത്?
0: ഒറ്റ കാര്യം ചെയ്യേണ്ടതുള്ളൂ, കൊതുക് വളരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. കാരണം ഡെങ്കു പരത്തുന്ന ഈഡിസ് കൊതുകുകൾ മനുഷ്യന്റെ ഒരു വാസസ്ഥലത്തിന്റെ വളരെ ചേർന്ന് വളരുന്ന കൊതുകുകളാണ്, വളരെ അടുത്ത്. കാരണം ഇതൊരു 200 മീറ്റർ ഒക്കെയാണ് പറക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിനകത്തായിരിക്കും ഇത് മാക്സിമം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ പറമ്പിലും നമ്മുടെ വീട്ടിലും കൊതുക് വളരാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക. അത് ആദ്യം തന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കണം. ഇനി എന്തെങ്കിലും അങ്ങനത്തെ സാഹചര്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളിലും നമ്മൾ ശനിയാഴ്ചയും വിദ്യാലയങ്ങളിൽ വെള്ളിയാഴ്ചയും അതുപോലെ വീടുകളിൽ ഞായറാഴ്ചയും നമ്മളൊരു സ്വയം പരിശോധന നടത്തണം. എവിടെയെങ്കിലും കൊതുക് വളരുന്നുണ്ടോ എന്നുള്ളൊരു പരിശോധന നടത്തുകയാണ് നമ്മൾ ഏറ്റവും വലിയ ഇത് ചെയ്യാനുള്ളത്, ഇതിന് പ്രതിരോധം എന്നുള്ള രീതിയിൽ ചെയ്യാനുള്ളത്. കാരണം കൊതുക് വളരെ സാഹചര്യം ഇല്ലെങ്കിൽ രോഗം പടരുമില്ല. കാരണം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നോക്കട്ടെ, ബാക്കിയുള്ളവർ നോക്കിക്കോട്ടെ എന്ന് കരുതിയിട്ട് കാര്യമില്ല. കാരണം നമ്മളെ വീട്ടിലല്ലല്ലോ, അടുത്ത വീട്ടിൽ കൊതുക് ഉണ്ടായി കഴിഞ്ഞാലും അത് പറന്ന് കുത്താതിന് അതിർത്തിയില്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വെച്ചാൽ നമ്മൾ മറ്റ് കൊതുകൾ, മലേറിയയുടെ ആണെങ്കിലും മന്തിൻ്റെ ഒക്കെ ആണെങ്കിലും കൊതുകുകൾ വെള്ളക്കെട്ടുകളിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ വെള്ളക്കെട്ടുകളും ഉണ്ടാവാനുള്ള സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ അത്ര ശാസ്ത്രീയമല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ടുകൾ ഉണ്ടാവുകയും അത് ഒട്ടിലും ഒഴിഞ്ഞു പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും നിയമം ലംഘിച്ചുള്ള പല കൺസ്ട്രക്ഷൻസും അത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാക്കുകയും പിന്നീട് അവിടെ ഈ രോഗം മാറാത്ത രീതിയിൽ വരികയും ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിലും അതോടൊപ്പം പകർച്ചവ്യാധികൾക്ക് സാധ്യതയുള്ള പശ്ചാത്തലത്തിലും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ എത്രത്തോളം ഒരുങ്ങിയിട്ടുണ്ട്? പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ അങ്ങോട്ടുള്ള സ്ഥാപനങ്ങളുടെ ഒരുക്കം എത്രത്തോളമുണ്ട്?
0: നമ്മുടെ കഴിഞ്ഞ ഏകദേശം 10 വർഷത്തെ രോഗങ്ങളുടെ കണക്കെടുത്തിട്ട് പരിശോധിച്ചിട്ട് ഓരോ സീസണിലും ഓരോ ഇയറിലും ഏതൊക്കെ രോഗങ്ങളാണ് വരാൻ സാധ്യതയുള്ളതെന്ന് മുൻകൂട്ടി കണ്ടിട്ടാണ് നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡർ ആണെങ്കിലും പിന്നെ അതുപോലെ ORS ആണെങ്കിലും എലിപ്പനിക്കുള്ള മരുന്നാണെങ്കിലും അതിൻ്റെ ടെസ്റ്റ് കിറ്റുകളൊക്കെ ആണെങ്കിലും അതൊക്കെ ആ തയ്യാറെടുപ്പുകൾ നമ്മൾ മഴക്കാലത്തിന് മുന്നേ ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലൂ സീസൺ തുടങ്ങുന്ന സമയത്ത് കൂടുതൽ പനി രോഗികൾ ഉണ്ടാവുകയും അഡ്മിഷൻ ആവശ്യമാവുകയും എന്നുള്ള ഒരു സാഹചര്യം വരുന്നതുകൊണ്ട് നമ്മൾ ആ സമയത്ത് അഡ്മിഷനുള്ള കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കും. അങ്ങനെ ഓരോ സീസണനുസരിച്ചിട്ടും കൃത്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി വരുന്നുണ്ട്. പ്രത്യേകിച്ചും പിന്നെ ഈ മഴക്കാല രോഗങ്ങളാണെങ്കിൽ നമ്മളതിൻ്റെ മുന്നത്തെ മാസങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കൃത്യമായിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ശുചീകരണമാണെങ്കിലും കൊതുകിൻ്റെ സോഴ്സ് റിഡക്ഷനാണെങ്കിലും ഒക്കെ അതിന് മുന്നേ നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ 100% ആവില്ലല്ലോ, കുറേ പ്രശ്നങ്ങൾ അതിലുണ്ടാവും. അപ്പോൾ അത് കാരണം എന്തായാലും നമ്മൾ കുറേ അസുഖങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചൊന്നും ഇല്ല. പക്ഷെ തയ്യാറെടുപ്പുകൾ കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ, ഇപ്പം നിപ്പയാണെങ്കിൽ നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന് വേണ്ടിയുള്ള അവേർനെസ്സും മറ്റു കാര്യങ്ങളൊക്കെ നൽകുകയുണ്ടായി.
1: ഓക്കെ, അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ സുസജ്ജമാണ്, ആരോഗ്യ വകുപ്പിന്റെ കരങ്ങൾ ശക്തമായി തന്നെ പിന്നിലുണ്ട്, ജനങ്ങളും ശക്തമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെ? ജാഗ്രതയോടെ, ഭീതിയില്ലാതെ, എന്നാൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരും മുന്നോട്ട് നീങ്ങും എന്ന് പ്രതീക്ഷിക്കാം. ഇത്രയും സമയം മഴക്കാല രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിങ്ങനെ പൊതുജനങ്ങളെ അറിഞ്ഞിരിക്കേണ്ട വിവിധ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അങ്ങ് പങ്കിട്ടു. വളരെ നന്ദി ശ്രീ ഡോക്ടർ സി ഷുബിൻ.
0: താങ്ക് യു.
2: മഴക്കാല രോഗങ്ങളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറും ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസറുമായ ഡോ

0: സി ഷുബിനുമായി മുനീർ ആമയൂർ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9895567460. ഫോൺ നമ്പർ ആവർത്തിക്കാം, 9895567460.
1: മുഖാമുഖം.

0: FM പ്രധാന വാർത്തകൾ.
1: ഐക്യരാഷ്ട്രസഭയുടെ അടുത്ത സെക്രട്ടറി ജനറലിനെ തെരഞ്ഞെടുക്കുന്നതിന് അഞ്ചാമത് സംവാദം ആരംഭിച്ചു. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി മുൻ പ്രസിഡന്റും ഇക്വഡോർ മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ മരിയ ഫെർണാൻഡ എസ്പിനോസ യു എൻ അംഗരാഷ്ട്രങ്ങളുമായും സമൂഹ പ്രതിനിധികളുമായും ആശയങ്ങൾ പങ്കുവച്ചു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ഇന്ന് 57 വർഷം. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചാണ് 1969 ജൂൺ 16 ജില്ല രൂപീകരിച്ചത്. ചാലിയാർ പഞ്ചായത്തിലെ ഉൾവനത്തിൽ കഴിയുന്ന ആദിവാസി ഉന്നതികൾ ഭക്ഷ്യകമ്മീഷൻ സന്ദർശിച്ചു. ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനുമാണ് കമ്മീഷൻ അംഗം വി രമേശന്റെ നേതൃത്വത്തിൽ സന്ദർശനത്തിനെത്തിയത്. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. ജൂൺ 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി എംപി കൊൽക്കത്തയിലെ CID ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകും. ബാനർജിക്കെതിരെ ബിധാൻനഗർ സിറ്റി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ചോദ്യം ചെയ്യൽ. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശ്ശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശ്ശതം. ഇന്നലെ അന്തരിച്ച രാധൻ കണ്ണപുരത്തിന്റെ സംസ്കാരം കണ്ണപുരത്തെ സമുദായ ശ്മശാനത്തിൽ അല്പസമയത്തിനകം. പ്രശസ്ത നാടക പ്രവർത്തകനും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ രാധൻ കണ്ണപുരം ആകാശവാണി നാടക വിഭാഗത്തിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 ഗ്രൂപ്പ് ഐയിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നാളെ പുലർച്ചെ 3:30 ഗ്രൂപ്പ് ഐയിൽ ഇറാഖ് നോർവേയുമായും 6:30 നിലവിലെ ലോക ജേതാക്കളായ അർജന്റീന അൾജീരിയയുമായും ഏറ്റുമുട്ടും.
0: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 16610 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 16606 തിരുവനന്തപുരം മാംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33, 16110 മാംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 56610 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ
4: 7:45.
5: അതിനെന്താ നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. ഇപ്പോൾ സമയം 9:59 അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണിത്. വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു വയറിളക്ക രോഗമായതിനാലും തക്ക സമയത്ത് ശരിയായ ചികിത്സ നൽകിയില്ല എങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് രോഗിയെ കൊണ്ടെത്തിക്കുന്ന പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഷിഗല്ല എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ രോഗവ്യാപനത്തെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ചിന്ത. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്താണ് ഷിഗല്ല എന്ന രോഗാവസ്ഥ? ഇത് എങ്ങനെയാണ് പകരുന്നത്?
1: ഷിഗല്ല ഒരു ബാക്ടീരിയയാണ്. ബാക്ടീരിയ കാരണമുണ്ടാകുന്ന അണുബാധ മൂലമുണ്ടാകുന്ന വയറിളക്ക രോഗമാണ്. അതും വെറും വയറിളക്കമല്ല, രക്തം കലർന്ന മലത്തോടുകൂടിയുള്ള വയറിളക്കം, ഡിസെൻട്രി എന്ന് നമ്മൾ പറയുന്ന രോഗമാണ് ഷിഗല്ല എന്ന ബാക്ടീരിയ നമുക്കുണ്ടാക്കുന്നത്. ഇത് നാല് സ്പീഷീസുകളാണുള്ളത്: ഷിഗല്ല ഡിസെൻട്രി, ഫ്ലെക്സ്നറി, ബോയിഡി, ഷിഗല്ല സോണി. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഷിഗല്ല എന്ന് പറഞ്ഞിരുന്നത് ഷിഗല്ല ഡിസെൻട്രി ആണ്. ഈ 1900s ആദ്യ കാലങ്ങളിലൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് ഈ റെഫ്യൂജി ക്യാമ്പുകളിലും മോശമായ ശുചിത്വ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വളരെ വ്യാപകമായി പിടിപെടുകയും വളരെ മാസീവായിട്ടുള്ള ഈ ഡിസെൻട്രി, ഡയറിയൽ, വയറിളക്ക ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാക്കുകയും മരണം ഒക്കെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഷിഗല്ല ഡിസെൻട്രി ആയിരുന്നു ആദ്യകാലങ്ങളിൽ കൂടുതൽ വ്യാപകമായിരുന്ന സ്പീഷീസ്. പിന്നീട് ശുചിത്വം കൂടി വന്നതോടുകൂടി ഷിഗല്ല ഫ്ലെക്സ്നറി എന്ന സ്പീഷീസ് കൂടുതലായി. ഈ ഷിഗല്ല ഡിസെൻട്രി എന്ന ആദ്യകാലം, ഇപ്പോഴും ഷിഗല്ല ഡിസെൻട്രി ഉണ്ട്, പക്ഷെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഷിഗല്ല ഫ്ലെക്സ്നറി ആണ്. ഷിഗല്ല ഡിസെൻട്രിയുടെ അത്രയും ഒരു ഫെറ്റാലിറ്റി, മരണം ഉണ്ടാക്കുവാനുള്ള ഒരു കഴിവ് ഫ്ലെക്സ്നറിക്ക് അത് കുറവാണ്. കാരണം ഷിഗല്ല ഡിസെൻട്രിക്ക് ഷിഗ ടോക്സിൻ എന്നൊക്കെ പറഞ്ഞ ആ ടോക്സിൻ കാരണമുള്ള സങ്കീർണതകളും ഒക്കെ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നത് ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. കൂടുതലും വികസ്വര രാജ്യങ്ങളിലൊക്കെ, ഇന്ത്യയിലും നമ്മൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് 60-70% സാമ്പിൾസും ഷിഗല്ല ഫ്ലെക്സ്നറിയാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതലും ഷിഗല്ല സോണി എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ആ സ്പീഷീസ് സീറോ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയും. ഈ സ്പീഷീസ് കൂടുതലും വികസിത രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വിഭാഗമാണ് സോണി. അപ്പോൾ കേരളത്തിലും ഈ വികസിത രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന തരം സ്പീഷീസ് ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഐസൊലേറ്റ് ചെയ്ത് നമുക്ക് രോഗികളിൽ നിന്ന് നമുക്ക് കിട്ടിയ സാമ്പിളുകളിൽ നിന്നുമൊക്കെ നമുക്ക് ഷിഗല്ല സോണിയാണ് കൂടുതൽ കിട്ടുന്നത്. ഈ കേരളത്തിൽ ഒരു 2010 നോക്കുമ്പോൾ 16 ശേഷമൊക്കെ പിന്നീട് അങ്ങോട്ട് ഒരു 70% സാമ്പിൾസും നമുക്ക് സോണി തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോണി കുറച്ചുകൂടി രോഗലക്ഷണങ്ങൾ കുറവ് കാണിക്കുന്ന, ഡിസെൻട്രിയെ അപേക്ഷിച്ച് രോഗലക്ഷണങ്ങൾ കുറവുള്ള ഒരു തരം സ്പീഷീസാണ് സോണി. എങ്കിലും കുട്ടികളിലും, അതും പ്രത്യേകിച്ച് 5 താഴെയുള്ളവർക്കൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇത് പകരുന്ന രീതി എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് ഇതിന്റെ ഉറവിടം, ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതായത് അതും കാരിയർ സ്റ്റേറ്റ് ഇല്ല. നമ്മളിപ്പോൾ ടൈഫോയിഡിലൊക്കെ പറയുന്നത് പോലെ ദീർഘകാലം ഈ അണുബാധ ശരീരത്തിൽ ഏറിക്കൊണ്ട് നടക്കുന്നതും അങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യം ഷിഗല്ല എന്ന അണുബാധയ്ക്കില്ല. ഈ ബാക്ടീരിയ പൊതുവെ രോഗികളിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രോഗികളാണ് ഇതിന്റെ സോഴ്സ്. അത്തരത്തിലുള്ള രോഗികളുടെ മലത്തിൽ കൂടിയാണ് ഈ ബാക്ടീരിയ പുറത്തേക്ക് വരുന്നത്. ഈ വിസർജ്യത്താൽ മലിനമായ ജലവും ഭക്ഷണവും, അല്ലെങ്കിൽ ഈ വിസർജ്യത്താൽ മലിനമായ കൈകൾ, പ്രതലങ്ങൾ, ഇവയുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് നമുക്ക് രോഗബാധ ഉണ്ടാകുന്നത്. അപ്പോൾ ഷിഗല്ല സോണിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ഷിഗല്ല സ്പീഷീസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി നമ്മുടെ പരിസ്ഥിതിയിൽ ഈ പ്രതലങ്ങളിലൊക്കെ നിലനിൽക്കുവാൻ, ജലത്തിലും മണ്ണിലുമൊക്കെ നിലനിൽക്കുവാനുള്ള കുറച്ചുകൂടി അതിജീവന ശേഷി കൂടുതലുള്ള സ്പീഷീസാണ് സോണി. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് പടർന്ന് പിടിക്കുവാനുള്ള സാഹചര്യവും കൂടുതലാണ്. പിന്നീട് ഇതിന്റെ പകർച്ചയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഷിഗല്ലയ്ക്ക് ഏറ്റവും അധികം വളരെ സാംക്രമികത കൂടുതലുള്ള, ഹൈലി കണ്ടേജിയസ് എന്ന് നമ്മൾ പറയും. കാരണം 10 to 100 ബാക്ടീരിയ മതി നമുക്കിത് രോഗമുണ്ടാക്കുവാൻ. അതിന്റെ ഇൻഫെക്റ്റീവ് ഡോസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ കോളറ, സാൽമണല്ല, ടൈഫോയിഡ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള രോഗാണുക്കൾ നമുക്ക് വയറിളക്കം ഉണ്ടാക്കണമെങ്കിൽ 100,000, അത്രയും ലോഡ്, 100,000, 10,000 100,000 ബാക്ടീരിയ ഉള്ള അത്രയും നമ്മുടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ നമുക്ക് രോഗമുണ്ടാവുകയുള്ളൂ. പക്ഷേ ഷിഗല്ലയ്ക്ക് 10 to 100, അത്രയും കുറച്ച് ഡോസ് മതി. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് പടർന്നു പിടിക്കും. സാംക്രമിക ശേഷി വളരെ അധികമുള്ള ഒരു അണുബാധയാണ് ഷിഗല്ല. ഇത് പകരുന്നത് അതുകൊണ്ട് തന്നെ കൈകൾ വഴിയൊക്കെ പകരുവാൻ, സാധാരണ വെള്ളത്തിൽ കൂടി മാത്രമല്ല, വെള്ളവും ഭക്ഷണവും മാത്രവുമല്ല, കൈകളിലൂടെയും പ്രതലങ്ങളിലൂടെയും വളരെ പെട്ടെന്ന് പടരുവാൻ സാധ്യതയുണ്ട്. കുറച്ച് ഡോസ് മതി. പ്രതലങ്ങൾ എന്ന് പറയുമ്പോൾ രോഗി

0: കക്കൂസിൽ പോയതിനു ശേഷം കൈ കഴുകിയിട്ടില്ല എങ്കിൽ അയാൾ പിടിക്കുന്ന പ്രതലങ്ങളൊക്കെ തന്നെ മൊബൈൽ ഫോണ്, ടാപ്പ്, നമ്മുടെ കതകിന്റെ വാതിലിന്റെ നോബ്, മേശപ്പുറം, ഇവയിൽ നിന്നൊക്കെ നമ്മൾ വന്ന് കൈ തൊട്ട് നമ്മൾ ആ കൈ വായിലേക്ക് വെക്കുവാനുള്ള സാഹചര്യം ഉണ്ടായാൽ. ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് ട്രാൻസ്മിഷൻ ആണ്. ജലത്തിൽ കുറച്ച് അംശം മതി, കുറച്ച് ലോഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് രോഗം വരുന്നു. ഭക്ഷണം പൊതുവെ പാചകം ചെയ്യുന്നവർക്ക് രോഗമുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് പകരുന്നു. ഇനി പ്രതലങ്ങളിൽ ഇത് കുറേ നേരം നിൽക്കും, അതാണ് ഇതിന്റെ ദിവസങ്ങൾ. അതായത് വെള്ളത്തിൽ ഇപ്പോൾ ടാപ്പ് വാട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5-10 ദിവസം ഇത് നമുക്കാണ് രോഗമുണ്ടാക്കാവുന്ന രീതിയിൽ ഇതിന് ജീവിക്കുവാൻ സാധിക്കുന്നു. അതുപോലെ തണുത്ത സാഹചര്യം, ഐസ്, 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള വെള്ളമൊക്കെ ആണെങ്കിൽ മാസങ്ങളോളം, 6 മാസം വരെയൊക്കെ ഇത് അവിടെ ജീവനോടെ നിലനിൽക്കുകയും നമുക്ക് രോഗമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. മണ്ണിൽ ആഴ്ചകളോളം നിൽക്കാം. പ്രതലങ്ങളിലൊക്കെ 5 ദിവസം വരെയൊക്കെ നിൽക്കാം. പ്രതലങ്ങൾ ഇപ്പോൾ തുണി കണക്കുള്ള പോറസ് ആയിട്ടുള്ള തുണി പേപ്പറിലൊക്കെ ആണെങ്കിൽ 10 ദിവസം 17 ദിവസം വരെയൊക്കെ ഇത് നമുക്ക് ഐസൊലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രവുമല്ല ഇപ്പൊ തുണിയിലൊക്കെ എന്തെങ്കിലും ജൈവ വസ്തുക്കൾ, ഇപ്പോൾ മലത്തിന്റെ അംശമോ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ദിവസം ഇത് നിലനിൽക്കും. അതിനാൽ തന്നെ പകരുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള അണുബാധയാണ് ഷിഗല്ല.
1: മാഡം, ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: സാധാരണ വയറിളക്ക രോഗം പോലെ ഉള്ള രോഗമാണെങ്കിലും ഇതിന്റെ വയറിളക്കത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ മലവും ചിലപ്പോൾ കഫവും രക്തവും കലർന്നിട്ടുള്ള മലമായിരിക്കും. അതാണ് ഡിസെൻട്രി, മലം കൂടി മലത്തിൽ രക്തം കൂടി കാണും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു ദിവസം മുതൽ 7 ദിവസം വരെയൊക്കെയാണ്. ചിലപ്പോൾ 12 മണിക്കൂറിൽ തന്നെ ചിലർക്ക് ലക്ഷണങ്ങൾ തുടങ്ങാം. എങ്കിലും പൊതുവെ ഒരു ദിവസം തൊട്ട് 2 ദിവസം, മിക്കവർക്കും 2 ദിവസം 2-4 ഡേയ്സ് വരുന്നു. 7 ദിവസം വരെയൊക്കെ ഇൻക്യുബേഷൻ പീരീഡ് വരാം. എങ്കിലും 1 മുതൽ 4 ദിവസത്തിനുള്ളിൽ നമുക്ക് രോഗലക്ഷണങ്ങൾ നമ്മൾ കാണിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ ആദ്യം നല്ല ക്ഷീണം, നല്ല പനി ഉണ്ടാകാം, നമുക്ക് ഓർക്കാനവും ഛർദിലും ഉണ്ടാകാം, പിന്നീട് വയറിളക്കം തുടങ്ങുന്നു. ഇത് കുടലിനെയാണ് ബാധിക്കുന്നത്. ഇതിന്റെ ഒരു ഈ വൈറസ് ഈ ബാക്ടീരിയയുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ചെറിയ ലോഡ് മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഇത് ആമാശയത്തിലെ ആസിഡിനെ അതിജീവിച്ച് കുടലിലെത്തുന്നു. അതിന് ആമാശയത്തിന്റെ ആസിഡിന് പൊതുവെ മിക്ക അണുക്കളെയും നമ്മുടെ ആമാശയത്തിന്റെ ആസിഡിന് നശിപ്പിക്കുവാൻ കഴിയും. പക്ഷെ ഇത് ഇതിന് സർവൈവൽ ഉണ്ട്, അതിജീവിച്ച് കുടലിലെത്തുന്നു. കുടലിലുണ്ടാക്കുന്ന വീക്കം കാരണം ഇതിൽ ചില ടോക്സിൻസുകളുണ്ട്. ആ ടോക്സിൻസ് കുടലിലുണ്ടാക്കുന്ന വീക്കം അവിടെ അൾസറുകൾ ഉണ്ടാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഒന്ന് നിർജ്ജലീകരണം വയറിളക്കത്തിന് ഉണ്ടാകുന്നതിന്റെ കൂടെ, അത് കൂടാതെ തന്നെ ഈ രക്തം പോകുന്നതിന്റെ വിഷയം കൂടി ഇതിലുണ്ട്. 3, മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നല്ല കടുത്ത വയറുവേദന കാണും. സാധാരണ വയറിളക്ക രോഗത്തെക്കാട്ടി കടുത്ത് കൊളുത്തി പിടിക്കുന്ന വയറുവേദന കാണാം. പിന്നീട് മലദ്വാരത്തിന്റെ അടുത്ത് വേദനയും എപ്പോഴും എപ്പോഴും കക്കൂസിൽ പോകുവാനായിട്ടുള്ള ഒരു തോന്നലും ഏജും ടെനിസ്മസ് എന്ന് പറയുന്ന ലക്ഷണങ്ങളും ഇവയൊക്കെ ഇതിന് അധികമായിട്ട് നമുക്ക് സാധാരണ വയറിളക്കത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ്. പിന്നീട് സങ്കീർണതകൾ ഒരു 6-7 ദിവസമൊക്കെ കഴിഞ്ഞ് ചിലർക്ക് സങ്കീർണതകൾ ഉണ്ടാകാം. പണ്ടുണ്ടായിരുന്ന ഡിസെൻട്രിയ ടൈപ്പ്, ഷിഗല്ല ഡിസെൻട്രിയെ ആ ടൈപ്പ് സ്പീഷീസ് ആണെങ്കിൽ ഈ കിഡ്നിയൊക്കെ ബാധിച്ച് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്ന ഒരു 5-10% മരണനിരക്ക് വരെയൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. തലച്ചോറിനെ ബാധിക്കാം, കുട്ടികളിലൊക്കെ പ്രത്യേകിച്ച് എൻകെഫലോപ്പതി, ടോക്സിക് എൻകെഫലോപ്പതിയൊക്കെ പഴയ ഡിസെൻട്രിയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഷിഗല്ല സോണിൽ പൊതുവേ സങ്കീർണതകളുടെ നിരക്ക് വളരെ കുറവാണ്. എങ്കിലും ഇത് കുടലിനെ കുടൽ വീക്കം, പെർഫറേഷൻ, പിന്നീട് തലച്ചോറിനെ ചിലപ്പോൾ ബാധിക്കാം. ഇത് വളരെ വിരളമായിട്ട് സങ്കീർണതകൾ ഉണ്ടാകാം.
1: മാഡം, ഈ രോഗം ഇപ്പോൾ കൂടുതലായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കുട്ടികളിലാണല്ലോ. കുട്ടികളിൽ മാത്രമാണോ ഈ രോഗം കൂടുതലായും കണ്ടുവരുന്നത്?
0: ഷിഗല്ല രോഗബാധ മുതിർന്നവരെയും കുട്ടികളെയും ബാധിക്കും. പക്ഷെ നമ്മൾ ലോകത്തെ മുഴുവൻ ഡേറ്റ എടുക്കുമ്പോഴും ഈ ഷിഗല്ല കേസസ് റിപ്പോർട്ട് ചെയ്തതിൽ 69%, 70% കുട്ടികളിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണകാരണമാകുന്നതും മരണമുണ്ടാക്കുന്നതും കുട്ടികളിലാണ് കൂടുതൽ. ഷിഗല്ല കാരണം മുഴുവൻ ഡേറ്റ നമ്മൾ പരിശോധിക്കുമ്പോൾ മരിച്ചിട്ടുള്ളവരിൽ 65%ത്തിലധികവും കുട്ടികളാണ്. കുട്ടികൾ, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അതല്ലാതെ കുട്ടികൾ തന്നെ, 5 വയസ്സിൽ കൂടുതൽ നമ്മൾ ഒത്തിരി കൂടുതൽ ശ്രദ്ധിക്കണം. കുട്ടികളിലും പ്രതിരോധശേഷി കുറവുള്ള ആളുകളിലും മുതിർന്നവരിലുമാണ് നമ്മൾ ശ്രദ്ധിക്കുവാനുള്ളത്. പക്ഷെ മുതിർന്നവർക്ക് രോഗം വരും, വരില്ല എന്നില്ല. മാത്രമല്ല മുതിർന്നവർക്ക് ഇത്രയധികം കോംപ്ലിക്കേഷൻസ് കാണാറില്ല. കുട്ടിക്കാലത്തൊക്കെ ഈ പല ഡിസെൻട്രിയെയും ഫ്ലെക്സിനറിയൊക്കെ അണുബാധ ഉണ്ടായിട്ടുള്ളവർക്ക് ഇപ്പോൾ ഉള്ളതിനെതിരെ ഒരു ക്രോസ് ഇമ്മ്യൂണിറ്റി ഒക്കെ കുറച്ച് ഉണ്ടാവാനും സാധ്യതയുണ്ട്. പക്ഷേ കുട്ടികളെയും ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ളവർ, പ്രതിരോധശേഷി കുറവുള്ളവരെയും മുതിർന്നവരെയുമാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
1: അതുപോലെ തന്നെ മാഡം, ഈ സാധാരണ വയറിളക്കത്തിനുള്ള ചികിത്സ തന്നെയാണോ ഷിഗല രോഗത്തിനും നൽകുന്നത്?
0: എല്ലാ വയറിളക്ക രോഗത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ നിർജ്ജലീകരണം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. നമ്മൾക്ക് ഒന്ന് ഒ ആർ എസ് തയ്യാറാക്കിയിട്ടുള്ളത് തന്നെ ഒ ആർ എസ് വെച്ച് ലായനി നമുക്ക്, അതാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ

0: വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കുന്ന പാനീയങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവ നേരിയ ഉപ്പിട്ട് കഞ്ഞിവെള്ളം, ഒരു ഗ്ലാസ്സിൽ ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ഇട്ട് നമ്മൾ കലക്കുന്ന വെള്ളം, കരിക്കൽ വെള്ളം. ഇത്തരത്തിലുള്ള പാനീയങ്ങൾ വെച്ച് നിർജ്ജലീകരണം തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിർജ്ജലീകരണം കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. അവരുടെ ചുണ്ടും വായും ഒക്കെ വരളുന്നു, ക്ഷീണിച്ച് മയങ്ങിക്കിടക്കുന്നു, വെള്ളം കുടിക്കുവാൻ താല്പര്യം. ആദ്യ സ്റ്റേജിൽ വെള്ളം കുടിക്കുവാൻ ആർത്തിയായിരിക്കും, രണ്ടാമത്തെ സ്റ്റേജിൽ കൂടുതൽ കടുക്കുമ്പോഴേക്കും വെള്ളം കുടിക്കത്തേയില്ല, മയങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പം നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കാണിക്കാൻ ഉടനെ തന്നെ കുഞ്ഞിനെ ആശുപത്രിയിൽ വരണം. ഇത് സിവിയർ ആവുകയാണെങ്കിൽ നമ്മൾ ഡ്രിപ്പൊക്കെ കൊടുക്കേണ്ടി വരും. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ORS ലായനി അല്ലെങ്കിൽ വീട്ടിലെ തന്നെ പാനീയങ്ങൾ വെച്ചുള്ള ചികിത്സയാണ് ഏറ്റവും പ്രധാനം. ഡയറിയയ്ക്ക് ഇത് മാത്രം മതിയാകും. പക്ഷേ നമ്മൾ ഡിസെൻട്രി ആവുമ്പോഴേക്കും ആന്റിബയോട്ടിക്കിനെ കുറിച്ചും ചിന്തിക്കണം. മുതിർന്നവർക്കൊക്കെ ഇത് സെൽഫ് ലിമിറ്റിംഗ് ആണ്, ആന്റിബയോട്ടിക് ആവശ്യം വരില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ സങ്കീർണതകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് നമുക്ക് ഇതിന്റെ സാംക്രമികത കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് കൊടുക്കാം. അതുകൊണ്ട് തന്നെ ഡിസെൻട്രിക്ക് പൊതുവേ നമ്മൾ ആന്റിബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പണ്ട് സിപ്രോഫ്ലോക്സിനൊക്കെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആന്റിബയോട്ടിക് സെൻസിറ്റിവിറ്റി ടെസ്റ്റ് വരുന്നതിലൊക്കെ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ലോകം മുഴുവൻ തന്നെ ഷിഗെല്ല, ഈ ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് കൂടുതൽ കാണിക്കുന്ന ഒരു അണുബാധയാണ്. ഷിഗെല്ലയ്ക്ക് പ്രധാനമായിട്ടുള്ള 5 ആന്റിബയോട്ടിക്കുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആംബിസിലിൻ, കോട്രിമോക്സോൾ, അസിത്രോമൈസിൻ, സിപ്രോഫ്ലോക്സിൻ, സെഫ്ട്രിയാക്സോൺ. ഈ 5 ആന്റിബയോട്ടിക്കിനെതിരെയും ഇത് റെസിസ്റ്റൻസ് കാണിക്കുന്നതായിട്ടാണ് ലോകത്തുനിന്നുള്ള ഡേറ്റ. ഇപ്പോൾ പലപ്പോഴും ഒരു 5%, 10% എക്സ്റ്റെൻസീവ്ലി ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഷിഗെല്ല ലോകത്തുനിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവിടെയും നമ്മൾ സാമ്പിളുകൾ പരിശോധിക്കുമ്പോൾ ഡ്രഗ് സെൻസിറ്റിവിറ്റി, ഇപ്പോൾ തന്നെ നമുക്കുള്ള കേസസിന്റെ ഒക്കെ ഡ്രഗ് സെൻസിറ്റിവിറ്റി റിസൾട്ടിൽ സിപ്രോഫ്ലോക്സിൻ റെസിസ്റ്റന്റ് ആണ്. ചിലർക്ക് ആംബിസിലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സെഫ്ട്രിയാക്സോൺ ഒക്കെയാണ് അധികം റെസിസ്റ്റൻസ് കാണിക്കാത്തത്. പക്ഷെ പല പ്രദേശങ്ങളിൽ നിന്നും റെസിസ്റ്റൻസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആന്റിബയോട്ടിക് നമ്മൾ സൂക്ഷ്മമായി ഉപയോഗിക്കാവുള്ളൂ. എല്ലാ ആന്റിബയോട്ടിക്കുകളും പ്രിസ്ക്രൈബ് ചെയ്യരുത്. നമ്മുടെ ആന്റിബയോഗ്രാം ഡേറ്റ അനുസരിച്ച് ഓരോ പ്രദേശത്തെയും ഉള്ള ഡേറ്റ നോക്കിയിട്ട് വേണം ഡോക്ടർമാര് ഉചിതമായ ആന്റിബയോട്ടിക് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ. കാരണം വളരെയധികം റെസിസ്റ്റൻസിന്, ഇപ്പോൾ ഇനി സെഫ്ട്രിയാക്സോണോടൊക്കെ റെസിസ്റ്റന്റ് ആയ നമ്മുടെ വേറെ മാർഗമില്ലാതെയാകും.
1: മേഡം, ഈ രോഗത്തെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക?
0: ഇത് വളരെ ഇപ്പൊ സോണി സ്പീഷീസ് വളരെ പെട്ടെന്ന് പകരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും പ്രധാനം കൈകളുടെ ശുചിത്വമാണ്. അപ്പോൾ ഹാൻഡ് ഹൈജീൻ ആണ് ഇതിൽ ഏറ്റവും ആദ്യം പറയേണ്ടത്. രോഗികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും കൈകൾ സോപ്പിട്ട് കഴുകുക. 20 സെക്കൻഡ് നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രദ്ധിക്കുക. 2, ജലം മലിനം. ഇപ്പൊ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ പടർന്നു പിടിക്കുന്നത് നമ്മുടെ ജലത്തിന്റെ ശുചിത്വം നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. നമുക്ക് ജലത്തിന്റെ ശുചിത്വം ഉറപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായ ഒരു സാഹചര്യമാണ്. എല്ലാ ജലാശയം കിണറുകളൊക്കെ മലിനപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലോറിനേഷൻ ചെയ്യുന്നതിന് പുറമെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ, ഈ ഒരു ഔട്ട് ബ്രേക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് വളരെ പ്രധാനമാണ്. ഭക്ഷണത്തിന്റെ ശുചിത്വം, അതും ചൂടോടെ പഴകുന്നതിന് മുമ്പ് തന്നെ ചൂടോടെ അങ്ങ് ഭക്ഷണം കഴിക്കുക. കാരണം ഈ എല്ലാ അണുക്കൾ തന്നെയും ചൂടാക്കുമ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ആ ചൂടാക്കിയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കഴിക്കുക. പിന്നെ ഈ ഐസിലൊക്കെ ഇത് മാസങ്ങളോളം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഐസ് ഉപയോഗിക്കുമ്പോൾ ശുചിത്വമുള്ള ഐസാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പാടില്ല. അത്തരത്തിലുള്ളവർ 2 മാസത്തിനടുത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. കാരണം 4 ആഴ്ച വരെ ഇത് വൈറസ് പുറത്തേക്ക് ബാക്ടീരിയ പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. വ്യക്തി ശുചിത്വം പരിസര ശുചിത്വം പാലിച്ചുകൊണ്ട് നമുക്ക് ഈ രോഗത്തെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും. ഇതിനെതിരെ വാക്സിനുകളൊന്നും ഇപ്പോൾ ഇല്ല. ശുചിത്വം മാത്രമാണ് നമ്മുടെ പ്രതിരോധം. ക്ലോറിനേഷൻ ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് ഉള്ള തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കാനുള്ള നമ്പറുകൾ 0483295300, മറ്റൊരു നമ്പർ 0483295800. 1050 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം, 11 മണിക്ക് യുഗ്മ ഗീതങ്ങൾ.

0: 12 തുറന്ന് എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 12:10 ഈശൽ, 12:25 ജാലകം, 12:30 12:40 പ്രകാശധാര. ഉച്ചയ്ക്ക് 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 4 മണിക്ക് 4 മണിപ്പൂക്കൾ. 4:55 എഫ് എം പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇന്നലെയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി 102.7 മഞ്ചേരി FM.
2: ഷക്കീര, we are ready.
3: We are ready.
4: We are ready.
5: We are ready. We are ready.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ്എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 10 മണി കഴിഞ്ഞ് 17:48. ഇപ്പോൾ ഫുട്ബോൾ ബീറ്റ്സ്. ലോകകപ്പ് മത്സരത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക
1: പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: 1954, 1974, 1990, 2014, ഈ വർഷങ്ങളിൽ നാല് ലോകകപ്പ് നേടിയ രാജ്യം, നിരവധി ഇതിഹാസ താരങ്ങൾക്ക് ജന്മമേകിയ രാജ്യം ഏത്?
1: സംശയമെന്താ? ജർമ്മനി.
0: ആ ജർമ്മനി മിനിഞ്ഞാന്ന്, അതായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച, ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിനിറങ്ങി. എതിരാളികൾ ആദ്യമായി വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം, പേര് കുറക്കാവോ. അങ്ങനെ കളി തുടങ്ങി. 6 മിനിറ്റിൽ ജർമ്മനിയുടെ ഫെലിക്സ് നിമേച്ച് കുറക്കാവ് വലകുലുക്കി. ഇപ്പോൾ സ്കോർ
1: 1-0.
0: എന്നാൽ 21-ാം മിനിറ്റിൽ അത് സംഭവിച്ചു. കുറക്കാവോയുടെ കമൻസിയ ഒരു കിടിലൻ ഗോൾ അടിച്ച് സമനില പിടിക്കുന്നു. സ്കോർ 1-1. അതിനുശേഷം കഥയില്ല, കളിയില്ല.
1: അതെന്തേ?
0: കറണ്ട് പോയി.
1: എന്നാൽ കറണ്ട് പോകാത്ത
0: സ്ഥലവും ഉണ്ടാകാം.
1: അവർ ബാക്കി കളി കണ്ടു. ജർമ്മനി 7-1 കുറക്കാവയെ കറക്കി.
0: കറക്കി ഞാൻ പറഞ്ഞില്ലേ, അതിനുശേഷം കളിയില്ല. കാരണം യഥാർത്ഥത്തിൽ ആ മറുപടി ഗോൾ വന്നപ്പോഴാണ് ലോകം തുറച്ചു നോക്കിയത്, ഏതാണ് ഈ രാജ്യമെന്ന്. പലരും ഗൂഗിളിൽ പരതാൻ തുടങ്ങി. വെറും 1.5 ലക്ഷം ജനങ്ങളുള്ള തെക്കൻ കരീബിയൻ കടലിലുള്ള ഈ ദ്വീപ് രാഷ്ട്രം കുറക്കാവോ, ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ജനസംഖ്യ കുറവുള്ള രാജ്യം. അവർ വമ്പന്മാരായ ജർമ്മനിയുടെ വല ഒരു വട്ടം കുലുക്കിയിരിക്കുന്നു. അതിൽ ലോകം മൊത്തം കുലുങ്ങിയിരിക്കുന്നു.
1: എന്നാൽ മറ്റൊരു കഥ ചൊല്ലട്ടുമാ?
0: 2010
1: ലോകകപ്പ് ജേതാക്കൾ ടിക്കി ടാക്കോ ആശാന്മാർ ഇന്നലെ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. ഒരു മീനും കിട്ടിയില്ല.
0: വല കുലുങ്ങിയില്ലേ?
1: ഇല്ലേ ഇല്ല. 90 മിനിറ്റും ലോകോത്തര കളിക്കാരുമുള്ള സ്പെയിനിനെ തടഞ്ഞു നിർത്തിയ ഒരു രാജ്യത്തെ ലോകം ശ്രദ്ധിച്ചത് ഇന്നലെയാണ്. പേര് കേപ്പ് വെർദെ.
0: കേപ്പ് വെർദെ, ആ വല കാത്തവന്റെ പേരറിയുമോ? വസീഞ്ഞോ.
1: എത്ര വയസ്സ്?

0: വെറും 40. 40 വയസ്സിൽ അയാൾ തുള്ളിത്തുളുമ്പുകയായിരുന്നു സുഹൃത്തുക്കളെ, ഒരു രാജ്യത്തിൻ്റെ കാവൽക്കാരൻ. വെറും 500,000 ജനസംഖ്യയുള്ള ആ ആഫ്രിക്കൻ കുഞ്ഞൻ രാജ്യം ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. 2026 ലോകകപ്പിൻ്റെ അത്ഭുതങ്ങളും അട്ടിമറികളും തുടരുന്നു, ഫുട്ബോൾ ബീറ്റ്സും തുടരുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ ജയൻ മുത്തേരി,
1: ഞാൻ പ്രമീള ചോലക്കൽ. സ്റ്റുഡിയോ സഹായം നൽകുന്നത് യു കൃഷ്ണപ്രസാദ് ആണ്. സാങ്കേതിക സഹായം നൽകുന്നത് റോബിൻ വർഗീസ്, സൈദലവി എന്നിവരാണ്.

0: പറയോ, എന്താണ് പറയാനുള്ളത്?
1: അതായത് ഈ ലോകകപ്പിൽ കുറച്ച് പുതിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
0: എന്താണ് ആ മാറ്റങ്ങൾ?
1: ഒരു ടീമിന് അനുവദിക്കുന്ന ത്രോ ഇൻ റെഫറി 5 സെക്കൻഡ് എണ്ണുന്നതിൽ എടുത്തിരിക്കണം.
0: ഓഹോ.
1: ഇല്ലെങ്കിൽ ആ ത്രോ എതിർ ടീമിന് നൽകും. ഗോൾ കിക്കും സമാനമായി 5 സെക്കൻഡിനകം എടുത്തില്ലെങ്കിൽ എതിർ ടീമിന് കോർണർ കിക്ക് അനുവദിക്കും. ഇതെന്താ കാരണം എന്നറിയോ?
0: എന്താണ്?
1: ഒരു ടീം അവരേകദേശം ഒരു ഗോൾ അടിച്ചു, അവസാനം അവരിങ്ങനെ ഉരുട്ടി ഉരുട്ടി കളിച്ച് സമയം തീർക്കാൻ നോക്കും.
0: ഓക്കെ,
1: അതിനെ അതിജീവിക്കാനാണ് ഇത്. പ്രമീൺ എന്താ വായ പൊത്തി സംസാരിക്കുന്നത്?
0: ഞാൻ നമ്മള് എക്സാമിനൊക്കെ ചില ടീച്ചേഴ്സ് ക്ലാസ്സിൽ വന്നാലൊക്കെ നമ്മൾ അങ്ങനെ
1: വായ പൊത്തി സംസാരിക്കേണ്ട. അത് ലോകകപ്പിൽ വന്നിട്ടുണ്ട്. എതിർ ടീമിലെ കളിക്കാരുമായി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ കളിക്കാർ കൈകൊണ്ടോ ജേഴ്സി കൊണ്ടോ വായ പൊത്താൻ പാടില്ല. ചുവപ്പ് കാർഡ് കാണിക്കും. ചെറിയ പരിപാടി അല്ല ചുവപ്പ് കാർഡ്. അതെന്താന്ന് ചോദിച്ചാൽ തെറി പറയണ്ട, സൗഹൃദ സംഭാഷണത്തിന് ഇത് ബാധകമല്ല.
0: നമുക്കൊരു കോളർ ഉണ്ടല്ലോ. അതെ, നമുക്ക് സ്വീകരിക്കാം നമ്മുടെ അതിഥിയെ. ആരാണെന്ന് നോക്കാം. ഹലോ,
1: നമസ്കാരം, ഫുട്ബോൾ ബീറ്റ്സിലേക്ക് സ്വാഗതം.
0: ഹലോ,
2: സ്വാഗതം, സ്വാഗതം.
1: ആരാണ് താങ്കൾ? ആരാണ്? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ.
0: സാർ പേര് പറയൂ.
2: ഡോക്ടർ രാജഗോപാൽ, സിവിൽ സർജൻ, റിട്ടയർഡ്.
1: ഓഹോ, ഫുട്ബോളുമായി ബന്ധം? ഫുട്ബോളുമായി താങ്കളുടെ ബന്ധം?
2: 1961 മുതൽ 64 വരെ സന്തോഷ് അഫീന്ന് ആറ് കൊല്ലം കളിച്ചു.
1: ആഹാ, ഞെട്ടിക്കുന്ന വാർത്തകൾ വരുന്നു. ഓക്കേ.

0: കേരള യൂണിവേഴ്സിറ്റി 4 കൊല്ലം 58 മുതൽ 62 വരെ 4 കൊല്ലം കേരള യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചു.
1: വൈസ്
0: ക്യാപ്റ്റൻ ആയിരുന്നു 61-ൽ.
2: താങ്കള്
0: 1961
2: പൊസിഷൻ ഏതായിരുന്നു?
0: റൈറ്റ് ബാക്ക്.
2: റൈറ്റ് ബാക്ക്. ഓക്കെ.
0: 1961 മുതൽ 64 വരെ 5 വർഷം കേരള 11 മറ്റ് സദേൺ പെന്റാങ്കുളർ ടൂർണമെന്റ് മറ്റോ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റ് ടീമാണ് പാർട്ടിസിപ്പിൾ. ആ സ്റ്റേറ്റ് ടീമിൽ 5 കൊല്ലം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഇയറിന്റെ കേരള ക്യാപ്റ്റനായിരുന്നു. പെന്റാങ്കുളർ ടൂർണമെന്റ് കേരളം, മദ്രാസ്, മൈസൂർ, ഹൈദരാബാദ്, ശ്രീലങ്ക. സദേൺ പെന്റാങ്കുളർ ടൂർണമെന്റ് സ്റ്റേറ്റ് ലെവലാണ് കളിക്കുന്നത്. ആ 5 കൊല്ലം കളിച്ചു. ഫസ്റ്റിലെ സ്റ്റേറ്റ് ക്യാപ്റ്റനായിരുന്നു. പിന്നെ എ ജി ചോബ്സിനും കെ എസ് ആർ സിയും ഗസ്റ്റ് പ്ലെയർ ആയിട്ടും കളിച്ചിട്ടുണ്ട്. ഡൂറന്റും റോവേഴ്സും.
2: എന്നിട്ട് താങ്കളുടെ ഈ വർഷത്തെ ടൂർണമെന്റിന്റെ ഞെട്ടിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്?
0: ഒരു കാര്യം കൂടെ എനിക്ക്
2: പറയാനുണ്ടായിരുന്നു.
0: 2003 അസോസിയേഷൻ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫുട്ബോൾ ടാലൻസ് എന്നൊരു അസോസിയേഷൻ ഫോം ചെയ്തു. അക്കൊല്ലം 13-15 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ ക്യാമ്പിൽ. ഇന്ന് 6 സബ് സെന്ററുകളുണ്ട്. വിക്ടോറിയ കോളേജ് രാവിലെയും വൈകിട്ടും, അതിന്റെ അടുത്തുള്ള ടെർഫില്, പത്തിരിപ്പാല് റെയിൽവേ കോളനി, കഞ്ചിക്കോട്, മേഴ്സി കോളേജ്, 6 സബ് സെന്ററുണ്ട്. 6 സബ് സെന്ററിലും 30 പേരും 25 മുതൽ 35 പേരുള്ള കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അസോസിയേഷൻ ഫോർ ദ പ്രൊമോഷൻ ഓഫ് ഫുട്ബോൾ അക്കാഡമി. ഞാനാ തുടങ്ങി വെച്ചത്. അതിന്റെ 20 കൊല്ലം അതിന്റെ പ്രസിഡന്റായിരുന്നു. രണ്ട് ടീം, എ ടീം ടാലൻസും ബി ടീം ഹൺഡ്രഡ്സും വന്നിട്ട് പാലക്കാട് ഡിസ്ട്രിക്ട് ഫുട്ബോൾ അസോസിയേഷന്റെ ലീഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. രണ്ടും എ ഡിവിഷനിലും വന്നിട്ടുണ്ട്, ബി ഡിവിഷനിലും വന്നിട്ടുണ്ട്. ടാലൻസ് എ ഡിവിഷനും ബി ഡിവിഷനും അതൊരു അച്ചീവ്മെന്റ് ആയിരുന്നു.
2: നല്ല കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഈ വർഷത്തെ ഫുട്ബോളിലേക്ക് വരാം. എങ്ങനെ കാണുന്നു ഈ വർഷത്തെ ഇതുവരെയുള്ള മത്സരങ്ങളെ? ഏത് ഗതിയിലേക്കാണ് പോകുന്നത്?
0: കളി പ്രയാസമായിട്ടുള്ള
2: വയസ്സ്
0: 92
1: ശബ്ദം കേട്ടാല് അല്ലേ, ഒരു 60
2: ഇപ്പോഴും
1: ആ എനർജി. ഇനി കുറയ്ക്കണോ നമ്മള്?
2: ഞങ്ങളിങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പറയുന്നു,
1: അന്താളിച്ചിരിക്കുകയാണ് അല്ലേ നമ്മള്.
2: ഒരു ബൊസീനിയെ കുറിച്ച് സംസാരിക്കുക. ഞങ്ങള് ഇന്നത്തെ ഗോൾ കീപ്പർ അസാധ്യ പെർഫോമൻസ്.
0: ഗോൾ കീപ്പർ അസാധ്യ പെർഫോമൻസ് വിക്ടർ മഞ്ഞിലയാണ്.
2: നമ്മളെ
0: കേരളത്തിന്റെ
1: നമ്മളെ ലോകകപ്പ് ഫുട്ബോളില് ഇന്നലെ നടന്ന സ്പെയിനിലെ കളി അല്ലേ? സ്പെയിനും
0: കണ്ടു. അത് കാണാറുള്ളൂ, കാരണം 12:30 1:30 കളികളൊന്നും കാണാനുള്ള എഴുന്നേറ്റേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് എന്റെ റുട്ടീൻ വർക്ക് പോവും. കളി കണ്ടില്ലെങ്കിലും കളി കണ്ട പിന്നെ അങ്ങനെ ഉറങ്ങല്ലോ. അതുകൊണ്ട് ഇന്നലത്തെ കളി കണ്ടു. ഇന്നലത്തെ കളി നല്ല കളിയായിരുന്നു. സ്പെയിൻ നല്ല കളി കളിച്ചിരുന്നത്. സ്പെയിൻ നന്നായി കളിച്ചു. ഗോള് അവര് മറ്റേ ടീമിന്റെ പേരിനെ അവരുടെ ഗോൾ കീപ്പർ കാരനാണ് അവര്
2: അവസാനം ഫിംഗർ കൊണ്ടാണ് ഒരു ബോള് തട്ടിയിട്ടത്. അത്രയും വലിയൊരു, അത് 40-ാം വയസ്സിലാണ് അക്രോബാറ്റിക് കളിയൊക്കെ കളിക്കുന്നത്.
0: നല്ല കളിയായിരുന്നു.
2: എന്തായാലും താങ്കളുടെ അഭിപ്രായത്തില് ഇന്ത്യക്ക് ഒരു സാധ്യത ഇനി എന്നാണ് വേൾഡ് കപ്പില് ഇന്ത്യയുടെ ഒരു പേര് വരിക, ഒരു കളി തട്ടുക, പന്ത് തട്ടുക? അല്ല, ഐ എസ് എൽ ഫുട്ബോൾ വന്നതേ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനൊരു പ്രചോദനമായിട്ടില്ല അല്ലേ?
0: പ്രചോദനമായിട്ടുണ്ട്.
2: കുറച്ചുകൂടെ മെച്ചപ്പെട്ടില്ലേ?
0: കളി പഠിക്കാനും കളി പഠിക്കാനും കളിക്കാൻ.
2: അതെ, ഇപ്പൊ മറ്റേ നിക്കോളോ അനൽക്ക, പിന്നെ റോബർട്ടോ കാർലോസ് ഇവരൊക്കെ ഇവിടെ വന്നിട്ട് പന്ത് തട്ടുമ്പോ അവരെ കൂടെ കളിച്ചിട്ടൊരു പരിചയം വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണല്ലോ.
0: അവരിൽ നിന്ന് പലതും പഠിക്കാനുണ്ട് ഇന്ത്യക്ക്.
2: അതെ, ഇതിപ്പോ 1.5 ലക്ഷം ജനസംഖ്യയുള്ള രാജ്യത്തു നിന്ന് 11 കളിക്കാർ വന്ന് രാജ്യത്തെ ലോകം മൊത്തം അറിയിക്കുകയാണ്. നമ്മൾ ഇത്രയും കോടികളായിട്ട് ഒരു ടീം വരാത്ത ഒരു സങ്കടം വല്ലാതെ ഉണ്ട്.
0: പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് സംശയം.

0: ഓക്കെ സാർ.
1: ഞങ്ങൾ ടാലൻസ് പറഞ്ഞല്ലോ, അത് ശാസ്ത്രീയമായിട്ടുള്ള പന്ത് കളിയാണ്. എന്റെ കാലത്തൊന്നും ശാസ്ത്രീയ ഇറങ്ങും, 15 മിനിറ്റ് 20 മിനിറ്റ് ഓട്ടം ചാട്ടം, പിന്നെ കുറച്ച് പ്രാക്ടീസ് ഫുട്ബോൾ കളിക്കാം.
2: ക്വാളിഫൈഡ്
1: കുറച്ച് സ്വമ്മും അങ്ങനെ
2: ഉണ്ടായിരുന്നില്ല. ശരിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വരുംകാലത്ത് പ്രതീക്ഷിക്കാം ഒരു ഇന്ത്യയുടെ ഫുട്ബോൾ കളി ലോകകപ്പില് സാന്നിധ്യം പ്രതീക്ഷിക്കാം. ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന്
0: ഒരു
2: ശ്രോതാവ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ കോളർ കിട്ടി, വളരെ സന്തോഷമുണ്ട്. വളരെ സന്തോഷം. ഞങ്ങൾ തുടർന്നും താങ്കളുമായി ബന്ധപ്പെടുന്നതായിരിക്കും.
1: ഞാൻ ഒരു 18-ാം ഖണ്ഡത്തിൽ നിന്നുള്ള വീട്ടിലുള്ള തറവാട്ടിലാണ്
2: ജനിച്ചിട്ടുള്ളത്.
1: 18-ാം ഖണ്ഡം പറഞ്ഞ ആയുർവേദമാണ്. എന്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും ആയുർവേദം. ഞാൻ ആയുർവേദം കഴിഞ്ഞ് MBBS കഴിഞ്ഞ് സർവീസ് 60-58 സർവീസ്.
2: ഞങ്ങൾ സാറിന്റെ വിശേഷത്തിലൊക്കെ ഇനി വരുന്നുണ്ട് ഞങ്ങൾ മറ്റൊരു അവസരത്തില്. ഇപ്പൊ കുറച്ച് സമയത്തിന് ഒരു പരിമിതിയുണ്ട്, അതുകൊണ്ടാണ് താങ്കൾ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്.
1: ഇത് എനിക്ക് എങ്ങനെ കാണാൻ പറ്റും?
2: ഇത് ഞങ്ങൾ ലൈവ് ആണ്, വേറെ സംവിധാനം ഇല്ല.
1: ലൈവ്
2: ലൈവ് പ്രോഗ്രാംസ് ആണ്.
0: ഓക്കെ, താങ്ക് യു.

0: അപ്പോൾ പ്രിയ ശ്രോതാക്കളെ, ഫുട്ബോൾ ആരാധകരെ, ഈ പരിപാടിയിലേക്ക് ലൈവായി വിളിക്കേണ്ട നമ്പർ 0483 2950 300. മറ്റൊരു നമ്പർ
1: 7950 800.
0: അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ ഒരു സാധ്യതയെ കുറിച്ചാണെന്ന്. നമ്മൾ ഇത്രയും കോടികളുള്ള ആൾക്കാർ ആ ലോകകപ്പിൽ ഒന്ന് പന്ത് തട്ട്. അപ്പം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയോ? അർജന്റീന, ഫ്രാൻസ്, ബ്രസീൽ, മറ്റു രാജ്യങ്ങളുടെ ഫ്ലക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? തൽക്കാലം അതിലങ്ങോട്ട് അടങ്ങിയിരിക്കുകയാണ്. ഇന്ത്യയുടെ ഒരു ഫ്ലക്സ് വരുന്ന കാലം നമ്മൾ സ്വപ്നം കാണുകയാണ്. അപ്പൊ ഇന്ത്യയും അർജന്റീന ഏറ്റുമുട്ടിയാൽ എങ്ങനെ ഉണ്ടാവും?
1: എങ്ങനെ ഉണ്ടായിരിക്കും നമുക്ക്
0: അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലോ? ഇന്ത്യയും അർജന്റീനയും തമ്മിൽ മുഖാമുഖം ഏറ്റുമുട്ടിയിട്ടുണ്ട് ഫുട്ബോളില്. 1984 അങ്ങനെ അർജന്റീനയെ ഇന്ത്യ വിറപ്പിച്ചു. ഞാൻ സ്വപ്നം കാണുന്നല്ല, ഇനി അത് വിചാരിക്കണം,
1: വിശ്വസിക്കാൻ പറ്റും.
0: ആ വിശ്വസിക്കേണ്ടി വരും. അത് 1986 അർജന്റീന വേൾഡ് കപ്പ് നേടി. ആ അതിന് 2 വർഷം മുമ്പ് അർജന്റീനയെ വിറപ്പിച്ച ടീമാണ് ഇന്ത്യ. ആ വിവരം കേൾക്കണോ? ഞാൻ പറയുന്നല്ല, മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവിയും ഫുട്ബോൾ ഗവേഷകനുമായ പ്രൊഫസർ വസിഷ്ഠ്, MC വസിഷ്ഠ്, അദ്ദേഹം പറഞ്ഞു കേൾക്കാം നമുക്ക്.
1: ഓക്കെ, കേട്ടു നോക്കാം.

അർജന്റീന 1 ഇന്ത്യ 0. അർജന്റീനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഫുട്ബോൾ മത്സരം നമുക്ക് ഇന്ന് സങ്കല്പിക്കാനാവുമോ? സങ്കല്പിക്കേണ്ട കാര്യമില്ല, ഇത് ചരിത്രത്തിൽ സംഭവിച്ചതാണ്. 42 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1984 നെഹ്റു കപ്പിൽ ആണ് ഇന്ത്യയും അർജന്റീനയും തമ്മിൽ മത്സരിച്ചത്. മത്സരിച്ചത് അർജന്റീനയിലോ മറ്റേതെങ്കിലും രാജ്യത്തായിരുന്നില്ല, ഇന്ത്യയുടെ സ്വന്തം മണ്ണിലായിരുന്നു. ഒരു ലോകകപ്പിന്റെ സമയത്ത് ആ ഇന്ത്യ അർജന്റീന മത്സരത്തെക്കുറിച്ചുള്ള അന്വേഷണം ഏറെ കൗതുകകരമായിരിക്കും. 1984 ജനുവരി 11 മുതൽ 1984 ജനുവരി 27 വരെ കൽക്കത്തയിലായിരുന്നു മൂന്നാം നെഹ്റു കപ്പ് അരങ്ങേറിയത്. 6 ടീമുകളാണ് ഇതിൽ പങ്കെടുത്തത്. ഇതിൽ ഒരു ടീമായിരുന്നു അർജന്റീന. 1984 ജനുവരി 14 കൽക്കത്തയിലെ 90,000 കാണികളെ സാക്ഷികളാക്കി ഇന്ത്യയും അർജന്റീനയും ഏറ്റുമുട്ടിയത്. 1982 ഇറ്റാലിയൻ ലോകകപ്പിൽ 21-കാരനായ മാറഡോണ കളിച്ചിരുന്നുവെങ്കിലും 1984 യുവനിരയുമായി ഇന്ത്യയിലെത്തിയ അർജന്റീനിയൻ ടീമിൽ മാറഡോണ അംഗമായിരുന്നില്ല.

0: ഈ അർജന്റീനൻ ടീമിലെ പല താരങ്ങളും പിന്നീട് അർജന്റീനയുടെ ദേശീയ ടീമിൽ അംഗങ്ങളായി മാറി. ഇതിൽ നാല് താരങ്ങൾ പിൽക്കാലത്ത് അർജന്റീനയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിലോ ലോകകപ്പ് ഫുട്ബോളിലോ കളിക്കുകയുണ്ടായി. ഐതിഹാസികമായ ആ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ 1-0 എന്ന സ്കോറിന് അർജന്റീനയോട് പൊരുതി തോറ്റു. ഈ മത്സരം കഴിഞ്ഞ് ഏതാണ്ട് 2.5 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അർജന്റീന മറഡോണയുടെ നേതൃത്വത്തിൽ മെക്സിക്കോയിൽ തങ്ങളുടെ രണ്ടാം ലോകകപ്പ് നേടിയത്. 1984 നെഹ്റു കപ്പിൽ കളിച്ച അർജന്റീനിയൻ ടീമിൽ നിന്ന് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തിയത് ബുർഷാഗയായിരുന്നു. 1986 ലോകകപ്പ് ഫൈനലിൽ ജർമ്മനിക്കെതിരെ അർജന്റീനയുടെ വിജയ ഗോൾ, അതായത് 3-ാം ഗോൾ നേടിയത് ബുർഷാഗയായിരുന്നു. 1990 ഇറ്റാലിയൻ ലോകകപ്പിലും അർജന്റീനയ്ക്ക് വേണ്ടി ബുർഷാഗ എന്ന മിഡ്ഫീൽഡർ കളിച്ചു. നമ്മുടെ നാട്ടിൽ അർജന്റീനയുടെയും മെസ്സിയുടെയും ആരാധകരായ പുതിയ തലമുറയിൽപ്പെട്ട ഫുട്ബോൾ ആരാധകർക്ക് ഈ മത്സരത്തെക്കുറിച്ച് അറിയില്ലായിരിക്കാം. എന്നാൽ പഴയ തലമുറയിൽപ്പെട്ട ഫുട്ബോൾ പ്രേമികളുടെ മനസ്സിൽ ഈ ഇതിഹാസ മത്സരത്തിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. അവസാന സ്കോർ 1-0. ഇനി എപ്പോഴാണ് ഇന്ത്യ ഫുട്ബോളിൽ അർജന്റീനയുമായി മത്സരിക്കുക? നമുക്ക് കാത്തിരുന്ന് കാണാം.
1: ഇപ്പോൾ നമ്മൾ ആ ഒരു ആശങ്ക പങ്കുവച്ചു അല്ലെ, ഹിന്ദിയും അർജന്റീനയും തമ്മിലുള്ള ആ ഒരു മത്സരം
2: എന്താണ്
1: ബലാബലം.
2: നമ്മൾ 1-0 മാത്രമാണ് കീഴടക്കാൻ പോയിരുന്നെങ്കിൽ നമുക്ക്
1: ആരാണ്? ഹലോ
3: ഹലോ
1: ഹലോ, നമസ്കാരം. ഇതാരാണ്?
3: നമസ്കാരം, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്
2: ഫുട്ബോൾ ബീറ്റ്സിലെ സ്വാഗതം.
3: മാഡം, എന്റെ പേര് ശങ്കർ, ഫ്രം മണ്ണാർക്കാട്.
2: പറയൂ.
3: ഞാൻ ഈ പരിപാടി ശ്രദ്ധിക്കലുണ്ട്, നല്ല പരിപാടിയാണ്. പ്രത്യേകിച്ചിട്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഈ പരിപാടിയുടെ കേന്ദ്രം വരുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ അടുത്തുകൂടി ആ നാല് അവിടേക്ക് വന്നിരുന്നു. അവിടേക്ക് അപ്പൊ നല്ല അടിപൊളി പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട്.
2: അതാരോ ഒന്ന് പറഞ്ഞു കേട്ട്, ഫുഡിന്റെ നാട് കോഴിക്കോട്, ഫുട്ബോളിന്റെ നാട് മലപ്പുറം.
3: അല്ല സാറ വരുന്നതാ?
2: ഞാൻ ജയൻ മുത്തേരി.
3: എന്റെ ശങ്കർ മണ്ണാർക്കാട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വലിയ ഫ്ലക്സ് സംവിധാനം പ്രമീള മാഡത്തിന്റെ നാട്ടിൽ.
2: എല്ലാ നാട്ടുകാരും പറഞ്ഞത് അങ്ങനെയാണ്.
1: നമ്മള് വിട്ടുതരില്ലേ, ഞങ്ങള് വെച്ച തന്നെയാണ് വലുത്. ഇതുക്കും മേലേ
3: വെക്കുമോ? കോങ്ങാടാണ് ഏറ്റവും കൂടി വലിയ ഫ്ലക്സിന്റെ യുദ്ധം.
1: പക്ഷെ ഇവിടെ മലപ്പുറത്ത് മുണ്ടയിലുണ്ട്, എടക്കര.
3: പാലക്കാട് ജില്ലക്കാരാണ് ആ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്.
1: ശരി ശരി, താങ്കൾ ഏത് ടീമിന്റെ ആളാണ്?
3: ഞാൻ അങ്ങനെ ഒരു ഫുട്ബോൾ ഭ്രാന്തനൊന്നുമില്ല, പക്ഷെ എനിക്കിഷ്ടം അർജന്റീന ആണ്.
2: അർജന്റീന
3: കളി
1: നാളെയാണ്
3: കളി. എതിരാളി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ടീമിനെ ഇഷ്ടമുള്ളൂ. അത് പിന്നെ എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രസീൽ വരണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
2: ബ്രസീൽ?
3: ആ, ബ്രസീലിന്റെ ഇപ്പൊ കഴിഞ്ഞ കളിയിലൊക്കെ വെച്ചുമ്പോ വളരെ പരിതാപകരമായ അവസ്ഥ
2: തോന്നി. അടങ്ങുള്ളൂ, നമുക്ക് അൾജീരി ആയിട്ടാണ് പാതിയായിട്ട് മുട്ടാൻ
1: പോകുന്നത്. ഉറക്കൊഴിക്കൊന്നും വേണ്ട, ആറരക്കാണ് കളി
2: തുടങ്ങുന്നത്.
3: ഞാൻ എന്താ, ഈ ഫുട്ബോൾ കളി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗെയിമാണ് സത്യത്തില്. അതായത് നമ്മള്, ഞാനിപ്പോ അടുത്തൊരു സന്ദേശം മുട്ടിയിരുന്നു അതായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതായത് നമ്മുടെ ജീവിതത്തില് നമ്മളെ ഒരു മത്സരങ്ങൾ ഇറങ്ങുമ്പോൾ ഒരേ കളിയിൽ നിന്ന് തന്നെ ഒരേ ടീം വിജയിച്ചു വരുന്നു, ആ ടീമിൽ നിന്ന് വേറെ ടീം വിജയിക്കുന്നു. പിന്നെ അത് മാത്രമല്ല, ഉദ്യോഗജനമായ ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാതിരി ഇടയ്ക്കൊരു പെനാൽറ്റി അല്ല, മഞ്ഞക്കാട് വരും. മഞ്ഞക്കാട് കഴിഞ്ഞാൽ പിന്നെ പുറത്തു പോകും, പിന്നെ ചോപ്പ് കാട്.
2: അല്ല, ഫുട്ബോളിന്റെ ഒക്കെ ചരിത്രം മാറുകയാണ്. നമ്മള് അർജന്റീന ബ്രസീൽ എന്ന ചിന്താഗതി മാറിയിട്ടേ ഇപ്പൊ പുതിയ പുതിയ രാജ്യങ്ങൾ, അവർക്ക് അവസരം കിട്ടാത്തത് കൊണ്ടാണ് അവരൊന്നും എവിടെ എത്താതായി പോയത്. അപ്പൊ അതുകൊണ്ട് ഇനി അങ്ങോട്ട് ചരിത്രം മാറും, ഫുട്ബോളിന്റെ ഒക്കെ മൊത്തത്തിലുള്ള ചരിത്രം മാറാൻ പോവുകയാണ്. ഈ രണ്ട് രാജ്യങ്ങളെ മാത്രം ചിന്തിക്കേണ്ട. ഇപ്പൊ ജർമ്മനി ഇതാ 7 ഗോൾ അടിച്ചിരിക്കുന്നു.
3: അതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷ, നമുക്ക് അവസാനം വരെ പ്രതീക്ഷ നിലനിൽക്കുന്ന ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. അവസാന നിമിഷത്തിൽ എന്ത് സംഭവിക്കാം? ഇനി ജയിച്ചു വന്നു, ജയിച്ചു വന്നാൽ തന്നെ അതില് പിന്നീടും ഭാഗ്യം നിർഭാഗ്യം അങ്ങനെ വരുമല്ലോ.
2: അല്ല, ഫുട്ബോള് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മെസ്സി കഴിഞ്ഞ 2022 വേൾഡ് കപ്പിന് വന്ന സമയത്ത് പറഞ്ഞത് എല്ലാ കളികളും ജയിക്കുന്നതല്ല. അതുകൊണ്ടാ ഏത് വമ്പൻ ടീമായിക്കോട്ടെ എല്ലാ കളികളും ജയിക്കുന്നതല്ല, അത് തന്നെയാണ് ഫുട്ബോളിന്റെ സൗന്ദര്യം.
3: അവസാന നിമിഷത്തിൽ നമ്മുടെ ടീം പെട്ടെന്ന് പെനാൾട്ടി ഷൂട്ടൗട്ടിലേക്ക് പോകണ്ടാവും.

0: ഉണ്ടാക്കുന്ന ഹൃദയവേദന എന്ന ഒരുപാട് ഒരുപാട് പണ്ട് നമ്മുടെ മറഡോണയുടെ ഒരു ആ കളിയും കണ്ട ഓർമ്മ ഉണ്ട് കുട്ടിക്കാലത്ത്. ഒരു ഒരു എവിടെയാണ് ഇത് വന്നതെന്ന് അറിയില്ല, പക്ഷെ മറ്റേ അർജന്റീന ജയിച്ചു ഒരു അവസാന ഘട്ടത്തില്.
1: എന്തായാലും ഇത്രയും വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം.
0: നമ്മളിപ്പോ ഓഫീസിൽ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് വിളിക്കുന്നത് അവിടെ. അപ്പൊ നോക്കുമ്പോ ഇതിപ്പോ എതിര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വട്ടം നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് വിളിക്കാൻ പറയും. നിങ്ങൾ അന്ന് കഴിഞ്ഞ മാസം വിളിച്ചെന്ന് പറയാം.
2: ഇത് ഫുട്ബോൾ വേറെ പരിപാടി തന്നെയാണ്. അപ്പൊ താങ്കൾ വിളിച്ചൊരു സന്തോഷം. നമ്മളെ സമയം പരിമിതമായതുകൊണ്ട് മാത്രം ഞങ്ങൾ വെക്കുകയാണ്.
1: ജയൻ, നമുക്ക് ഇന്നലെ നടന്ന കളികളെ കുറിച്ചൊന്ന് പറയണം. ഇന്നലെ 5 കളികളാണ് നടന്നിട്ടുള്ളത് അല്ലേ? അത് ഇപ്പൊ നമ്മൾ പറഞ്ഞോ,
2: ടീം കൂട്ടി 104 ആക്കി, 48 മാച്ച്. അപ്പൊ അതൊക്കെ കണ്ടു തീർക്കാൻ വലിയ പണി തന്നെയല്ലേ.
1: പിന്നെ
2: നാട്ടിൽ എടുത്ത് പറഞ്ഞതേ, നമ്മൾ ഈ നോമ്പ് കാലത്തൊക്കെ കണ്ടില്ലേ, ആളുകൾ പണിക്ക് പോകാതെ ഫുഡൊക്കെ റെഡി ആക്കി
1: വെക്കുന്നത്.
2: ഞാനൊരു ചാക്ക അരി വാങ്ങിയിട്ടുണ്ട്, ഞാൻ പണിക്കുമല്ല.
1: ഫുട്ബോൾ കഴിയുന്നവരെ ജൂലൈ 19 വരെ അല്ലേ
2: തുടങ്ങുന്നില്ല കളി, കിടന്നുറങ്ങ
1: അതെ നടക്കൂ. ഇപ്പൊ ഇന്നലെ 5 കളികളില് ലോക റാങ്കിങ്ങില് 3 സ്ഥാനക്കാരും യൂറോപ്യൻ ചാമ്പ്യന്മാരുമായിട്ടുള്ള സ്പെയിനെ അല്ലേ, സ്പെയിനെ ഗോൾ ചെയ്ത് സമനിലയിൽ തളച്ചിട്ടാണ് ലോകകപ്പ് ഫുട്ബോളിലെ കന്നിക്കാരാണ്. രക്ഷയില്ല. കേപ് വെർദേക്ക് ജയം അല്ലേ, ആ ഗോളിയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അത് സമനിലയിലായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി നടന്ന മറ്റൊരു മത്സരത്തില് കരുത്തരായ ബെൽജിയത്തെ സമനിലയിൽ തളച്ച് ഈജിപ്റ്റ്. അതുപോലെ നെതർലാൻഡിനെ, ജപ്പാന്, രണ്ടേ രണ്ട് ഗ്രൂപ്പ് എഫ് മത്സരത്തിലായിരുന്നു അത്. അതുപോലെ സ്വീഡൻ, ടുണീഷ്യ 5-1
2: അതെ.
1: ഗ്രൂപ്പ് ഇയിലാണെങ്കിൽ ഐവറി കോസ്റ്റ് 1-0 ഇക്വഡോർ. അങ്ങനെയാണ് ഇന്നലത്തെ കളി. ഇനി ഇന്ന് നടക്കുന്ന കളിയെ കുറിച്ച് ഒന്ന് നമുക്ക് പറയാം.
2: നോക്കണം
1: ആ ഇന്ന് ആരൊക്കെയാണ്
2: ഇന്ന് കളി. നമ്മൾ നോക്കുമ്പോൾ ഇന്നും ഇതുപോലെ 5 കളിയോളം നടക്കുന്നുണ്ട്. നമുക്കത് നാളെയും കൂടെയാണ് വരുന്നത് സമയം നോക്കുമ്പോ. ഇന്ന് ആദ്യത്തെ കളി 12:30 ഫ്രാൻസ് സെനഗലുമായിട്ട് ഏറ്റുമുട്ടും. ഫ്രാൻസ് സെനഗലുമായിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ ഫ്രാൻസിന്റെ ആരാധകർക്ക് ചെറിയൊരു നെഞ്ചിടിപ്പ് ഉണ്ടാകും. ഓക്കെ, 2002 ലോകകപ്പിലെ ആദ്യം മത്സരം, അതാ ലോക ചാമ്പ്യന്മാര് ഫ്രാൻസ് ഇറങ്ങുകയാണ്. പേര് പോലും കേൾക്കാത്ത ഒരു രാജ്യം സെനഗൽ.
1: ഓക്കെ,
2: ആളുകൾ പറഞ്ഞു പാവം ആ മക്കളുടെ ഒരു കാര്യം, ഫ്രാൻസ് തകർത്ത് കളയും എന്ന് പറഞ്ഞ സ്ഥലത്ത് 30 പാപ്പാ ബുവേ തകർപ്പൻ ഒരു ഗോൾ നേടുകയാണ്. ഫ്രാൻസ് പഠിച്ച പണി 18 നോക്കി നടന്നില്ല. അതോടുകൂടി സെനഗൽ എന്ന രാജ്യം ലോകത്ത് അറിയപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഈ വർഷം നമ്മൾ പറഞ്ഞില്ലപ്പം ആ രണ്ട് രാജ്യങ്ങൾ പോലെ തന്നെ സെനഗൽ അറിയപ്പെട്ടു. വീണ്ടും അത്ഭുതം എന്തെന്ന് ചോദിച്ചാൽ ഈ വർഷത്തെ ലോകകപ്പിലും ആദ്യത്തെ മത്സരത്തിൽ ഫ്രാൻസ് സെനഗലുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. സെനഗൽ ചെറിയ മീനല്ല, സൂക്ഷിക്കണം. ആര് കുലുക്കും എന്നതാണ് സംശയം. അത് കഴിഞ്ഞാൽ പുലർച്ചെ 3:30 ഇറാഖ് നോർവേയുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. ഓക്കെ, 6:30 കളി, 1:30 കളി അർജന്റീന
1: അൾജീരിയ.
2: ഓക്കെ, അർജന്റീനയുടെ ആദ്യ കളി പേടിയായിരിക്കും അല്ലേ. കഴിഞ്ഞ വർഷം സൗദിയുമായിട്ട് 2-1 തോറ്റൊരു ചരിത്രം.
1: അല്ല, തുടക്കത്തില് ചെറുതായിട്ട് ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടാവും. പിന്നെ
2: സമനില പിടിച്ച ബ്രസീലിനെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതേപോലെ അർജന്റീന ഒരു പക്ഷെ ആദ്യത്തെ കളി തോറ്റാലും പേടിക്കണ്ട ഈ വർഷം. അപ്പൊ പറയും ഞങ്ങൾ അങ്ങനെയാണ് വരാറുള്ളത്. ഓക്കെ, പക്ഷെ ഈ വർഷം അർജന്റീനക്ക് ഒരു സമാധാനം ഉണ്ട്, കാരണം കപ്പ് കിട്ടിയില്ലെങ്കിലും മെസ്സിക്ക് ഒരു കപ്പ് നൽകുക എന്നൊരു ആഗ്രഹം എല്ലാ കളിക്കാർക്കും. കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു. ഓക്കെ, ഇനിയിപ്പോ അത് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ ഇല്ല. പക്ഷെ അർജന്റീന കഴിഞ്ഞതിനേക്കാൾ നല്ല പ്രതീക്ഷയിലാണ് ഈ വർഷം ഇറങ്ങുന്നത്. ഇനി 9:30 ഓസ്ട്രിയ ജോർദാനുമായിട്ട് ഏറ്റുമുട്ടുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മുടെ രാജകുമാരൻ വരാൻ പോകുന്നുണ്ട്. 10:30 ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ കോംഗോയുമായി ഏറ്റുമുട്ടുകയാണ്. ക്രിസ്റ്റ്യാനോ ഇതുപോലെ തന്നെ നമ്മുടെ ലെജൻഡ്
1: അല്ലെ.
2: ലെജൻഡ് എന്ന് പറയുമ്പോൾ ഒറ്റയാനായി ഒരു ടീമിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ, അയാൾ 41 വയസ്സോളം. ഓക്കെ, പന്ത് തട്ടുകയാണ്. ഒരു പക്ഷെ നമ്മുടെ സങ്കടം ഈ മെസ്സിയും റൊണാൾഡോയും അടുത്ത ലോകകപ്പിൽ
1: ഉണ്ടാവില്ലല്ലോ.
2: ഇന്ന് 2 കളി തീപ്പാറും. പോർച്ചുഗൽ അർജന്റീന ഇറങ്ങുമ്പോൾ ആരാധകർക്ക്, അല്ല ഫ്രാൻസും ഇറങ്ങുന്നുണ്ട്
1: ആരാധകർക്ക്.
2: എംബപ്പേ ഒരു പുലി തന്നെയല്ലേ,
1: എത്ര ചെറുപ്പം.
2: ആ ശരിക്കും നമ്മൾ 2022 ആ ലോകകപ്പ് അത്രയും ഒരു ഒരു സിനിമ കാണുന്ന ഇതോട് ക്ലൈമാക്സിലേക്ക് എത്തിക്കാൻ പ്രധാന

0: അപ്പൊ പ്രമീള,
1: യെസ്,
0: ഈ വർഷം വന്ന ചില മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ.
1: അതെ അതെ.
0: അത് ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മൾ പറഞ്ഞ വാപ്പൊത്തി സംസാരിക്കരുത്.
1: ഓക്കെ.
0: പിന്നെ വലിയൊരു കാര്യം, കുടിവെള്ളത്തിന് 2 മിനിറ്റ് ബ്രേക്ക് കൊടുക്കുന്നുണ്ട്. 2 ബ്രേക്ക് 3 മിനിറ്റിന്റെ. ഓക്കെ. എന്തെന്ന് ചോദിച്ചാൽ, ഈ അത്രയും ചൂടുള്ള സ്ഥലത്ത് കളിക്കുമ്പോൾ കളിക്കാർ ഓടി നടക്കുമ്പോൾ അവർക്ക് അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. മറ്റൊരു കാരണം, വീഡിയോ റെഫർ ചെയ്യാണ്, തെറ്റായി അനുവദിച്ച കോർണർ കിക്ക് പരിശോധിക്കും, ഫൗള് ആള് മാറി കാർഡ് കൊടുത്താൽ ഇടപെടും. കാരണം ഈ ചില രാജ്യങ്ങളിൽ വരുന്ന ആൾക്കാരൊക്കെ ഒരേ മുഖച്ചായാണ്.
1: ശരിയാണ്.
0: പണ്ടൊരു കൊറിയയുടെ ഒരുത്തൻ ഫൗൾ ചെയ്തപ്പോ റെഫറി ഓടിച്ചപ്പോ ആളെ മനസ്സിലാവുന്നില്ല, ആരടാ ഫൗൾ ചെയ്തത് എന്ന് ചോദിക്കേണ്ടി വന്നു. ഓക്കെ. മറ്റൊരു വലിയ നടപടി വരുന്നുണ്ട്, മൈതാനം വിട്ടാൽ നടപടിയാണ്. റെഫറിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കളിക്കാരൻ, ഞാൻ എന്നാ പോവുക എന്ന് പറഞ്ഞ് മൈതാനം വിട്ടു കഴിഞ്ഞാൽ ചുവപ്പ് കാർഡാണ്. അതിന് സഹായിക്കുന്ന പരിശീലകനും ചുവപ്പ് കാർഡുണ്ട്.
1: ഓക്കെ. അപ്പൊ ഇത്രയാണ് ഇന്ന് മുതല് മാറ്റങ്ങൾ, പുതിയ മാറ്റങ്ങൾ.
0: അത് ഫുട്ബോൾ നന്നാക്കും.
1: ഓക്കെ. ഇപ്പൊ നമ്മളിങ്ങനെ ഫ്ലക്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പൊ ഞാൻ ബസ്സിൽ വരുന്ന സമയങ്ങളിലൊക്കെ റോഡിന്റെ രണ്ടു വശത്തും കൂറ്റൻ ഫ്ലക്സുകളാണ്. അപ്പൊ അതിലൊക്കെ ഈ ഫുട്ബോൾ താരങ്ങൾക്കാൾ ഉപരി ഇവരുടെ പരിശീലകരെ,
0: അല്ലേ,
1: അവരില്ലാതെ അവരില്ലാന്ന് പറയണ പോലെ, അതുപോലെ ഫാബിയോ കന്നവാരോ, അല്ലെ, നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ പരിശീലകൻ, അതേ മുൻ ലോക ചാമ്പ്യൻ കൂടിയാണ്, 2006 ഇറ്റലി ലോകകപ്പ് നേടുമ്പോ ക്യാപ്റ്റൻ ആയിരുന്നു കന്നവാര. അതുപോലെ ദിദിയെ ദേശാം, അദ്ദേഹം ഫ്രാൻസിന്റെ കോച്ച്. അതുപോലെ നമ്മുടെ കാർലോ ആഞ്ചലോട്ടി,
0: ആഞ്ചലോട്ടി കണ്ടോ, വിദേശ കോച്ചിനെ ഫ്രാൻസ് അല്ല ബ്രസീൽ കൊണ്ടുവരാൻ. ആഞ്ചലോട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ കളിക്കാരെ എല്ലാവരുടെയും അവരുടെ കഴിവ് കണ്ടറിഞ്ഞ് ഒരു ടീമാക്കി എടുക്കാൻ ആഞ്ചലോട്ടിക്ക് പ്രത്യേക കഴിവുണ്ട്. അത് കഴിഞ്ഞ കളിയിൽ ബ്രസീൽ സംബന്ധിച്ചാണെങ്കിലും നെയ്മർ ഇനി ഇറങ്ങുമ്പോൾ കാണാം.
1: 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളാണ്
0: അദ്ദേഹത്തിന്റെ കൊണ്ടുവന്നു. ഈ കൊല്ലം കപ്പടിച്ചേ തീരൂ എന്ന ബ്രസീലിന്റെ ഒരു ആഗ്രഹം.
1: അതുപോലെ നമ്മുടെ അർജന്റീനയുടെ
0: ലയണൽ സ്കലോണി.
1: ഓക്കെ.
0: ആരും പ്രതീക്ഷിക്കാത്ത ഒരു ടീമിനെ കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് എത്തിക്കുന്നു. മാത്രമല്ല, മെസ്സിക്കൊപ്പം കളിച്ച താരമാണ് ആര്? അതാണ് മെസ്സിയുടെ എല്ലാ മാനദണ്ഡങ്ങളും, എല്ലാ കഴിവും
1: അറിയാവുന്ന, അല്ലേ, ഓരോ തുടിപ്പും സ്പന്ദനങ്ങളും അറിയുന്ന
0: മറ്റൊരു മെസ്സി എന്ന് തന്നെ പറയാം. പിന്നെ ലയണൽ രണ്ടാളും
1: സിംഹക്കുട്ടികളാണ്.
0: മെസ്സി രണ്ട് സിംഹങ്ങളും
1: സിംഹക്കുട്ടികളാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സിന്റെ സമയം ഇവിടെ അവസാനിക്കാറായി, അല്ലേ. എന്തായാലും നമുക്ക് ആദ്യം കിട്ടിയ ഡോക്ടർ പി കെ രാജഗോപാലൻ, ഫുട്ബോൾ സന്തോഷ് ട്രോഫിയിൽ കളിച്ച താരം, അതുപോലെ നമ്മുടെ വസിഷ്ഠ, അല്ലേ, വസിഷ്ഠ, അവരൊക്കെ നല്ല ആശയങ്ങളാണ് പങ്കുവച്ചത്.
0: എന്തായാലും ഇന്ന് തീപ്പൊരി കളി നടക്കും, എല്ലാവരും കളി കാണുക, കളി വിശേഷങ്ങൾ
1: നോക്കുന്ന ഒരു കളി, അല്ലേ. അർജന്റീനയും അൾജീരിയയും, അതുപോലെ ഫ്രാൻസ്,
0: സെനഗല്,
1: ഒക്കെ പോർച്ചുഗൽ, ഒക്കെ വമ്പൻ ടീമുകളാണ്. ഇനി വല കുലുങ്ങും, അല്ലേ. അപ്പോ ഇന്നത്തെ ഫുട്ബോൾ ബീറ്റ്സ് വിട പറയുന്നു. ഇതുവരെ നിങ്ങളുടെ കൂടെ ഫുട്ബോൾ ബീറ്റ്സിൽ ഉണ്ടായിരുന്നത് ഞാൻ പ്രമീള ചോലക്ക്,
0: ജയൻ മുത്തേരി,
1: സ്റ്റുഡിയോ സഹായം നൽകിയത് യു കൃഷ്ണപ്രസാദ്, സാങ്കേതിക സഹായം നൽകിയത് റോബിൻ വർഗീസ്, സൈദലവി എന്നിവരാണ്.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം.
1: എഫ് എം പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ G7 ഉച്ചകോടിയിൽ പ്രമുഖ രാജ്യാന്തര നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. കാനഡ, UK പ്രധാനമന്ത്രിമാരെയും UAE പ്രസിഡന്റിനെയുമാണ് നരേന്ദ്രമോദി കാണുക. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സാങ്കേതിക വിദ്യാ നവീകരണം, തന്ത്രപരമായ പങ്കാളിത്തം എന്നീ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും പുതിയ വേഗം കൈവരിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയുടെ വളർച്ചാപാതയിൽ പങ്കാളികളാകാൻ ഫ്രഞ്ച് കമ്പനികളെയും നിക്ഷേപകരെയും അദ്ദേഹം ക്ഷണിച്ചു. 62,370 മെട്രിക് ടൺ LNG ഇന്ത്യൻ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. ദിശ എന്ന കപ്പലാണ് ഹോർമൂസ് പിന്നിട്ടത്. സംസ്ഥാനത്ത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ഇന്നലെ 13 ലക്ഷം സ്ത്രീകൾ യാത്ര ചെയ്തു. അതേസമയം സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി VD സതീശനുമായി സംസാരിക്കുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചു.
1: FM പ്രധാന വാർത്തകൾ.
2: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
5: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
9: എന്നും രാവിലെ 7 മണിക്ക്
8: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
9: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
10: കാശിനെക്കുറി ചിന്തിനാശങ്ക ന്യായബന്ധുവ പുള്ളപ്പോ, ന്യായബന്ധുവ പുള്ളപ്പോ. ഇന്നും നിയമജ്ഞാനം നൽകി നിഴലായപ്പം.
11: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
12: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 16606 തിരുവനന്തപുരം മംഗ്ലൂർ ഏറനാട് എക്സ്പ്രസ് 11:33, 16106 മംഗ്ലൂർ ചെന്നൈ എക്സ്പ്രസ് 11:38, 16323 കോയമ്പത്തൂർ മംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5609 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.

0: ட்ரெயின் சமையல்.
1: ഇത്ത ആയിഷ ഗർഭിണിയാണോലേ?
2: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
1: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
3: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
1: തന്നെയോ? അതേതായാലും നന്നായി.
3: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
1: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
4: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05
6: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തിയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
6: നാട്ടുവൃത്താന്തം വായിക്കുന്നത് യു കൃഷ്ണപ്രസാദ്. ആദിവാസി ഉന്നതികളിലെ ഭക്ഷ്യവിതരണം വിലയിരുത്താനും ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുമായി സംസ്ഥാന ഭക്ഷ്യകമ്മീഷൻ മെമ്പർ വി രമേശൻ ചാലിയാർ പഞ്ചായത്തിലെ വെറ്റിലക്കൊല്ലി ആദിവാസി ഉന്നതി സന്ദർശിക്കുകയും ഊര് മൂപ്പൻ വലിയ വിളക്കനുമായും മുതിർന്ന വനിത നീലി മറ്റ് ഉന്നതി നിവാസികൾ എന്നിവരുമായും സംസാരിച്ചു. മലപ്പുറം ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന, താലൂക്ക് സപ്ലൈ ഓഫീസർ ബാലകൃഷ്ണൻ എന്നിവരും കമ്മീഷനൊപ്പം അനുഗമിച്ചു. പാലക്കയം, അംഗൻവാടിയും ഇടിവണ്ണ ഗവൺമെന്റ് LP സ്കൂളും സന്ദർശിച്ച കമ്മീഷൻ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണം പരിശോധിക്കുകയും മൺസൂൺ ശക്തി പ്രാപിച്ചതിനാൽ ഷിഗല്ല പോലുള്ള രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഭക്ഷണ വിതരണത്തിലും പരിസര ശുചിത്വത്തിലും കർശന ശ്രദ്ധ പുലർത്തണമെന്ന് നിർദ്ദേശവും നൽകി. സെൻസസ് പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടത്തിന് ഇന്ന് തുടക്കം. ചരിത്രത്തിലാദ്യമായി ഡിജിറ്റലായി നടക്കുന്ന സെൻസസിൽ പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ ഇന്ന് ആക്റ്റീവാകും. രണ്ട് ഘട്ടങ്ങളിലായാണ് സെൻസസ് നടക്കുന്നത്. ഒന്നാം ഘട്ടമായ ഹൌസ് ലിസ്റ്റിംഗ് ആൻഡ് ഹൌസിംഗ് സെൻസസിന്റെ ഭാഗമായാണ് സെൽഫ് എന്യൂമറേഷൻ നടത്തുന്നത്. മലപ്പുറം ജില്ലയിൽ സെൻസസിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞുവെന്നും ജനങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പരമാവധി പൂർത്തിയാക്കണമെന്നും മലപ്പുറം ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ ഓർമ്മിപ്പിച്ചു. നാട്ടുവൃത്താന്തം സമാപിച്ചു.
5: വികസന വാർത്തകൾ.
7: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം. റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
9: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
8: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
11: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
8: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
10: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി.

0: തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
2: കാർഷിക വൃത്താന്തം
1: എന്നും രാവിലെ 6:30.
2: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
1: കണ്ടംകുളത്തെ പ്രസവരക്ഷ.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
2: എന്നും രാവിലെ 8:30.
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ. ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744550424.
7: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
8: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യജാലകം, ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:10.
9: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
10: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
4: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
4: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി,
11: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
4: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.
6: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
2: ശനിയും ഞായറും രാവിലെ 7:50.
6: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.

ആദ്യഗാനം പാടിയത് യേശുദാസും പി മാധുരിയും. ചിത്രം ഞാൻ ഞാൻ മാത്രം. രചന പി ഭാസ്കരൻ. സംഗീതം ജി ദേവരാജൻ.

ഭക്ത ഹനുമാൻ ഈ ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച്, വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി, യേശുദാസും അമ്പിളിയും പാടിയത്.

രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം ബി ശ്രീനിവാസൻ, പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയത്. ചിത്രം സാഗരം ശാന്തം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ചിത്രം ഹൃദയം പാടുന്നു. യേശുദാസും എസ് ജാനകിയും പാടിയത്.

യേശുദാസും സബിതാ ചൗധരിയും പാടിയത്. ചിത്രം മദനോത്സവം. രചന ONV കുറുപ്പ്. സംഗീതം സലിൽ ചൗധരി.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ, ശ്രീകാന്തും മാധുരിയും പാടിയത്. ചിത്രം ഭാര്യയില്ലാത്ത രാത്രി.

സേതുബന്ധനം എന്ന ചിത്രത്തിൽ യേശുദാസും മാധുരിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ. ഇനി മഴവിൽ കാവടി എന്ന ചിത്രത്തിൽ ജി വേണുഗോപാലും ചിത്രയും പാടിയത്.

പി കെ റോസി എന്ന ചിത്രത്തിൽ ജയചന്ദ്രനും ചിത്രയും പാടിയത്. ഗാനരചന ഈണം വിജയൻ, സംഗീതം സുഗു മരുതൂർ.

ചിത്രം ഇവിടെ എല്ലാവർക്കും സുഖം. യേശുദാസും ചിത്രയും പാടിയത്. രചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: மனசிலே தேனறகள் நிறச்சு வைக்கும் ருதுசலபம் நீ மதுசலபம்.
1: യുഗ്മഗീതങ്ങളിൽ അവസാന ഗാനം ചട്ടക്കാരി എന്ന ചിത്രത്തിലേത്, യേശുദാസും മാധുരിയും പാടിയത്. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 12 മണി കഴിഞ്ഞ് 43 സെക്കൻഡ്.
1: FM പ്രധാന വാർത്തകൾ.
0: കലയ്ക്കും സംസ്കാരത്തിനും ജനങ്ങളെയും രാഷ്ട്രങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രാറ്റിസ്ലാവിലെ പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ വാരണാസിയെക്കുറിച്ച് പ്രദർശനം വീക്ഷിച്ചതിനുശേഷം സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനാധിപത്യത്തിൽ കൂടുതൽ പൊതുജന പങ്കാളിത്തം അത്യാവശ്യമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്തവരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ എത്തിയ കേന്ദ്രസംഘം സാഹചര്യങ്ങൾ വിലയിരുത്തി. ജില്ലയിൽ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. നീറ്റ് UG പുനഃപരീക്ഷയോടനുബന്ധിച്ച് ക്രമക്കേടുകളും വ്യാജ പ്രചാരണങ്ങളും തടയാൻ സാമൂഹിക മാധ്യമ ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ ഗവൺമെന്റ് നിയന്ത്രണം ഏർപ്പെടുത്തി. 21-ന് നീറ്റ് UG പരീക്ഷ. നീറ്റ് UG പുനഃപരീക്ഷയുടെ 10 ലക്ഷത്തിലധികം അഡ്മിറ്റ് കാർഡുകൾ വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷയ്ക്ക് മുൻപ് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് NTA. 4 മാസത്തോളം നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ചതുശതങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശതം ഇന്ന് ഉച്ചയ്ക്ക് പന്തീരടി പൂജയ്ക്കൊപ്പമാണ് ചതുശതം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ രാവിലെ ലോസ് ആഞ്ചൽസിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം. ട്രെയിൻ നമ്പർ 120/76 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് 12:05, 166/05 മംഗ്ലൂർ തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 12:08, 161/59 ചെന്നൈ മാംഗ്ലൂർ മെയിൽ 1:08, 166/17 എറണാകുളം നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 1:48 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 566/09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

നിശ്ചിത കാലാവധിയെ പൂർത്തിയാക്കിയ മത്സ്യബന്ധന യാനങ്ങൾ കണ്ടീഷൻ സർവേ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ സർവേയർ മുമ്പാകെ പരിശോധനയ്ക്ക് ഹാജരാക്കണം. ഇതിനായി ഈ മാസം 22-നകം ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബേപ്പൂർ ഫിഷറീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം.

0: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആയിഷ ഗർഭിണിയാണോലേ?
3: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
2: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
4: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
2: തന്നെയോ? അതേതായാലും നന്നായി.
4: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
2: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
5: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ

0: എല്ലാ വീട്ടിലും സോളാർ.
1: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
2: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555024.
3: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
4: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ, കാല് എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
6: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
8: ശനിയും ഞായറും രാവിലെ 7:50.
7: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
9: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
10: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ. അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
9: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
10: അമ്മയ്ക്ക് കരുതലായി,
9: കുഞ്ഞിന് കാവലായി,
10: അലോഹ ഹോസ്പിറ്റൽ.
8: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും
11: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ
8: രാവിലെ 8:23.
11: പ്രായോജകർ മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
8: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
12: നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
6: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
13: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM ൽ. സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
3: കാർഷിക വൃത്താന്തം
2: എന്നും രാവിലെ 6:30.
3: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
2: കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
1: വാക്കും
0: പൊരുളും പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം ജീവിത പാഠം.
3: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
4: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
5: അല്ല ഭാസ്കരേട്ടാ, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടു മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽഷിഫ എന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ എന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും ഉന്റെ അച്ഛനും ഒക്കെ മുട്ടു മാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499-3-299-299.
9: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ? എങ്കിൽ വിളിക്കൂ 90-20-620-630.
10: മീഡിയ വാണി
9: നമ്പർ മറക്കല്ലേ, 90-20-620-630.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
12: എന്നും രാവിലെ 8:30.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
13: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയത്താളം. ഇപ്പോൾ കേൾക്കാം ജാലകം. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതി അംഗങ്ങളുടെ മക്കളെ 2025-26 അധ്യയന വർഷത്തിൽ 10-ാം തരത്തിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡിന് അപേക്ഷിക്കാവുന്ന തീയതി ഈ മാസം 25 വരെ ദീർഘിപ്പിച്ചു. അർഹരായ അംഗങ്ങൾ വിദ്യാർത്ഥിയുടെ SSLC സർട്ടിഫിക്കറ്റ്, മറ്റനുബന്ധ രേഖകൾ സഹിതം ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ ബോർഡിൻ്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ ലഭ്യമാണ്. 0483-27-3400 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം,

കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കളിൽ നിന്നും 2026 അധ്യയന വർഷം ITI പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 13 ITIകളിലായി 14 ട്രേഡുകളിൽ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ തൊഴിലാളികളുടെ മക്കൾക്ക് 280 സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കേരള തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ലേബർ വെൽഫെയർ ഫണ്ട് .in വഴി ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രവേശനത്തിന് അടിസ്ഥാന യോഗ്യത 10th ക്ലാസ്സാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 750 രൂപ ബോർഡിൽ നിന്നും സ്റ്റൈപ്പൻഡ് ലഭിക്കും.

0: വിവിധ മേഖലകളിൽ അസാധാരണ നേട്ടങ്ങൾ കൈവരിച്ച കുട്ടികളെ ആദരിക്കുന്നതിനായി കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം ഏർപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാർ 2026 5 മുതൽ 18 വരെ പ്രായമുള്ള കുട്ടികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. ജൂലൈ 31 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾ 0495 2378 9200 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0495 2378 9200. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM. സമയം 12 കഴിഞ്ഞ് 29:52. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയണിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജ്ജിതം. ഇതുവരെ

0: കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്കപ്പെട്ടിയിൽ 103 പേരാണുള്ളത്. നിപ്പ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ്പ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്കപ്പെട്ടിയിലുണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകരുടെ സാമ്പിൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ 46 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗ്ഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 10 ലക്ഷത്തിലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഗോളിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവെ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചെമ്പൻ, കുഞ്ഞുവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: 3 മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 രണ്ട് ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 സിംഗിൾ പാക്കറ്റിന് 150 മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 നൽകാനും

0: കോടതി വിധിച്ചു.
1: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621, നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് എംഡി ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ഇഡി ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രി സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ, സൌജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട്, തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ, പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 മണിവരെ തടസ്സപ്പെടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പാഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.

0: കേശ സംരക്ഷണം ആയുർവേദത്തിൽ, ദേശീയ ആരോഗ്യ ദൌത്യം വിളപ്പിൽശാല ആയുഷ് ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ സംസാരിക്കുന്നു.
1: ആയുർവേദ ശാസ്ത്രപ്രകാരം കേശ സംരക്ഷണം ശരീരത്തിന്റെ പൊതു ആരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യം അഥവാ ശരിയായ ജനറൽ ഹെൽത്ത് എന്നത് ശരീരത്തിലെ എല്ലാ ധാതുക്കളെയും സംരക്ഷിക്കുകയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ശരീരത്തിലെ അസ്ഥിധാതുവിന്റെ ശരിയായ പോഷണം കേശ ആരോഗ്യത്തെ നിർണയിക്കുന്നു. ശരീരത്തിന്റെ പൊതുവെയുള്ള ആരോഗ്യവും ഓജസ്സും കുറയുമ്പോൾ അത് കേശത്തെയും ബാധിക്കുന്നു. അസ്ഥിധാതുവിന് പോഷണം കുറയുമ്പോൾ അത് നേരിട്ട് മുടി കൊഴിച്ചിലിനും മുടി പൊട്ടിപ്പോകുന്നതിനും നര പോലെയുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നു. സ്വാഭാവികമായി ശരീരത്തിന്റെയും മനസ്സിന്റെയും ഓജസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളും മനസ്താപവും മോശമായ ആഹാരവിഹാരങ്ങളും പലതരം രോഗങ്ങളും ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ചെയ്യുന്ന കീമോതെറാപ്പി റേഡിയേഷൻ പോലുള്ള ചികിത്സാ പ്രയോഗങ്ങളും ഒക്കെ കേശ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. എന്നാൽ ഈ ചികിത്സയ്ക്ക് ശേഷം സ്വാഭാവികമായി തന്നെ മുടി വളർന്നു വരുന്നതും നാം കാണുന്നു. ത്വക്കിനുണ്ടാകുന്ന വരൾച്ചയും രക്തക്കുറവും ഉറക്കക്കുറവും മാനസിക പിരിമുറുക്കവും ചിലതരം ഔഷധങ്ങളുടെ ഉപയോഗവും ഹോർമോൺ പ്രശ്നങ്ങളും പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണുന്ന പോസ്റ്റ് മെനോപോസൽ സിൻഡ്രം, പുരുഷന്മാരിലുണ്ടാകുന്ന ആൻഡ്രോജനിക് അലോപേഷ്യ പോലുള്ള അവസ്ഥകളും പോഷകാഹാരക്കുറവും മുടി കൊഴിച്ചിലിനും അകാല നരയ്ക്കും മുടിയുടെ ബലം കുറയുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട്. കൂടാതെ ഇന്ദ്രിയങ്ങളുടെ അതിപ്രവൃത്തി, അതായത് ലാപ്ടോപ്പ്, മൊബൈൽ തുടങ്ങിയവയിലൂടെ സ്ക്രീൻ ടൈം കൂട്ടി കണ്ണുകൾക്ക് സ്ട്രെയിൻ കൊടുക്കുക, അമിതമായി ഇയർപോഡുകൾ ഉപയോഗിക്കുക, അമിതമായി എരിവ്, പുളി എന്നിവയുടെ ഉപയോഗം, അതുപോലെ തന്നെ ഡൈകൾ, വീര്യം കൂടിയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഷാമ്പൂകൾ, ഇവയൊക്കെ മുടിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ

അമിതമായ യു വി റേഡിയേഷൻസ്, ഹ്യൂമിഡിറ്റി അഥവാ അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അംശം, ചിലതരം കെമിക്കൽ എക്സ്പോഷറുകൾ, ഉദാഹരണത്തിന് ഡൈ, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, വെള്ളത്തിന്റെ ഗുണത്തിലുള്ള വ്യത്യാസങ്ങൾ, ഉഷ്ണക്കാറ്റ് അഥവാ പൊടിക്കാറ്റ് ഒക്കെ സ്കാൽപ്പിലുള്ള ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂട്ടി തലമുടിയുടെ ആരോഗ്യം കുറയ്ക്കുന്നു. കൂടാതെ ചിലതരം രോഗങ്ങളായ സ്കാൽപ് സോറിയാസിസ്, താരൻ അഥവാ ഡാൻഡ്രഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ, ഡ്രൈ സ്കാൽപ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, എക്സീമ, അലോപേഷ്യ അഥവാ വട്ടത്തിൽ മുടികൊഴിച്ചിൽ ഒക്കെ തന്നെ മുടിയുടെ ആരോഗ്യത്തെ ക്ഷയിപ്പിക്കുന്നു. ടൈഫോയിഡ്, ഡെങ്കി ഫീവർ പോലുള്ള ഗുരുതരമായ രോഗങ്ങൾക്കും പോസ്റ്റ് സിംറ്റംസായും മുടികൊഴിച്ചിൽ കണ്ടുവരുന്നു. അശാസ്ത്രീയമായ ഹെയർ ട്രീറ്റ്മെന്റുകൾ, ഉദാഹരണത്തിന് അമിതമായി ചൂട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ ട്രീറ്റ്മെന്റുകൾ, ഹാർഷ് വാഷിംഗ്, വിഗറസ് സ്ക്രബിംഗ്, ബ്രഷിംഗ്, മാനസിക പിരിമുറുക്കം കാരണം ചിലർ മുടി പിടിച്ച് വലിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ട്രാക്ഷൻ അലോപേഷ്യ തുടങ്ങിയവയും മുടി കൊഴിച്ചിലിന് കാരണമാകുന്നു. പുകവലി, മദ്യപാനം, മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജനറൽ ഹെൽത്തിനെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ തലമുടിയുടെ ആരോഗ്യത്തെയും ബാധിക്കുന്നു. ആയുർവേദ രീതിയ മുടികൊഴിച്ചിൽ തടയുന്നതിന് പോഷക സമൃദ്ധമായ ആഹാരം, പ്രത്യേകിച്ച് ഡയറ്റ് എപ്പോഴും പ്രോട്ടീൻ റിച്ചും വൈറ്റമിൻ ഇ, സി, ഡി, വൈറ്റമിൻ B6, B12, കാൽഷ്യം, അയൺ, സിങ്ക്, ഫെറിട്ടിൻ, സെലിനിയം, ഫോളിക് ആസിഡ് എന്നീ മൈക്രോന്യൂട്രിയൻസ് ആവശ്യത്തിന് അടങ്ങിയവയും ആയിരിക്കണം. കൂടാതെ 6 മുതൽ 8 മണിക്കൂർ വരെയുള്ള ശരിയായ ഉറക്കവും മാനസിക സംഘർഷങ്ങൾ കുറച്ചും ദിവസവും 8 മുതൽ 10 ഗ്ലാസ് വരെ വെള്ളം കുടിച്ചും കൃത്യമായ വ്യായാമം ശീലിച്ചും ഒക്കെ ആരോഗ്യ സംരക്ഷണത്തിലൂടെ കേശസംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ വരണ്ടതും പഴകിയതുമായ ഭക്ഷണം, ഉദാഹരണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് ചൂടാക്കി ചൂടാക്കി വീണ്ടും ഉപയോഗിക്കുന്നവ, അതേപോലെ വിരുദ്ധാഹാരങ്ങൾ, ഉദാഹരണത്തിന് പാലും മത്സ്യവും ഒരുമിച്ച് കഴിക്കുക, പുളിപ്പുള്ള ഫ്രൂട്ട്സും മധുരമുള്ള പാലും ചേർത്തുണ്ടാക്കുന്ന മിൽക്ക് ഷേക്കുകൾ, അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഒക്കെ ഒഴിവാക്കേണ്ടതാണ്. ഹെറിഡിറ്റി അഥവാ പാരമ്പര്യവും ശരിയായ മുടി വളർച്ചയ്ക്കും നരവരാതിരിക്കുന്നതിനും കാരണമാണ്. അസ്ഥിക്ക് ബലം നൽകുന്ന ഭക്ഷണചര്യയും രസായന ഗുണമുള്ള ഔഷധങ്ങളും ശീലിക്കേണ്ടതാണ്. ഉദാഹരണത്തിന് നെല്ലിക്ക, എള്ള് എന്നിവയുടെ വിധിപ്രകാരമുള്ള സേവിക്കൽ തലമുടി വളരുന്നതിന് ഫലപ്രദമാണ്. ശരിയായ ദിനചര്യയും ഋതുചര്യയും പാലിക്കുന്നതിലൂടെ കേശസംരക്ഷണം സാധ്യമാകുന്നു. പ്രധാനമായും മൂർദ്ധതൈലം അഥവാ തലയിൽ എണ്ണ തേച്ചുള്ള കുളിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് തലയിൽ എണ്ണ വെക്കുന്നതിനോടൊപ്പം തന്നെ പാദങ്ങളിലും ചെവിക്കിരുവശങ്ങളിലും എണ്ണ പുരട്ടേണ്ടതുണ്ട്. നസ്യം അഥവാ മൂക്കിൽ മരുന്നിറ്റിക്കുന്ന ചികിത്സയും കേശസംരക്ഷണത്തിന് ഏറെ സഹായകമാകുന്നു. ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്കനുസരിച്ചാവണം തലയ്ക്കുള്ള എണ്ണ സെലക്ട് ചെയ്യേണ്ടത്. കഴിയുന്നതും വിദഗ്ധരായ ആയുർവേദ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശാനുസരണം എണ്ണ സെലക്ട് ചെയ്ത് കുളിക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ മാത്രം സ്കാൽപ്പിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക. ദിവസവും സോപ്പും ഷാമ്പുവും യൂസ് ചെയ്യുന്നവർ അവ നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകരം ആഴ്ചയിൽ ഒരു ദിവസം ചെമ്പരത്തി താളിയോ പാടത്താളിയോ ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈനസ് കൂടുതലില്ലാത്തവർക്ക് പയറുപൊടിയും ഉപയോഗിക്കാം. ഇന്ന് സമൂഹത്തിൽ പലരും ശാസ്ത്രീയമല്ലാത്ത ഔഷധക്കൂട്ടുകളൊക്കെ തന്നെ പരീക്ഷിക്കാറുണ്ട്. എടുത്തു പറയട്ടെ, എന്തിന് കറ്റാർവാഴ ഉപയോഗിച്ച് വരെ എണ്ണ കാച്ചി തലയിൽ തേച്ച് തലനീരിറക്കവും ശ്വാസകോശ രോഗങ്ങളും ഒക്കെയായി നിരവധി രോഗികളാണ് നമ്മുടെ ഒപികളിൽ എത്തുന്നത്. എന്നാൽ ആയുർവേദത്തിൽ എവിടെയും കറ്റാർവാഴ മുടി വളരുവാനായി വിധിക്കുന്നില്ല. അനുബന്ധ രോഗങ്ങൾ കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിലിന് സേകം അഥവാ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള തലകഴുകൽ, രോഗാനുസരണം തലപൊതിച്ചിൽ അഥവാ ഔഷധങ്ങൾ അരച്ചു പുരട്ടൽ ഇവയൊക്കെയാണ് ആയുർവേദ ചികിത്സാരീതികൾ. കൂടാതെ ഇന്ന് ആയുർവേദ കോസ്മെറ്റോളജിയിലൂടെയും നമുക്ക് ഏറെ ഗുണങ്ങൾ കണ്ടെത്താനാകും. ധൂപനം അഥവാ എള്ളുപോലുള്ള ഔഷധഗുണമുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് തലമുടിക്ക് പുകയേൽക്കുന്നതും ഒരു പരമ്പരാഗതമായ ചികിത്സാരീതിയാണ്. കൂടാതെ വൈദ്യനിർദ്ദേശപ്രകാരമുള്ള രസായന ഔഷധങ്ങളുടെ ഉപയോഗം അഥവാ ആയുർവേദിക് ഇന്റേണൽ മെഡിസിൻസ് ഏറെ പ്രയോജനപ്രദമാണ്. യോഗയ്ക്കും പ്രാണായാമത്തിനും കേശാരോഗ്യം സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുണ്ട്. ദിനവുമുള്ള പ്രാണായാമത്തിലൂടെ മാനസിക സംഘർഷം കുറയ്ക്കുകയും രക്തചംക്രമണം കൂടുകയും ശ്രോതോശുദ്ധി ലഭിക്കുകയും ചെയ്യുന്നു. ഏറെ ഫലപ്രദമായി കണ്ടിട്ടുള്ളത് നാഡിശുദ്ധി പ്രാണായാമമാണ്. തലയിലേക്ക് രക്തചംക്രമണം കൂടത്തക്ക തരത്തിലുള്ള ഫോർവേഡ് ബെൻഡിംഗ് ആസനാസായിട്ടുള്ള പാദഹസ്താസനം, ത്രികോണാസനം, അതേപോലെ തന്നെ സുപ്പൈൻ പൊസിഷനിലുള്ള ശീർഷാസനം, സർവാംഗാസനം, സിറ്റിംഗ് സീരീസിലുള്ള പശ്ചിമോത്താനാസനം, ജാനുശീർഷാസനം, അതേപോലെ സുപ്പൈൻ പൊസിഷനിൽ തന്നെയുള്ള വിപരീത

0: ഗരണീയ മുദ്ര ഒക്കെ തന്നെ കൂടുതൽ ഫലപ്രാപ്തി കണ്ടുവരുന്നു. ടേക്ക് ഹോം മെസ്സേജ് എന്ന രീതിയിൽ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, കേശ സംരക്ഷണത്തിന് ഏറെ ആവശ്യം ഭക്ഷണത്തിലൂടെ നിറയെ
1: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
2: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: സമയം 12:49. ഇനി വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലന്റ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം

0: പങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
1: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർണേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നേ പൂരാ കർണേ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ. ആപ്സേ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാഓ കെ നൈതിക സാഹസ് കെ സാത്ത് യുവാഓ മേ ആകാംക്ഷി യുവാഓ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർണ ഉൻകി ഭാഗീദാരി ബഡാന ഓർ കിസ് തരീകേ സേ ഹം ഭാരത് കോ ബദൽ സക്തേ.
0: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ 1 ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. 2 ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങളാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sc.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 2 വീതവും തൃശൂരിൽ ഒരാളും രോഗം ബാധിച്ച് മരിച്ചു. കോഴിക്കോട് ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
4: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines, and thereafter consider, if necessary and as appropriate, any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account

0: views and amend the elements paper suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
1: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിൽ ഉണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

സമയം ഒരു മണി കഴിഞ്ഞ് 52 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാം ഈ നിലയം ഇനി തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ വാട്സപ്പിലൂടെയും കത്തുകളിലൂടെയും ആവശ്യപ്പെട്ടത്. ഈ പരിപാടിയിലേക്ക് ഇപ്പോൾ വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം. 9495050600 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ട്, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയക്കുക. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050600. ഒന്നാം 15 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസർ

തേർഡ് പരിപാടി. ആറ് പത്തിന് കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:50 വയലും വീടും.

ఆకాశవాణి 102.7 మంచేరి ఎఫ్ఎం. ഇപ്പോൾ കേൾക്കാം പഴം പച്ചക്കറി വിലനിലവാരം. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം തയ്യാറാക്കിയ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

ഇനം നാടൻ മത്തവില, ചില്ലറവില, മറുനാടൻ മത്തവില, ചില്ലറവില എന്നീ ക്രമത്തിൽ. ചീര, പച്ച, നാടൻ മത്തവില 20 രൂപ, ചില്ലറവില 30 രൂപ, മറുനാടൻ മത്തവില 20 രൂപ, ചില്ലറവില 30 രൂപ. ചീര ചുവപ്പ് 20, 30, 20, 30. കുമ്പളങ്ങ 9, 15, 9, 15. ഏത്തയ്ക്ക 35, 45, 35, 45. പാളയൻ തോടൻ 22, 30, 24, 35. റോബസ്റ്റ 22, 30, 25, 35. പാവയ്ക്ക 35, 45, 32, 40. ചുരയ്ക്ക 18, 25, 18, 25. പയർ 55, 70, 50, 60. വെള്ളരി 15, 20, 14, 20. ചേന 20, 28, 20, 28. കോവയ്ക്ക 35, 45, 32, 40. മത്തൻ 14, 20, 14, 20. പടവലം 33, 40, 32, 40. ഇഞ്ചി 120, 140. മരച്ചീനി 24, 30. ഞാലിപ്പൂവൻ മറുനാടൻ മൊത്തവില 45, ചില്ലറവില 55, പൂവൻ 40, 50. ബീട്രൂട്ട് 35, 45, വെണ്ടയ്ക്ക 35, 45, വഴുതന 32, 40. കത്തിരി ഉരുണ്ടത് 28, 35, ക്യാബേജ് 32, 40, ക്യാരറ്റ് 50, 60, കോളിഫ്ലവർ 40, 50, കൊത്തമര 40, 50, കൂർക്ക 70, 80, ചേമ്പ് വലുത് 65, 75, ചെറുത് 40, 50, മുരിങ്ങക്കായ 85, 100, ബീൻസ് 80, 90, പച്ചമുളക് 50, 60, കറിനാരങ്ങ 60, 70, മാങ്ങ പച്ച 30, 40, സവാള 21, 24, ചെറിയ ഉള്ളി 65, 75, ഉരുളക്കിഴങ്ങ് 24, 30, തക്കാളി 42, 46. ഇനി വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില. പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 52 രൂപ, മൊത്തവില 53 രൂപ. പൈനാപ്പിൾ പഴം കർഷകന് ലഭിക്കുന്ന വില 34 രൂപ, മൊത്തവില 35 രൂപ. നിങ്ങൾ കേട്ടത് പഴം പച്ചക്കറി വില നിലവാരം. ആകാശവാണി 102.7 മഞ്ചേരി FM.

ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ വാട്സപ്പിലൂടെ ഗാനങ്ങൾ ആവശ്യപ്പെടാം. വാട്സപ്പ് നമ്പർ പറയാം, 9495050506000. നിങ്ങൾക്കിഷ്ടപ്പെട്ട പാട്ടിൻ്റെ വരി, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേര്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്താണ് അയക്കേണ്ടത്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9495050506000.

ചലച്ചിത്ര ഗാന പരിപാടിയിൽ ആദ്യം ഒച്ചിറ ശിവകുമാർ കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഈ ഗാനം. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ നിന്ന് പാടിയത് യേശുദാസ്. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

അടുത്ത ഗാനം അബ്ദുൽ റഹീം കൽപ്പകഞ്ചേരിയിൽ നിന്ന് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടതാണ്. ഈ ഗാനം ഭക്തകുചേല എന്ന ചിത്രത്തിൽ നിന്ന് കമുകറ പുരുഷോത്തമനാണ് പാടിയത്. ഗാനരചന തിരുനൈനാർ കുറിച്ചി, സംഗീതം ബ്രദർ ലക്ഷ്മണൻ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി എം വേലായുധൻ പുറ്റമണ്ണ ത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഈ ഗാനം. അവനോ അതോ അവളോ എന്ന ചിത്രത്തിൽ നിന്ന് പാടിയത് പി ജയചന്ദ്രൻ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം എം കെ അർജുനൻ.

0: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
1: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ഇനി നാരായണൻ, സരോജിനി എന്നിവർ ഉറവംപുറത്ത് നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ്. കത്തിലൂടെ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നു പഞ്ചവൻ കാട് എന്ന ചിത്രത്തിലെ ഗാനം. ഗായകൻ യേശുദാസ്. വയലാർ രാമവർമ്മയുടെ രചന, ജി ദേവരാജന്റെ സംഗീതം.

അരീക്കോട് തച്ചണ്ണയിൽ നിന്ന് ടൈലർ ഷിഹാബ് വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം എന്ന് സ്വന്തം ജാനകിക്കുട്ടി, ഗായിക ചിത്ര, ഗാനരചന സംഗീതം കൈതപ്രം.

0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ എ പി ബിന്ദുഷീന.
1: അന്ന് സ്ത്രീകളുടെ വേഷം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
2: കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ.
0: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ പി ബിന്ദുഷീന.
3: അടുത്ത ഗാനം പാണ്ടിക്കാടൻ നിന്ന് ചിങ്കാരക്കോയാക്ക, എണ്ണിപ്പ സീക്കയാർ എന്നിവർ കത്തിലൂടെ ആവശ്യപ്പെട്ടതാണ്. ചിത്രം കണ്ടം വെച്ച കൂട്ട്.

0: ഇപ്പോൾ കേട്ടത് രചന പി ഭാസ്കരൻ.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
2: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടെ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
0: സമയം 1 മണി കഴിഞ്ഞ് 38:12. ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. അടുത്ത ഗാനം നീലക്കടമ്പ് എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയതാണ്. ഗാനരചന ജയകുമാർ, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു രാധ വിഘ്നേഷ്, മലപ്പുറം.

0: കൈഞ്ഞോട്ടെ പടച്ചോ നാണേ നിന്നെ പരുന്ത് പോൽ റാഞ്ചി ഞാന് പറന്നു പോകും.
1: കണ്ടംപെച്ച കോട്ടെ എന്ന ചിത്രത്തിൽ എം എസ് ബാബുരാജ് സംഗീതം നൽകി. എം എസ് ബാബുരാജും പി ലീലയും ചേർന്ന് പാടിയ ഗാനമാണ്

തിരുവരി തങ്കായത്തിൽ നിന്നും കാട്ടുമുണ്ട അബു കത്തിലൂടെ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം ഭാര്യ.

കെ പി അബൂബക്കർ നാട്ടുകാർ മണ്ണാർക്കാട്. വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം തുടർക്കഥ. പാടിയത് ചിത്ര. ഗാനരചന ONV. സംഗീതം SP വെങ്കടേഷ്.

0: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
1: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
2: ഒരു ഗാനം കൂടി. ചിത്രം കാളിയമർദ്ദനം, പാടിയത് യേശുദാസ്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ ജെ ജോയ്. ഈ ഗാനം കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു സത്യൻ, കരുവാറ്റക്കുന്ന്, പോരൂർ.

0: ശ്രോതാക്കൾ കത്തുകളിലൂടെയും വാട്സപ്പിലൂടെയും ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താണം.
1: FM പ്രധാന വാർത്തകൾ.
0: കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തുടനീളം റെക്കോർഡ് അടിസ്ഥാന സൗകര്യ വികസനമാണ് നടന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിന് അടുത്ത തലമുറ അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് മോദി സമൂഹമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വൈകുന്നേരം പാരീസിൽ എത്തും. വ്യാഴാഴ്ച രാവിലെ പ്രമുഖ സിഇഒമാരുമായി പാരീസിൽ കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് സാങ്കേതിക വിദ്യാനൂതനാശയ ഉച്ചകോടിയായ വിവാടെക് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കം. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. ഈ മാസം 30 വരെ SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. 1945 ഡ്രഗ്സ് നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്രം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താവൂ എന്ന് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കുന്നു. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവി വർഗ്ഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ

0: കണ്ടെത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 പോയിന്റ് ഉയർന്ന് 76,621, നിഫ്റ്റി 81 പോയിന്റ് നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 127/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 2:19, 122/01 ലോകമാന്യ തിലക് തിരുവനന്തപുരം ഗരീബ് രഥ് എക്സ്പ്രസ് 2:29, 163/24 മാംഗ്ലൂർ കോയമ്പത്തൂർ മെയിൽ എക്സ്പ്രസ് 2:34 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566/09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.

0: ആകാശവാണി
1: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, നിതുന നെവിൽ. സംവിധാനം പി എ ബിജു.
2: ഫ്രഞ്ച് വിപ്ലവത്തിനും റഷ്യൻ വിപ്ലവത്തിനും ഏതാണ്ട് മധ്യത്തിലാണ് കുറ്റവും ശിക്ഷയും നോവലിന്റെ കഥ നടക്കുന്നത്. ഫ്യൂഡൽ വാഴ്ചകളെ തച്ചുടച്ച, സ്വാതന്ത്ര്യവും പൊതുഭരണക്രമവും യാഥാർത്ഥ്യമാക്കിയ ഫ്രഞ്ച് വിപ്ലവ നേതാവ് നെപ്പോളിയൻ, ഈ കഥയിലെ നായകനും റഷ്യയിലെ നിസ്സഹായരായ പാവപ്പെട്ടവരുടെ പ്രതിനിധിയുമായ റസ്കോൾനിക്കോവിന്റെ ഹീറോ ആയത് തികച്ചും സ്വാഭാവികം. നിക്കോവ് ചെയ്ത കൊലപാതകത്തിനു ചുറ്റും വട്ടം കറങ്ങുകയാണ് ഈ നാടകമെങ്കിൽ, നിക്കോവ് തന്നെ വട്ടം കറങ്ങുകയാണെന്ന് കഥാനായിക സോണിയയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ. എന്തിനാണ് രണ്ടു സ്ത്രീകളുടെ തലവെട്ടിപ്പൊളിച്ച് നിക്കോവ് ആ കൊലപാതകം ചെയ്തത്? 46 ഭാഗങ്ങൾ ആടിത്തീർത്ത കഥയുടെ നിർണായകമായ രഹസ്യപേടകത്തിന്റെ ജനവാതിലുകളെല്ലാം ഇന്ന് തുറക്കാൻ പോവുകയാണ്.
3: അല്ല സോണിയ, അതല്ല പണം. ആ പണം എനിക്ക് കിട്ടിയത് മറ്റൊരു വഴിക്കാണ്. അതോർത്ത് നീ വിഷമിക്കരുത്. ഞാൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ എന്റെ അമ്മ അയച്ചു തന്ന പണമാണ്. അന്ന് തന്നെ ഞാനത് നിങ്ങൾക്ക് തന്നു. റസുമിഹിനത് കണ്ടിരുന്നു. അയാളാണത് എനിക്ക് വേണ്ടി കൈപ്പറ്റിയത്. ആ പണം എന്റേതാണ്, എന്റെ സ്വന്തം.
4: ആ പണം എവിടെ പോയി? നിങ്ങൾ മോഷ്ടിച്ച പണം?
3: കൊല്ലപ്പെട്ട വൃദ്ധയുടെ പണത്തെക്കുറിച്ചാണെങ്കിൽ വാസ്തവത്തിൽ പണമുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ കഴുത്തിലെ തുകൽ പേഴ്സ് ഞാൻ എടുത്തു. എന്നാൽ അതിനുള്ളിൽ എന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. എനിക്കതിന് സമയം കിട്ടിയില്ല. ഞാൻ പിറ്റേന്ന് മൈതാനത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടു. അതാണ് സത്യം.
4: അപ്പോൾ പിന്നെ

0: ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ നിന്നും ഒന്നും എടുത്തില്ല? മോഷ്ടിക്കാൻ വേണ്ടിയാണ് അത് ചെയ്തതെന്ന് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഒന്നും എടുക്കാതിരുന്നത് എന്തേ? ഒന്നും എടുത്തിട്ടില്ല എന്നത് സത്യമാണോ?
1: എനിക്കറിയില്ല, എനിക്കറിയില്ല. ആ പണം എടുക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇനിയും തീരുമാനിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല.
0: അയ്യോ, എത്ര ബാലിശമായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്!
1: നിനക്കറിയാമോ സോണിയ, ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ദാരിദ്ര്യം മൂലമാണ് ഞാൻ അവരെ കൊന്നതെങ്കിൽ ഞാനിപ്പോൾ ഏറെ സന്തുഷ്ടനായിരുന്നേനെ. നീ അത് വിശ്വസിക്കണം. ഞാൻ കുറ്റം സമ്മതിക്കുന്നതിൽ നിനക്കെന്ത് കാര്യമെന്നാണോ? സോണിയ, അതിനുവേണ്ടിയാണ് ഞാൻ അറിഞ്ഞ് നിന്റെ അടുത്ത് വന്നത്.
0: കുറ്റസമ്മതം.
1: എന്നോടൊപ്പം വരാൻ നിന്നോട് ആവശ്യപ്പെട്ടത് നീ ഒഴികെ എല്ലാവരെയും ഉപേക്ഷിച്ചതുകൊണ്ടാണ്.
0: എവിടെ പോകാൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്?
1: ഇനിയും ആരെയും കൊല്ലാനോ മോഷ്ടിക്കാനോ അല്ല. നമ്മൾ രണ്ടുപേരുടെയും ചിന്താഗതി വിഭിന്നമാണ്. നിനക്കറിയോ സോണിയ, ഈ നിമിഷം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ പോകണമെന്ന് പറഞ്ഞ സ്ഥലം ഏതാണെന്ന്. ഇന്നലെ അത് പറയുമ്പോഴും എങ്ങോട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു. സോണിയ, എന്നെ ഉപേക്ഷിക്കരുതേ. സോണിയ, നീ എന്നെ വിട്ടുപോകില്ലല്ലോ സോണിയ.
0: ഇല്ല നിക്കോ, ഇല്ല.
1: സോണിയ, നീ കരഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും എന്നെ ആലിംഗനം ചെയ്യുന്നു. നീ എന്തിനാണ് ഇത് ചെയ്യുന്നത്? എനിക്ക് ഭാരം സഹിക്കാനാകുന്നില്ല. അത് മറ്റൊരാളുടെ ചുമലിൽ ചാരാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നീ കഷ്ടത അനുഭവിക്കുന്നു, എന്റെ വിഷമം കുറയുന്നു. ഞാനൊരു ഭീരുവാണ്. നിനക്ക് ഈ നികൃഷ്ടനെ സ്നേഹിക്കാനാവുമോ? പറയടോ.
0: എന്നാൽ നിങ്ങളും അതിനേക്കാൾ യാതന അനുഭവിക്കുന്നുണ്ടല്ലോ.
1: സോണിയ, എന്റെ സ്വഭാവം ചീത്തയാണ്, ഹൃദയം ദുർബലമാണ്. നീ അതോർക്കുക. ഞാനൊരു ഭീരു, നീചൻ, ദുഷ്ടൻ. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് വന്നത്. സാരമില്ല, അതല്ല കാര്യം. എനിക്കെല്ലാം തുറന്നു പറയണം. എന്നാൽ എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല.
0: സമാധാനമായിരിക്കും നിക്കോ, സമാധാനപ്പെടൂ.
1: സോണിയ, നമ്മൾ എത്ര വ്യത്യസ്തരാണ്. എനിക്ക് സ്വയം മാപ്പ് നൽകാനാകില്ല. എന്തുകൊണ്ട് ഞാൻ വന്നു?
0: നിങ്ങൾ വന്നത് നന്നായി. എല്ലാ കാര്യങ്ങളും ഞാൻ അറിയുന്നതാണ് ഉത്തമം.
1: അതെ, അതുതന്നെയാണ് കാര്യം. ഞാൻ മറ്റൊരു നെപ്പോളിയനാകാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊന്നത്. നിനക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ടോ?
0: നിക്കോ, ഇല്ല. പറയൂ, മുഴുവനും പറയൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനാകും.
1: സോണിയ, നീ മനസ്സിലാക്കുമോ? ഞാൻ പറയാം, എല്ലാം പറയാം. ഒരു ദിവസം എന്നോട് തന്നെ ഞാൻ ചോദിച്ചു, നെപ്പോളിയൻ എന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. അദ്ദേഹത്തിന് ഭാവി ജീവിതം കെട്ടിപ്പടുക്കാൻ ടുലോണോ ഈജിപ്തോ മോൺബ്ലാങ്കോ ഇല്ലായിരുന്നെങ്കിൽ അതിന് പകരം വൃത്തികെട്ട കൊള്ളപ്പലിശക്കാരിയുടെ പെട്ടിയിൽ നിന്നും പണം കവർച്ച ചെയ്യുവാനായി അവരെ കൊല്ലേണ്ടി വന്നാലോ? മറ്റൊരു മാർഗവുമില്ലെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടി വരുമായിരുന്നില്ലേ? ഇല്ലേ? ഈ പാപകർമ്മം ചെയ്യുമ്പോൾ സ്മരണീയമായ ഒരു കർമ്മമല്ല അതെന്ന് അദ്ദേഹത്തിന് മനോവേദന തോന്നിക്കാണില്ലേ? ഇല്ലേ?

0: അത് ആലോചിച്ച് നിൽക്കേണ്ട കാര്യമേ അല്ലെന്ന് തോന്നിക്കാണും. ഒരു നിമിഷം പോലും ആലോചിക്കാതെ നഷ്ടപ്പെടുത്താതെ അവരെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടാവും. അതേപോലെ ഞാനും ഒന്നും ചിന്തിക്കാതെ അദ്ദേഹത്തിന്റെ മാതൃക പിന്തുടർന്നു. ശരിക്കും അതാണ് സംഭവിച്ചത്.
1: നിങ്ങൾ മുഖവരയില്ലാത്ത കാര്യങ്ങൾ തുറന്നു പറയൂ, ഉദാഹരണം വേണ്ട.
0: നീ പറഞ്ഞത് ശരിയാണ് സോണിയ. നിനക്കറിയാമോ, എനിക്ക് അമ്മയുടെ യാതൊരു സ്വത്തുമില്ല. വിദ്യാസമ്പന്നയായ എന്റെ സഹോദരിക്ക് വീട്ടുവേലക്കാരിയായി പണിയെടുക്കേണ്ട ഗതികേട് വന്നു. ഞാനതിൽ പിടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ തന്നെ ഭാഗ്യമുണ്ടെങ്കിൽ 1000 രൂപയിൽ ശമ്പളം കിട്ടുന്നൊരു ഗുമസ്ത ജോലി, അല്ലെങ്കിൽ അധ്യാപകൻ.
1: അതുപോരെ,
0: ഒരു കുടുംബത്തെ സമാധാനത്തോടെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലി നേടി. അതുകൊണ്ട് ആ വൃദ്ധയുടെ പണം കൊള്ളയടിച്ചു. സ്വതന്ത്രമായൊരു ജീവിതം, അതെ, അത്രമാത്രമേ കരുതിയുള്ളൂ.
1: കള്ളം, അതല്ല കാര്യം. വേറെന്തോ ഉണ്ട്.
0: വെറുമൊരു കൃമിയാണ് ഞാൻ കൊന്നത് സോണിയ. ഒന്നിനും കൊള്ളാത്ത ഒരു കൊള്ളപ്പലിശക്കാരി കൃമിയെ.
1: അവരൊരു മനുഷ്യജീവിയായിരുന്നു, അക്കാര്യം മറക്കരുത്.
0: അതും എനിക്കറിയാം. അവരൊരു കൃമി മാത്രമല്ലെന്ന്, മറ്റ് പല കാരണങ്ങളും അതിനുണ്ട്. സോണിയ, എന്റെ തല വല്ലാതെ വേദനിക്കുന്നു.
1: നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം പറയൂ നിക്കോവ്, ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
0: ഇപ്പോൾ എനിക്കറിയാം സോണിയ, ആത്മാവിനും മനസ്സിനും കരുത്തുള്ളവൻ ആരോ അവൻ മറ്റുള്ളവരെ നിയന്ത്രിക്കും. വലിയ ധൈര്യശാലികൾ ചെയ്യുന്നതെന്തും അവരുടെ കണ്ണിൽ ശരിയാണ് എന്നും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ വിശ്വാസം ഇതാണ് സോണിയ, പിടിച്ചെടുക്കാൻ ചങ്കൂറ്റമുള്ളവന് മാത്രമേ അധികാരം കൈവല്യമാകൂ. ഞാൻ ആ ചങ്കൂറ്റം കാണിക്കാൻ ആഗ്രഹിച്ചു. ഞാൻ അവരെ കൊന്നു.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 47-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, സോണിയ നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം.

കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിൽ ഡിഗ്രി പ്രവേശനത്തിനുള്ള സ്പോർട്സ് കോട്ട ഓൺലൈൻ അപേക്ഷ നൽകിയവർ ഈ മാസം 22 വൈകിട്ട് 5 കോളേജ് ഓഫീസിൽ അപേക്ഷയുടെ പകർപ്പ് ലഭ്യമാക്കണം. 9207-63-05-07 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം.

0: ഫോൺ നമ്പർ ആവർത്തിക്കാം, 9207-63-0507.
1: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
2: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
1: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: പാലക്കാട് കഞ്ചിക്കോട് മലമ്പുഴ റോഡിൽ ഇന്നു മുതൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഇതുവഴി വാഹന ഗതാഗതത്തിന് ഭാഗിക നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു.
3: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
4: ദിവസവും കാലത്ത് 6:35.
5: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
6: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
7: 55-inch വലിയ LED ടിവിയിൽ ഓൺകിയ സ്പീക്കറിന്റെ ശബ്ദ മികവിൽ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുന്ന അതേ അനുഭൂതിയിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ ആസ്വദിക്കാം. EMI 2795 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണുകണ്ടി സന്ദർശിക്കൂ.
8: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദു ഷീന.
9: അന്ന് സ്ത്രീകളുടെ വേഷം നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
10: കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ, കാണാ പൊന്നിനു പോണോരെ.
8: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ AP ബിന്ദു ഷീന.
0: ആകാശവാണി 102.7 മഞ്ചേരി FM, മലയാളത്തിന്റെ ഹൃദയ താളം. ഇപ്പോൾ സമയം 2 കഴിഞ്ഞ് 30:30. കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ഒരു മിന്നമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം ആദ്യം കേൾക്കൂ. ഗാനരചന ONB, സംഗീതം ജോൺസൺ.

0: മോഡൽ ചിമിനി ഹോം ഇപ്പോൾ 12,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഗ്രാമപഞ്ചായത്ത് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ദലീമ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ഗാനരചന പ്രഭാവർമ്മ, സംഗീതം ബേണി ഇനീഷ്യസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഇലവങ്കോട് ദേശം എന്ന ചിത്രത്തിൽ യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ഗാനരചന ONV, സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:35 കേൾക്കാം.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ എ പി ബിന്ദുഷീന.
2: അന്ന് സ്ത്രീകളുടെ വേഷവും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
3: കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു പോണോരെ, കടലിനക്കരെ പോണോരെ കാണാ പൊന്നിനു.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ പി ബിന്ദുഷീന.
0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇനി തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം. തുടർന്ന് 4:00 പൂക്കൾ.

4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 ജില്ലാ വൃത്താന്തം. കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇനി ഈ നിലയം നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:10 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനീസ അനി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, പെരിന്തലമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താ വിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ജുവലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ, മധുരം, ഗീതം. 7:05 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തലമണ്ണ ആരോഗ്യ ചാലകം, ശ്വാസകോശാർബുദത്തിന്റെ ചികിത്സകൾ. മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസെ മൗരോ ദേ വാസ്കോൺസെലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. ഏഴ് 20 ന്യൂവിഷൻ കണ്ണാശുപത്രി, പാണ്ഡിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി. ആയുരാരോഗ്യം, അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരമ്പര. കൊട്ടക്കൽ ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീത സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈക്കർ ഹോസ്പിറ്റൽ, തൃശ്ശൂർ, ചാവക്കാട്. കവ്യധാര കുമാരനാശാന്റെ ഗുരു എന്ന കവിതയിൽ നിന്നൊരു ഭാഗം ആലാപനം, ഡോക്ടർ സി വി ജിഷാമേരി. 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, തോട്ടക്കര ഒറ്റപ്പാലം, ജീവിത പാഠം. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. അമേരിക്കയിലെ ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ സൗത്ത് ഏഷ്യൻ ലാംഗ്വേജസ് ആൻഡ് സിവിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ചരിത്ര ഗവേഷകനായ ഇഹ്സാനുൽ ഇൻതിസാം സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്, പെരിന്തലമണ്ണ. സൈബർ ചാലകം. 8:15 രസമുകളം. 8:20 വത്സ്യം ഡേക്കെയർ, പുതുപ്പറമ്പ റോഡ്, കോട്ടകൾ. രംഗഗീതം. തുടർന്ന് ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി, പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ AP ബിന്ദു ഷീന. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഫുട്ബോൾ ബീറ്റ്സ്, ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സ്മൃതിഗീതങ്ങൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. ഇഷ്യൽ 12:25 ചാലകം. 12:40 പ്രകാശധാര. 1:00 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. പഴം പച്ചക്കറി വില നിലവാരം. തുടർന്ന് ഗാനാമൃതം. 11:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 NDA ഗവൺമെന്റ് 12 പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 3:35 ചലച്ചിത്ര ഗാനങ്ങൾ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4:00 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം. 6:30 മുതൽ ഭൂതല പ്രക്ഷേപണത്തിൽ റേഡിയോയിലൂടെ ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ ലീഡ്സിലെ ഹെഡിംഗ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരം.

0: ഇന്നലെയും ഇന്ന് തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.
1: ൻ കണ്ണാശുപത്രി മഞ്ചേരി തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: കണ്ണങ്കണ്ടി മഴക്കാലമേള
3: 8.5 kg സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 12,990 രൂപയ്ക്കും 8 kg ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ 16,990 രൂപയ്ക്കും ഇപ്പോൾ സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി.
4: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
5: കൂടാതെ 16 ദിവസം 21

0: 600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744550424.
0: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23.
2: പ്രായോജകർ മാറുന്ന ലോകം മങ്ങാത്ത കാഴ്ച.
0: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ.
3: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
4: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.
0: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
0: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി.
0: അലോഹ ഹോസ്പിറ്റൽ.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൊരമ്പയിൽ ഹോസ്പിറ്റൽ മഞ്ചേരി
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ഐലാക് MRI അംഗീകാരം.
3: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്,
3: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: ആകാശവാണി 102.7 മഞ്ചേരി FM.
6: FM പ്രധാന വാർത്തകൾ.
5: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോകനേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്തെ ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതെന്ന് രാജ്യസഭാ MP സദാനന്ദൻ മാസ്റ്റർ. 25 കോടി ജനങ്ങളെയാണ് ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം.
6: FM പ്രധാന വാർത്തകൾ.
7: ട്രെയിൻ സമയം.
5: ട്രെയിൻ നമ്പർ 195/77 തിരുനെൽവേലി ജംനഗർ എക്സ്പ്രസ് 3:49, 163/46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 166/11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 163/06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163/25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01, 566/08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 4:06 എത്തിച്ചേരും.
7: ട്രെയിൻ സമയം.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
2: ലോകത്തിലെ മികച്ച അലക്കുകാരെല്ലാം ഇപ്പോൾ കണ്ണങ്ങടിയിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. വിവിധ ടെക്നോളജികളിൽ അലക്കുന്ന വാഷിംഗ് മെഷീനുകൾ വമ്പൻ മൺസൂൺ ഓഫറുകളോടുകൂടി സ്വന്തമാക്കൂ. കണ്ണങ്ങണ്ടി,
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
3: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ, നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
3: കണ്ടംകുളത്തി പ്രസവരക്ഷ.

സമയം 3 മണി കഴിഞ്ഞ് 35:40. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം MG ശ്രീകുമാർ, അഫ്സൽ എന്നിവർ പാടിയ ഗാനം. ചിത്രം കല്യാണരാമൻ.

0: മനു സ്വർണലത എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ചിത്രം തെങ്കാശിപ്പട്ടണം.
1: കടമഴിയിൽ കമലതളം നട നടന്നാൽ പുലരിമഴ, കടമഴിയിൽ കമലതളം കവിളിമയിൽ സിന്ധു

0: ഐഎസ്ഐമാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
1: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
2: വിധു പ്രതാപ്, അനുരാധ ശ്രീറാം എന്നിവർ പാടിയ ഗാനം. ചിത്രം മീശമാധവൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് അധ്യാപികയും ആകാശവാണി ശ്രോതാവുമായ ഡോക്ടർ എ പി ബിന്ദു ഷീന.
2: അന്ന് സ്ത്രീകളുടെ വേഷവും നല്ല ഭംഗിയായിരുന്നു കാണാൻ. അരയ്ക്കൊപ്പം എത്തുന്ന നീളൻ കുപ്പായം, കാച്ചിമുണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി, മേക്കാത് നിറയെ ചിറ്റുകൾ, വലിയ കമ്മൽ, അരയിൽ വലിയ അരഞ്ഞാണം, പൈസ സൂക്ഷിക്കാൻ അരഞ്ഞാണത്തോട് ചേർന്ന ചെറിയ മുത്തു പതിപ്പിച്ചൊരു സഞ്ചി, കാലിൽ തണ്ട, മുറിക്കിച്ചു വന്ന ചുണ്ടുകൾ.
3: കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു പോണോരേ, കടലിനക്കരെ പോണോരേ, കാണാ പൊന്നിനു.
1: എന്റെ ഗാനം നാളെ രാവിലെ 8:25 അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ പി ബിന്ദു ഷീന.
0: സമയം 3 മണി കഴിഞ്ഞ് 56:30.

0: FM പ്രധാന വാർത്തകൾ.
1: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് തുടക്കമായി. സെൻസസ് പ്രക്രിയകളിൽ ജനങ്ങൾ പൂർണ്ണമായി സഹകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി മന്ത്രി. ഓപ്പറേഷൻ തൂഫാനിലൂടെ സംസ്ഥാനത്ത് ലഹരി വിൽപ്പന കുറഞ്ഞതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കാരവാനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും പരിശോധന നടത്തുമെന്നും മന്ത്രി. നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടി നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പരിപാടി. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സമൂഹമാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവെക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം നഗരത്തിന്റെ ജൈവ വൈവിധ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കാൻ ശാസ്ത്രീയ പഠനങ്ങളും കൃത്യമായ ഡാറ്റാ ശേഖരണവും അനിവാര്യമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവേ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം.
0: FM പ്രധാന വാർത്തകൾ.

0: சமையல்.
1: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 4:18, 166-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:20, 163-06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 4:50 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 4:08, 566-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
0: ട്രെയിൻ സമയം.

0: നാല് മണിപ്പൂക്കൾ.
1: പ്രിയ ശ്രോതാക്കളെ, സമയം 4 മണി കഴിഞ്ഞ് 1:30 സെക്കൻഡ്. ഇപ്പോൾ 4 മണിപ്പൂക്കളുടെ സമയമാണ്.

ഇനി 4:55 വരെ വിനോദവും വിജ്ഞാനവുമായി നാല് മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഞാൻ അസ്കർ. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നാല് മണിപ്പൂക്കളിലേക്ക് സ്വാഗതം.

0: ദിവസവും കാലത്ത് 6:35
1: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
2: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
3: കണ്ണങ്കണ്ടിയിൽ തകർപ്പൻ വേൾഡ് കപ്പ് ഓഫർ ആരംഭിച്ചിരിക്കുന്നു. ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കൂ.
4: ക്യാഷ് ബാക്ക്, പലിശരഹിത വായ്പ, തിരഞ്ഞെടുത്ത മോഡലുകൾക്ക് ഫ്രീ ഗിഫ്റ്റും നേടാം. കണ്ണങ്കണ്ടി
5: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
6: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ
8: 7:45.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്.
6: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ സൈബർ ജാലകം, എന്നും രാവിലെ 8:10.
5: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
6: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
10: അലോഹ ഹോസ്പിറ്റൽ, കിഴിശ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
5: 24 മണിക്കൂറും പ്രവർത്തിക്കും.

0: നമ്മളെല്ലാം ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നവരാണ് അല്ലേ? വേണ്ട, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരുണ്ടാകില്ലല്ലോ. റിമോട്ട് ആക്സസ് എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേൾക്കാത്തവരുണ്ടോ? എന്താണത്? ഇതൊരു സാങ്കേതിക വിദ്യയാണ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം? കേട്ടുനോക്കൂ. മുനീർ ആമയൂർ പറയുന്നത്,
1: നിങ്ങളുടെ ലാപ്ടോപ്പിലെ ഒരു സംവിധാനം നിങ്ങൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും പ്രവർത്തിക്കുന്നില്ല. ഉദാഹരണത്തിന്, വെബ് ക്യാം പ്രവർത്തിക്കുന്നില്ല. എന്തു ചെയ്യും? നിങ്ങൾ സ്വാഭാവികമായും സർവീസ് സെൻ്ററിൽ വിളിച്ച് കാര്യം പറയും അല്ലേ? വളരെ പണ്ടായിരുന്നുവെങ്കിൽ രണ്ട് മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് പരിഹരിക്കുവാൻ. ഒന്നുകിൽ സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരണം, അതല്ലെങ്കിലോ നിങ്ങൾ ലാപ്ടോപ്പുമായി സർവീസ് സെൻ്ററിലേക്ക് പോകണം. എന്നാൽ ഇന്ന് ഇതൊന്നും ആവശ്യമില്ല. പലപ്പോഴും റിമോട്ടായി നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുവാൻ പറ്റും. റിമോട്ട് ആക്സസ് എന്നുള്ള വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുക. ടീം വ്യൂവർ, എനി ഡെസ്ക് പോലെയുള്ള സംവിധാനങ്ങളാണ് പ്രയോജനപ്പെടുത്തുക. ഇതുപയോഗിച്ചു കഴിഞ്ഞാൽ സർവീസ് സെൻ്ററിൽ ഇരിക്കുന്ന ആളും നിങ്ങളും പരസ്പരം പങ്കുവെക്കുന്ന ഒരു രഹസ്യ കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഡെസ്ക്ടോപ്പ് സർവീസ് സെൻ്ററിൽ ഇരിക്കുന്ന ആളുമായി ഷെയർ ചെയ്യാൻ പറ്റും. അതായത്, വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു, സർവീസ് സെൻ്ററിൽ ഇരിക്കുന്നയാൾ അവിടെയും കമ്പ്യൂട്ടർ ഓൺ ആക്കുന്നു. അതിനുശേഷം എനി ഡെസ്ക് അല്ലെങ്കിൽ ടീം വ്യൂവർ ഉപയോഗിച്ച് രണ്ട് കമ്പ്യൂട്ടറുകളും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സർവീസ് സെൻ്ററിൽ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പിൽ എന്താണോ അത് അവിടെ കാണാം. എന്നിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം എന്താണ് എന്നൊക്കെ ഡീറ്റെയിൽഡായി പരിശോധിക്കുവാനും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി കമ്പ്യൂട്ടറിനെ നന്നാക്കിയെടുക്കുവാനും പറ്റും. പിന്നെ ഒരു കാര്യം, ഇത് കമ്പ്യൂട്ടറിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും സാധ്യമാണ്. റിമോട്ട് ആക്സസ് എന്നാണ് ഇതിന് പറയുക. ഇതിനുപയോഗിക്കുന്ന പലവിധ ആപ്പുകളും സോഫ്റ്റ്വെയറുകളുമുണ്ട്. അതിൽ രണ്ടെണ്ണത്തിൻ്റെ പേരാണ് ഇപ്പോൾ പറഞ്ഞത്, എനി ഡെസ്കും ടീം വ്യൂവറും. ഈ സാങ്കേതിക വിദ്യയ്ക്ക് പൊതുവായി പറയാവുന്ന പേര് റിമോട്ട് ആക്സസ് എന്നാണ്.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം, തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10.
3: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ, നേത്രരോഗങ്ങൾ എന്നിവ കണ്ടെത്തി ചികിത്സിക്കുന്ന കുട്ടികൾക്കായുള്ള നേത്രരോഗ ചികിത്സാ വിഭാഗം.
4: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
5: കണ്ണങ്കണ്ടയിൽ നിന്നും 65-inch വലിയ LED TV സ്വന്തമാക്കൂ. സ്റ്റേഡിയത്തിലെ ആരവങ്ങളുടെ ആവേശത്തിമിർപ്പിൽ വേൾഡ് കപ്പ് മത്സരങ്ങൾ കാണൂ.
6: EMI വെറും 3,990 രൂപ മാത്രം. ഇന്ന് തന്നെ കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
7: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
8: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
9: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: പ്രസവശേഷമുള്ള ഒന്നര മാസകാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
2: ഈ വേൾഡ് കപ്പ് തോഷിബ എൽഇഡി ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
3: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ എൽഇഡി ടിവി തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. ഫോൺ 9961333400.
0: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി.
1: കാർഷിക വൃത്താന്തം
0: എന്നും രാവിലെ 6:30.
1: പ്രായോജകർ നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു
0: കണ്ടംകുളത്തി പ്രസവരക്ഷ.
5: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
0: ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174.

കാടിനെ അറിഞ്ഞ് കാട്ടിൽ കഴിയുന്നവരാണ് മലയോര ഗോത്രജനത. കാട്ടിൽ വിശ്വാസമർപ്പിച്ച് വനവിഭവങ്ങൾ ശേഖരിച്ച് വേട്ടയാടി മീൻ പിടിച്ച് കിഴങ്ങുകൾ ശേഖരിച്ച് നിത്യയുദ്ധം നടത്തിവരുന്ന ഗിരിവർഗ ജനത നാളെക്കുറിച്ചുള്ള ആദികൾ ഒട്ടുമില്ലാതെ ഇന്നിൽ ജീവിക്കുന്നവരാണ്. നീലഗിരി മലനിരകൾക്ക് താഴെ നിലമ്പൂർ കാട്ടിൽ ചാലയാർപുഴയുടെ വൃഷ്ടിപ്രദേശങ്ങൾ കഴിഞ്ഞുവരുന്ന ഗോത്രജനതയിൽ ചോലനായ്ക്കർ, കാട്ടുനായ്ക്കർ, അറനാടൻ, മലമുത്തൻ, പണിയൻ എന്നിങ്ങനെ അഞ്ചിനത്തിൽപ്പെട്ടവരാണ് മലപ്പുറം ജില്ലയുടെ കിഴക്കൻ അതിലുള്ള കാടുകളിൽ വിവിധ ഊരുകളിൽ അവരുടെ തനത് വിശ്വാസങ്ങളിൽ ജീവിച്ചു വരുന്നത്. 1000 വർഷം മുമ്പ് 10ാം നൂറ്റാണ്ടിൽ നിലമ്പൂർ കോവിലകത്തിൻ്റെ ആവിർഭാവകാലത്ത് 10 തരത്തിലുള്ള ഗോത്രജനത നിലമ്പൂർ താഴ്വര ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. എന്നാൽ പിന്നീട് കാർഷിക മേഖലയുടെ വ്യാപനവും കാടിന് നാശവും കുടിയേറ്റവും മറ്റ് നിരവധി കാരണങ്ങളാലും അഞ്ചിനം ഗിരിവർഗ ജനത കാലത്തിൻ്റെ വിസ്മൃതിയിലായി. ഇപ്പോൾ ബാക്കിയുള്ളത് നേരത്തെ സൂചിപ്പിച്ച ചോലനായ്ക്കൻ, കാട്ടുനായ്ക്കൻ, അർണാടൻ, മലമുത്തൻ, പണിയൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികളാണ്. എണ്ണത്തിൽ 200-ൽ താഴെ മാത്രമുള്ള ഭാരതത്തിലെ ഏക ഗുഹാവാസികളായ ചോലനായ്ക്കർ ഇന്ന് നിലമ്പൂർ സൗത്ത് വനം ഡിവിഷനിലെ കരുളായ റേഞ്ചിൽ ഉൾപ്പെടുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലെ നിബിഡ വനത്തിനുള്ളിലാണ് കഴിഞ്ഞു വരുന്നത്. 1972 മാത്രം പുറംലോകമറിഞ്ഞ ഇവരുടെ മക്കൾക്ക് താമസിച്ച് പഠിക്കാൻ നിലമ്പൂരിൽ പ്രവർത്തിക്കുന്ന ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂൾ പല മേഖലകളിലും മികച്ച വിജയം കൈവരിക്കുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചകളിലും കരുളായിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ ശേഖരിച്ച വനവിഭവങ്ങളുമായി 40-ഉം 50-ഉം കിലോമീറ്റർ ദുർഘട വനപാതകളിലൂടെ സഞ്ചരിച്ച് എത്തിച്ചേരുന്ന ചോലനായ്ക്കർക്ക് അവരുടെ റേഷൻ ഇനങ്ങൾ അവിടെ എത്തിച്ചു നൽകുന്ന രീതി ഇന്നും തുടർന്നു വരുന്നുണ്ട്. ബാർട്ടർ രീതിയിൽ വന ഉൽപ്പന്നങ്ങൾക്ക് പകരം ഭക്ഷണ വസ്തുക്കൾ നൽകുന്ന ഏക ഇടം എന്ന പ്രത്യേകതയും ഇവിടെയുണ്ട്. കാട്ടുനായ്ക്കരാവട്ടെ ഉച്ചക്കുളം, മുണ്ടക്കടവ്, പുലിമുണ്ട ഉന്നതികളിലാണ് കൂടുതലായുള്ളത്. 2019 മഹാപ്രളയം മുണ്ടക്കടവ് പുലിമുണ്ട ഊരിലെ മിക്ക വീടുകളും നശിക്കാനിടയായി. ഇപ്പോഴും ആ വീടുകൾ തിരികെ നിർമ്മിക്കാതെ കാട്ടിൽ നടുവിൽ സിൽപ്പോളിൻ ഷീറ്റുകൾക്കിടയിലാണ് ഇന്ന് ആനക്കാട്ടിൽ അവരുടെ വാസം. വന വിഭവശേഖരണമാണ് ഇന്നും ഇവരുടെ മുഖ്യ തൊഴിൽ. എണ്ണം നിത്യേന കുറഞ്ഞു വരുന്ന അർണാടൻ വിഭാഗം രോഗങ്ങളും ലഹരിയും കൂട്ടായ ജീവിതത്തിന്റെ അഭാവം മൂലം പൂർണ്ണനാശത്തിന്റെ വക്കിലാണ്. ഇവർ പലയിടത്തായി കഴിഞ്ഞു വരുന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. മമ്പാട്, എടവണ്ണ, ഉറുങ്ങാട്രി പഞ്ചായത്തുകളിലെ വനമേഖലകളിൽ കഴിഞ്ഞു വരുന്ന മലമുത്തൻ വിഭാഗം പൊതുജനങ്ങളുമായി ഇടപെട്ട് ജീവിച്ചു വരുന്നു. സർക്കാർ രേഖകളിൽ ഗിരിവർഗ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഇവരെ മുധുവാൻ എന്നാണ് രേഖപ്പെടുത്തി വരുന്നത്. എണ്ണത്തിൽ കൂടുതലുള്ള പണി വിഭാഗമാകട്ടെ വിവിധ ഉന്നതികളായി നിലമ്പൂർ താഴ്വരയിലെ മിക്ക പഞ്ചായത്തുകളുമുണ്ട്. വനവിഭവശേഖരണവും നാട്ടുപണികളും ഇടപെട്ട് ഉപജീവനം കണ്ടെത്തുന്ന ഇവരുടെ ഒട്ടേറെ ഉന്നതികൾ പോത്തുവൽ, ചാലിയാർ പഞ്ചായത്തുകളിലെ വിവിധ നിബിഡ വനമേഖലകൾ പോലുമുണ്ട്. വന്യജീവി ശല്യം, ഭക്ഷ്യസുരക്ഷയില്ലായ്മ, വരുമാനക്കുറവ്, ലഹരി വ്യാപനം, തൊഴിലില്ലായ്മ, സ്വന്തമായി വീട് ഭൂമി ഇല്ലായ്മ തുടങ്ങിയ നിരവധി ഭീഷണികൾ ഗോത്രജനതയെ നിരന്തരം വേട്ടയാടുന്നുണ്ട്. ഇവ പരിഹരിക്കാനായി നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും സർക്കാർ തലത്തിൽ നടന്നു വരുന്നുണ്ട്. പോത്തുകൽ പഞ്ചായത്തിലെ കൊടിയേരിയിൽ 40 സെന്റ് സ്ഥലം വീതം ഒട്ടേറെ ഗോത്ര കുടുംബങ്ങൾക്ക് നൽകാനായി തയ്യാറായിട്ടുണ്ട്. നിലമ്പൂർ കാട്ടിലെ ആദിവാസികൾ ഇന്നും അവരുടെ തനത് വിശ്വാസങ്ങളിലും അവരുടെ സംസ്കാരങ്ങളും നിലനിർത്താനുള്ള തീവ്രശ്രമവും നടത്തിവരുന്നുണ്ട്.

കാടിനെ അറിഞ്ഞ് ജീവിക്കുന്നവരാണ് കാടിൻ്റെ മക്കൾ. മലയോര ഗോത്രജനതയെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആരാണ് അവർ? വനങ്ങളിൽ വളരെ പ്രത്യേകതകളോടെ ജീവിക്കുന്ന ഈ കൂട്ടർ ചില പ്രതിസന്ധികളിൽ കൂടിയാണ് ജീവിക്കുന്നത്. നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം ഡയറക്ടർ ജയപ്രകാശ് നിലമ്പൂർ പറയുന്നത് ശ്രദ്ധിക്കും.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ലാപ്ടോപ്പ് അല്ലേ, കണ്ണങ്കണ്ടിയിൽ പോയാൽ മതി. 39,990 രൂപയ്ക്ക് i3 ലാപ്ടോപ്പ് വാങ്ങാം. പിന്നെ iPhone 17 24 മാസ EMI സ്വന്തമാക്കാം.
2: കണ്ണങ്കണ്ടി സന്ദർശിക്കൂ.
3: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
3: അമ്മയ്ക്ക് കരുതലായി,
4: കുഞ്ഞിന് കാവലായി
3: അലോഹ ഹോസ്പിറ്റൽ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
6: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാലി എന്ന് വേണ്ട, അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: ശ്വാസകോശം ഒരു സ്പോഞ്ച് പോലെയാണെന്ന് നമ്മൾ നിരവധി തവണ കേട്ടിട്ടുണ്ട് അല്ലേ? ആ ശ്വാസകോശത്തിന് അർബുദം ബാധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? പറയേണ്ടതില്ലല്ലോ. ശ്വാസകോശ

0: അർബുദം എങ്ങനെ കണ്ടെത്താം എന്ന് പറഞ്ഞു തരുന്നു മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ശ്വാസകോശ രോഗ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി വരദ.
1: രോഗലക്ഷണങ്ങളുമായി ഒരു വ്യക്തി ഡോക്ടറുടെ സമീപമെത്തുമ്പോൾ വ്യക്തിയുടെ ഹിസ്റ്ററി, അതായത് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വരുന്ന രോഗിയുടെ ജോലി, അവരുടെ പുകയിലയുടെ ഉപയോഗം, എത്ര കാലമായി ഉപയോഗിക്കുന്നു, എത്ര അളവ്, ഇതെല്ലാം അറിയേണ്ടതാണ്. മറ്റ് പാരമ്പര്യവും എല്ലാം നമ്മൾ ചോദിച്ചറിയേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ശാരീരിക പരിശോധന അഥവാ ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുക. ഇതിൽ കയ്യിലെ വിരലുകൾ തടിച്ചു വീർത്തു വരുന്നൊരു അവസ്ഥ, അതായത് ക്ലബ്ബിംഗ് എന്ന് പറയും, അതോ അല്ലെങ്കിൽ കഴല വീക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സൂചന ഈ ഫിസിക്കൽ എക്സാമിനേഷനിൽ നിന്നും നമുക്ക് കിട്ടും. ഈ ഹിസ്റ്ററിയും എക്സാമിനേഷനും നമുക്ക് ക്യാൻസറിന് സാധ്യതയുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും വളരെ ലളിതവുമായ ഒന്നാണ് നെഞ്ചിന്റെ എക്സ്റേ എടുക്കുന്നത്. ചെസ്റ്റ് എക്സ്റേയിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി അഥവാ അപാകത കാണുകയാണെങ്കിൽ നമുക്ക് CT സ്കാൻ എടുക്കാം. ഇത് രോഗനിർണയത്തോടൊപ്പം രോഗവ്യാപനം അറിയാനും അസുഖത്തിന്റെ സ്റ്റേജ് അറിയാനും സഹായകമാണ്. ഈ അസുഖത്തിന്റെ സ്റ്റേജ് അറിയുന്നത് ഇതിന്റെ ചികിത്സയുടെ തീരുമാനമെടുക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇനി മറ്റൊരു ലളിതമായ പരിശോധനയാണ് സ്പ്യൂട്ടം സൈറ്റോളജി. ഇത് എല്ലാത്തരം ക്യാൻസറുകളിലും പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് കിട്ടണമെന്നില്ല. എന്നിരുന്നാലും കഫത്തിൽ ശ്വാസകോശ ക്യാൻസറിന്റെ, അതായത് അർബുദത്തിന്റെ കോശങ്ങൾ കണ്ടുപിടിക്കാൻ ഈ ടെസ്റ്റ് സ്പ്യൂട്ടം സൈറ്റോളജിക്കൽ എക്സാമിനേഷൻ സഹായകമാണ്. മറ്റൊന്നാണ് ബ്രോങ്കോസ്കോപ്പി, അതായത് മുക്കിലൂടെ എൻഡോസ്കോപ്പ് അഥവാ ബ്രോങ്കോസ്കോപ്പ് കടത്തി ശ്വാസകോശത്തിനുള്ളിലും അതുവരെയുള്ള പാതകളിൽ, അതായത് വോക്കൽ കോഡ്, ട്രക്കിയ, ബ്രോങ്കസ് എന്നിങ്ങനെ ഈ പാതകളിലെല്ലാം കാണാനും അവിടെ മുഴകളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ബയോപ്സി എടുത്ത് രോഗനിർണയം നടത്താനും അതിൽ നിന്നും ക്യാൻസറിന്റെ ടൈപ്പ്, മുകളിൽ പറഞ്ഞ സ്മോൾ സെല്ലാണോ നോൺ സ്മോൾ സെല്ലാണോ, അതിൽ അഡിനോ കാർസിനോമയാണോ സ്ക്വാമസ് സെൽ കാർസിനോമയാണോ എന്നൊക്കെ അറിയാനും സാധിക്കും. ഇനി അഥവാ മുഴകളൊന്നും ഇല്ലെങ്കിൽ പോലും ശ്വാസകോശങ്ങളിൽ നിന്നും വരുന്ന സ്രവങ്ങളും രോഗനിർണയത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നെ മുൻപ് പറഞ്ഞതുപോലെ നെഞ്ചിൽ നീര് കെട്ടിയിട്ടുള്ള അവസ്ഥ, പ്ലൂറൽ എഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നീര് കുത്തിയെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ക്യാൻസറിന്റെ സാധ്യത മനസ്സിലാക്കാം. മറ്റു ഭാഗങ്ങളിലേക്കുള്ള രോഗവ്യാപനം അറിയാൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ബ്രെയിനിലേക്ക് രോഗവ്യാപനം അറിയാനായിട്ട് MRI ബ്രെയിനും സഹായകം തന്നെയാണ്.
2: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഇന്നത്തെ ഗാനം എന്നും രാവിലെ 7:35.
3: സ്ത്രീരോഗ വിഭാഗത്തിൽ ഗർഭിണികൾക്കായി പ്രത്യേക പാക്കേജ് കരുതൽ.
4: ഈ വേൾഡ് കപ്പ് തോഷിബ LED ടിവിയോടൊപ്പം ആഘോഷിക്കൂ.
5: ഇലക്ട്രോണിക്സ് ടെക്നോളജിയുടെ തലസ്ഥാനമായ ജപ്പാനിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന തോഷിബ LED TV തകർപ്പൻ വേൾഡ് കപ്പ് ഓഫറുകളോടെ ഇപ്പോൾ കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.

0: ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
1: എന്നും രാവിലെ 7 മണിക്ക്
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: നിങ്ങളുടെ കുടിവെള്ളത്തിൽ ഒളിഞ്ഞിരിക്കുന്ന രോഗാണുക്കളെ നീക്കം ചെയ്യാൻ വിവിധ ടെക്നോളജികളിലുള്ള വാട്ടർ പ്യൂരിഫയറുകൾ കണ്ണങ്കണ്ടിയിൽ.
3: പ്രീമിയം മോഡൽ ചിമ്മിനി ഹോം ഇപ്പോൾ 18,990 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: സമയം 4 മണി കഴിഞ്ഞ് 32:50. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
6: 4 മണിപ്പൂക്കൾ.
5: നമ്മളെല്ലാം ചെടികൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ പരിപാലിച്ചാണ് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. എത്ര ശ്രദ്ധിച്ചിട്ടും ചെടികൾക്ക് രോഗം വന്ന് നശിച്ചു പോയാൽ മതി, നമ്മൾ നിരാശരാകും. എന്നാൽ ചെടികളെ രോഗം വരാതെ എങ്ങനെ സംരക്ഷിക്കാം, എന്താണ് ചെയ്യേണ്ടത്, മുൻകരുതലുകളെപ്പറ്റി പറഞ്ഞു തരുന്നു കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് രമ്യ.
7: നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്ന ചെടികൾക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. അങ്ങനെ വരാതിരിക്കാനായി മുൻകരുതൽ എന്ന നിലയിൽ ഒരു മരുന്ന് ചെടികൾക്ക് കൊടുക്കാം. ഈ മരുന്നിനെ കുറിച്ച് വിത്തുകൾ നടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്. ഈ മരുന്നിന്റെ പേരാണ് സ്യൂഡോമോണാസ്. ഇതൊരു മിത്ര ബാക്ടീരിയ ആണ്. ഇവ മണ്ണിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുന്നതോടൊപ്പം വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പൗഡർ രൂപത്തിലും ലിക്വിഡ് രൂപത്തിലും ഇവ കടകളിൽ ലഭിക്കുന്നതാണ്. പൗഡർ ആണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലും ലിക്വിഡ് ആണെങ്കിൽ 5 ml 1 ലിറ്റർ വെള്ളത്തിലും കലർത്തി ഉപയോഗിക്കാം. ഇങ്ങനെ

0: ഉണ്ടാക്കുന്ന ലായനി തൈകളായിരിക്കുന്ന പ്രായത്തിൽ ഒരു കപ്പ് വീതം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇലകളായി കഴിയുമ്പോൾ ഇലകളിലും തളിച്ചു കൊടുക്കാം. ഇത് ആഴ്ചയിൽ ഒരിക്കൽ ചെടികൾക്ക് നൽകേണ്ടതാണ്. ഇത് ചെടികൾക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ കുമിൾ രോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കുകയും ഇലപ്പുള്ളി രോഗം, ചെടികൾ വാടിപ്പോകൽ എന്നിവയ്ക്ക് ഒരു മരുന്നായി മാറുകയും ചെയ്യുന്നതാണ്. രോഗങ്ങളെപ്പോലെ തന്നെ ചെടികളെ നശിപ്പിക്കുന്ന മറ്റൊന്നാണ് കീടങ്ങൾ. കീടാക്രമണം ഉണ്ടാകാതിരിക്കാനായി മുൻകരുതൽ എന്ന നിലയിൽ ഒരു ജൈവ കീടനാശിനിയും നമുക്ക് കൊടുക്കാം. ഇതിനായി വിപണിയിൽ വാങ്ങാൻ കിട്ടുന്ന വേപ്പെണ്ണ കലർന്ന ഏതെങ്കിലും ഒരു ജൈവ കീടനാശിനി 2 ml/1 L എന്ന അളവിൽ കലക്കി ആഴ്ചയിലൊരിക്കൽ വീതം ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. കീടങ്ങൾ കൂടുതലും ചെടിയുടെ ഇലകളുടെ അടിവശത്തിരുന്നാണ് നീരൂറ്റി കുടിക്കുന്നത്. അതുകൊണ്ട് ജൈവ കീടനാശിനി ഇലകളുടെ അടിവശത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്താൽ കീടാക്രമണം വലിയൊരു അളവ് വരെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും. ഇനി പറയാൻ പോകുന്നത് കീടനാശിനിയായും ഒരു ഗ്രോത്ത് ഹോർമോണായും ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നിനെ കുറിച്ചാണ്. ഫിഷ് അമിനോ ആസിഡ് അല്ലെങ്കിൽ മത്തി ശർക്കര മിശ്രിതം എന്നാണ് ഇതിന്റെ പേര്. ഫിഷ് അമിനോ ആസിഡ് ചെടികളിൽ പെൺപുഷ്പങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം കായ്പിടുത്തം വർദ്ധിപ്പിക്കും. കായ്കൾക്ക് നല്ല വലിപ്പവും തൂക്കവും കായ്കൾ രുചിയുള്ളതാക്കിയും ഇത് മാറ്റും. പയറിനെ ആക്രമിക്കുന്ന ചാഴി പോലെ ഉള്ളവയെ അകറ്റി നിർത്താൻ ഫിഷ് അമിനോ ആസിഡ് സഹായിക്കും. അതുകൊണ്ട് തീർച്ചയായും ഫിഷ് അമിനോ ആസിഡ് പച്ചക്കറി കൃഷിയിൽ ഉപയോഗിക്കേണ്ടതാണ്. കീടപ്രതിരോധ മാർഗങ്ങൾ നമ്മൾ ചെയ്താലും ചില കീടങ്ങൾ നിയന്ത്രണ വിധേയമാകണമെന്നില്ല. അതിലൊന്നാണ് ഇലതീനിപ്പുഴുക്കൾ. ഇവയുടെ ശല്യമുണ്ടായാൽ 10 g വിവേറിയ ബാസിയാന എന്ന കുമിൾ നാശിനി 1 L വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി തളിച്ചു കൊടുക്കാം. അതുപോലെ നീരുറ്റി കുടിക്കുന്ന പ്രാണികളുടെയും പ്രത്യേകിച്ച് മീലിമൂട്ടയുടെയും ഉപദ്രവമുണ്ടായാൽ 10 g വെർട്ടിസീലിയം ലെക്കാനി എന്ന കുമിൾ നാശിനി 1 L വെള്ളത്തിൽ എന്ന അളവിലും കലക്കി തളിച്ചു കൊടുക്കാം.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
3: പ്രീമിയം മോഡൽ ഷിമിനി ഹോം ഇപ്പോൾ 18,990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ വലുതായി കാണാൻ ആൻഡ്രോയിഡ് സ്മാർട്ട് പ്രൊജക്ടർ ഇപ്പോൾ വെറും 5,990 രൂപയ്ക്ക് കണ്ണങ്കണ്ടിയിൽ നിന്നും സ്വന്തമാക്കാം.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45.
6: അതിനെന്താ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
5: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട്.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്ത് വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 രൂപ മുതൽ കണ്ണങ്കണ്ടിയിൽ.
3: ഏതെങ്കിലും ഒരു AC വാങ്ങി വൈദ്യുതി ബില്ല് വരുമ്പോൾ വിയർക്കേണ്ട. ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന AC കണ്ണങ്കണ്ടിയിൽ.
1: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ഗാനമാധുരി, ശനിയാഴ്ച രാവിലെ 8:20.
4: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം, മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി,
6: പാട്ടുപൊലിമ, എന്നും രാവിലെ 7:55.
5: ലബോറട്ടറി മെഡിസിനിലെ 7 വിഭാഗങ്ങളിലായി 79 ടെസ്റ്റുകൾക്ക് NABL ILAC MRI അംഗീകാരം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
2: എന്നും രാവിലെ 8:30.
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
3: യോഗ ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും വ്യത്യസ്തമായ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സർവലൗകിക ഭാഷയാണ് യോഗ എന്ന് പറയുന്നു. കോട്ടക്കൽ ആയുർവേദ കോളേജിലെ നാഷണൽ വെൽനസ് സെൻ്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി പ്രസീദ. June 21 അന്താരാഷ്ട്ര യോഗ ദിനം കൂടിയാണെന്ന് ഓർക്കണേ.
4: ആദ്യം തന്നെ നമുക്കൊരു സങ്കല്പയാത്ര നടത്താം. June 21 പ്രഭാതം ഹിമാലയത്തിൻ്റെ താഴ്വരകളിൽ ആളുകൾ യോഗ ചെയ്യുന്നു. അതേസമയം കേരളത്തിലെ കടൽത്തീരങ്ങളിലും ആളുകൾ യോഗ ചെയ്യുന്നു. ന്യൂയോർക്കിലെ പാർക്കുകളിലും പാരീസിലെ പൊതുസ്ഥലത്തും ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലും ജപ്പാനിലെ നഗരങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയത്ത് ഒരേ കാര്യമാണ് ചെയ്യുന്നത്. എല്ലാവരും ഒരുമിച്ച് ഒരേ ശ്വാസത്തിൽ, ഒരേ താളത്തിൽ, ഒരേ ലക്ഷ്യത്തിൽ, ഒരേ സന്ദേശവുമായി യോഗ ചെയ്യുന്നു. ശാന്തമായ ശ്വാസമെടുക്കുന്നു. ആ സമയത്ത് സ്വന്തം ഉള്ളിലേക്ക് ഒന്ന് നോക്കുന്നു. അതാണ് യോഗയുടെ അത്ഭുതം. ഭാഷ വ്യത്യസ്തമാകാം, സംസ്കാരം വ്യത്യസ്തമാവാം, എന്നാൽ ശ്വാസം എല്ലാവർക്കും ഒരുപോലെയാണ്. എന്നിലും നിങ്ങളിലും മറ്റുള്ളവരിലും മറ്റു ജീവജാലങ്ങളിലും ഉള്ളത് ഒരേ ശ്വാസം, അല്ലെങ്കിൽ ഒരേ എനർജിയുടെ ഭാഗമാണ് നാം എല്ലാവരും. അതുകൊണ്ടാണ് യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു സാർവലൗകിക ഭാഷയായി മാറിയത്. ശുദ്ധമായ മനസ്സോടുകൂടി, ശുദ്ധമായ ലക്ഷ്യത്തോടുകൂടി, ശുദ്ധമായി ചെയ്യുന്ന ഒരു ശുദ്ധമായ പ്രവൃത്തി. എല്ലാവരുടെയും ഇച്ഛ ഒരേപോലെ, ഒരേ ഉദ്ദേശത്തോടെ ആരോഗ്യക്ഷേമത്തിനും മനസ്സമാധാനത്തിനും മനുഷ്യനും പ്രകൃതിയും തമ്മിൽ

0: ഉള്ള ഹാർമോണിക്കും വേണ്ടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു കളക്റ്റീവ് ആക്ഷൻ, ഒരു ഹാർമോണിയസ് കമ്മ്യൂണിക്കേഷൻ, യൂണിറ്റി ഓഫ് മൈൻഡ് ഹാവിംഗ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഇതാണ് യോഗ ഡേ ശരിയായി ഉദ്ദേശിക്കുന്നത്. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സംസ്കൃതത്തിലെ യുജ് എന്ന ധാതുവിൽ നിന്നാണ് യോഗ എന്ന പദമുണ്ടായത്. അതിനർത്ഥം ചേരുക, ഒന്നാകുക, ഐക്യപ്പെടുക. അത് ശരീരവും മനസ്സും തമ്മിലുള്ള ഐക്യമാകാം, മനസ്സും ബുദ്ധിയും തമ്മിലുള്ള ഐക്യം, വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഐക്യം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യം. പുരാതന ഭാരതീയ ഋഷിമാർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. ആരോഗ്യമെന്നത് രോഗമില്ലായ്മ മാത്രമല്ല, ആരോഗ്യമെന്നത് ശരീരത്തിൻ്റെ ആരോഗ്യം, മനസ്സിൻ്റെ ശാന്തി, വികാരങ്ങളുടെ സന്തുലിതാവസ്ഥ, സാമൂഹിക ഐക്യം, ആത്മീയ സംതൃപ്തി, ഇവയെല്ലാം ഒരുമിച്ചുള്ളൊരവസ്ഥയാണ്. ഇന്നത്തെ ലോകം ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് വിളിക്കുന്നത് ഇതേ ആശയം തന്നെയാണ്.
1: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15.
2: മുട്ടി എന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
3: അരക്കലും പൊടിക്കലും ഈസിയാക്കുന്ന 3-jar മിക്സികൾ ഇപ്പോൾ വെറും 1990 മുതൽ കണ്ണങ്കണ്ടിയിൽ.
4: ISI മാർക്കോട് കൂടിയ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റൗ 2490 മുതൽ കണ്ണങ്കണ്ടിയിൽ.
5: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:45.
5: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം.
6: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.

0: മനസ്സ് കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയാണെന്ന് പറയാറുണ്ട് അല്ലേ? ഒരു മനസ്സിനെ എങ്ങനെ ശാന്തമായി പാകപ്പെടുത്താം? ഡോക്ടർ മൻസൂർ ഒദായിയുടെ ശുഭചിന്തകൾ.
1: നിറഞ്ഞു തുളുമ്പിയ ഗ്ലാസ്സിലേക്ക് നമുക്ക് വല്ലതും ഒഴിക്കാനാവുമോ? കപ്പിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അതിൽ ഇത്തിരിയെങ്കിലും ഗ്യാപ്പ് വേണ്ടേ? നിറഞ്ഞ പാത്രത്തിലേക്ക് വെള്ളമോ ഭക്ഷണ പദാർത്ഥങ്ങളോ നിറയ്ക്കാൻ ശ്രമിച്ചാൽ അത് പുറത്തു പോവുകയേ ഉള്ളൂ. ആർക്കും ഉപകാരപ്പെടാതെ അവ നഷ്ടമാവുകയും ചെയ്യും. പലതരം ചിന്തകളാൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മനസ്സ്. ചിന്തകളിൽ മിക്കതും നമുക്ക് പ്രയോജനമില്ലാത്തവയാണ്. ചിലത് നമുക്ക് ഭാരമുണ്ടാക്കുന്നവ, മറ്റു ചിലതാകട്ടെ നമുക്ക് ദോഷം ചെയ്യുന്നവയും. അനാവശ്യമായ ചിന്തകൾ കയറിക്കൂടിയത് കാരണം നല്ല കാര്യങ്ങൾക്ക് മനസ്സിൽ ഒട്ടും സ്ഥലമില്ലാതാവുകയാണ്. ശാന്തമായൊരു തടാകത്തിലേക്ക് കൊച്ചു കൊച്ചു കല്ലുകൾ ഇട്ടാൽ തന്നെ അതിൽ ഓളങ്ങൾ ഉണ്ടാവും. ഇതുപോലെയാണ് നമ്മുടെ മനസ്സ്. ചിന്തകളുടെ വേലിയേറ്റങ്ങളും കൊടുങ്കാറ്റുകളുമൊക്കെ സൃഷ്ടിക്കാൻ ചില്ലറ കാര്യങ്ങൾ മതി. മറ്റുള്ളവരുടെ വാക്കും പ്രവൃത്തിയുമൊക്കെ മനസ്സിൽ വലിയ ചലനങ്ങളുണ്ടാക്കും. പ്രിയപ്പെട്ടവരിൽ നിന്ന് അനിഷ്ടകരവും അപ്രതീക്ഷിതവുമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മനസ്സിനെ വല്ലാതെ അസ്വസ്ഥമാക്കും. അപ്രിയ കാര്യങ്ങളുടെ അപ്പുറം കാണാതിരുന്നാൽ അവ എന്നും നീറുന്ന പ്രശ്നങ്ങളായി മനസ്സിനെ നൊമ്പരപ്പെടുത്തുകയും ചെയ്യും. നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങളെ യാഥാർത്ഥ്യബോധത്തോടെ ഉൾക്കൊള്ളുമ്പോഴാണ് മനസ്സ് സ്വസ്ഥമാവുക. മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ നമുക്ക് സന്തോഷം ലഭിക്കില്ല. നിർഭയത്വവും ശാന്തതയും പ്രദാനം ചെയ്യുന്ന ചിന്തകളാണ് മനസ്സിൽ ഇടം പിടിക്കേണ്ടത്. ജീവിതത്തിൽ വളർച്ച നേടാൻ നമ്മൾ ചിലപ്പോൾ പഴയ പല ധാരണകളും ഒഴിവാക്കേണ്ടി വരും. നെഗറ്റീവ് ചിന്തകൾ പലതും വെടിയുകയും വേണം. അപ്പോഴാണ് മനസ്സിൽ പുതിയ സാധ്യതകൾക്ക് ഇടമുണ്ടാവുന്നത്. നിത്യജീവിതത്തിലെ നിസ്സാരമായ കാര്യങ്ങൾ പോലും അംഗീകരിക്കാൻ സാധിക്കാതിരിക്കുമ്പോഴാണ് മനസ്സ് പ്രക്ഷുബ്ധമാവുന്നത്. അത്തരം മനസ്സിലേക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം കയറില്ല. വിവേകപൂർവമായ പെരുമാറ്റങ്ങൾ ഈ മനസ്സുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാവതുമല്ല. മനസ്സിനെ ലളിതമാക്കുകയും തുറന്ന നിലയിൽ നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് പുതിയ അറിവുകളും അനുഭവങ്ങളും ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഒരു ശൂന്യമായ ഗ്ലാസ് പോലെ മനസ്സ് തുറന്നിരിക്കുമ്പോൾ മാത്രമേ അതിലേക്ക് നല്ല ചിന്തകളും അറിവുകളും ഒഴുകിയെത്തുകയുള്ളൂ. സമാധാനം കെടുത്തുന്ന ചിന്തകളെ തുടക്കത്തിലെ നാം നിർവീര്യമാക്കണം. അല്ലെങ്കിൽ അവയെ വഴിതിരിച്ചുവിട്ട് ബദൽ ചിന്തകൾ കൊണ്ടുവരണം. ഇല്ലെങ്കിൽ പോസിറ്റീവ് ചിന്തകൾക്ക് മനസ്സിൽ സ്ഥാനമില്ലാതാവും. അറിവും ആനന്ദവും വിനോദവും വിജ്ഞാനവും സൗഹൃദവും

സംതൃപ്തിയുമൊക്കെ കടന്നു വരാൻ നമ്മുടെ ഹൃദയം വിശാലമാവേണ്ടതുണ്ട്. സങ്കുചിതത്വമില്ലാത്ത മനസ്സിൻ്റെ ഉടമകളാവുക എന്നത് വലിയ ഭാഗ്യമാണ്. വിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണാം: സ്വമനസ്സിൻ്റെ സങ്കുചിതത്വത്തിൽ നിന്ന് മുക്തി നേടിയവരാരോ അവരത്രേ വിജയം വരിച്ചവർ. മനസ്സ് നന്നായാൽ മനുഷ്യൻ നന്നായി എന്നാണല്ലോ. ഹൃദയം ശുദ്ധമായാൽ ശരീരം മുഴുവൻ നന്നാവുമെന്നും അത് മോശമായാൽ ശരീരം മുഴുവൻ ചീത്തയാകുമെന്നും മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ നല്ല ചിന്തകൾക്ക് ഇടം നൽകാൻ നമ്മുടെ ഹൃദയം എപ്പോഴും വിശാലമായിരിക്കട്ടെ.

0: നാല് മണിപ്പൂക്കൾ.
1: ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 54 മിനിറ്റ് 46 സെക്കൻഡ്.
0: FM പ്രധാന വാർത്തകൾ.
1: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയേനിലെത്തി. സുസ്ഥിരമായ ഒരു ഭൂമിക്കായി കൂട്ടായ ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടു

0: അധ്യാപകരെ ആദരിക്കും. ചിന്നക്കനാലിലെ കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയെ സന്ദർശിച്ച് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാനാക്രമണത്തിൽ കുട്ടിയുടെ അമ്മ മരിച്ചിരുന്നു. യു പി എസ് സി സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ നിരസിച്ച് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവെക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസ് സെനഗലിനെ നേരിടും. നോർവെ ഇറാഖ് പോരാട്ടം നാളെ പുലർച്ചെ 3:30. നാളെ രാവിലെ 6:30 അർജന്റീന അൾജീരിയ മത്സരം.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 166:08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 566:00 കണ്ണൂർ ഷൊർണൂർ പാസഞ്ചർ 6:08, 166:02 മാംഗ്ലൂർ ചെന്നൈ മെയിൽ 6:28 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566:08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 566:11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 എത്തിച്ചേരും.
2: ട്രെയിൻ സമയം.
0: സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി പട്ടികജാതി വികസന വകുപ്പുമായി ചേർന്ന് സംസ്ഥാനത്തെ പട്ടികജാതി ഉന്നതികളിൽ നടപ്പാക്കുന്ന നവചേതന 4-ാം തരം 7-ാം തരം തുല്യതാ പദ്ധതിയുടെ കോഴിക്കോട് ജില്ലയിലെ ഇൻസ്ട്രക്ടർമാർക്ക് ദ്വിദിന പരിശീലനം ആരംഭിച്ചു. ജില്ലാ സാക്ഷരതാ മിഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി പി കെ മുരളി അധ്യക്ഷനായി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്, ജില്ലാ സാമൂഹിക നീതി ഓഫീസ്, ജില്ലാ സാമൂഹിക സുരക്ഷാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരായ ബോധവൽക്കരണ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് കെ ജയന്തി എംഎൽഎ നിർവഹിച്ചു. കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു.
2: വികസന വാർത്തകൾ.

0: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 50 സെക്കൻഡ്. ഇനി 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.
1: സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പരിപാടി.
2: ഏ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആജ് കെ ഹിന്ദി പ്രസാരണ മേ ആയി സുൻതെ ഹേ മനീഷ എം കി വാർത്ത മാതൃഭാഷ കാ മഹത്വ.
3: ഭാഷാ മാനവ ജീവൻ കി സബ്സേ മഹത്വപൂർണ ഉപലബ്ധിയോ മേ സേ ഏക് ഹേ. ഭാഷാ കെ മാധ്യമ സേ ഹി മനുഷ്യ അപ്നെ വിചാരോ ഭാവനാഓ ഇച്ഛാഓ അനുഭവോ തഥാ ജ്ഞാൻ കോ ദൂസരോ തക് പഹുഞ്ചാതാ ഹേ. യദി ഭാഷാ ന ഹോതി തോ മനുഷ്യ കാ സാമാജിക സാംസ്കൃതിക ഓർ ബൗദ്ധിക വികാസ് സംഭവ നഹീ ഹോ പാതാ. സംസാര കെ പ്രത്യേക വ്യക്തി കാ ജീവൻ കിസി ന കിസി ഭാഷാ സേ ജുഡാ ഹോതാ ഹേ. പരന്തു ജിസ് ഭാഷാ സേ ഉസ്കാ സബ്സേ ഗഹരാ ഓർ സ്വാഭാവിക സംബന്ധ ഹോതാ ഹേ വോ ഉസ്കീ മാതൃഭാഷാ ഹോതീ ഹേ. മാതൃഭാഷാ വോ ഭാഷാ ഹേ ജിസേ മനുഷ്യ ജന്മ കെ ബാദ് സബ്സേ പെഹലേ അപ്നീ മാതാ പരിവാർ ഓർ ആസ്പാസ് കെ വാതാവരണ സേ സീഖതാ ഹേ. യഹീ ഭാഷാ ഉസ്കേ ജീവൻ കി പ്രഥമ ശിക്ഷിക ബൻതീ ഹേ ഓർ ഉസ്കേ വ്യക്തിത്വ കെ നിർമ്മാണ മേ മഹത്വപൂർണ ഭൂമിക നിഭാതീ ഹേ. മാതൃഭാഷാ കേവൽ സഞ്ചാര കാ സാധന നഹീ ഹേ ബൽക്കി യഹ വ്യക്തി കി

0: തുടിതാളത്തിൽ ചെണ്ടമേളം അവതരിപ്പിച്ചത് എസ് മുത്തുമണിയും സംഘവും. പങ്കെടുത്തവർ വിനു വി, ബേബി, സാജു, ദേവകുമാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

സ്പോൺസർ പരിപാടി സ്പൈസ് ആണ് ഇതുവരെ കേട്ടത്. പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

0: ആകാശവാണി.
1: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
2: 1896 ഡിസംബറിലാണ് ഗാന്ധിജി ഭാര്യയെയും മക്കളെയും കൂട്ടി നേറ്റാളിലേക്ക് പുറപ്പെട്ടത്. കുടുംബത്തോടുകൂടിയുള്ള ഗാന്ധിയുടെ ആദ്യത്തെ കപ്പൽ യാത്രയായിരുന്നു അത്. കപ്പൽ വഴിക്കെങ്ങും നിൽക്കാതെ ബോംബെയിൽ നിന്ന് നേരിട്ട് നേറ്റാളിലേക്കാണ് പോയത്. അതുകൊണ്ട് യാത്രയ്ക്ക് 18 ദിവസമേ വേണ്ടി വന്നുള്ളൂ. നേറ്റാളിൽ എത്തുന്നതിന് 4 ദിവസം മുമ്പ് വലിയൊരു കൊടുങ്കാറ്റുണ്ടായി. അത് കപ്പലിനെ വല്ലാതെ ഇളക്കി മറിച്ചിരുന്നു. കരയ്ക്കിറങ്ങുമ്പോൾ ഗാന്ധിക്ക് അനുഭവപ്പെടാൻ പോകുന്ന എതിർപ്പിന്റെ ഒരു സൂചനയായിരുന്നു അതെന്ന് പിന്നീടാണ് ഗാന്ധിക്ക് മനസ്സിലായത്. December 19 കപ്പൽ ഡർബാനിലെത്തി. ബോംബെയിൽ നിന്ന് പുറപ്പെട്ട മറ്റേ കപ്പലും അന്ന് തന്നെ അവിടെ എത്തി. ഡർബാനിലെ വെള്ളക്കാർ ഇന്ത്യയിൽ നിന്ന് വന്ന രണ്ട് കപ്പലുകളും മടക്കി

0: അയക്കുവാനായി ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു. വെള്ളക്കാരുടെ വിരോധം കേന്ദ്രീകരിച്ചിരുന്നത് ഗാന്ധിയിലായിരുന്നു. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. നേറ്റാളിലെ വെള്ളക്കാരെപ്പറ്റി ഗാന്ധി എഴുതി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയാണ് ഒന്ന്. നേറ്റാളിൽ കൊണ്ടുവന്ന് പാർപ്പിക്കാനായി രണ്ട് കപ്പൽ നിറയെ ഇന്ത്യക്കാരെ ഗാന്ധി ഒന്നിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് അവർക്കുണ്ടായ ധാരണയാണ് മറ്റൊന്ന്. ഈ ഭീഷണിക്കൊന്നും വഴിപ്പെടുവാൻ അബ്ദുള്ള കമ്പനിക്കാർ തയ്യാറായില്ല. അബ്ദുൾ കരീം ഹാജി ആദം സേട്ടുവായിരുന്നു കമ്പനിയുടെ മാനേജർ. എന്തുവന്നാലും യാത്രക്കാരെ കപ്പലിൽ നിന്നിറക്കുവാൻ തന്നെ അദ്ദേഹം തീർച്ചപ്പെടുത്തി. ഈ രണ്ട് ആരോപണങ്ങൾക്കും അടിസ്ഥാനമുണ്ടായിരുന്നില്ല. തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ സ്ഥിതിയെപ്പറ്റി വികൃത രൂപത്തിൽ നേറ്റാളിലെ പത്രത്തിൽ പ്രസിദ്ധപ്പെടുത്തിയത് ഗാന്ധിയോട് വെള്ളക്കാർക്കുള്ള വിരോധം കൊണ്ട് മാത്രമായിരുന്നു. നേറ്റാളിൽ അദ്ദേഹം അതിനു മുമ്പ് പല അവസരങ്ങളിലും ചൂണ്ടിക്കാണിച്ച അനീതികളെ ഇന്ത്യയിലും ആവർത്തിക്കുക മാത്രമാണ് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് ഗാന്ധി പ്രസിദ്ധപ്പെടുത്തിയ ലഘുപത്രികയുടെ ചുരുക്കം വസ്തുനിഷ്ഠമായി പറയുകയേ ഗാന്ധി ഇന്ത്യയിലായിരുന്നപ്പോൾ ചെയ്തിരുന്നുള്ളൂ. ആ കപ്പലിൽ വന്നിരുന്ന ഇന്ത്യക്കാരെ ഡർബാനിൽ കൊണ്ടുവന്നത് ഗാന്ധിയാണെന്നുള്ള ആരോപണവും ശരിയല്ല. അവരെ ആരെയും അദ്ദേഹത്തിന് നേരിട്ട് പരിചയവുമില്ലായിരുന്നു. അവരുടെ കപ്പലും ഗാന്ധി സഞ്ചരിച്ചിരുന്ന കപ്പലും ഒന്നിച്ച് ഡർബാനിൽ എത്തിയെന്ന് മാത്രം.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ ജെ ജോഷിലാൽ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495943 1 9 4 5 6 3 1 മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

0: പല വഴികളിലൂടെയും സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താതെ പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഈ ചെറുപ്പക്കാരന് ഒടുവിൽ തുണയായത് കൃഷി തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ ആഴമറിഞ്ഞ ഇദ്ദേഹം കൃഷി ഉപജീവന മാർഗമാക്കിയപ്പോൾ ജീവിതം മധുരതരമാകാൻ തുടങ്ങി. ഇന്ന് ഇദ്ദേഹത്തിനുള്ളതെല്ലാം കൃഷിയിലൂടെ വന്നതാണ്. നന്നായി ഒരു കുടുംബത്തെയും അച്ഛനമ്മമാരെയും ഒക്കെ സംരക്ഷിക്കാനാകുന്നത് മണ്ണിലെ അധ്വാനത്തിന്റെ ഫലം കൊണ്ട് തന്നെയാണ്. പത്തനംതിട്ട എന്ന കാർഷിക പാരമ്പര്യമുള്ള ജില്ലയിലെ പന്തളം തെക്കേക്കര കൃഷിഭവൻ പരിധിയിലെ ശ്രീ ശരത് കുമാറാണ് കൃഷിയിലൂടെ തന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇന്ന് അദ്ദേഹം തെക്കേക്കര കൃഷിഭവനിലെ മികച്ച കർഷകൻ കൂടിയാണ്. പൊതുപ്രവർത്തന രംഗത്തെ കരുത്തുമായി കൃഷിയിലേക്കിറങ്ങിയ ശ്രീ ശരത് കുമാറിന്റെ കാർഷിക അനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ആദ്യം പന്തളം തെക്കേക്കര കൃഷി ഓഫീസർ ശ്രീമതി ലാലിയുടെ വാക്കുകളിലേക്ക്.
1: കാർഷിക മേഖലയിലേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞങ്ങൾ കൊണ്ടുവന്നത്. ആദ്യമായി 50 സെന്റില് പൂക്കൃഷി നടത്തുകയും അതിൽ നിന്ന് നല്ല ലാഭമുണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ കൃഷിയിലേക്ക് വളരെ താല്പര്യപൂർവ്വം മുന്നോട്ട് വരികയും 5 ഏക്കർ സ്ഥലം 10 പേരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അതിൽ വിവിധ ഇനങ്ങളായ പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള കൃഷികൾ ചെയ്ത് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്ന ഒരു യുവ കർഷകനാണ്. പാവൽ, ചീര, വെള്ളരി, പയറ്, കുമ്പളം, തടിയൻക, അതുകൂടാതെ തന്നെ സീസണലായിട്ടുള്ള പച്ചക്കറികൾ, കാബേജ്, കോളിഫ്ലവർ 2000 ചുവടാണ് ഈ വർഷം കൃഷി ചെയ്തിപ്പോൾ വിളവെടുത്തുകൊണ്ട് ഇരിക്കുന്നത്. 8 പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഓണ മാർക്കറ്റിന് ആവശ്യമായ പച്ചക്കറികൾ നമ്മുടെ ഈ 5 ഏക്കറിൽ നിന്നുള്ള ഈ ശരത് കുമാറിന്റെ പച്ചക്കറികളാണ് വിപണനത്തിനായി നൽകിയത്. കടത്തിൽ മുങ്ങി നിന്ന അദ്ദേഹത്തിന് കരകയറാനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനും ഈ കൃഷി മൂലം കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായി കാർഷിക മേഖലയിലെ ഒരു പുരോഗതിയായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും നമ്മുടെ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ പന്തളം തെക്കേക്കര കൃഷിഭവനും നൽകുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം.
0: എങ്ങനെയാണ് ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വന്നത്?
2: കാർഷിക രംഗത്തേക്ക് കടന്നു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുടുംബപരമായിട്ടും ഒക്കെ സാമ്പത്തികമായിട്ടും നല്ല ബുദ്ധിമുട്ട് വന്ന സമയത്ത് പന്തളം തെക്കേക്കരയിലെ കൃഷി ഓഫീസർ തന്നെ ഇങ്ങോട്ട് നിർദ്ദേശിച്ചു. അതായത് 2 കൊല്ലം മുമ്പ് ചെണ്ടുമല്ലി കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് കൃഷി ഓഫീസർ തന്നെയാണ് എന്നെ ഈ കാർഷിക രംഗത്തേക്ക് ഇറക്കുന്നത്. അതിനുശേഷം ഞാൻ 50 സെന്റ് സ്ഥലം ആദ്യം പാട്ടത്തിനെടുക്കുകയും അതിനകത്ത് ചെണ്ടുമല്ലി കൃഷി ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു റിസൾട്ട് അന്ന് ലഭിക്കുകയും ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങുന്നത്.
0: കൃഷിയിലേക്ക് വരുന്നതിന് മുൻപ് എന്തായിരുന്നു ജോലി?
2: അതിനു മുമ്പ് ഞാൻ പൊതുപ്രവർത്തനം ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിട്ട് സേവനം അനുഷ്ഠിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ജോലി, അങ്ങനെ ഉള്ള ജോലികളൊക്കെ ആയിരുന്നു.
0: ഇപ്പൊ എന്തൊക്കെ കൃഷികളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്?
2: മെയിനായിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറികളാണ്. ക്യാബേജ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, പയറുണ്ട്, പാവലുണ്ട്, വെള്ളരിയുണ്ട്, കുമ്പളമുണ്ട്, ഏത്തവാഴയുണ്ട്, പച്ചച്ചീര, ചുമന്ന ചീര, തണ്ണിമത്തനുണ്ട്, പിന്നെ കപ്പ. ഇത്തരം ഐറ്റങ്ങളാണ് പ്രധാനമായും ഇപ്പൊ ഈ 5 ഏക്കറിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ പൂർണ്ണമായും ജൈവ കൃഷിയാണല്ലോ, അപ്പൊ എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കുന്നത്, ഇതിന്റെ പരിപാലനം എങ്ങനെയാണ്?
2: നിലം ഒരുക്കുന്ന സമയത്ത് തന്നെ ആദ്യം കുമ്മായിട്ട് മണ്ണ് കിളച്ചതിന് ശേഷം നമ്മള് കോഴിവളം നമ്മൾ ഈ മണ്ണില് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് തണുപ്പിച്ചിട്ട് ഏകദേശം 1 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വേപ്പ് പിണ്ണാക്ക്, കടല പിണ്ണാക്ക്, അതേപോലെ എല്ലുപൊടി, ചാണകപ്പൊടി, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്ത് നിലം ഒരുക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് വിത്ത് നടുന്നത്. പിന്നെ അതിനുശേഷം ഫിഷ് അമിനോ, വേപ്പിൻ കഷായം, മുളക് കഷായം, ഇങ്ങനെയുള്ള കഷായങ്ങൾ സ്പ്രേ ചെയ്തും കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് ജൈവ കൃഷിയാവുമ്പം നല്ല പച്ചക്കറികൾ ഇതിനകത്തു നിന്ന് ലഭിക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ വിപണനം നടക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ജൈവ പച്ചക്കറിക്കാവുമ്പോൾ മാർക്കറ്റിൽ ഇച്ചിരിയുടെ ഡിമാൻഡും കൂടുതലാണ്. ആ പച്ചക്കറിക്ക് ക്വാളിറ്റി ഉണ്ടാവും, അത് കാണുമ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് തിരിച്ചറിയാനും സാധിക്കും. ഡെയിലി രാവിലെ എന്നും എനിക്ക് 7 മണി തൊട്ട് 10 മണി വരെ ഒരു ചെറിയ മാർക്കറ്റ് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്നും രാവിലെ 3.5 മണിക്കൂർ വിളവെടുക്കുന്ന പച്ചക്കറിയുടെ സെയില് ഡെയിലി ഉണ്ടാവും. അതേപോലെ തന്നെ ഈ നാടൻ സാധനമായതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പച്ചക്കറി വാങ്ങിക്കാൻ ഒരുപാട് ആൾക്കാരും മറ്റു പഞ്ചായത്തുകളിൽ നിന്ന് പോലും നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
0: കൃഷിയിൽ വന്ന ശേഷം ജീവിതത്തിൽ വന്ന

0: മാറ്റം എന്താണ്?
1: വളരെ നല്ല മാറ്റങ്ങളായിരുന്നു. നല്ല മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഭദ്രത എനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. എനിക്ക് എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കാൻ സാധിച്ചു. അതിനുശേഷം എനിക്ക് സ്വന്തമായി വാഹനം മേടിക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ കുറച്ചു പേർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു. ഇനിയിപ്പം ഞാൻ അടുത്തൊരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് തരിശായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ നല്ല ഹൈറ്റിൽ കാടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്, കൃഷി ചെയ്യാൻ ആളില്ലാതെ കിടക്കുന്നത്. ആ സ്ഥലം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അതേപോലെ ഇനിയും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനും സാധിക്കും. ഇപ്പം നല്ല രീതിയിൽ ഒരു സാമ്പത്തിക ഭദ്രത എൻ്റെ കയ്യിൽ വന്നു.
0: കുടുംബത്തിന്റെ പിന്തുണ എങ്ങനെയാണ്?
1: അതായത് എനിക്ക് എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ അച്ഛൻ നല്ല സപ്പോർട്ടായിട്ട്, ഏതെങ്കിലും ഒരു കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ പോലും അച്ഛൻ അത് പറയും, കുഴപ്പമില്ല നമുക്ക് അടുത്തതിനകത്ത് അത് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ തന്ന്, അല്ലെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങൾ തന്ന് എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അതേപോലെ എൻ്റെ വൈഫിൻ്റെ അച്ഛനും എല്ലാ കാര്യത്തിനും എന്നും ഇവിടെ വരും. പിന്നെ കൂടാതെ അമ്മ, അമ്മയ്ക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും അമ്മയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വന്ന് കള പറിച്ച് തരികയും ഒക്കെ ചെയ്യും. പിന്നെ വൈഫും ചേട്ടത്തിയും വന്നിട്ട് വൈകിട്ട് വെള്ളം കോരാൻ ഉൾപ്പെടെയുള്ള കാര്യത്തിന് സഹായിക്കും. അതേപോലെ തന്നെ പച്ചക്കറികൾ വിളവെടുക്കാനും അവരെ എന്നെ സഹായിക്കും. കുടുംബത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് കൃഷിയിലുണ്ട്.
0: ഈ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ജൈവ കൃഷി രീതി ഫോളോ അപ്പ് ചെയ്ത് വരുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് വലിയ കീടങ്ങൾ ഒന്നും തന്നെ വരാറില്ല. പിന്നെ നമുക്ക് വന്നാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളല്ല, ഈ കപ്പയ്ക്കകത്ത് എലിയുടെ ശല്യം അങ്ങനെയുള്ള ശല്യങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പാവലിനകത്ത് നമ്മൾ ഉറികെട്ടിയിടും. ഉറികെട്ടിയിടുക എന്ന് പറഞ്ഞാൽ പഴവും ശർക്കരയും കൂടെ ഞെരടി ഈച്ചകൾക്കും പ്രാണികൾക്കും കഴിക്കാനുള്ള നമ്മളത് പ്രത്യേകം അവിടെ കരുതി വെക്കും. അപ്പം നമുക്ക് ഇതിലേക്കധികം പ്രശ്നങ്ങൾ വരാറില്ല.
0: ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇടവിള കൃഷി, വാഴയുടെ ഇടയിൽ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്. അപ്പൊ അതെങ്ങനെയാണ്, ആ കൃഷി ലാഭകരമാണോ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്?
1: നമ്മളിവിടെ എന്ന് പറയുമ്പോൾ കപ്പക്കിടയിലെ ചീര നടും, അതേപോലെ തന്നെ ഏത്തവാഴക്കിടയിലെ കുമ്പളം, വെള്ളരി, ക്യാബേജ്, കോളിഫ്ലവർ, അങ്ങനെയുള്ള തണ്ണിമത്തനടക്കം ഈ വാഴക്കിടയിലാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷി രീതിയാണത്. നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിലും കൂടുതൽ കൃഷികൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ കളകൾ കയറാതെ നമുക്ക് കിട്ടും. അതേപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം നമുക്ക് ഈ അതിൽ എന്ത് കൃഷിയാണോ നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സാമ്പത്തികം ഉപയോഗിക്കാനും സാധിക്കും.
0: കൃഷിയിൽ പൂർണ്ണ സംതൃപ്തനാണ്?
1: തീർച്ചയായിട്ടും. ഇപ്പം എനിക്ക് 24 മണിക്കൂർ എന്ന് പറയുന്ന സമയം തികയുന്നില്ല. അതേപോലെ തന്നെ ഞാൻ കുറച്ച് സമയം കൂടെ എങ്ങനെ നീട്ടിക്കിട്ടിയായിരുന്നെങ്കിലും എന്നുള്ള രീതിയിലാണ്. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ, രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആവുന്നത് പോലും അറിയുന്നില്ല. ഇതിൻ്റെ പച്ചക്കറികൾക്കകത്ത് ജോലി, അതിൻ്റെ വിപണനവും, പിന്നെ ഇവിടെ ആൾക്കാർ ഇത് വാങ്ങിക്കാൻ വരും. ഇപ്പം എല്ലാം കൂടെ ഒക്കെ ആകുമ്പം സമയം പോകുന്നത് അറിയത്തില്ല. നമുക്ക് സമയം തികയുന്നില്ല. ഇപ്പോൾ വളരെ സന്തുഷ്ടനാണ്.
0: ജലസേചന മാർഗം എന്താണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്?
1: ഇവിടെ ഇപ്പം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കനാൽ തുറന്നു വിടുമ്പം നമുക്ക് ഇതുവഴി അടുത്തോടൊരു തോടുണ്ട്. നമ്മൾ അതുവഴി പൈപ്പിട്ട് വെള്ളം ഇതിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു കുളം നിർമ്മിച്ചിട്ടുണ്ട്. ആ കുളത്തിനകത്ത് നമ്മൾ മോട്ടോർ ഇട്ടിട്ടുണ്ട്. അതുവഴി ഡ്രിപ്പ് ഇറിഗേഷൻ വഴി നമ്മൾ ഇതെവിടെയെല്ലാം വെള്ളം എത്തിക്കും.
0: സാധാരണ കർഷകർ പറഞ്ഞു കേൾക്കുന്നുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഏരിയയിൽ കൂടുതലാണെന്ന്. അപ്പൊ അത് എങ്ങനെ കൃഷിയെ ബാധിക്കുന്നുണ്ടോ, അപ്പൊ അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: ഇവിടെ നമുക്ക് കാട്ടുപന്നിയുടെ ശല്യമാണ് ഏറ്റവും കൂടുതലുള്ളത്. കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമായതിനാൽ ഒരുപാട് കർഷകർ കൃഷിയിൽ നിന്നും പിന്മാറി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സോളാർ ഫെൻസിങ് പദ്ധതി ആലോചിക്കുകയും അതിനുശേഷം എൻ്റെ ഉൾപ്പെടെയുള്ള കൃഷി സ്ഥലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരുപാട് കർഷകർക്ക് സോളാർ വേലി ഇട്ടുകൊടുത്തു. സോളാർ വേലി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോളാർ വേലി ഇടുന്നത് മൂലം കാട്ടുപന്നിയുടെ ശല്യം തടയുകയും ഇപ്പം തന്നെ എൻ്റെ 5 ഏക്കർ സ്ഥലത്ത് ഫുള്ള് സോളാർ വേലിയാണ്. അതിനാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. യാതൊരു തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ ശല്യവും ഇപ്പം കൃഷിക്ക് ഇല്ല. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ കാണും, സോളാർ വേലി ഇടുമ്പോൾ ഒരുപാട് പൈസയാവും എന്നൊക്കെ. അങ്ങനെയുള്ള ധാരണയൊന്നും വേണ്ട. 5 സെന്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്നതിന് ബാറ്ററിക്കും പാനലിനും ഒരു ഫിക്സ്ഡ് റേറ്റ് ഉണ്ട്. എനിക്കിപ്പോൾ തന്നെ 5 ഏക്കർ സ്ഥലം ഏതാണ്ട് സോളാർ ചെയ്തപ്പോഴത്തേനും 1.5 ലക്ഷം രൂപ ആയിട്ടുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും വേണ്ട. 20 സെന്റ് അല്ലെ 50 സെന്റ് ഒക്കെ ചെയ്യുമ്പം ഒരു 50,000-60,000 രൂപയ്ക്ക് തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ. കർഷകർക്ക് അത് അടുത്ത കൃഷിയിൽ നിന്നും അത് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതുപോലെ മനുഷ്യർക്ക് ഒരു തരത്തിലുമുള്ള അപകടങ്ങളും സംഭവിക്കത്തില്ല സോളാർ വേലി കൊണ്ട്. ഈ സോളാർ വേലി എന്ന് പറയുമ്പോൾ വന്യമൃഗങ്ങളെ തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും. അത് രാത്രികാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
0: യുവ കർഷകനാണല്ലോ, അപ്പൊ കൃഷിഭവന്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും. എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങമൊന്നിന് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാൽ, 5 ഏക്കർ ആയിട്ടുണ്ട്, അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ

0: തുരുത്തി ഓടിക്കാം, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും, അത് രാത്രി കാലങ്ങളിൽ മാത്രമായിരിക്കും, യാതൊരു പ്രശ്നവുമില്ല. അത് എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്.
1: യുവ കർഷകനാണല്ലോ, അപ്പൊ കൃഷിഭവന്റെ എന്തെങ്കിലും അവാർഡോ പഞ്ചായത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ?
0: തീർച്ചയായിട്ടും എനിക്ക് കഴിഞ്ഞ വർഷം പഞ്ചായത്തും കൃഷിഭവനും കൂടെ ചേർന്ന് ചിങ്ങം 1 പഞ്ചായത്തിലെ ഏറ്റവും മികച്ച യുവ കർഷകനായിട്ട് എന്നെ ആദരിച്ചു. എനിക്കൊരു ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞാല് 5 ഏക്കർ ആയിട്ടുണ്ട്, അടുത്ത 5 ഏക്കർ സ്ഥലത്ത് പണി തുടങ്ങാൻ പോവുകയാണ്. ഈ വർഷം 20 ഏക്കർ തരിശുഭൂമി എടുത്ത് കൃഷിയോഗ്യമാക്കണം എന്നാണ്. അതിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കർഷകനായിട്ടും അതേപോലെ തന്നെ അടുത്ത പടിയായിട്ട് മുകളിലേക്ക് ഉയർന്നു പോകണമെന്നും ആണ് ആഗ്രഹം.
1: ജനസേവകൻ എന്ന വാക്കിനർത്ഥം ജനങ്ങളുടെ ഏതാവശ്യത്തിനും ഒരു സേവകനാകുക എന്നതാണ്. ശ്രീ ശരത് കുമാർ ഇത് പ്രാവർത്തികമാക്കിയത് കൃഷിയിലൂടെയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം ഉറപ്പാക്കുക, അവരെ ആരോഗ്യമുള്ള ഒരു സമൂഹമാക്കി മാറ്റുക, ഒപ്പം തന്റെ അന്നത്തിന്റെ വഴി അതിലൂടെ കണ്ടെത്തുക. ജനത്തിന്റെ കയ്യൊപ്പുള്ള ഈ ജനസേവകനായ കർഷകന്റെ കാർഷിക അഭിവൃദ്ധിക്കായി നമുക്കും ആശംസകൾ നേരാം.

0: ഇനി കാർഷിക വാർത്തകൾ. തിരുവനന്തപുരം ജില്ലയിൽ ആത്മ 2026-27 പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471 9383471 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ബ്ലോക്ക് പരിധിയിലെ ആനാട്, വെമ്പായം, അരുവിക്കര, നെടുമങ്ങാട്, കരകുളം, വട്ടിയൂർക്കാവ്, കുടപ്പനക്കുന്ന് എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകളുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിലെ കരവാളൂർ, തൃക്കടവൂർ കൃഷിഭവനുകളിലും പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പുഴശ്ശേരി കൃഷിഭവനിലും ഗുണമേന്മയുള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 10 രൂപ നിരക്കിൽ വിൽപ്പനയ്ക്ക് തയ്യാറാണ്. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക.
1: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: ക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: Good evening. This is Akash Mani, the news read by Saira Mujtaba. Prime Minister Narendra Modi has arrived in the French city of Avignon on a two-day visit to participate in the G7 summit, which got underway yesterday. After arrival in Evian, the Prime Minister

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
2: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും.

0: കെ എം ഷാജി കാസർകോട്ട് പറഞ്ഞു. കാസർകോട്ട് അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതുൾപ്പെടെ ആ മേഖലയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കൽ, എൻഡോസൾഫാൻ മേഖലയിലെ ഇടപെടലുകൾ, ജീവനക്കാരുടെ ക്ഷാമം പരിഹരിക്കൽ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായി ചെയ്തു തീർക്കാമെന്നും കാസർഗോഡിന്റെ മുഖം മാറ്റാനുതകുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ MLA മാരായ എ കെ അഷറഫ്, കല്ലട്ട മാഹിൻ, കെ നീലകണ്ഠൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പൽ എന്നിവരും അവലോകന യോഗത്തിൽ പങ്കെടുത്തു. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA യുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഉൾപ്പെട്ട KCP യുടെ ഉത്തരമലബാർ മേഖലാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണം. വൈദ്യുതി മുടക്കത്തിന് പുറമെ വോൾട്ടേജ് ക്ഷാമവും മലബാറിലെ ചില ഭാഗങ്ങളിലുണ്ട്. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ പ്രാദേശിക തലത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ് മാധ്യമങ്ങൾ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 പദ്ധതികൾ അടുത്ത മാർച്ചിന് മുമ്പ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വൈദ്യുതി വകുപ്പ് അധികൃതർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർകോട്ട് മൈലാട്ടിയിൽ ഈ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും. 125 MW ആണ് രാത്രി 4 മണിക്കൂർ നേരം വിതരണം ചെയ്യാനായി ഈ പദ്ധതിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക. മഴക്കാലത്ത് രാത്രികളിൽ ഒരു അധിക ലൈൻമാന്റെ ഡ്യൂട്ടി അനുവദിക്കാനുള്ള പ്രപ്പോസൽ തയ്യാറാക്കി നൽകാൻ മന്ത്രി സണ്ണി ജോസഫ് നിർദ്ദേശം നൽകി. അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം കാസർഗോഡ് അജാനൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മയുള്ള ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,00,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മിതി കേന്ദ്രവും നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. രോഗികൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ അന്തരീക്ഷം ഉറപ്പാക്കിയാണ് ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയിരിക്കുന്നത്. കാസർഗോഡ് മെഡിക്കൽ കോളേജിന്റെ ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനും മെഡിക്കൽ കോളേജിന്റെ ഭാഗമായി അമ്മയും കുഞ്ഞും ആശുപത്രി, സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, പുതിയ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്, സീവേജ് പ്ലാന്റ് എന്നിവ പുതുതായി തുടങ്ങാനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് കല്ലട്ട മാഹിൻ MLA അറിയിച്ചു. പ്രതിമാസ അവലോകനത്തിനായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മെഡിക്കൽ കോളേജ് സന്ദർശനം നടത്തിയപ്പോഴാണ് MLA ഇക്കാര്യം പറഞ്ഞത്. അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയ്ക്ക് ആവശ്യമായ തസ്തികകൾ അനുവദിക്കുന്നതിന് സർക്കാരിനോട് ആവശ്യപ്പെടും. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ന്യൂറോ വിഭാഗത്തിന്റെ സേവനങ്ങൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണിത്. പൂർണ്ണ സജ്ജമായി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കാസർകോട്ടെ മലയോര മേഖലയിൽ താമസിക്കുന്നവർക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും മെഡിക്കൽ കോളേജ് ആശ്രയമാകണമെന്ന് MLA പറഞ്ഞു. മഴക്കാല രോഗങ്ങളെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്നതിനായി കാഞ്ഞങ്ങാട് നഗരസഭയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കാഞ്ഞങ്ങാട് നഗരസഭ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ഗവൺമെന്റ് ആശുപത്രി, ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ്, ബെല്ല ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. പരിപാടിയുടെ ഭാഗമായി ഗൃഹസന്ദർശനം, ബോധവൽക്കരണ ലഘുലേഖ വിതരണം, കൊതുക് കൂത്താടി നിരീക്ഷണം, ഉറവിട നശീകരണം എന്നിവ സംഘടിപ്പിച്ചു. ചെമ്മട്ടവയൽ, നെല്ലിക്കാട്ട്, കാഞ്ഞിരവയൽ, മാങ്ങോട്, കോട്ടച്ചേരി കുന്നുമൽ, അതിയാമ്പൂർ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലത ബാലകൃഷ്ണൻ നിർവഹിച്ചു.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്. ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക വന്ദന കശ്യപ. ആദൌ മുഖ്യ വാർത്താ. G7 ശിഖര സമ്മേളനെ ഭാഗം ഗ്രഹീതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് ദേശസ്യ എവിയൻ നഗരം പ്രാപ്തവാൻ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ.

0: മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാലപൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം കോഴിക്കോട് തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു.
2: ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70. ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146. മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂർ. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി. 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലുമടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
3: സൌത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുണ്ടെങ്കിൽ പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകളിൽ സെല്ല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീപോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്. കാരണം അവരതിന്റെ അംബാസഡർമാരാകുകയാണ്.
1: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ

0: വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായിട്ട്. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത്.
0: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൌജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ടുവച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,11,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഇതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ കവാടത്തിൻ മുൻപിൽ ദുഃഖിതർ ഞങ്ങൾക്കായി വാഗ്ദാനം കിട്ടിയ സ്വർഗ

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം.

0: ഭയത്തിനാണ് പ്രാധാന്യമെങ്കിൽ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരും. എന്നാൽ ആഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യമെങ്കിൽ ഭയത്തിനെ മറികടന്ന് മുന്നോട്ട് നടക്കേണ്ടി വരും. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ഇന്നത്തെ ചോദ്യമാണ്, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. ഇനി ഒരു റേഡിയോ റിപ്പോർട്ടാണ്. കിഴങ്ങുവർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം, പ്രത്യേക പരിപാടി.
1: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അഥവാ PIB ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം അഥവാ CTCRI സംയുക്തമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി സംഘടിപ്പിച്ച വാർത്താ ശില്പശാല ഇക്കഴിഞ്ഞ 12-ാം തീയതി CTCRI നടന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെയായിരുന്നു ശില്പശാല സംഘടിപ്പിച്ചത്. CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി അധ്യക്ഷനായിരുന്നു. ഉദ്ഘാടന പ്രസംഗത്തിൽ CTCRI ഡയറക്ടർ ഡോക്ടർ ജി ബൈജു:
2: പ്രൊഡക്ടിവിറ്റി, സാങ്കേതിക വിദ്യകളുടെ വ്യാപനം വളരെ നല്ല നിലയിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭക്ഷ്യോൽപാദനം വളരെ കൂടുകയും നമ്മൾ പലതിന്റെ കാര്യത്തിലും, നെല്ലിന്റെ കാര്യത്തിലായാലും പാലിന്റെയും പച്ചക്കറികളുടെ ഒക്കെ കാര്യത്തിൽ ലോകത്ത് 1-ാമത്തെ 2-ാമത്തെ രാജ്യമാണ്. നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, പലതും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഗ്രികൾച്ചർ വളരെ ഒരു മറ്റ് പല മേഖലകളും വികസനത്തിന്റെ ഇൻഡെക്സും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർഷിക മേഖലയ്ക്ക് ഒരു 4.4% ഗ്രോത്ത് റേറ്റ് ആവറേജ് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാർഷിക മേഖല കുറച്ചുകൂടെ സുസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്, റിസീലിയന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ മറ്റ് പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഗ്രോത്ത് റേറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട നമ്മുടെ കാർഷിക മേഖലയുടെ നേട്ടമാണ്. അഗ്രികൾച്ചർ ഈസ് ബിക്കമിങ് ക്ലൈമറ്റ് റിസീലിയന്റ്. അതിന് നമുക്ക് വളരെ വ്യക്തമായ ഡേറ്റയുണ്ട്. ക്ലൈമറ്റ് റെസീലിയന്റ് 2020-21 ഒരു നോർമൽ വെതർ ഇയർ ആയിരുന്നു. നമ്മൾ ഓരോ വർഷത്തെയും വെതർ ഇയർ, ജൂലൈ ടു ജൂൺ ആണ് വെതർ ഇയർ. ആ വെതർ ഇയർ നോർമൽ എന്ന് പറയണമെങ്കിൽ റെയിൻഫോൾ ഇത്ര കിട്ടണമെന്നൊക്കെ ഉണ്ട്, ഇത്രയും കുറയാൻ പാടില്ല, ഇത്രയും കൂടാനും പാടില്ല. ഒരു നോർമൽ ഇയറിലാണ് നമുക്ക് സാധാരണ മാക്സിമം പ്രൊഡക്റ്റ് ഉൽപ്പാദനമൊക്കെ ഉണ്ടാകുന്നത്. 2020-21 ശേഷം ഉള്ള 4-5 വർഷവും നോർമൽ വെതർ ഇയർ അല്ലാതിരുന്നിട്ടും നമ്മളുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ മുകളിലേക്ക് പോയിക്കൊണ്ടാണ് ഇപ്പോഴിരിക്കുന്നത്. അപ്പം കാലാവസ്ഥയും മറ്റ് ബയോട്ടിക് അബയോട്ടിക് സ്ട്രെസ്സിനെ എല്ലാം പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കിയത് സാധിച്ചതുകൊണ്ടാണ് നമ്മുടെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനം വളരെ ക്ലൈമറ്റ് റെസീലിയന്റ് ആക്കി മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയുടെ അഗ്രികൾച്ചർ സുസ്ഥിരമായിക്കൊണ്ടിരിക്കുകയാണ്, സസ്റ്റൈനബിൾ. എടുത്തു പറയേണ്ട പല പദ്ധതികളും ഉണ്ടായിരുന്നു. PM-KISAN ദാറ്റ് വാസ് പ്രൊവൈഡഡ് ഡയറക്റ്റ് ഇൻകം സപ്പോർട്ട് ഫോർ 11 കോടി ജനങ്ങൾക്ക്. അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു, ഇത്രയും കോടി ജനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സ്കീം എന്ന് പറയുന്നത് ഇസ് നമ്പർ 1 ഇൻ ദ വേൾഡ്. 11 കോടി ആൾക്കാർക്ക് കൊടുക്കുന്നു. അതുപോലെ ഈ നാം പ്ലാറ്റ്ഫോം, ദാറ്റ് വാസ് ഇൻ്റഗ്രേറ്റഡ്, 1656 അഗ്രികൾച്ചറൽ മാർക്കറ്റ്, കാർഷിക മാർക്കറ്റുകളെ ലിങ്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. ഇംപ്രൂവിംഗ് ദ ട്രാൻസ്പെരൻസി ആൻഡ് പ്രൈസ് ഡിസ്കവറി. ദെൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്കെല്ലാം അറിയാം, ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ, more than 10,000 ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് നമുക്ക് വികസിപ്പിക്കാനും അതിലൂടെ കർഷകരുടെ കളക്ടിവൈസേഷൻ ആൻഡ് സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്ത വഴി ധാരാളം മെച്ചങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്.
1: അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ ശ്രീ വി പളനിച്ചാമി:
3: Why we do വാർത്ത ആർ വാർത്താലാപ്? There are two types of this interaction, like media interaction. In fact, it's called the media workshop, media interaction. There are two things. Like in Vartha, it's a shorter version. Vartalap is a full version. And see, the type of interaction, the officers which we do. Because most of the places, when the senior level get to know about what's happening in and around and then development news, but this Vartha makes, it's a one of the outreach program. We reach the field and then we just discuss things. And invitation is given to the journalists who are doing the particular subject or someone who really works with an organization, they are invited. Of course, it's a city, it is in fact in the Vartha which we have been doing the third one here in the series. First we did it in Trivandrum itself, then we did it in Nedumangad, and third one we are doing here. Otherwise, we go to the district and sub-district level also. In fact, Vartalap in the coming week, on Thursday we are going to do it in

0: people, that better we should have a students also there, because we should really look for a development communication, you should also understand. So we have asked university to really support, and then we have got some students from university also. So they, it's like everywhere it's a breaking news. No, there is something called development and development communication, somebody should involve. So students should get interest in the development communication, you should have a passion for development communication. This is very, very vital for a development of the country. So this is the first part which I am saying. It's very, very important for a media to give a space, whether it's a print media space, whether it's electronic media, there should be a duration for a development communication, development activities in any field it's taking place.
1: സർക്കാരിന്റെ വിവിധ പദ്ധതികൾ, സംരംഭങ്ങൾ എന്നിവ ജനങ്ങളിലെത്തിക്കുക എന്നത് മാധ്യമ പ്രവർത്തകരുടെ ധർമ്മമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വാർത്തകളുടെ സത്യസന്ധതയും കൃത്യതയും നിലനിർത്തുന്നതും കാലാനുസൃതമായി തൊഴിൽ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുന്നതും മാധ്യമ പ്രവർത്തനത്തിൽ അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി സ്വാഗത പ്രസംഗം നടത്തിയ ചടങ്ങിൽ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് ശ്രീമതി നിഖിത എസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് സമൂഹത്തിനായുള്ള കൃഷിശാസ്ത്രം ജീവിതവും ഉപജീവനവും മെച്ചപ്പെടുത്തുന്നു എന്ന വിഷയത്തിൽ CTCRI സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ഡി ജഗന്നാഥൻ ക്ലാസ് നയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീമതി ആതിര തമ്പി,
2: കഴിഞ്ഞ 12 വർഷങ്ങളിൽ ഇന്ത്യയുടെ വികസന യാത്രയിൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈവരിച്ച മുന്നേറ്റങ്ങൾ ലബോറട്ടറികളിൽ മാത്രം ഒതുങ്ങുന്നവയല്ല. അവ കൃഷിയിലും വ്യവസായത്തിലും സംരംഭകത്വത്തിലും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും സ്പർശനീയമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നേട്ടങ്ങളുടെ കണക്കുകൾക്കപ്പുറം ആ മാറ്റങ്ങളുടെ നാൾവഴികൾ ശില്പശാലയിൽ നമുക്ക് അടുത്തറിയാം. ശാസ്ത്രവും ഗവേഷണവും എങ്ങനെ കൃഷിക്കും വ്യവസായത്തിനും സമൂഹത്തിനും പുതിയ സാധ്യതകൾ തുറന്നുകൊടുക്കുന്നു എന്നതിന്റെ വിവിധ തലങ്ങളാണ് സെഷനുകളുടെ പ്രമേയം. അതിനായി രാജ്യത്തിന്റെ ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്കും കർഷക ക്ഷേമത്തിനും 6 പതിറ്റാണ്ടിലേറെയായി സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ICAR CTCRI. ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗവേഷണ ഫലങ്ങളെയും സാങ്കേതിക വിദ്യകളെയും സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നത് മാധ്യമങ്ങളുടെ പ്രധാന ഉത്തരവാദിത്തമാണ്.
3: എന്റെ പേര് ഡോക്ടർ ജി സുജ. ICAR CTCRI ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗത്തിന്റെ ഹെഡാണ്. വാർത്ത എന്നൊരു പ്രോഗ്രാം CTCRI വെച്ച് നടക്കുകയുണ്ടായി. കാർഷിക മേഖലയിലെ നേട്ടങ്ങൾ എങ്ങനെ ഗുണകരമാക്കാം എന്നുള്ള രീതിയിൽ സമൂഹത്തിന് പങ്കുവെച്ച് സുസ്ഥിരമായ ജീവനം എങ്ങനെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതായിരുന്നു അതിന്റെ മുഖ്യ വിഷയം. അതിൽ വളരെയധികം വിദഗ്ധർ പങ്കെടുത്തു, ക്ലാസുകൾ നയിക്കുകയും ചെയ്തു. അതിലെ ഒരു മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ 12 വർഷക്കാലത്തെ കിഴങ്ങുവിളകളിലെ ഉൽപാദന രംഗത്തായാലും ഗവേഷണ രംഗത്തായാലുമുള്ള പുരോഗതിയെക്കുറിച്ചാണ്. ആ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട കാര്യം കിഴങ്ങുവിളകളുടെ ഉൽപാദന രംഗത്തുള്ള ഗവേഷണ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ വിഭാഗം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് വിത്തുഗുണം പത്തുഗുണം എന്നുള്ളതാണല്ലോ. അപ്പം ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കളുടെ ഉൽപാദനവും വിതരണവുമാണ്. അതും ഈ കാലയളവിൽ ഗണ്യമായി പുരോഗമിച്ചിട്ടുണ്ട്. ഏകദേശം 13 ലക്ഷം മരിച്ചീനി കമ്പുകൾ ഈ കാലയളവിൽ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്കും ഫാമ പ്രൊഡ്യൂസർ കമ്പനികൾക്കും അതുപോലെ കൃഷിവകുപ്പിനും ഒക്കെ കൊടുക്കുവാൻ സാധിച്ചു. കൂടാതെ മധുരക്കിഴങ്ങ് വള്ളികളും 350 ടൺ ചേനയും കർഷകർക്കായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുവാൻ സാധിച്ചു. അപ്പൊ ഈ ഒരു രംഗത്ത് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടിട്ടാണ് മിനി സെറ്റ്, അതുപോലെ പ്രോട്രേയിലുള്ള പ്രൊഡക്ഷൻ, ഇങ്ങനെയൊക്കെ ഉള്ള സാങ്കേതിക വിദ്യകളും കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നടീൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഈ കാലയളവിൽ നമ്മൾക്ക് വിതരണം ചെയ്യാൻ സാധിച്ചത്. ഇതുകൂടാതെ ഒരു പുതിയ ഒരു ആശയം എന്ന് പറയുന്നത് വികേന്ദ്രീകത വിത്ത് ഉൽപാദകരാണ്, ഡീസെൻട്രലൈസ്ഡ് സീഡ് മൾട്ടിപ്ലയേഴ്സ് എന്ന് പറയുന്നത്. കേരള, തമിഴ്നാട്, ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട് ഏകദേശം 256 വികേന്ദ്രിക വിത്ത് ഉൽപാദകരെ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചു. ഇതുകൊണ്ട് തന്നെ ഒരു 120 ഏക്കർ സ്ഥലം നമുക്ക് കിഴങ്ങുവിളകളിലേക്ക് വ്യാപിപ്പിക്കുവാൻ സാധിച്ചു. പിന്നെ വിത്ത് ഗ്രാമങ്ങൾ,

0: അതും ഏകദേശം 133 എണ്ണം, ഒരു 450 ഏക്കർ കവർ ചെയ്യുന്ന രീതിയിൽ അതും സ്ഥാപിക്കാൻ കഴിഞ്ഞു. പിന്നെ പ്രത്യേകമായിട്ട് അതിന് പേറ്റന്റ് ലഭിക്കുകയുണ്ടായി, അതായത് കസ്റ്റമൈസ് ചെയ്ത ഹൈഡ്രോപോണിക് സൊല്യൂഷൻ. പ്രത്യേകിച്ചും നമ്മുടെ കൃഷിയൊക്കെ ഇപ്പം നഗരത്തിലേക്ക് വ്യാപിച്ചിരിക്കുകയാണല്ലോ, അർബൻ ഫാമിംഗ്, സെമി അർബൻ ഫാമിംഗ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ്, നമ്മൾ ടെറസിലൊക്കെയാണല്ലോ ഇപ്പോൾ കൂടുതൽ കൃഷി ചെയ്യുന്നത്. അപ്പം അതിനും നമുക്ക് ഉപയോഗിക്കാം ഈ പറഞ്ഞിട്ടുള്ള ഹൈഡ്രോപോണിക് കസ്റ്റമൈസ്ഡ് സൊല്യൂഷൻ. അല്ലാതെ തന്നെ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾക്കും ദ്രുതഗതിയിൽ ഉൽപ്പാദിപ്പിക്കുവാനും ഈ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനകരമാണ്. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഖേത്ത് ബച്ചാവോ അഭിയാൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയിൽ നമ്മൾ വളരെയധികം ഉത്സാഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം, രാസവളങ്ങൾ ഗണ്യമായി കുറച്ചുകൊണ്ട് കൂടുതൽ ജൈവ സ്രോതസ്സുകൾക്കും അതുപോലെ ജീവാണുവളങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടിട്ടുള്ള ഈ സ്ഥാനാധിഷ്ഠിത വളപ്രയോഗം അല്ലെങ്കിൽ സംയോജിത വളപ്രയോഗം അല്ലെങ്കിൽ അപ്പാടെ ഒഴിവാക്കിക്കൊണ്ടുള്ള ജൈവ കൃഷി, പ്രകൃതി കൃഷി, ഇവയ്ക്കെല്ലാം നമ്മൾ വളരെയധികം ഈ 12 വർഷത്തെ കാലയളവിൽ നമ്മളുടെ ഗവേഷണ വികസനത്തിന്റെ പുരോഗതിയോടൊപ്പം തന്നെ ഈ രംഗങ്ങളിലും നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
1: കിഴങ്ങു വർഗ വിളകളിൽ 12 വർഷത്തെ ഗവേഷണം പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഷിബു ജോർജ്, ആഖ്യാനം നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ,
1: കരിനച്ചി വീട്ടുവളപ്പിലെ അത്ഭുത ഔഷധം. കരിനച്ചിയുടെ ഇല, പൂവ്, വേര്, തൊലി ഇവയെല്ലാം ഔഷധമായി ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിട്ടുള്ള രാസഘടകങ്ങൾക്ക് ക്യാൻസർ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ കഴിവുണ്ട്. കഫ വാതരോഗങ്ങൾ ഇല്ലാതാക്കാൻ ഇതിന് കഴിവുണ്ട്. ആമവാദം, സന്ധിവാദം എന്നീ വാതരോഗങ്ങളും വാദസംബന്ധമായ നീരും വേദനയും ഇല്ലാതാക്കും. മലമ്പനി, ഉദരകൃമി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, അപസ്മാരം, ഇടയ്ക്കുണ്ടാകുന്ന ഉളുക്കുകൾ, വ്രണങ്ങൾ, വായ്പുണ്ണ് എന്നീ അവസ്ഥകളിലും കരിനുച്ചി നല്ല ഒരു ഔഷധമാണ്. നടുവേദന അകറ്റാൻ ഫലപ്രദമായ ഒരു ഔഷധമാണിത്. ക്ഷയരോഗത്തിനും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുമെതിരെ പ്രതിരോധിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു മരുന്നാണ് കരിനുച്ചി. ഇലയും തണ്ടുമിട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് ജലദോഷവും ശ്വാസകോശ നീരും ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. കൂടാതെ കരിനുച്ചി കഷായം വായ്പുണ്ണ് പൂർണമായും ഇല്ലാതാക്കുന്നതാണ്. അപസ്മാരം മൂലമുണ്ടാകുന്ന ബോധക്ഷയത്തിൽ നിന്നും ഉണരുന്നതിന് വേണ്ടി കരിനുച്ചിയുടെ നീര് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുട്ടികളിലെ പനി, ജ്വരം തുടങ്ങിയവ ഇല്ലാതാക്കാനും ഇത് സഹായിക്കുന്നു.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.

0: തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളാണ്. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 മില്ലി 100 മില്ലി വെള്ളത്തിൽ കലക്കി 1 ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ്പ് 1 പാക്കറ്റിൽ 3 വീതം 1 തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലി 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും.
1: ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി പാൽ ശീതീകരണ കേന്ദ്രങ്ങൾ, ബൾക്ക് മിൽക്ക് കൂളറുകൾ, ആധുനിക ഡയറി പ്രോസസിംഗ് യൂണിറ്റുകൾ, മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്ലാന്റുകൾ എന്നിവ സ്ഥാപിക്കാൻ

0: ധനസഹായം ലഭിക്കുന്നു. ഇതിലൂടെ പാൽ ചീത്തയാകാതെ സംരക്ഷിക്കാനും ഗുണനിലവാരം നിലനിർത്താനും കഴിയും. DIDF വഴി ഡയറി സ്ഥാപനങ്ങൾക്ക് ദീർഘകാലത്തേക്ക് കുറഞ്ഞ പലിശ വായ്പകൾ ലഭ്യമാകുന്നു. ഇതുവഴി അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
2: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
3: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കാട ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണോ? ഉത്തരം, 1000 മുതിർന്ന കാടകളിൽ കൂടുതൽ വളർത്തുന്ന ഫാമുകൾക്ക് ലൈസൻസ് ആവശ്യമാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.

0: വേടും സമാപിക്കുന്നു.
1: അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 10 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9495964321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321, 9495964321. അതിഥി ചലച്ചിത്ര നടൻ ഐരൂർ മോഹനൻ. ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ബ്ലോക്ക് പരിധിയിലെ മണമ്പൂർ, ഒറ്റൂർ, ചെറുന്നിയൂർ, ചെമ്മരുതി, ഇടവ, വെട്ടൂർ, ഇളകമൺ, വർക്കല മുനിസിപ്പാലിറ്റി എന്നീ കൃഷിഭവനുകളിൽ 6 ഇനം വിത്തുകൾ ഉള്ള പച്ചക്കറി വിത്ത് പാക്കറ്റുകൾ 20 രൂപ നിരക്കിൽ ലഭ്യമാണ്. കർഷകർ അതാത് കൃഷിഭവനുകളുമായി ബന്ധപ്പെടണമെന്ന് വർക്കല ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ നസീമ BVM അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 88910197771. ഒരു നമ്പർ കൂടിയുണ്ട്: 9446661689. തിരുവനന്തപുരം ജില്ലയിൽ 2026-27 വർഷം ആത്മാ പദ്ധതിയുടെ ഭാഗമായി യുവജനങ്ങൾക്കായി വിവിധ കാർഷിക വിഷയങ്ങളെ ആസ്പദമാക്കി 25 ദിവസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക കോളേജ് വെള്ളായണി, IFSRS കരമന, കൃഷി വിജ്ഞാന കേന്ദ്രം, മിത്രനികേതൻ എന്നിവിടങ്ങളിലായി 2026 ജൂൺ ജൂലൈ മാസങ്ങളിലായി സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിൽ നൂതന കൃഷിരീതികളായ ഹൈഡ്രോ

ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ്, മൈക്രോ ഗ്രീൻസ് എന്നിവയ്ക്ക് പുറമെ ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലയറിംഗ്, കൂൺ കൃഷി, തേനീച്ച വളർത്തൽ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, അലങ്കാര സസ്യകൃഷി, ഉദ്യാന പരിപാലനം, ജൈവവളം, ജൈവ കീടനാശിനി നിർമ്മാണം, ചെറുകിട കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതാണ്. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ അതാത് കൃഷിഭവനുകളിൽ 2026 ജൂൺ 19 മുൻപായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9383471 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് തിരുവനന്തപുരം ജില്ലാ ആത്മ പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് കൃഷിഭവനിൽ ഹൈബ്രിഡ് തെങ്ങിൻ തൈകൾ 50% സബ്സിഡി നിരക്കിൽ 125 രൂപയ്ക്ക് ലഭ്യമാണ്. കർഷകർ കൃഷിഭവനുമായി ബന്ധപ്പെടുക. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9048174738 ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലത്ത് 21,800 രൂപ, ആലപ്പുഴ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിൽ 22,700, കോട്ടയം 26,000, പാലാ 24,900, കൊച്ചി റെഡി 22,200, ആലുവ 24,000. കൊപ്ര ക്വിന്റലിന് കൊല്ലം 13,500, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 12,800, വടക്കൻ പറവൂർ 13,000. തേങ്ങാ പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,100 രൂപ, എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000, കായംകുളം 19,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000, എറണാകുളം 23,500, തൊടുപുഴ 1,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,650, കട്ടപ്പന 2,550. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടുമങ്ങാട് 66,000, പുത്തൂർ 69,300, പാല 67,000, കൊച്ചി ഗാർബിൾഡ് 71,400, കൊച്ചി അൺഗാർബിൾഡ് 69,400. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000 രൂപ. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, തൊടുപുഴ 25,000. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് കൊല്ലം 79,800. അടയ്ക്ക 1,000, നെടുമങ്ങാട് 5,000, പുത്തൂർ 4,000. കമ്പോള വില നിലവാര ബുള്ളറ്റിനാണ് ഇതുവരെ കേട്ടത്.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗിൽ പോരാട്ടം.

0: പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവീനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കെ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിൽ ഒന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വച്ചോ അമേരിക്കയിൽ വച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: ഓൾ ദ പീപ്പിൾ വിൽ ബി ഗോയിങ് ഇൻ ടു ഫോർ എ വെരി മാസീവ് എക്സർസൈസ് ഓഫ് സെൻസസ് 2027. വൺ മോർ സിഗ്നിഫിക്കന്റ് സ്റ്റെപ്പ് വി ആർ ടേക്കിംഗ് ഇൻ ദിസ് സെൻസസ് ഈസ് ദിസ് സെൻസസ് is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും.

0: സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗെല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകളുണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 111,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യയ്ക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം മാഡം.
3: നമസ്കാരം.
1: നമ്മുടെ യുവാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മരണനിരക്ക് അല്ലെങ്കിൽ മരണത്തിന് കാരണമാകുന്നത് സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം വളരെയധികം കൂടി

0: വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത്തരത്തിലുള്ള ഒരു കാര്യം തടുക്കുന്നതിനല്ല, അതിന്റെ മാക്സിമം റേറ്റ് കുറച്ചുകൊണ്ട് വരാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഒരു എൻ ജി ഒയുടെ ഫൗണ്ടറാണ് താങ്കൾ. എന്തായാലും നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പറയാൻ എന്തെങ്കിലും ഒരു കഥ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ ലെറ്റ്സ് ലിവ് എന്ന് പറയുന്ന എൻ ജി ഒയുടെ പിറവിക്ക് പിന്നിലെ കഥ എന്താണ്?
1: ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. ലെറ്റ്സ് ലിവ് എന്ന പേര് കേട്ടാൽ എന്താ തോന്നുന്നത് സെവിൽ?
0: നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ അത്തരത്തിലൊരു
1: യു ലിവ് എന്നല്ല, ലെറ്റ്സ് ലിവ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് ജീവിക്കാം, അതായത് എന്നെ പോലെ എന്റെ ടീമിൽ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും അതുപോലെ തന്നെ നിങ്ങളും ജീവിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് ലെറ്റ്സ് ലിവ് എന്ന പേര് കൊണ്ടുവന്നത്. അപ്പൊ അതിന്റെ പിന്നിലെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ചെറുതായിരുന്നപ്പോ തന്നെ എന്റെ ഫാദർ സൂയിസൈഡ് ചെയ്ത് മരിച്ച ആണ്. അപ്പൊ എന്താ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ സ്കൂളില് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ആത്മഹത്യ എന്ന് പറയുന്നത് പുറത്ത് പറയാൻ പറ്റാത്ത ഒരു സ്റ്റിഗ്മറ്റൈസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. അപ്പൊ നമ്മൾ മരണം കഴിഞ്ഞു കഴിഞ്ഞാലും സ്കൂളിൽ പോയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാല് ഹൃദയാഘാതമാണ്. അത് കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ റീസൺ ഫോർ മരണത്തിന്, നമുക്ക് ന്യായീകരിക്കാവുന്ന ഒരു റീസൺ ആണ്, എല്ലാവരും പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ് എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ അങ്ങനെ വർഷങ്ങളോളം ആ ഒരു ആത്മഹത്യനെ ഹൃദയാഘാതമാക്കി പറഞ്ഞു. കാരണം നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഇമ്പാക്ടും അതിന്റെ പിന്നിൽ ഒരു സൂയിസൈഡ് നടന്ന കുടുംബത്തിലെ കുട്ടി എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ കുറെ ദുരൂഹതയും അങ്ങനത്തെ അൺവോണ്ടഡ് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം. അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് വർഷങ്ങളോളം നമ്മൾ തന്നെ അത് ഇന്റേണലൈസ് ചെയ്യും, സൂയിസൈഡ് എന്നുള്ളത് നമ്മൾ മറന്നിട്ട് ഈ രീതിയിൽ. പക്ഷെ ചില സമയത്ത് നമ്മൾ സത്യം പുറത്തു വരുന്ന ഒരു അവസ്ഥയൊക്കെ വരും. അപ്പൊ വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ വളർന്നു വരുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും ഡിപ്രഷനും വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നല്ല മാർക്കും 21-ാമത്തെ വയസ്സിൽ തന്നെ നല്ല ജോലി, 22-ാമത്തെ വയസ്സിൽ യൂറോപ്പിൽ ജോലി, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു 24-25 വയസ്സായപ്പോഴത്തേക്കും പേഴ്സണലി ഡിപ്രഷനിൽ കൂടെ പോകേണ്ടി വന്ന്, അതിനകത്ത് എങ്ങനെ പുറത്തു വരണം എന്നറിയത്തില്ല, നല്ല മാർക്ക് നല്ല ജോലി എല്ലാം ഉണ്ട് പക്ഷേ പ്രോബ്ലം സോൾവിംഗ് ഇല്ല, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയത്തില്ല എന്നൊക്കെയുള്ള കുറെ സ്ട്രഗിൾ ചെയ്ത് ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഒരു 3-4 വർഷം സൈക്യാട്രിസ്റ്റിനെ കണ്ടു, ഹെൽപ്പ് എടുത്തു, പിന്നെ ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റി. ഫോർച്ചുനേറ്റ്ലി ആ സമയത്താണ് ഞാൻ ആലോചിച്ചത്, കേരളം പോലെ ഒരു സ്ഥലത്ത് ഇപ്പോഴും മെന്റൽ ഹെൽത്തിനെ പറ്റി ഒരുപാട് സ്റ്റിഗ്മ ഉണ്ട്, ഒരുപാട് കുട്ടികൾ ഇതുപോലെ സപ്പോർട്ട് അല്ലെങ്കിൽ ആരെടുത്ത് പറയും എന്ത് ചെയ്യും എന്നറിയാതെ ആത്മഹത്യയിലോട്ട് പോകുന്നുണ്ട്.
0: മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട്
1: എക്സാക്ട്ലി അത് ഒരിടത്തും പഠിപ്പിക്കുന്നുമില്ല. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ഗ്യാപ്പ് പരിഹരിക്കാനും എനിക്ക് എന്താണോ കിട്ടാതിരുന്നത് അത് അടുത്ത ജനറേഷനിലെ കുട്ടിയെ കിട്ടാതിരിക്കരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ലെറ്റ്സ് ലിവ് എന്ന എൻ ജി ഒ സ്റ്റാർട്ട് ചെയ്തത്.
0: ഇപ്പൊ പറഞ്ഞു മാനസിക ആരോഗ്യത്തിന്റെ കാര്യം, പറഞ്ഞതിൽ ഒരു കാര്യം വളരെ റിലവന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ അല്ലെ, ഒരു യങ്സ്റ്റർ യൂത്ത് ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഒരു കൗമാര പ്രായത്തിൽ നമുക്ക് എന്താ വെച്ചാൽ ചില സംശയങ്ങൾ ഉണ്ടാവാം, ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം. നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ അധ്യാപകരാണെങ്കിൽ ചിലപ്പോൾ അവർ ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷന്റെ ആ ഒരു ലെവലിൽ അവരെപ്പോഴും തിരക്കായിരിക്കും. നമ്മുടെ പേരന്റ്സ് ആണെങ്കിൽ അല്ല ജോലിയുടെ കാര്യത്തിൽ തിരക്കായിരിക്കും, ഇതെവിടെ പോയി പറയണം എന്നുള്ള ആ ഒരു ടെൻഷൻ, സംശയങ്ങളുണ്ട് കുറെ, ക്യൂരിയോസിറ്റി കുറെ കാര്യങ്ങൾ, ഓരോരുത്തർക്കും പ്രശ്നങ്ങൾ വേറെ വേറെ ആയിരിക്കും. അപ്പോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ പറഞ്ഞ പോലെ അതും ആ ഒരു കാര്യമൊന്നും ആരും തിരിച്ചറിയുന്നില്ല, അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് ലെറ്റ്സ് ലിവിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്?
1: സോ ലെറ്റ്സ് ലിവിന് ബേസിക്കലി ഇപ്പൊ കറന്റ്ലി റണ്ണിംഗ് ആയിട്ടുള്ള 2 പ്രോജക്ട് ആണുള്ളത്. ഒന്ന് ഓറഞ്ച് റൂം എന്ന് പറയുന്ന ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗ് സ്പേസ്, 2 ക്യാമ്പസുകളിൽ നമ്മൾ ആക്റ്റീവായിട്ട് നടത്തുന്ന ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം. എന്ത് തന്നെ ആണെങ്കിലും ലെറ്റ്സ് ലിവിന്റെ ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് കുട്ടികളുടെയും കൗമാരപ്രായക്കാരുടെയും ആത്മഹത്യ തടയുക എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല മാനസികാരോഗ്യത്തിനെ പറ്റി നിലനിൽക്കുന്ന സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യുക എന്നുള്ളതും ഒരു മെയിൻ സംഭവമാണ്. സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആളുകൾ മാനസികാരോഗ്യത്തിനെ പറ്റിയിട്ട് ഉറക്കെ സംസാരിക്കണം. ഇപ്പൊ ക്യാൻസർ ആണെങ്കിലും കോവിഡ് ആയിരുന്നെങ്കിലും ആദ്യം വന്ന സമയത്ത് സ്റ്റിഗ്മ കാരണം, കോവിഡ് ആണെങ്കിൽ പറയത്തില്ല, കാരണം പുറത്തിറങ്ങിയ ആളുകൾ നമ്മളെ ഒരു മുറിയിലാക്കുക അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ അടച്ചു വെക്കുന്ന ഒരു രീതി വന്നപ്പോൾ ആളുകൾ കോവിഡ് വന്നാൽ മറച്ചു വെക്കും. അതേ കണ്ടീഷൻ തന്നെയാണ് മാനസികാരോഗ്യത്തിനും. എന്തെങ്കിലും പ്രശ്നം വന്ന് ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തറിഞ്ഞാൽ കല്യാണം നടക്കത്തില്ല, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ ആർക്കും എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ആത്മഹത്യ. ഇങ്ങനത്തെ സ്റ്റിഗ്മ കട്ട് ഡൌൺ ചെയ്യുക എന്നുള്ളതാണ് ലെറ്റ്സ് ലിവിന്റെ മെയിൻ ഉദ്ദേശം. അതിന് നമ്മൾ കൂടുതൽ തുറന്ന് സംസാരിക്കുക. എത്രത്തോളം നമ്മൾ തുറന്ന് സംസാരിക്കുന്നു അത്രത്തോളം അത് നോർമലൈസ് ആവും. എത്രത്തോളം നോർമലൈസ് ആവുന്നു ആളുകൾ ഹെൽപ്പ് സീക്കും, എത്രത്തോളം ഹെൽപ്പ് സീക്കുന്നു നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് കിട്ടിയിട്ട് ആത്മഹത്യ പോലുള്ള ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാതിരിക്കാം.
0: അതിലേക്ക് പോവാതെ തന്നെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അല്ലെ, ചേർത്ത് നിർത്താൻ ഒരുപാട് ആളുകൾ ചുറ്റുമുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇതേ പ്രശ്നം ഫേസ് ചെയ്ത് ഇപ്പം മാഡം പറഞ്ഞ പോലെ നമ്മളെ ജഡ്ജ് ചെയ്യാതെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സംസാരിക്കാൻ അല്ലെ. ഞാൻ പറയുന്നത് ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരു, ശരി ഞാനിങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ധാരണയില്ലാതെ സംസാരിക്കാം.
1: ആക്ച്വലി അത് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും അങ്ങനെ നമ്മൾ പറയുമ്പോൾ മുൻവിധിയില്ലാതെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളും അങ്ങനെ പറയാൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസും നമ്മുടെ സമൂഹത്തിൽ വളരെ കുറവാണ്.
0: തീർച്ചയായും
1: ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഓറഞ്ച് റൂം എന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. നമ്മൾ അവിടെ വന്നിട്ട് ഈ പ്രശ്നമെല്ലാം ആദ്യമേ ഡിപ്രഷനിലോ സൂയിസൈഡിലല്ല എത്തുന്നത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് ആദ്യം ആരുടെങ്കിലും പറയാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ അതിനൊരു പകുതി ഇത് മാറും.
0: അതെ, പലപ്പോഴും നമുക്ക് അതാണ് ഫീൽ ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രശ്നം പറഞ്ഞു കഴിയുമ്പോൾ എന്തോ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച മാതിരി.
1: എക്സാക്ട്ലി. അപ്പൊ ആ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന ഇൻഫർമേഷൻ

0: പക്ഷെ നാളെ അവർ നമുക്കെതിരെ ഉപയോഗിക്കോ, പുറത്തു പറയുകയോ, നാളെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കോ ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് നമ്മളെ പിന്നെ മുൻവിധിയോടെ കാണുകയൊക്കെ ചെയ്യും എന്നുള്ള പേടി കൊണ്ടാണ് പലരും പറയാതിരിക്കുന്നത്. അപ്പൊ അത് വരാതിരിക്കാനായിട്ടുള്ള ഒരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിംഗിൽ കൂടെ തന്നെ നമുക്കൊരു പകുതിയോളം പ്രശ്നങ്ങൾ നമ്മുടെ യങ്സ്റ്റേഴ്സിന്റെ പരിഹരിക്കാം. അതൊരു സീരിയസ് മാനസിക രോഗം, അതായത് ഇപ്പോൾ ഒരു ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു സ്കിസോഫ്രീനിയ പോലെ ഒരു സീരിയസ് മാനസിക രോഗമല്ല, ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഇതാണ് എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമ്മൾ കേൾക്കുന്നതിലൂടെയും മനസ്സിലാക്കുന്നതിലൂടെയൊക്കെ പരിഹരിക്കപ്പെടാവുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ നമ്മുടെ ക്ലിനിക്കൽ സർവീസസ്, അതായത് ഒരു സൈക്യാട്രിസ്റ്റിന്റെയോ സൈക്കോളജിസ്റ്റിന്റെ സേവനം എന്ന രീതിയിലുള്ള ക്ലിനിക്കൽ മെന്റൽ ഹെൽത്ത് സർവീസ് അല്ല നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മളൊരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു ലിസണർ എന്ന രീതിയിൽ സപ്ലിമെന്ററി, നമുക്ക് സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ബിലോങ്ങിങ്നെസ് വേണമല്ലോ. ആ ഒരു രീതിയിൽ ഇപ്പോഴത്തെ ജനറേഷന്റെ പ്രത്യേക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും വിർച്വൽ റിലേഷൻഷിപ്പ്, എല്ലാവരും മൊബൈലിലാണ്. അപ്പൊ യഥാർത്ഥ മുഖാമുഖമായിട്ടിരുന്ന് ഇങ്ങനെ ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് സംസാരിക്കുക, അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞു വന്നിരിക്കുന്ന സിറ്റുവേഷനിലാണ്.
1: വീട്ടിലാണെങ്കിലും ശരി, എനിക്ക് തോന്നുന്നു പേരന്റ്സ് ഒരു സമയത്ത് വരുന്നു, കുട്ടികൾ വേറൊരു സമയത്ത് വരുന്നു, കഴിക്കുന്നു, അല്ലെങ്കിൽ ഇവർ
0: കഴിക്കാനിരുന്നാലും എല്ലാവരും നാല് ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. സമയം പണ്ടായിരുന്നു, നേരത്തെ നമ്മൾ ടിവിക്ക് മുന്നിലാണ് ഇരുന്ന് കുടുംബം കഴിച്ചോണ്ടിരുന്നത് ഒരു 10-15 വർഷം മുൻ. എന്നാലും എല്ലാവരും ഫോക്കസ് ഒരേ കാര്യം കണ്ടുകൊണ്ടിരിക്കും, അറ്റ്ലീസ്റ്റ് അതിനെപ്പറ്റി ഷെയർ ചെയ്യാം. ഇത് 4 പേര് 4 റീലായിരിക്കും കാണുന്നത്, ഒരാൾ യൂട്യൂബ് ആയിരിക്കും, ഒരാൾ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും, അപ്പോഴും കണക്ഷൻ ഇല്ല. അന്നേരം ഒരു കുട്ടി വന്നിട്ട് അച്ഛാ ഇന്ന് സ്കൂളിൽ ഇങ്ങനെ സംഭവിച്ചു അല്ലെങ്കിൽ കോളേജിൽ ഇങ്ങനെ സംഭവിച്ചു എന്നെ ഇങ്ങനെ അവർ പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ഫോക്കസ് മൊബൈലിലാണ്. അപ്പോൾ എങ്ങനെയാണ് ലിസൺ ചെയ്യേണ്ടത്, എവിടെയാണ് ലിസൺ ചെയ്യേണ്ടത്? കുട്ടികളുടെ പ്രശ്നം പേരൻസ് കേട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കേട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് കേൾക്കേണ്ടത്? അപ്പോൾ അങ്ങനെ കേൾക്കാൻ ഒരാളുണ്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലമുണ്ടോ? അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നതിനകത്ത് നേരത്തെ സിബിൽ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ ഓക്കെ ആണോ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി വരുന്ന കുട്ടികളും ഉണ്ട്. ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞതൊന്ന് കേട്ടിരുന്നാൽ മതി, എനിക്കത് വീട്ടിൽ അമ്മയുടെ അടുത്തും ആരടുത്തും പറയാൻ പറ്റത്തില്ല, അപ്പം ഞാൻ പറയാൻ പറ്റുന്നത് ഒന്ന് കേട്ടിരുന്നാൽ മതി, വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ എന്നെ വഴക്കുറേ കാര്യം വീട്ടിൽ പറഞ്ഞാൽ, അങ്ങനെ പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എന്നുള്ള. ചെറിയ ചെറിയ ലൈഫ് എക്സ്പീരിയൻസിലെ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഇതിങ്ങനെയാണ്, മോസ്റ്റ്ലി റിലേഷൻഷിപ്പ് ഇഷ്യൂസുമായിട്ടായിരിക്കും പെൺകുട്ടികളാണെങ്കിൽ വരുന്നത്, ആൺകുട്ടികളും അങ്ങനെ വരുന്നവരും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. അപ്പൊ ആ ഓറഞ്ച് റൂം തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇവിടെ വരുന്ന ആളുകളെ ലിസൺ ചെയ്താൽ മാത്രം പോലെ ഒരുപാട് പേര് കോളേജസിൽ ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നു എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഇടയിൽ സേ ഒരു 20-30 പേരാണ് വരുന്നെങ്കിൽ ക്യാമ്പസുകളിൽ 1000-2000 കുട്ടികളുണ്ട്. അപ്പൊ അവരിവിടെ വരുന്നതിന് മുന്നേ അത്രയും വെയിറ്റ് ചെയ്തിരിക്കാതെ നമ്മൾ ആക്ടീവ്ലി അവരുടെ അടുത്തോട്ട് പോവുക എന്ന ഉദ്ദേശത്താണ് അൺഫിൽട്ടേഡ് എന്ന പ്രോഗ്രാം ഈ വർഷം നമ്മൾ ജില്ലാ ഭരണകൂടവുമായി ചേർന്നിട്ട് ലോഞ്ച് ചെയ്തത്.
1: ഇനി നമുക്ക് എനിക്ക് തോന്നുന്നു അൺഫിൽട്ടേഡ് ആ ടൈറ്റിൽ ചൂസ് ചെയ്തത് ലെറ്റ്സ് ലീവ് എൻജിഒ തന്നെയാണ്. ആ ഒരു ടൈറ്റിലിന്റെ പ്രത്യേകതയും, കാരണം അത് കേൾക്കുമ്പോൾ ഒരു രസവും എല്ലാ തരത്തിലും നല്ല രസകരമായ ഒരു ടൈറ്റിലാണ്. അപ്പൊ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി കൂടുതലായിട്ട് ഒന്ന് പറയാം.
0: സോ അൺഫിൽട്ടേഡ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്ട്രിക്ട് കളക്ടറേറ്റുമായിട്ട് ചേർന്ന് ഈ വർഷം തിരുവനന്തപുരത്തെ 10 ക്യാമ്പസിൽ ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ്. നമ്മൾ 10 ക്യാമ്പസുകളിൽ പോയിട്ട് മെന്റൽ ഹെൽത്ത് അവയർനെസ്സിനെ പറ്റിയിട്ടുള്ള സെഷൻസ് നടത്തുന്നു. അപ്പം വൺ ഓഫ് ക്ലാസ്, അതായത് ഒരു ദിവസം ചെന്ന് 2 മണിക്കൂർ മാനസികാരോഗ്യം ആത്മഹത്യ തടയുക എന്ന് സംസാരിച്ചിട്ട് പോകുന്നതിനേയും കാട്ടിലും ഇഫക്റ്റീവ് ആയിട്ട് നമുക്ക് തോന്നുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സിനിമ കാണുന്നതാണോ സീരീസ് കാണുന്നതാണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? കുറച്ചുകൂടെ നമ്മൾ തങ്ങി നിൽക്കുന്നത്
1: സീരീസ് ആവും.
0: അതെ, അപ്പൊ നമ്മൾ വൺ ഓഫ് ഒന്ന് കാണുന്നത് പോലെ അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായിരിക്കും. സീരിയൽ ആകുമ്പോൾ അല്ലെങ്കിൽ സീരീസ് ആകുമ്പോൾ ഇമ്പാക്ട് ഈ ആഴ്ച കാണും, പിന്നെ അതിനെപ്പറ്റി ആലോചിക്കും, അടുത്ത ആഴ്ച കാണും. അപ്പൊ നമുക്ക് തോന്നി എന്നാൽ പിന്നെ ഒരു സീരീസ് മോഡലിൽ നമുക്ക് ഈ അൺഫിൽട്ടേഡിനെ ലോഞ്ച് ചെയ്താലോ എന്നുള്ളത്. അൺഫിൽട്ടേഡ് എന്ന പേര് വരാൻ കാരണം നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമും ഇതെല്ലാം വന്ന ശേഷം, ഫോൺ വന്ന ശേഷം ഫുൾ ഫിൽട്ടർ ആണ് നമ്മുടെ ഏറ്റവും നല്ല വേർഷൻ, ഏറ്റവും നല്ല കളർ. നമ്മൾ കരയാണെന്നുണ്ടെങ്കിൽ ആ കരച്ചിലെ കണ്ണുനീർ തുള്ളി പിങ്ക് ആക്കി, എങ്ങനെയാണോ അത് മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, കൂടുതൽ ലൈക്ക് കിട്ടാവുന്ന രീതിയിൽ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ആക്ച്വൽ ഫീലിങ്സും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ഇമോഷൻസുമായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. അപ്പം ആ ഫിൽട്ടേഴ്സ് എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് നമ്മൾ എന്താണോ
1: നമ്മളെ
0: റോ റിയൽ ആയിട്ടുള്ള ഇമോഷൻസ് എന്താണോ അത് പറയാനുള്ള ഒരു വേദി ഒരുക്കുക, അങ്ങനെ ഓപ്പൺലി കോൺവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ആ ഒരു ബെനിഫിറ്റ്, അതിലൂടെ നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ്ങിലൂടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് വരുമ്പോൾ ഇപ്പൊ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ശീലിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു പ്രശ്നം വരുമ്പോഴും നമുക്ക് ഹെൽപ്പ് സീക്കാനും എല്ലാം പറ്റുന്ന ഒരു വേദി ഒരുക്കുക എന്നുള്ളതും, പിന്നെ ഈ കോളേജിൽ നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ സീരീസ് ആൻഡ് സെഷൻസിന്റെ ഭാഗമായിട്ട് പോവുകയും അതിൽ മാനസികാരോഗ്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ കണ്ടുപിടിച്ചിട്ട് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിച്ചിട്ട് അവർ തന്നെ അവിടുത്തെ മെന്റൽ ഹെൽത്ത് ചാമ്പ്യൻസ് ആയിട്ട് ആക്കി ആ കോളേജിലെ മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ സജ്ജരാക്കുക എന്നുള്ളതാണ് നമ്മൾ അൺഫിൽട്ടേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതിലിപ്പോ നമ്മുടെ അൺഫിൽട്ടേഡ് ആ ഒരു സീരീസ് ആയിട്ട് ചെയ്തു വരുന്ന കാര്യം പറഞ്ഞു, അത് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ്, ഏത് കോളേജിലാണ്, അതിന്റെ ഡീറ്റെയിൽ കൂടി പറയാം.
0: സോ നമ്മൾ അതിന്റെ ഒരു പൈലറ്റ് ലോഞ്ച് ചെയ്തത് ബാട്ടൻ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. ജൂലൈ 17 നമ്മൾ ഇനാഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നു, നമ്മൾ ആദ്യം ബാട്ടൻ ഹിൽ കോളേജിൽ പോയി. നമ്മുടെ പ്രോഗ്രാം 2 സീസൺ ആയിട്ടാണ്, ഒരു സീസണിൽ 4 എപ്പിസോഡ്, അടുത്ത സീസണിൽ 5 എപ്പിസോഡ് വെച്ചിട്ട് അങ്ങനെ 9 എപ്പിസോഡ് എന്ന രീതിയിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഫസ്റ്റ് സീസൺ ആയിരിക്കും നമ്മൾ ഈ വർഷം റോൾ ഔട്ട് ചെയ്യുന്നത് 10 കോളേജിൽ. ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞാൽ ബേസിക് മാനസികാരോഗ്യ അവബോധം, മെന്റൽ ഹെൽത്ത് അവയർനെസ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഒരു മെന്റൽ ഹെൽത്ത്? ഒരു സ്പെക്ട്രമായിട്ട് ഒരാൾക്ക് അസുഖമുണ്ട് അസുഖമില്ല എന്ന് പറയുന്നതിനെക്കാട്ടിൽ മാനസികാരോഗ്യത്തിൽ അദ്ദേഹത്തിന്റെ വേരിയിങ് ഡിഗ്രിയിൽ

0: ഇന്ന് നമുക്ക് ചിലപ്പോൾ സാഡ് ആയിരിക്കാം, നാളെ ചിലപ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കാം, അടുത്ത ദിവസം ചിലപ്പോൾ നമ്മൾ രണ്ടാഴ്ച വിഷമം വന്ന് ഡിപ്രഷനിൽ പോവാം. പക്ഷെ ദാറ്റ് ഡസൻ മീൻ നമ്മൾ അവിടെ തന്നെ നിൽക്കും, നമ്മളതിൽ നിന്ന് പുറത്ത് വരാം. അതൊരു സ്പെക്ട്രം ആണ് എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യുകയും ഈ പറയുന്ന ഒരു സ്റ്റിഗ്മ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഓപ്പൺ കോൺവെർസേഷൻസ് എൻകറേജ് ചെയ്യുക, പിന്നെ സ്വന്തം ഇമോഷൻസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, കൂട്ടുകാരുടെ ഇമോഷൻസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഇമോഷൻസിനകത്തുള്ള ഇംബാലൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സീസണിൽ നമ്മൾ പറയുന്നത്. അത് ആദ്യം നമ്മൾ വാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് ഇപ്പോൾ LBS എഞ്ചിനീയറിംഗ് കോളേജ് പൂജപ്പർ അവിടെ ചെയ്യുന്നുണ്ട്. ഓണം കഴിഞ്ഞിട്ട് നാഷണൽ കോളേജിലും നമ്മൾ ലോ കോളേജിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയത്. കുട്ടികളൊക്കെ
1: എങ്ങനെയുണ്ട് അവരുടെ ആ ഒരു ഇതിൽ, ഈ ഒരു ഇനിഷ്യേറ്റീവിന് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ്, എങ്ങനെയാണ് അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ? അതൊക്കെ കാരണം വെച്ചാൽ ഇപ്പൊ പൊതുവിൽ ആളുകൾ പറയുന്നത് അല്ലെ, യുവജനങ്ങൾ നമ്മൾ പറയുന്ന ഒരു കാര്യത്തിലേക്ക് അങ്ങനെ ഒരു പൊതു അഭിപ്രായം ഉണ്ടല്ലോ. മീൻസ് ഒരു കാര്യം ഇവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ അവരുടെ ലോകത്താണ് അല്ലെങ്കിൽ അങ്ങനത്തെ. അപ്പൊ ഇതിന്റെ ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? കാരണം നമ്മൾ ഇങ്ങനെ ഒരു കാര്യമായിട്ട് പോകുന്നു, ഇതെങ്ങനെ റിസീവ് ചെയ്യുമെന്ന് അറിയില്ല, ആളുകൾ ഇതെങ്ങനെയാണ് എടുക്കുന്നത് അല്ലെങ്കിൽ അതിനെങ്ങനെ ഒരു നമുക്ക് അതിനൊരു ഇമ്പാക്ട് ഉണ്ടാക്കാം, അതിനെ കുറിച്ച് പറയാം.
0: നമുക്ക് ഒരു കാര്യം രണ്ട് രീതിയിൽ പഠിപ്പിക്കാം. അതായത് ഇപ്പൊ നമുക്ക് മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അവിടെ ചെന്ന് ആ ഡിപ്രഷൻ എന്താണ്, ഡിപ്രഷൻ ഡെഫിനിഷൻ പറയാം, അല്ലെങ്കിൽ സൂയിസൈഡിന്റെ സിംറ്റംസ് എന്താണെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അത് വന്ന ആളുകളുടെ അനുഭവത്തിലൂടെ ഇവരെ നടത്തിക്കാം. നമ്മൾ എല്ലാ കോളേജിൽ ചെല്ലുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾക്ക് ഡെഫിനിഷൻ ഓഫ് മെന്റൽ ഹെൽത്ത് ആണോ വേണ്ടത്, നിങ്ങൾക്ക് ലിവ്ഡ് എക്സ്പീരിയൻസ് ആണോ അറിയേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ രണ്ട് കോളേജിലും സോഫാർ നമ്മൾ പറഞ്ഞെടുത്ത് അവർക്ക് ഇല്ല, നമുക്ക് അവരുടെ അനുഭവങ്ങൾ കേട്ടാൽ മതി. അപ്പൊ നമ്മൾ അനുഭവത്തിലൂടെ ഡിപ്രഷൻ ആണെങ്കിലും ആൻസൈറ്റി ആണെന്നുണ്ടെങ്കിലും അതിൽ നമ്മുടെ ടീമിലുള്ള ആളുകളിൽ തന്നെ അത് അതിജീവിച്ച കഥ പറഞ്ഞിട്ട് ആ കഥ വെച്ചിട്ട് സിറ്റുവേഷൻ വെച്ചിട്ടാണ് നമ്മൾ ടോപ്പിക് പറയുന്നത്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോളേജിലായിരുന്നു, അപ്പൊ ഇങ്ങനെയായിരുന്നു, ഇത്ര പ്രശ്നം ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ട്, റിലേഷൻഷിപ്പ് ഇഷ്യൂ വരുമ്പോൾ ഇങ്ങനെ വരാം, അപ്പൊ നമ്മൾ ചിലപ്പോൾ ഈ സെൽഫ് ഹാം, ഇങ്ങനത്തെ കുറെ ടോപ്പിക്കൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അത് കഴിയുമ്പോൾ അപ്പൊ അവർക്ക് ആ ഇവര് വന്നിട്ട് ഇവർക്ക് പറയുന്നു, അപ്പൊ നാണക്കേട് പ്രശ്നമൊന്നും ഇല്ല എന്ന് നമുക്കും ഓപ്പൺ അപ്പ് ആവുന്ന രീതിയിൽ അവരും ഓപ്പൺ അപ്പ് ആവും. അപ്പൊ നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കും ഇത് ഭയങ്കര റിയൽ, റോ ആൻഡ് അൺഫിൽട്ടേർഡ് ആണ്. ഒരു ഫിൽറ്റർ ഇല്ലാതെ ഇതുപോലൊരു പ്രോഗ്രാം നടന്നിട്ടില്ല. നമുക്ക് പറയാനൊരു വെന്യൂ, നമുക്ക് ഒന്നും ചിന്തിക്കണ്ട, ഈ വാക്ക് നല്ലതാണോ, ഈ ഇമോഷൻ നല്ലതാണോ എന്നൊന്നും പറയാതെ, നമ്മൾ ജഡ്ജ് ചെയ്യാതെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയാണ് എന്നുള്ള രീതിയിൽ വളരെ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു, നമ്മുടെ ക്യാമ്പസുകളും നമ്മുടെ വീടുകളും കുട്ടികളെ ജഡ്ജ് ചെയ്യാത്ത, അവർക്ക് തുറന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ട് ആൻഡ് സേഫ് സ്പേസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റും.
1: ഇതിൽ കൂടുതലും പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, മാതാപിതാക്കളാണെങ്കിലും ശരി, സൊസൈറ്റി ആണെങ്കിലും ശരി, അവരിങ്ങനെ പറയുന്നത് എന്താണോ നമ്മളൊരു ബേസിക് ലൈനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുള്ളിൽ നിന്നാ മതി, നിങ്ങൾ ഈ രീതിയിലാണ് പോകേണ്ടത്, അതിനപ്പുറത്തേക്ക് ഒന്നും പറയണ്ട അല്ലെ, അങ്ങനെയുള്ള രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനത്തെ ഇഷ്യൂസ് കൂടിയും വരുന്നത്, ഒന്ന് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം പലപ്പോഴും ഇല്ലാത്തത്.
0: ഈ പറയുന്ന പോലെ നമ്മൾ ഈ ലൈനിനകത്തൂടെ പോകുന്ന കുട്ടികൾക്ക് അധികം പ്രശ്നം വരത്തില്ല. ഈ ലൈൻ ബ്രേക്ക് ചെയ്ത്, അതായത് നമ്മുടെ സമൂഹം പറയുന്നത് പോലെ, ആ ശരി, 10 കഴിഞ്ഞ്, 12, 12 കഴിഞ്ഞ് കോളേജ് പോയി പഠിച്ചിട്ട് വീട്ടിൽ വരിക, അത് കഴിഞ്ഞ് കല്യാണം കഴിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെ ജീവിക്കുക, അങ്ങനെ കൂടുതലൊന്നും ചിന്തിക്കാതെ രക്ഷിതാക്കൾ പറയുന്നത് പോലെ ജീവിക്കുന്ന കുട്ടികളുമുണ്ട് ഇപ്പൊ. പിന്നെ പക്ഷെ ഒരുപാട് ഈ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കാരണം അവർ ബാക്കി ലോകത്തിൽ മറ്റ് രാജ്യങ്ങളിലെ കുട്ടികൾ, മറ്റ് സ്ഥലങ്ങളിലെ കുട്ടികൾ കാണുന്നില്ല, അവർക്ക് അവരെ വിരൽത്തുമ്പിൽ അറിയാൻ പറ്റുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാന്ന് വെച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയും ആ ഒരു സ്റ്റീരിയോടൈപ്പ് ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്കുള്ള റെസിസ്റ്റൻസ് വരുമ്പോഴുള്ള സ്ട്രെസ്സാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാടുള്ളത്. എനിക്ക് എന്തുകൊണ്ട് സ്വാതന്ത്ര്യമില്ല, എനിക്ക് ഡ്രസ് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല, എന്റെ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റത്തില്ലേ, അപ്പോൾ എനിക്ക് എന്താ ബോയ്ഫ്രണ്ടിന്റെ ഗേൾഫ്രണ്ടിലൂടെ പുറത്തു പോയിക്കൂടെ, പോയാൽ ഫോട്ടോ ഇട്ടുകൂടെ എന്നാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അവരുടെ കാലഘട്ടത്തിൽ അത് വളരെ നോർമലായ കാര്യമാണ്. പക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ ഇത് കുറച്ച് ഒളിച്ചു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇപ്പൊ വളരെ നോർമൽ ആയിട്ട് വരുന്നത്. അത് ആ ജനറേഷന്റെ ഗ്യാപ്പാണ്. ആ ജനറേഷന്റെ ഗ്യാപ്പ് മാറിയിട്ട് കുട്ടികൾ അങ്ങനെ വന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ റെസ്ട്രിക്ട് ചെയ്താലും എന്ത് ചെയ്താലും കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം അവർ ചെയ്യും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തിട്ട് അവർ അബദ്ധം പറ്റുകയാണെങ്കിലോ, എന്തെങ്കിലും പ്രശ്നം പറ്റുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് വേണ്ടി ഉണ്ട്. അവർ ആത്മഹത്യ പോലുള്ള കടും കൈ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. തെറ്റാണ്, മനുഷ്യർക്ക് പറ്റും. പറ്റിയാലും ആസ് പാരന്റ്സ്, ആസ് ടീച്ചേഴ്സ്, വി ലവ് ദം, വി കെയർ അബൌട്ട് ദം, വിൽ ടേക്ക് കെയർ ഓഫ് ദം. അവർക്ക് നമ്മളുടെ അടുത്ത് വരാമെന്നുള്ള അഷുറൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ വളരെ നല്ല കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരു സെഷൻ ടീച്ചേഴ്സിനും പിന്നെ ഒരു സെഷൻ പേരന്റ്സിനും വെച്ചിട്ടുണ്ട്, സോ ദാറ്റ് കുട്ടികൾക്ക് പ്രശ്നം ഓപ്പൺലി കോൺവേഴ്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാ രക്ഷിതാക്കൾക്കും ടീച്ചേഴ്സിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ കുട്ടിയുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വൈ നോട്ട്, നമുക്ക് മാറിക്കൂടി.
1: അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ പറഞ്ഞു കൂടുതലും ആളുകൾ അനുഭവങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യമാണ് ചോദിക്കുന്നത് ക്ലാസ് എടുക്കുന്നതിലുപരി. അങ്ങനെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ള ഏതെങ്കിലും ഒരു സഹായം ചോദിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം തുറന്നു പറയാൻ വേണ്ടി വന്നിട്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് ഒരാൾ തിരിച്ചു വന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ആരുടെങ്കിലും ഒരു എക്സാമ്പിൾ കൂടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ?
0: അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികളുടെ മുഖം ഓർമ്മ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു 15-20 പേര് ഒരു മാസം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇതിൽ ആരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത്, ആരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് അല്ല, ചിലപ്പോൾ അതൊരു സിമ്പിൾ കാര്യമായിരിക്കാം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ 20 പേരെയും ഒരുപോലെ തന്നെ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷേ ഈ ഇവര് പ്രോബബ്ലി ഒരു 3-4 years ലേറ്റർ, ഇതുപോലെ ഞാൻ ആദ്യം ലെറ്റ്സ് ലീവ് തുടങ്ങിയ സമയത്ത് ഒരു 17 വയസ്സുള്ള ഒരു പയ്യൻ, അവൻ മുംബൈയിൽ പഠിക്കുകയായിരുന്നു, ഇവിടെ നാട്ടിൽ വന്നിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ആദ്യം

0: ഒരു ദിവസം 4 മണിക്കൂർ, അടുത്ത ദിവസം 4 മണിക്കൂർ എന്ന ലൈഫ് സ്റ്റോറി മൊത്തം പറഞ്ഞ് പ്രശ്നമാണ് അവൻ ആത്മഹത്യയെ പറ്റി ചിന്തിക്കുകയാണ് എന്ന്. അപ്പൊ നമ്മൾ ലെറ്റ്സ് ലിവ് തുടങ്ങിയതേ ഉള്ളൂ, നമുക്ക് പൈസയില്ല, ഫണ്ടില്ല, സ്പേസ് ഒന്നുമില്ല. മ്യൂസിയം ഇങ്ങനത്തെ പബ്ലിക് സ്പേസസ് വെച്ചാണ് നമ്മൾ ഹിയറിംഗ് നടത്തുന്നത്. അപ്പൊ ആ സമയത്ത് പ്രശ്നങ്ങളെല്ലാം നമ്മളെ കേട്ടു. അത് കഴിഞ്ഞ ഒരു 4 വർഷം കഴിഞ്ഞ് നമ്മൾ പ്രോജക്ട് തുടങ്ങി, പിന്നീട് ഫണ്ടില്ലാതെ ക്ലോസ് ഒക്കെ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് അവൻ തിരിച്ച് മുംബൈ പോയിട്ട് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, ലെറ്റ്സ് ലിവ് ഇപ്പോഴും ഉണ്ടോ? സ്റ്റോപ്പ് ചെയ്യരുത്, കാരണം ഇന്ന് ഞാൻ കാണാൻ വന്നതുകൊണ്ട് എനിക്ക് എന്റെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റി. അപ്പൊ ഒരുപാട് ആളുകളുടെ ലൈഫ് ഇതുപോലെ സംസാരിക്കുന്നതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും, അപ്പൊ പ്ലീസ് കണ്ടിന്യൂ എന്നൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്.
1: 4 വർഷത്തിന് മുൻപ് വന്ന ഇതുപോലെ സ്വന്തം കഥ കേൾക്കാനോ അല്ലെങ്കിൽ പറയാനുള്ളത് കേൾക്കാനോ ഒരാളുണ്ടായത് കൊണ്ട് മാത്രം ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു കുട്ടിയെ പറ്റി പറഞ്ഞു. അങ്ങനെ പലരും കാണും. ഒപ്പം തന്നെ നമുക്കറിയാം, ഇപ്പൊ ഈ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യ നിരക്ക് വളരെയധികം കൂടുതലാണ്. അതിനുള്ള കാരണങ്ങളായിട്ട് മാഡം കരുതുന്നത് എന്തൊക്കെയാവാം? അതിനുള്ള കാരണങ്ങൾ
0: ബേസിക്കലി നമുക്ക് എത്രത്തോളം ആളുകൾ, എത്രത്തോളം പോപ്പുലേഷൻ, എത്രത്തോളം വെറൈറ്റി ഓഫ് ആൾക്കാരുണ്ട്, റീസൺസും അത്രയും വൈഡ് ആയിരിക്കും, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. അൾട്ടിമേറ്റ്ലി നമുക്ക് സീരിയസ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ഡിപ്രഷൻ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ആത്മഹത്യ ചെയ്യണമെന്ന് തോട്ട്സ് ഇങ്ങനെ വരുന്ന സീരിയസ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്, സൈക്യാട്രിക് ഇന്റർവെൻഷൻസ് ആവശ്യമുള്ള കേസസ് ഉണ്ട്. അതൊരു സൈക്യാട്രിസ്റ്റിനെ മാത്രമേ നോക്കിയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് മരുന്ന് കഴിക്കണോ എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയിൽ എത്താറുണ്ട്. അങ്ങനത്തെ കേസസ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു മൈൽഡ് ടു മോഡറേറ്റ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ആദ്യത്തെ സ്റ്റെപ്പിൽ ലിസൺ ചെയ്ത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രോബബ്ലി അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യിച്ച്, മൂന്നാമത്തെ സ്റ്റെപ്പിൽ തിരിച്ച് ആ ട്രിഗർ ഫാക്ടേഴ്സിൽ നിന്ന് മാറി നോർമൽ ലൈഫ് സ്റ്റൈലിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഒരു നോർമൽ നമ്മളെടുത്ത് പോലുള്ള ഒരു ലിസണിങ് സെഷനിലൂടെ പറ്റും. എന്നാൽ ചിലർക്ക് അണ്ടർലൈങ് മെന്റൽ ഹെൽത്ത് കണ്ടീഷൻസോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സോ കാണും, അതായത് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അങ്ങനെ പലതരം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള കേസസിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് നമ്മൾ ചിന്തിക്കുന്നതിൽ നമ്മൾ കാര്യങ്ങൾ കാണുന്നതിലുള്ള വ്യത്യസ്തത കൊണ്ടാണ് അതിന് തെറാപ്പി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഒരു സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പിസ്റ്റിനെ കണ്ടു കഴിഞ്ഞിട്ട് ഒരു സീരീസ് ഓഫ് തെറാപ്പി സെഷൻസ് കഴിയുമ്പോഴത്തേക്കും ആ കുട്ടിയുടെ തോട്ട്സും ചിന്താഗതിയും മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ചില കേസസിൽ ഡിപ്രഷനും കൂടെ വരെയാണെന്നുണ്ടെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് ആന്റി ഡിപ്രസൻസ്, മൂഡ് സ്റ്റെബിലൈസേഴ്സ് പോലുള്ള മരുന്ന് കഴിക്കേണ്ടി വരും. എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മരുന്ന് കൊടുക്കാനുള്ള ഇത് സൈക്യാട്രിസ്റ്റിന് മാത്രമേ ഉള്ളൂ. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അറിയാതെ സൈക്യാട്രിസ്റ്റ് അല്ലാത്ത ആൾക്കാരും ചിലയിടത്ത് മരുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഈ പറയുന്ന പനിയൊക്കെ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ ആദ്യം കാണേണ്ടത് ഒരു സൈക്യാട്രിസ്റ്റിനാണ്. സൈക്യാട്രിസ്റ്റിനാണ് ഇതൊരു നമ്മുടെ ചിന്തയുടെ കുഴപ്പം കൊണ്ടാണോ അതോ കെമിക്കൽസിന്റെ പ്രശ്നം കൊണ്ടാണോ മരുന്ന് തരണോ വേണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഇത് സൈക്യാട്രിസ്റ്റിനാണുള്ളത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് തെറാപ്പി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോവാണ് വേണ്ടത്. ലെറ്റ്സ് ലിവിൽ വരുന്ന കൂടുതൽ ആളുകളും ഓൾറെഡി സൈക്യാട്രിക് ട്രീറ്റ്മെന്റിലുള്ളവരായിരിക്കും. അപ്പം സൈക്യാട്രിസ്റ്റിന് ചിലപ്പം ഒരുപാട് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവർ കേൾക്കുക എന്നുള്ള ആസ്പെക്ടിന് വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് വരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഉള്ളവരുണ്ട്. പിന്നീട് ഈ പറയുന്ന സബ്സ്റ്റൻസ് അബ്യൂസ് ഉള്ള ആൾക്കാരെ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ സംസാരിച്ച് കേൾക്കാമെന്നുണ്ടെങ്കിലും അവർക്കും മെഡിസിന്റെ ആവശ്യം വരുമായിരിക്കും ഡി അഡിക്ഷന് വേണ്ടിയിട്ട്. പിന്നെ വേറെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സബ്സ്റ്റൻസ് അബ്യൂസിന്റെ കൂടെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സെക്ഷൽ അബ്യൂസും കൂടെ ആഡ് ചെയ്ത് വരുന്ന കേസസ് നമ്മൾ ഒരുപാട് കാണാറുണ്ട്. അവർക്കും ഈ പറയുന്നത് പോലെ മെഡിസിനും തെറാപ്പിയും എല്ലാം വേണം. ഇങ്ങനെയുള്ളതെല്ലാം ക്ലിനിക്കൽ ഇതാണ്. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ റെഫറൻസ് ആണ് കൊടുക്കുന്നത്. ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി തെറാപ്പിയും മെഡിസിനും എടുക്കുക, അതിന്റെ കൂടെ ലിസണിങ്ങിന് നമ്മളെടുത്ത് വരിക എന്നുള്ള രീതിയിൽ. അതായത് ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ഇഷ്യൂ ആയിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം എടുത്ത് പോയാൽ ഹെൽപ്പ് കിട്ടും. സൈക്യാട്രിസ്റ്റ് ആണോ സൈക്കോളജിസ്റ്റ് ആണോ നിങ്ങൾ എന്ത് ചെയ്യണം, കേട്ടാൽ മാത്രം മതിയെങ്കിൽ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പോകണം എന്നുള്ള കേസസ് ഉണ്ട്. ഇനി ചിലടത്ത് കുറെ കാര്യങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ ജനറേഷനകത്ത് LGBTQ+ ഇഷ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോളേജിലൊരു കുട്ടി പുതുതായിട്ട് അത് റിയലൈസ് ചെയ്ത് തന്റെ സെക്ഷൽ ഐഡന്റിറ്റി റിയലൈസ് ചെയ്തിട്ട് അത് പുറത്ത് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയണം, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു, അങ്ങനത്തെ സിറ്റുവേഷൻ വരുന്ന കേസസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പൊ അവരൊരു ഓർത്തഡോക്സ് കുടുംബത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ കുടുംബത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനകത്ത് ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ഈ LGBTQ+ വർക്ക് ചെയ്യുന്ന അതർ NGOs ആയിട്ട് കണക്ട് ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അവരുടെ ഗ്രൂപ്പിനകത്ത് ആ സ്പെസിഫിക് ഇഷ്യൂസ് നേരിടുന്ന ആൾക്കാരും ആ റിലേറ്റഡ് കമ്മ്യൂണിറ്റി സപ്പോർട്ടും എല്ലാം അവർ കൊടുക്കും. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഇഷ്യൂസിനകത്ത് വരുന്നത്.
1: ഈ ചെയ്യുന്നതെല്ലാം തന്നെ വലിയ വലിയ കാര്യങ്ങളാണ്. കാരണം മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മാനസികാരോഗ്യം അത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. യുവജനങ്ങൾക്കിടയിലുള്ള ഈ ഒരു ആത്മഹത്യ തടയണം എന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല, അതെന്തൊക്കെയാണ്?
0: ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു NGO ആയതുകൊണ്ട് നമ്മൾ മോസ്റ്റ്ലി ഡൊണേഷൻ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്രാവശ്യം നമ്മൾ ഓറഞ്ച് റൂം സ്റ്റാർട്ട് ചെയ്തതും ടെക്നോപാർക്കിൽ നിന്ന് സ്പെരിഡിയൻ ടെക്നോളജീസ് എന്നൊരു കമ്പനിയുടെ CSR ഫണ്ട് വെച്ചിട്ടാണ്. നമ്മുടെ എല്ലാ സർവീസസും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. അതായത് പൈസ കിട്ടാത്തതുകൊണ്ട് ഒരാൾക്ക് കൗൺസിലിംഗോ ഒരു മാനസികാരോഗ്യ ഹെൽപ്പ് കിട്ടാതെ വരരുത് എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ എല്ലാ സർവീസസും ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നമുക്ക് പൈസ കിട്ടുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓറഞ്ച് റൂം പോലെയുള്ള സ്പേസ് കേരളത്തിലെ ബാക്കി ജില്ലകളിലും കൂടെ തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ചെറിയ സ്റ്റെപ്പ് എന്ന രീതിയിലാണ് നമ്മൾ കോളേജസിൽ പോയിട്ട് അവിടുത്തെ തന്നെ കുട്ടികളെ മെന്റൽ ഹെൽത്ത് ചാമ്പ്യന്മാരാക്കി മാറ്റുന്നത്. നമ്മുടെ ഒരു വിഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇവർ മാനസികാരോഗ്യ ആ ടോപ്പിക്കിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇവരേത് കമ്മ്യൂണിറ്റി ആണോ അവരെ നാട്ടിൽ പോയിട്ട് അവർ ഇതുപോലൊരു സംരംഭം തുടങ്ങുകയും ആ നാട്ടിലെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്ക് ഈ ഒരു ഇത്രയും വലിയ

0: ഒരു പോപ്പുലേഷൻ അഡ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലാണ്ട് ഒരു ചെറിയ എൻ ജി ഒ ലെറ്റ്സ് ലീവ് പോലും കൊണ്ട് നടക്കത്തില്ല. സ്വന്തമായിട്ട് എൻ ജി ഒ നടത്താനും മെന്റൽ ഹെൽത്ത് വർക്ക് ചെയ്യാനും ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ ആൾക്കാരെ കണ്ടുപിടിക്കുകയും അവരെ ട്രെയിൻ ചെയ്യുകയും തിരിച്ച് അവരെ തന്നെ കമ്മ്യൂണിറ്റിയിലോട്ട് വിട്ടിട്ട് ഈ ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മളുടെ മെയിൻ ഉദ്ദേശം നമ്മൾ മെന്റൽ ഹെൽത്ത് ഫീൽഡിൽ ക്രിയേറ്റീവായിട്ടും ഇന്നോവേറ്റീവ് ആയിട്ടും പുതിയ പുതിയ സൊല്യൂഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അൺഫിൽട്ടേർഡ് ഇപ്പൊ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതാണ്. അത് ഇഫക്റ്റീവ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ കരിക്കുലം നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഗവൺമെന്റിനോ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ സ്കൂളുകളിൽ ഇത് തന്നെ അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അടുത്ത സൊല്യൂഷൻ നോക്കും. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
1: തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, അതിനുള്ള ഒരു ആരോഗ്യവും എനർജിയും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ ഈ സെഷൻ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: ആത്മഹത്യ തടയാനായിട്ട് വലിയ സ്കില്ലും വലിയ ഡിഗ്രിയും ഒന്നും വേണ്ട. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി, അത് കമ്പാഷനിന്റെയും കൈൻഡ് ആയിട്ടുമുള്ള നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി മാത്രം മതി ചിലപ്പോൾ നമുക്കൊരു ലൈഫ്

0: ചെയ്തിട്ട് ഗവൺമെന്റിനോ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ സ്കൂളുകളിൽ ഇത് തന്നെ അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാം. അപ്പൊ നമ്മൾ അടുത്ത സൊല്യൂഷനിൽ നോക്കും. അതാണ് നമ്മുടെ ഒരു ആഗ്രഹം.
1: അതാണെങ്കിലും തീർച്ചയായിട്ടും ഈ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ, അതിനുള്ള ഒരു ആരോഗ്യവും എനർജിയും എല്ലാം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ ഈ സെഷൻ ഏതാണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: ആത്മഹത്യ തടയാനായിട്ട് വലിയ സ്കില്ലും വലിയ ഡിഗ്രിയും ഒന്നും വേണ്ട. നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി, അത് കമ്പാഷനിന്റെ കൈൻഡ് ആയിട്ടുമുള്ള നമ്മുടെ ഒരു ചെറിയ പ്രവൃത്തി മാത്രം മതി, ചിലപ്പോൾ നമുക്കൊരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങളുടെ കൂട്ടുകാരുടെയോ നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു വ്യക്തിയുടെ ലൈഫ് സേവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, ബേസിക് ആയിട്ട് ഒരു ലിസണിങ് സ്കിൽ നിങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുക. നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് അല്ലെങ്കിൽ ആക്റ്റീവ് ലിസണിങ്, നിങ്ങളുടെ ഒരു സുഹൃത്തിനോ കുടുംബത്തിലൊരാൾക്കോ പ്രശ്നം വരികയാണ് എന്നുണ്ടെങ്കിൽ കേൾക്കാനുള്ള ഒരു മനസ്സും ആ ഒരു ക്ഷമയും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള ഏജൻസീസോ എൻജിഒസിന്റെ അടുത്ത് അവരെ എത്തിക്കുക. ഇത് രണ്ടും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരുടെ കൂടെ ഇരുന്നിട്ട് അവരെ ഒറ്റയ്ക്കാക്കാതെ ഐ കെയർ അബൌട്ട് യു എന്ന് പറയുന്ന ഒരു, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങൾ അവരുടെ കൂടെ ഇരിക്കുന്നത് കാരണം നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സോ സ്പ്രെഡ് ഹോപ്പ് ആൻഡ് ഡു സ്മോൾ തിങ്സ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ഒരു ജീവിതം രക്ഷിക്കാൻ പറ്റുമെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല. സോ എന്റെ മെസ്സേജ്, നിങ്ങൾ കൂട്ടുകാരോടെയോ ആരുടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ സമയം മൈൻഡ്ഫുൾ ആയിട്ട് അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക. അവർ പറയാനുള്ളത് കേൾക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല നാളെ ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടാവുമോ, നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവുമോ എന്നുള്ളത് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്.
1: വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും അത് വളരെ ഉപകാരപ്രദമായി തന്നെ കരുതുന്നു. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൻ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. യുവവാണി സമാപിക്കുന്നു. നിർവഹണ സഹായം CM അരുൺ കേശവ്.

അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, 9496593231. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

0: ಆಕಾಶವಾಣಿ ಸರ್ಗ ಕೇರಳ.
1: സർഗ കേരളത്തിൽ ഇന്ന് പെരുമ്പടവം ശ്രീധരൻ, ചന്ദ്രമതി എന്നിവർ അവതരിപ്പിച്ച കഥകൾ, സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിക്കുന്ന കഥ കക്ഷി.
2: എത്ര എളുപ്പം, ഒട്ടും കഷ്ടപ്പെടേണ്ടി വന്നില്ല. വിചാരിച്ചതിനേക്കാൾ ഭംഗിയായി കഴിഞ്ഞു എല്ലാം. ദൈവത്തിന് സ്തുതി. അപ്പന് രോഗം കലശലാണെന്നും ഭൂമിയിൽ അപ്പന്റെ കാലം കഴിയാൻ പോവുകയാണെന്നാണ് തോന്നുന്നതെന്നും പെങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ അത്രയ്ക്കൊന്നും വിചാരിച്ചില്ല. അവളെപ്പോഴും അങ്ങനെ തന്നെയാണ് പറയാറ്. എങ്കിലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ അപ്പനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലല്ല, ഒരു ബ്ലേഡ് കമ്പനിയാണ്. കഴിഞ്ഞ വർഷം ലീവിന് വന്നപ്പോൾ അമ്മയെ അവിടെ കാണിച്ചു. എന്തോ ചെറിയ ഒരരുതായികയെ ഉണ്ടായിരുന്നുള്ളൂ അമ്മയ്ക്ക്. കാൽമുട്ടിന് താഴെ ചെറിയ ഒരു വേദന, നടക്കുമ്പോൾ ചെറിയ ഒരു ഉളുക്ക്. ചെന്ന് കയറിയപ്പോൾ തൊട്ട് ടെസ്റ്റുകൾ തുടങ്ങി. സ്പെഷ്യലിസ്റ്റുകളുടെ ഇടവിട്ടിടവിട്ടുള്ള വരവ്, അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അമ്മ മടുത്തു. ഏഴാം പക്കം അമ്മ ഇടഞ്ഞു. എനിക്കിപ്പോൾ എന്റെ വീട്ടിൽ പോകണമെന്ന്. തടസ്സവാദങ്ങളൊന്നും അമ്മ ചെവിക്കൊണ്ടില്ല. ഏഴ് ദിവസം അമ്മ ആശുപത്രിയിൽ

കിടന്നതിന് 57,000 രൂപ. ആശുപത്രിയിലേക്ക് പോകുമ്പോൾ മുട്ടിന് താഴെ ഉണ്ടായിരുന്ന വേദന തിരിച്ചു പോരുമ്പോഴും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുമാരൻ വൈദ്യന്റെ തൈലം തേച്ച് അമ്മ മുട്ടിന്റെ വേദന മാറ്റിയെടുത്തു. മൊത്തം 33 രൂപ ചെലവ്. പക്ഷേ അപ്പന്റെ കാര്യത്തിൽ അത്തരം പരീക്ഷണത്തിനൊന്നും നേരമില്ലെന്ന് വല്യേട്ടനും വിളിച്ചു പറഞ്ഞു. അപ്പന്റെ നില അത്ര ഗുരുതരമാണെന്ന്. അപ്പനെ ആശുപത്രിയിലാക്കാനും അതിന്റെ ചിലവിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാമെന്നും അവർക്ക് ഉറപ്പുകൊടുത്തു. അതിന്റെ ആവശ്യമില്ല, അതവർക്കറിയാം. ഗൾഫിൽ ജോലിയുള്ള അനിയനുള്ളപ്പോൾ അപ്പന്റെയും അമ്മയുടെയും ചെലവുകളെക്കുറിച്ച് തങ്ങൾ വേവലാതിപ്പെടുന്നത് എന്തിന്? അപ്പനെ അവർ നഗരത്തിലെ മുന്തിയ ഹോസ്പിറ്റലിൽ തന്നെ പ്രവേശിപ്പിച്ചു. പെങ്ങൾ പ്രധാന ഡോക്ടറുടെ മൊബൈൽ ഫോണിന്റെ നമ്പർ തന്നു. 3-4 വട്ടം വിളിച്ചതിൽ പിന്നെയാണ് ഡോക്ടറെ ഫോണിൽ കിട്ടിയത്. ഡോക്ടർക്ക് വലിയ തിരക്ക്. ഡോക്ടർ ഒരു തരം പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു അപ്പന്റെ നില ആശങ്കാജനകമാണെന്ന്. വയസ്സ് 87 കഴിഞ്ഞില്ലേ, ശുശ്രൂഷ കൊണ്ട് ഇതുവരെ ഒരു കേടും കൂടാതെ പിടിച്ചു നിന്നു. അല്ലെങ്കിൽ തന്നെ ആയുസ്സിന് നീളമുള്ള കുടുംബക്കാരനാണ് അപ്പൻ പറയാറ്. അപ്പന്റെ അപ്പൻ മരിച്ചത് 93-ലാണ്. ഞാനതൊക്കെ പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ഡോക്ടർക്ക് വിശ്വാസമായില്ലെന്ന് തോന്നുന്നു. അദ്ദേഹം വീണ്ടും പറഞ്ഞു അപ്പന്റെ നില അതീവ സന്നിഗ്ധമാണെന്ന്. മരുന്നും മന്ത്രവും ഒന്നുമല്ല അപ്പന് ഇപ്പോൾ ആവശ്യം, മക്കളുടെ സാന്നിധ്യമാണ്. ഇളയ മകനെ കാണാത്തതിന്റെ വിഷമം അപ്പന്റെ വാക്കുകളിലുണ്ടെന്ന് ഡോക്ടർ സൂചിപ്പിച്ചു. എന്നു പറഞ്ഞാൽ അങ്ങനെ അങ്ങ് പുറപ്പെടാനൊക്കുമോ? ശോശാമ്മയ്ക്ക് ലീവില്ല, കുട്ടികളുടെ പഠിപ്പും ട്യൂഷനും മുടങ്ങും. പരീക്ഷയ്ക്ക് ഇനി കഷ്ടിച്ച് 1.5 മാസമേ ഉള്ളൂ. കമ്പനി പുതിയ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുവാനുള്ള ആലോചനകളിലാണ്. അവധി കിട്ടില്ല. പെങ്ങൾ ചുണ്ടിയെടുത്തു. നിനക്ക് ലീവ് കിട്ടുന്നതുവരെ അപ്പൻ കാത്തുകിടക്കുമോ? പെങ്ങളെ സമാധാനിപ്പിച്ചു. ഇല്ലെന്നേ, നീ പേടിക്കുന്നതുപോലെ ഒന്നും സംഭവിക്കില്ല. ഇനി അഥവാ അപ്പൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട, മോർച്ചറിയിൽ വച്ചേക്കുക. ഇപ്പോൾ അതൊക്കെ സാധാരണയല്ലേ. അപ്പന്റെ മരണം പറഞ്ഞാൽ കമ്പനി ലീവ് തരും, ഉറപ്പാ. അല്ലാതെ അപ്പൻ ആശുപത്രിയിലാണ്, അത്യന്തമാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കില്ല. ഡോക്ടറുടെ കണക്കും തെറ്റി. അപ്പൻ പിന്നെ 8-9 മാസം വീട്ടിൽ കിടന്ന് വളരെ സാവകാശം വേണ്ടുന്നതൊക്കെ എത്തിച്ച് വിശ്വാസപൂർവ്വം കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അപ്പോൾ തന്നെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ അപ്പൻ പോയി. ഞാൻ അവളെ സമാധാനിപ്പിച്ചു നീ വിഷമിക്കാതെ അപ്പനെ മോർച്ചറിയിൽ വെക്ക്, വല്യേട്ടനില്ലേ അവിടെ അതൊക്കെ നോക്കാൻ. 9 ദിവസം അപ്പൻ ആശുപത്രി മോർച്ചറിയിൽ തണുപ്പ് ആസ്വദിച്ചു കിടന്നു. അപ്പന്റെ മരണം പറഞ്ഞപ്പോൾ കമ്പനി ലീവ് അനുവദിച്ചു. കർത്താവിന് വീണ്ടും സ്തുതി. വീട്ടിലെത്തിയപ്പോഴാണ് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഉയർന്നു വരുന്നത്. ബന്ധുക്കളെ മുഴുവൻ മരണവിവരം അറിയിക്കണം. ശവമടക്കിന് 2-3 മെത്രാന്മാരെങ്കിലും വേണം. പള്ളി സെമിത്തേരിയിൽ കല്ലറ കെട്ടണം. ഈട്ടിത്തടി കൊണ്ടുള്ള ശവപ്പെട്ടി വേണം. മുറ്റത്ത് പന്തലിടണം. ശവഘോഷയാത്രയ്ക്ക് പള്ളിയിൽ നിന്ന് പൊന്നിൻ കുരിശും വെള്ളിക്കുരിശും പൊന്നാലിലെ കുടകളും കൊണ്ടുവരണം. വീട്ടിൽ നിന്ന് പള്ളിയിലേക്കുള്ള ദൂരം അത്രയും. മരണരാഗം ആരംഭിക്കുന്ന ബാൻഡ് വേണം. ശവമടക്കിന് ശേഷം പാരിഷ് ഹാളിൽ മെത്രാന്മാർക്കും അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും മേശയൊരുക്കണം. പിന്നെ ശവമടക്കിന് കൂടുന്ന മറ്റുള്ളവർക്കും എന്തെങ്കിലും ലഘുഭക്ഷണം കൊടുക്കണ്ടേ? ഇതൊക്കെ ആര് ചെയ്യും? വല്യേട്ടൻ അത്തരം ചിന്തകളൊന്നുമില്ലാതെ വെറുതെ ഒരു മൂലയിൽ ആകാശത്തിന്റെ ചരിവുകളിൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ വേണം, ഇങ്ങനെ വേണമെന്നൊക്കെ മുറ പറയാൻ എത്ര പേരെങ്കിലുമുണ്ട്. പക്ഷേ മുന്നിട്ടിറങ്ങാൻ ആരുമില്ല. ചില ബന്ധുക്കളെക്കൊണ്ട് ഒരു ഉപകാരമുണ്ട്. അന്തസ്സിന്റെ കാര്യം പറഞ്ഞ് പിരികേറ്റും. മേപ്രത്തെ വല്യപ്പൻ മരിച്ചപ്പോൾ ശവാടക്കിന് വന്നത് 5 മെത്രാന്മാരാ. ഇവിടെ അതിൽ കുറയുന്നത് മാനക്കേടാ. ദൈവം സഹായിച്ച് ഒന്നിനും ഒരു കുറവുമില്ലല്ലോ ഇവിടെ. മോർച്ചറിയിലിരിക്കുന്ന വല്യപ്പനാണെങ്കിൽ എന്തുമാത്രാ ഉണ്ടാക്കി വച്ചത്? വല്യേട്ടൻ ദൂരെ ആകാശച്ചെരിവുകളിൽ നിന്ന് കണ്ണെടുക്കുന്നില്ല. ഉത്സാഹിച്ചിറങ്ങിയാൽ കൈ പൊള്ളിയാലോ എന്നാണ് പുള്ളിക്കാരന്റെ പേടി. പെങ്ങൾ അകത്ത് സങ്കടപ്പെട്ടു കിടക്കുന്നു. തൂണിഞ്ചാരി നിൽക്കുന്നതല്ലാതെ അളിയൻ മിണ്ടുന്നില്ല. 10 പൈസ കൈനഷ്ടം വരുന്ന കാര്യത്തിന് പുള്ളി ഇറങ്ങില്ല. പോരെങ്കിൽ പെങ്ങൾ മന്ത്രിച്ചു കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ എടുത്തിയാടണ്ടെന്നേ, ഒരുമാതിരി സാമട്ടിൽ നിന്നാൽ മതി. ഒക്കെ ജോണിക്കുട്ടി നോക്കിക്കോളും, നമ്മളങ്ങ് ചാഞ്ഞു നിന്നോളണം. അവൾ അങ്ങനെയാണ്. എത്ര കിട്ടിയാലും പോരാ. കണക്ക് പറഞ്ഞു മേടിക്കാൻ അവൾക്കൊരു പ്രത്യേക വാസനയുണ്ട്.

0: ആലോചിച്ചു നിൽക്കാനൊന്നും നേരമില്ല. അപ്പൻ മോർച്ചറിയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസം 11 ആയി. ആളുകൾ എന്തു വിചാരിക്കും? അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതിയ കാറിൽ അയാൾ വന്നിറങ്ങിയത്. ആളെ ഒട്ടും പരിചയമില്ല. അയാൾ എല്ലാവരെയും മാറി മാറി നോക്കുകയും ഒരാളോട് എന്തോ കുശലം ചോദിക്കുകയും ചെയ്തു. പിന്നെ ആളുകൾക്കിടയിലൂടെ ഒഴിഞ്ഞു മാറി അടുത്തുവന്ന് അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ സണ്ണിക്കുട്ടി, ചില പൊതുപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ളവർക്ക് തന്നാലാവുന്ന സഹായങ്ങൾ ചെയ്ത് അങ്ങനെ അങ്ങനെ. കാഴ്ചയിൽ തന്നെ തോന്നും ആൾ ഉത്സാഹശാലിയാണെന്ന് സണ്ണിക്കുട്ടി പറഞ്ഞു. ജോണിച്ചായൻ വിഷമിക്കണ്ട, എല്ലാം ഞാൻ ഏറ്റെന്നേ. ഇങ്ങോട്ടിരുന്ന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറ. ബന്ധുക്കളെ മരണവും ശവമടക്കും അറിയിക്കുന്നത്, ശവപ്പെട്ടി വാങ്ങിക്കുന്നത്, പള്ളി സെമിത്തേരിയിൽ കല്ലറയുണ്ടാക്കുന്നത്, സ്വർണ്ണക്കുരിശുകളും വെള്ളിക്കുരിശുകളും പൊന്നാലിലെ കുടകളും എത്ര വേണം. ഇടവക പള്ളിയിലുള്ളത് പോരെങ്കിൽ അടുത്ത പള്ളികളിൽ നിന്ന് വാടകയ്ക്കെടുക്കാം. മുറ്റത്ത് വർണ്ണശബളമായ ഷാബിയാന, 3-ഓ 4-ഓ മെത്രാന്മാർ, പിന്നെ വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും കാര്യം ഒക്കെ ഞാനേറ്റെന്നേ. അപ്പനെ കുളിപ്പിച്ച് അലങ്കരിച്ച് പ്രാർത്ഥനയ്ക്ക് നടുപ്പന്തലിൽ വയ്ക്കുന്നതുവരെ ഞങ്ങളാണ്. ശവമടക്ക് കഴിഞ്ഞ് പള്ളിമുറ്റത്ത് ശവമടക്കിന് കൂടിയവർക്ക് ഒരു ലഘുഭക്ഷണം, മെത്രാന്മാർക്കും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമൊക്കെയുള്ള സ്നേഹവിരുന്ന് പാരിഷ് ഹാളിൽ വേറെ, അല്ലെങ്കിൽ അത് രണ്ടും ഒന്നിച്ചാകാം. അത് ജോണിച്ചായൻ്റെ ഇഷ്ടം. എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. ആട്ടെ, എന്താകും ഇതിനൊക്കെ കൂടി? സണ്ണിക്കുട്ടി ആംഗ്യത്തോടെ പറഞ്ഞു, അതൊക്കെ പിന്നീട്, ആദ്യം അപ്പൻ്റെ ശവാടക്ക് കഴിയട്ടെ. എല്ലാം ഭംഗിയായി. ഈ പള്ളിയിൽ അടുത്ത കാലത്തെങ്ങും ഇത്രയും ഗംഭീരമായ ഒരു ശവമടക്ക് നടന്നിട്ടില്ലെന്ന് എല്ലാവരും പുകഴ്ത്തി. തോട്ടമുടമയും മുൻമന്ത്രിയുമായ കറിയാച്ചൻ്റെ ശവമടക്കിന് ഇതിൻ്റെ പകുതി പകിട്ടുണ്ടായിരുന്നില്ല. അത് രാഷ്ട്രീയക്കാരുടെ ഒരു മൗനജാഥയെ ഓർമ്മിപ്പിച്ചു. ശവമടക്ക് കഴിഞ്ഞ് എല്ലാവരും പിരിയുന്നതുവരെ സണ്ണിക്കുട്ടി കാത്തുനിന്നു. എന്തൊരു വിനയം അയാൾക്ക്! സ്വന്തപ്പെട്ട ഒരാളെപ്പോലെ, ജോണിച്ചായൻ വിചാരിച്ചതുപോലെയൊക്കെ നിറവേറിയില്ലേ എന്ന് അയാൾ ഒരു ചിരി ചിരിച്ചു. ഉവ്വ്, എല്ലാം ഭംഗിയായി, ഗംഭീരമായി. സണ്ണിക്കുട്ടി തക്ക സമയത്ത് വന്ന് സഹായിച്ചില്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേനെ. ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വല്യേട്ടനും പെങ്ങളും സൂത്രത്തിൽ ഒഴിഞ്ഞു മാറി. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടു എന്നൊരു മട്ടായിരുന്നു അവർക്ക്. അപ്പൻ്റെ ശവമടക്കിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം കാശെടുക്കുമ്പോൾ അവർക്ക് കൈവിറയ്ക്കും. ഒടുവിൽ സണ്ണിക്കുട്ടി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്ത് നീട്ടി, 75,000 രൂപയുടെ ഒരു ബില്ല്. ഉള്ളിൽ ചെറിയൊരു നടുക്കമുണ്ടായെങ്കിലും അത് പുറമേ കാണിച്ചില്ല. രൂപ എണ്ണിക്കൊടുക്കുമ്പോൾ പറഞ്ഞു, സണ്ണിക്കുട്ടി ഒന്ന് എണ്ണി നോക്കിക്കൂ. സണ്ണിക്കുട്ടി പ്രസാദം നിറഞ്ഞ ഒരു ചിരിയോടെ തലകുലുക്കി, ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ജോണിച്ചായൻ എണ്ണിയതല്ലേ, എനിക്ക് വിശ്വാസം. രൂപ മടക്കി മടിയിൽ ഭദ്രമായി വച്ചതിന് ശേഷം, എന്നാൽ ഇനി ഞാൻ പോട്ടെ എന്ന് അയാൾ യാത്ര ചോദിച്ചു. അകലെ മരത്തണലിൽ കാറിനടുത്തേക്ക് നടക്കുന്നതിനിടയിൽ പെട്ടെന്നെന്തോ ഓർത്തിട്ടെന്ന പോലെ സണ്ണിക്കുട്ടി തിരിച്ചു വന്നു. ഇതിങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയും ഉണ്ടാവുമല്ലോ ആവശ്യങ്ങൾ, നമുക്കത് ഇതിനേക്കാൾ ഗംഭീരമാക്കണം. 4-5 ബിഷപ്പുമാരും മന്ത്രിമാരും MLA മാരും ഒക്കെ ആയിട്ട്. ജോണിച്ചായൻ വിഷമിക്കണ്ടെന്നേ, എല്ലാം ഞാനേറ്റു. എൻ്റെ കാർഡ് വെച്ചോ, ലാൻഡ് ഫോൺ നമ്പരും മൊബൈൽ നമ്പരും ഇമെയിലും ഒക്കെ അതിലുണ്ട്. മുഖം തിരിച്ചു നോക്കുമ്പോൾ വരാന്തയിൽ കൊന്തയുരുട്ടി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിക്കൊണ്ട് 79 കഴിഞ്ഞ അമ്മ ഇരിക്കുന്നു. അറിയാതെ ഉള്ളു നടുങ്ങി. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്?
1: കക്ഷി പെരുമ്പടവം ശ്രീധരൻ അവതരിപ്പിച്ച കഥയെ തുടർന്ന് സാവിത്രി രാജീവൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ആദ്യത്തെ കവിത തോന്നിയാക്ഷരം.
2: തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സ് ചൊല്ലിയത്. പഠിച്ചതോ പാടിയത്, അതോ പഠിപ്പിച്ചതോ പാടിയത്, പാടിയതോ കേട്ടത്, കേട്ടതോ പാടിയത് എന്നല്ലേ ചോദ്യം? പഠിച്ചതല്ല പാടിയത്, പഠിപ്പിച്ചതല്ല പഠിച്ചത് എന്ന് ചൊല്ലി കാരണവർ ചൂരലെടുത്തു. പൊട്ടക്കിണറ്റിന് 10,000 വട്ടം വലം വെച്ചു. ചതുർത്ഥി നാളിൽ പഠിച്ചതൊക്കെ ഓലയിലെഴുതി കാണിക്കയെന്നും

0: തുള്ളിക്കളിച്ച് ചൊല്ലിത്തിമിർത്ത് കേൾപ്പിക്കയെന്നും കൽപ്പിച്ചു. പക്ഷേ ഞാനോ, ആ ഒലയല്ലേ ഈ കിണറ്റിൽ കളഞ്ഞു, ആ എഴുത്താണിയല്ലേ ഈ കിണറ്റിൽ എറിഞ്ഞു, ആ ഒച്ചയല്ലേ കാട്ടിൽ കളഞ്ഞു, ആ പാഠമല്ലേ കാറ്റിൽ പറന്നു, അതിനാലല്ലേ കാരണവർ ശപിച്ചു. പഠിച്ചത് പാടാൻ ഇനി എന്നെ കിട്ടില്ലേ എന്ന് പാടിത്തീർത്തതും പടി അടച്ചില്ലേ കാരണവർ, പാലം വലിച്ചില്ലേ കാരണവർ, കരിമേഘമൊന്നിൽ പ്രാഞ്ചിപ്പറത്തിയിലേ കാരണവർ, അതൊന്നും പോരാഞ്ഞ് തറവാടിൻ താഴത്ത് പടിയോളം വന്നെത്തി തുരുതുരെ തുപ്പിയിലേ കാരണവർ, നീട്ടി തുരുതുരെ തുപ്പിയിലേ കാരണവർ. എന്നിട്ട് ഞാനോ പഠിയാത്തതും ചൊല്ലി പറയാത്തതും ചൊല്ലി മാനത്തും മച്ചിലും കയറിയിറങ്ങുന്നു. ഉടുതുണിയില്ലാത്തൊരുടയോനെ സൃഷ്ടിച്ചും ഉടുതുണിയില്ലാത്തൊരുടയോളെ സൃഷ്ടിച്ചും പാടത്തിരിക്കുന്നു, പടിമേലിരിക്കുന്നു, പടിഞ്ഞാറെപ്പാറയിൽ കിഴക്കോട്ടിരുന്നിട്ട് ഇരുകാലു നീട്ടി മലർന്നു കിടക്കുന്നു. തോന്നിയതുപോലെ പാടാതെ പഠിച്ചതും പഠിപ്പിച്ചതും മാത്രം പാടി നടക്കാനാണ് കാരണവർ കൽപ്പിച്ചത്. കാരണവരല്ലേ പഠിപ്പിച്ചതല്ലേ എന്ന് കരുതി മഴയത്തും കാറ്റത്തും വെയിലത്തും നിന്ന് പാടി പഠിച്ചതൊക്കെ പാടിത്തുടങ്ങി. അപ്പോഴോ പഠിച്ചതല്ല നാക്കു ചൊല്ലിയത്, പഠിഞ്ഞതല്ല മനസ്സു ചൊല്ലിയത്.
1: അടുത്ത കവിത നായ.
0: ഉടലിനോളം നീളമുള്ള മെലിഞ്ഞ വാലുള്ള ആ നായ എന്റെ വീടിന്റെ പടി കയറി വന്നു നാലുകാലിൽ തന്നെ. അതിന് മുടന്തോ മൂക്കിനറ്റത്ത് മറുകോ ഉണ്ടായിരുന്നില്ല. കനം കുറഞ്ഞ ദേഹം, കനം കുറഞ്ഞ കരിങ്കറുപ്പ് രോമം. അവൻ ഒറ്റ നോട്ടത്തിൽ കരി പിടിച്ച ചെമ്മരിയാടിനെ പോലെ തോന്നിച്ചു എന്നോ, അവൻ ജട കൊഴിഞ്ഞ് ഒരു സിംഹത്തെപ്പോലെ എന്നോ, ബുദ്ധി കുറഞ്ഞ ഒരു കുറുക്കനെ ഓർമ്മിപ്പിച്ചു എന്നോ പറയുന്നില്ല. ആ നായ ഒരു നായയെപ്പോലിരുന്നു. മനുഷ്യന് മനുഷ്യത്വം പോലെയാണോ നായ്ക്കൾക്ക് നായത്വം? മുറ്റത്തു നിന്ന് വാൽ കാലുകൾക്കിടയിലേക്ക് തിരുകാൻ ഭാവിച്ചും ഉടൽ വളച്ചും അവൻ എന്നെ നോക്കുന്നു. അത് ഒരു സാധാരണ നോട്ടമല്ല. അത് എന്തോ തീരുമാനിച്ചിട്ടുണ്ടോ? ആലോചിച്ചുറപ്പിച്ചിട്ടുണ്ടോ? ഒരു കടി, ഒരു കുര, സ്നേഹപൂർവമുള്ള വാലാട്ടൽ. അവൻ്റെ നോട്ടത്തിൽ നിന്ന് വരുന്നത് ഏത് തെളിയാത്ത വാക്കാണ്, ഏത് അവ്യക്ത ഭാഷയാണ്? അവൻ്റെ മുഖത്തുണ്ട് തിളങ്ങുന്ന പളുങ്കു കണ്ണുകൾ, വീശാനാവാത്ത ചെറിയ കുറ്റിച്ചെവി. അവൻ്റെ നിൽപ്പോ അസാധാരണം. അവൻ ഒരേ സമയം മുൻപും പിൻപും മധ്യവും കാണിച്ചു. അവൻ്റെ പൃഷ്ഠഭാഗം എൻ്റെ മുഖത്തിന് നേരെ വെച്ചു, ഒട്ടും നാണമില്ലാതെ. ഈ നായയ്ക്ക് നാണമില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചു എന്നെനിക്ക് തോന്നി. അതാണ് അവൻ ഇടയ്ക്ക് ഒന്ന് മന്ദഹസിച്ചത്. എനിക്കറിയാം നിങ്ങൾ മലയാളികളെ എന്നാണോ ആ മന്ദഹാസ്യത്തിൻ്റെ പൊരുൾ? അതോ ഞാൻ അവനു നേരെ ഒരു കോണകം നീട്ടുമെന്ന് അവൻ വിചാരിച്ചിരിക്കുമോ? പക്ഷേ ഈ നട്ടുച്ച നേരത്ത് അവൻ എന്തിനാണ് എൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? ഒന്ന് കുരയ്ക്കുക പോലും ചെയ്യാതെ എന്നെ സ്വർഗാരോഹണത്തിന് വിളിക്കാൻ വന്ന ധർമ്മദേവനാണോ അവൻ? അല്ല, അവൻ പറഞ്ഞു, ഞാൻ KCS നായയാണ്, മ്യൂസിയം ആർട്ട് ഗാലറിയിൽ നിന്ന് വരുന്നു. വിസ്മയിച്ച ഞാൻ ചോദിച്ചു, എവിടെ താങ്കളുടെ കൂടെയുള്ള ആ കാക്ക? നായ മുറ്റത്തെ മരക്കൊമ്പിലേക്ക് തലയുയർത്തി. കാക്ക നിലത്തേക്ക് പറന്നു വീണ് നായയ്ക്ക് മുൻപിൽ കല്ലിലിരുന്നു, എന്റെ അക്ഷരങ്ങൾ കൊത്തിപ്പറിച്ചുകൊണ്ട്. അപ്പോൾ എന്താണ് ഈ സന്ദർശനോദ്ദേശമെന്ന് ഞാൻ ചോദിച്ചില്ല. പകരം ഫ്രെയിമിൽ നിന്നിറങ്ങി ഞാൻ നായയ്ക്കും കാക്കയ്ക്കും ഒപ്പം നടന്നു തുടങ്ങി.
1: സാവിത്രി രാജീവൻ അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സർഗകേരളത്തിൽ അവസാനമായി ചന്ദ്രമതി അവതരിപ്പിക്കുന്ന കഥ വെന്റിലേറ്ററും കുറെ മനുഷ്യരും.
2: സോമരാജൻ വെന്റിലേറ്ററിലായിട്ട് ഒരാഴ്ചയാകുന്നു. ഒട്ടും സമയമില്ലാത്ത മക്കളും ഒരുപാട് സമയമുള്ള ഭാര്യയും കാത്തിരിക്കവേ സമയം ഒരല്പം പോലും കരുണയില്ലാതെ ടിക് ടിക് അടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദിവസം 25,000 രൂപ ആശുപത്രിക്ക് കൊടുക്കേണ്ടി വരുന്നതിൽ മക്കൾ വല്ലാതെ അസ്വസ്ഥരാണ്. അച്ഛന്റെ പെൻഷനും പറമ്പിൽ നിന്നുള്ള ഇത്രയും കാലത്തെ ആദായവുമൊക്കെ എവിടെ പോയി എന്ന അവരുടെ ചോദ്യത്തിന് ഞങ്ങൾക്ക് ജീവിക്കേണ്ടായിരുന്നോ മക്കളെ എന്ന് ചോദിച്ച് ഹേമലത കരഞ്ഞതിനു ശേഷം അവർ ചോദ്യങ്ങൾ നിർത്തി. സത്യത്തിൽ പണത്തിന് കുറവുള്ള ആൾക്കാരെയല്ല മക്കൾ. സ്വന്തം ദുരിത്തുകളിൽ നിക്ഷേപങ്ങൾ കരുതുമ്പോൾ പുറംപോക്കുകളെ ശ്രദ്ധിക്കാനുള്ള സ്വാഭാവിക മടി മാത്രമേ അവർക്കുള്ളൂ. ഒന്ന്, സോമരാജന്റെ മക്കൾ. സോമരാജന് മക്കൾ 3, പ്രതാപൻ, പ്രകാശൻ, പ്രമീള. ഹേമലത ആദ്യ കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഒരു തിങ്കളാഴ്ച ഉച്ച നേരത്താണ്. സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന സമയം. ഇവൻ സൂര്യനെപ്പോലെ സർവപ്രതാപിയാകുമെന്ന ജ്യോത്സ്യ പ്രവചനമനുസരിച്ച് അയാൾ മകനു പേരിട്ടു പ്രതാപൻ. ജ്യോത്സ്യനെ കുറ്റം പറയിക്കാത്ത വിധത്തിൽ പ്രതാപൻ പഠിച്ചു, വളർന്നു, ഭൂമിശാസ്ത്രത്തിൽ ഗവേഷണ ബിരുദവും എടുത്തു.

ഡോക്ടർ പ്രതാപൻ എന്ന് വീട്ടിനു മുന്നിൽ ബോർഡ് വെച്ചപ്പോൾ ആദ്യഘട്ടങ്ങളിൽ പനിക്കാരും ചുമക്കാരും ചൊറിക്കാരുമൊക്കെ തേടി വന്നിരുന്നു എന്നത് സത്യം. പേരിനേക്കാൾ വലിപ്പത്തിൽ PhD എന്നെഴുതി വച്ചിട്ടും കുറേ നാൾ രോഗിശല്യം തുടർന്നു. പ്രതാപന്റെ ഭാര്യ ഈവറ്റ് കാനഡക്കാരിയാണ്. ഭൂഗർഭ ഉറവകളെക്കുറിച്ച് പഠിക്കാൻ ഫെല്ലോഷിപ്പോടെ കാനഡയിലെത്തിയ പ്രതാപൻ അത്തരമൊരു ഉറവയുടെ ഉത്ഭവ സ്ഥാനത്ത് വെച്ചാണ് ഈവറ്റിനെ പരിചയപ്പെടുന്നതും പ്രണയത്തിന്റെ ഉറവ പൊട്ടുന്നതും. താൻ പണ്ട് സ്നേഹിച്ചിരുന്ന കുമാരിയുടെ മകൾക്ക് പ്രതാപനെ ഭർത്താവായി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്ന സോമരാജന് ഈ പ്രണയം വല്ലാത്ത നടുക്കമായി. പ്രതാപന് വേണ്ടി താൻ പണ്ട് ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, ചൊറി വന്നപ്പോൾ തേച്ചു കഴുകിയതുൾപ്പെടെ ഓർമ്മിപ്പിച്ച് ഹേമലത മകനെ നേർവഴിക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും അതും വിജയിച്ചില്ല. എങ്കിലും അച്ഛന്റെ ശാഠ്യത്തിന് വഴങ്ങി പ്രതാപൻ ഒരു കാര്യം ചെയ്തു. ഈവറ്റിനെ മതം മാറ്റി ഇന്ദിരയാക്കി. പക്ഷേ ഇന്ദിര എന്ന പേര് ഹേമലത മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന വസ്തുത ശ്രദ്ധേയം. അല്പകാലം അവരോടൊപ്പം താമസിച്ചതിനു ശേഷം ഈവറ്റ് പ്രതാപനെയും കൊത്തി കാനഡയ്ക്ക് പറഞ്ഞു. അവരുടെ ഏക മകൾ ഹെലനി ഹേമ വാൻകൂവറിലെ ഒരു പോപ്പ് ഗായികയായി ഉയർന്നു വരികയാണ്. ഹേമലത പ്രകാശനെ പ്രസവിച്ചത് അർദ്ധരാത്രിയിലായിരുന്നു. ഇവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പരത്താൻ പോകുന്നത് എന്ന ജ്യോത്സ്യ പ്രവചനത്തിൽ പ്രചോദനം നേടി സോമരാജൻ അവന് പ്രകാശൻ എന്ന് പേരിട്ടു. പഠിത്തത്തിൽ പ്രകാശം പരത്താതിരുന്ന അവനു വേണ്ടിയാണ് സോമരാജൻ ഏറ്റവും കൂടുതൽ ബാങ്ക് ലോണുകൾ എടുത്തത്. ഒരുപാട് വർഷങ്ങളെടുത്ത് അവൻ ഒരു എഞ്ചിനീയറായി പുറത്തിറങ്ങി. ബാംഗ്ലൂരിലെ ഒരു IT കമ്പനിയിൽ കയറിപ്പറ്റിയ അവൻ അവിടെ തന്നെ ജോലി ചെയ്യുന്ന മുംബൈക്കാരിയുമൊത്താണ് താമസിക്കുന്നത്. രണ്ടുപേരും വിവാഹത്തിലോ സന്താനങ്ങളിലോ വിശ്വസിക്കാത്തതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചതുമില്ല. മുംബൈക്കാരിക്ക് പാചകത്തിലോ ഗൃഹപരിചരണത്തിലോ പോലും വിശ്വാസമില്ലെന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രമീളയ്ക്ക് പേരിട്ടത് ഹേമലതയാണ്. അവളെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും ജ്യോത്സ്യൻ പറയാത്തതുകൊണ്ട് പ്രായിൽ തുടങ്ങുന്ന പേര് കണ്ടുപിടിച്ചോളൂ എന്ന് സോമരാജൻ നിർദ്ദേശിച്ചു. സ്കൂളിലെ തന്റെ പ്രിയ സുഹൃത്തിന്റെ പേര് തന്നെ ഹേമലത മകൾക്കിടുകയും ചെയ്തു. ഹേമലതയുടെ ആഭരണങ്ങൾ മുഴുവനും വിറ്റ തുക കൊടുത്താണ് പ്രമീളയ്ക്കൊരു സ്കൂളിൽ ജോലി തരപ്പെടുത്തിയത്. അവളെ ചന്ദ്രഗോപൻ എന്ന ബാങ്ക് ക്ലാർക്കിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സോമരാജന് തന്റെ കുടുംബ സ്വത്ത് വിൽക്കേണ്ടി വന്നു. അതിൽ പ്രതാപനും പ്രകാശനും പ്രതിഷേധിച്ചിട്ടുമുണ്ട്. നർത്തകിയും കലാതിലകവുമൊക്കെയായ മകളിൽ പ്രമീളയ്ക്ക് അഭിമാനമുണ്ടെങ്കിലും പഠിക്കാൻ മിടുക്കനല്ലാത്ത മകൻ ഭർത്താവ് ചന്ദ്രഗോപനെ പോലെയാണെന്നാണ് അവളുടെ വിശ്വാസം. രണ്ട്, സോമരാജന്റെ ഭാര്യ. ഒരു സാധാരണ സ്ത്രീയായ ഹേമലതയെക്കുറിച്ച് എന്തു പറയാനാണ്? പ്രണയഭംഗത്തിന്റെ വാശിയിലാണ് സോമരാജൻ തന്നെ കെട്ടിയത്. ഇനിയും അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് കുമാരി എന്ന വിധവയെ തന്റെ സ്നേഹിതയായി ഹേമലത കാണുന്നു. പ്രതാപനെ കുമാരിയുടെ മകളെ കൊണ്ട് കെട്ടിക്കാം എന്ന് ഭർത്താവ് പറഞ്ഞപ്പോൾ അതിനവർ പിന്തുണ നൽകിയതും ഈ അജ്ഞത കൊണ്ട് മാത്രമാണ്. തലയിൽ ആൾപാർപ്പില്ലാത്തവൾ എന്ന് പലതവണ സോമരാജൻ കളിയാക്കുമ്പോഴും അവർ ചിരിച്ചു നിന്നിട്ടേയുള്ളൂ. അടുക്കളയിലും കിടപ്പറയിലുമായി എരിഞ്ഞുതീരുന്ന സാധാരണ സ്ത്രീ ജീവിതങ്ങളിലൊന്ന്. ഇപ്പോൾ സോമരാജൻ ICU വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വസിച്ചു കിടക്കുമ്പോൾ പുറത്ത് മുട്ടുവേദനയുള്ള കാലുകൾ തടവിക്കൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഹേമലത കസേരയിലിരിക്കുകയാണ്. റൂമിലേക്ക് പോകാം, വിവരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ വിളിച്ചോളും എന്ന് മക്കൾ പറയുമ്പോൾ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വന്നോളാം എന്നവർ പറയുന്നുണ്ട്. മൂന്ന്, സോമരാജന്റെ അസുഖം. ഹേമലതയ്ക്ക് ശ്വാസം മുട്ടലും വാദത്തിന്റെ അസുഖവുമൊക്കെ ഉണ്ടെങ്കിലും സോമരാജൻ അങ്ങനെ പറയത്തക്ക ഒരസുഖവും ഉണ്ടായിരുന്നില്ല. പകൽ പറമ്പിൽ ചുറ്റി നടക്കുകയും വൈകുന്നേരം ഒരു മണിക്കൂർ വ്യായാമത്തിനായി നടക്കുകയും അയാളുടെ പതിവായിരുന്നു. പ്രമീളയുടെ മകൾക്ക് സ്വർണക്കൊലുസ് വേണമെന്ന് തന്നോട് പറഞ്ഞുവെന്ന് ഹേമലത പറഞ്ഞപ്പോൾ, അതവളുടെ അമ്മ പറഞ്ഞ് ചോദിപ്പിക്കുന്നതാ, നമുക്ക് നോക്കാം എന്ന് മാത്രം പറഞ്ഞുറങ്ങാൻ കിടന്നതാണ് സോമരാജൻ. വെളുപ്പിന് 2 മണിക്ക് പതിവ് പോലെ അയാൾ ബാത്റൂമിലേക്ക് പോയി. തിരികെ വന്ന് മേശപ്പുറത്തെ കുപ്പിയിലെ വെള്ളം കുടിക്കുന്നത് കണ്ടുകൊണ്ട് ഹേമലത ബാത്റൂമിലേക്ക് പോയി. ഇത് അവരുടെ പതിവാണ്. പതിവനുസരിച്ച് ബാത്റൂമിൽ നിന്നിറങ്ങുമ്പോൾ ഹേമലത കാണുക, വീണ്ടും ഉറക്കത്തിലേക്ക് മടങ്ങിയ സോമരാജനെയാവും. എന്നാൽ അന്ന് അവർ കണ്ടത് കിടക്കയ്ക്ക് കുറുകെ വീണുകിടക്കുന്ന സോമരാജനെയാണ്. എന്താ രാജേണ്ണ ഇത് എന്ന് പറഞ്ഞ് ഹേമലത ശരീരത്തിൽ തൊടുമ്പോൾ അവരുടെ കയ്യിൽ തണുപ്പ് അനുഭവപ്പെട്ടു. 4, വെന്റിലേറ്റർ. ഹേമലതയും സോമരാജനും അയൽപ്പക്കക്കാരന്റെ കാറിൽ ആശുപത്രിയിലെത്തിയ ശേഷമാണ് പ്രമീളയും ചന്ദ്രഗോപനും എത്തിയത്. ഒരു മാസീവ് അറ്റാക്കാണെന്ന് ഡോക്ടർ അറിയിച്ചപ്പോൾ ഹേമലത ഉറക്ക അലറിക്കരയുകയും രാക്കൂട്ടിരിപ്പുകാർ ഞെട്ടിയുണർന്ന് ഈർഷ്യയോടെ നോക്കുകയും ചെയ്തു. പ്രമീള അമ്മയെ ശാസിക്കുമ്പോൾ ഡോക്ടർ ചന്ദ്രഗോപനകത്തേക്ക് വിളിച്ച് വിശദീകരിച്ചു, മരണം ഏതു നിമിഷവും സംഭവിക്കാം, അറിയിക്കേണ്ടവരെ അറിയിച്ചുകൊള്ളുക, പ്രാണവായു എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്നതുകൊണ്ട് തൽക്കാലം വെന്റിലേറ്ററിലിടാം, അതിന് സമ്മതപത്രം ഒപ്പിട്ടു തരണം. ഒരു നിമിഷത്തെ സാവകാശം ചോദിച്ച് പുറത്തുവന്ന ചന്ദ്രഗോപൻ ആദ്യം ബാംഗ്ലൂരിലേക്ക് വിളിച്ചു. താൻ അടുത്ത ദിവസം തന്നെ എത്താമെന്നും വെന്റിലേറ്ററിന്റെ കാര്യം പ്രതാപനോടുകൂടി ആലോചിക്കാനും പ്രകാശൻ നിർദ്ദേശിച്ചു. മരണമടുത്തയാളിനെ വെന്റിലേറ്ററിൽ കയറ്റി ബുദ്ധിമുട്ടിക്കുന്നത് മനുഷ്യത്വമല്ലെന്നായിരുന്നു കാനഡയിൽ നിന്ന് പ്രതാപന്റെ അഭിപ്രായം. സ്വാഭാവികമായ രീതിയിൽ അച്ഛനങ്ങ് പോകട്ടെ, അയാൾ പറഞ്ഞു. ഈ വെന്റിലേറ്ററൊക്കെ വരുന്നതിന് മുമ്പ് അങ്ങനെയല്ലായിരുന്നു ആളുകൾ മരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അളിയൻ വേഗമിങ്ങി വരണം, ചന്ദ്രഗോപൻ പറഞ്ഞപ്പോൾ, അത്ര എളുപ്പമല്ല കാനഡയിൽ നിന്ന് വന്നെത്താൻ എന്ന് പ്രതാപൻ

അവൻ ഓർമ്മിപ്പിച്ചു. ചന്ദ്രഗോപൻ മാറി നിന്ന് പ്രകാശനോട് ഫോണിൽ സംസാരിക്കുകയും പ്രമീള തന്റെ ഫോണിൽ വീട്ടിലേക്ക് വിളിച്ച് മകളോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഒരു നേഴ്സ് പുറത്തുവന്ന് സോമരാജന്റെ ആളാരാണ് എന്ന് ചോദിച്ചു. ഞാനാണ് എന്ന് പറഞ്ഞ് ഹേമലത ഉള്ളിൽ പ്രവേശിച്ചു. നിങ്ങളാണോ വന്നത്? മകനെവിടെ? ഡോക്ടർ ചോദിച്ചു. മകനല്ല, മരുമകൻ, ഹേമലത പറഞ്ഞു. എനിക്കൊന്ന് കാണാമോ ഡോക്ടറെ? ഇപ്പോ കാണാതിരിക്കുന്നതാ നല്ലത്. പോയി മരുമകനെ പറഞ്ഞുവിടു. അയ്യോ, അങ്ങനെ പറയല്ലേ, പാവ് എന്റെ രാജേണ്ണൻ. ഒന്ന് കണ്ടോട്ടെ, ഒരു നിമിഷം മതി. വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന വൃദ്ധസ്ത്രീയെ നോക്കുമ്പോൾ ഡോക്ടറുടെ ഉള്ളിൽ അലിവിന്റെ ഒരല നിറഞ്ഞു. തലയുടെ ചലനത്താൽ അയാൾ സമ്മതം നൽകി. കർട്ടന്റെ മറവിലുള്ള കിടക്കയിൽ മുഖത്തുറപ്പിച്ച ഓക്സിജൻ മാസ്കോടെ സോമരാജൻ ഉയർന്നു പൊങ്ങി ശ്വാസത്തിനായി പിടയുകയായിരുന്നു. കൈകളും കാലുകളും കട്ടിലിനോട് ചേർത്ത് ബന്ധിച്ച നിലയിലായിരുന്നു. ഭ്രാന്തമായി ഇളകിമറിയുന്ന കണ്ണുകൾ, ട്രിപ് സ്റ്റാൻഡിൽ നിന്ന് ഞരമ്പിലേക്ക് കടത്തിവിടുന്ന ദ്രാവകം. അമ്പരന്ന് നിന്നുപോയ ഹേമലതയെ നേഴ്സ് വേഗം വാതിൽ കടത്തിവിട്ട് ഭാര്യയോട് സംസാരിച്ചെന്ന് ചന്ദ്രഗോപനെ ഉള്ളിലേക്ക് വിളിച്ചു. കസേരയിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങിയ ഹേമലതയെ അമ്മയോട് ആര് പറഞ്ഞു അകത്തു പോകാൻ എന്ന് പ്രമീള ശാസിക്കുമ്പോൾ ചന്ദ്രഗോപൻ പുറത്തുവന്നു. വെന്റിലേറ്ററിലാക്കണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എന്ത് വേണം? അയാൾ പ്രമീളയോട് ചോദിച്ചു. വെന്റിലേറ്ററിലാക്കണം, ഹേമലത പറഞ്ഞു. ഇങ്ങനെ വേദനിച്ചു പിടയുന്നത് എങ്ങനെ സഹിക്കും? അച്ഛൻ വേദന അറിയുന്നുണ്ടാവില്ല അമ്മേ, പ്രമീള പറഞ്ഞു. ഏത് പേപ്പറിൽ ഒപ്പിടണം? കൊണ്ടുവാ, ഹേമലത അലറി. ഞാൻ ജീവനോടിരിക്കുമ്പോൾ രാജേണ്ണൻ വേദനിക്കാൻ സമ്മതിക്കില്ല. ഉറക്കം ഞെട്ടിയ രാക്കൂട്ടിരിപ്പുകാർ ദേഷ്യത്തിൽ നോക്കി. മനുഷ്യരെ അപമാനിക്കരുതേ അമ്മേ, ചന്ദ്രഗോപൻ ചൂടായി. ഞങ്ങളാണ് തടസ്സം നിൽക്കുന്നതെന്ന് തോന്നുമല്ലോ ഇത് കേട്ടാൽ. അങ്ങനെ സോമരാജൻ വെന്റിലേറ്ററിലായി. അതിനുശേഷം കാണുമ്പോൾ ഭർത്താവ് ഉള്ളിലേക്കിറക്കിയ കുഴലോടെയാണെങ്കിലും വെപ്രാളം കാട്ടാതെ കണ്ണടച്ച് കെട്ടുകളൊന്നുമില്ലാതെ കിടക്കുന്നത് കണ്ട് ഹേമലതയ്ക്ക് ആശ്വാസമായി. പക്ഷേ പ്രമീളയും ചന്ദ്രഗോപനും ഏറെ അസ്വസ്ഥരായിരുന്നു. പിറ്റേന്ന് വൈകുന്നേരം പ്രകാശനും രണ്ടു ദിവസങ്ങൾക്ക് ശേഷം പ്രതാപനും പറന്നെത്തി. 5. വെന്റിലേറ്റർ ഒരാഴ്ചയ്ക്ക് ശേഷം. ഇത് കഥാരംഭത്തിലെ സമയം. എയർകണ്ടീഷൻ മുറിയിൽ സന്ദർശകരൊഴിഞ്ഞ ഇടവേളയിൽ മക്കളും അമ്മയും മാത്രം. 3 ദിവസത്തിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞതാണ് ഡോക്ടർ. പ്രതാപൻ നിയന്ത്രിക്കാനാവാത്ത ക്ഷോഭത്തിലായിരുന്നു. ഇപ്പോൾ 1 ആഴ്ച. എത്ര നാളെന്ന് വെച്ചാണ് നമ്മളിങ്ങനെ കാത്തിരിക്കുക? ലാപ്ടോപ്പിൽ നിന്ന് പ്രകാശം തലയുയർത്തി. കമ്പനിയിൽ നിന്നതായി ഇപ്പോഴും മെസ്സേജ് വന്ന് കിടക്കുന്നു, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന്. തിങ്കളാഴ്ച ഞാൻ പോയാലോ എന്ന് ആലോചിക്കുകയാണ്. ഞാനും അടുത്ത വീക്കെൻഡോടെ മടങ്ങും. ഇനിയും ചെന്നില്ലെങ്കിൽ ജോലി പോക്കാണ്. അല്ലെങ്കിൽ തന്നെ ഈവറ്റിന്റെ പ്രകൃതം ഈടെയായി എനിക്കത്ര പിടിക്കുന്നില്ല. ജോലിയും കൂടെ പോയാൽ പിന്നെ ഞാനൊരു ബിഗ് 0. നിങ്ങൾ രണ്ടാളും കൂടെ പോയാൽ ഞാനും ചന്ദ്രേട്ടനും എന്തു ചെയ്യും? അത് പറ്റില്ല, പ്രമീള ചോദിച്ചു. നിന്റെ ചന്ദ്രേട്ടൻ, അവനോട് ഞാൻ അന്നേ പറഞ്ഞതാണ് വെന്റിലേറ്റർ വേണ്ടെന്ന്. വെറുതെ ചന്ദ്രേട്ടനെ കുറ്റം പറയണ്ട, ഒക്കെ അമ്മയുടെ പണിയാണ്. കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന ഹേമലതയെ മൂവരും നോക്കി. ഉറക്കത്തിലും അവരുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങിയാൽ മതിയല്ലോ. ദിവസം തോറും എണ്ണിക്കൊടുക്കുന്ന തുക എവിടുന്നാണെന്ന് വല്ലതും അറിയണോ? ഒരു കാര്യം ഞാൻ പറയാം, എല്ലാ ചെലവും തുല്യമായി പങ്കിട്ടേ പറ്റൂ. അതൊക്കെ നമ്മൾ തീരുമാനിച്ചതല്ലേ. എന്റെ പ്രശ്നം അതല്ല, എന്റെ ജോലിയാണ്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയമാണ്, ഉള്ള ജോലി കളയാനൊക്കില്ല. ഡിറ്റോ, പ്രകാശൻ പിന്താങ്ങി. എടി, നിന്റെ ഭർത്താവ് എല്ലാം ഞങ്ങളുടെ തലയിൽ കൊണ്ടുവച്ചിട്ട് എന്തും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. അവന്റെ കാര്യം സേഫ്. പിന്നെ ഈ മുറിയെ ചുമ്മാ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാ? ഞാൻ നിൽക്കുന്നില്ലേ? നിനക്ക് വെക്കേഷൻ അല്ലേ ഇപ്പോ? പരീക്ഷയുടെ അവധി എന്ന് ആര് പറഞ്ഞു? പിങ്ക് യൂത്ത് ഫെസ്റ്റിവലിന് പോകുമ്പോഴൊക്കെ കൂടെ പോകുന്നവളാ ഞാൻ. കഴിഞ്ഞ തവണ കലാതിലകമായിരുന്നു. ഇത്തവണ എന്താകുമോ എന്തോ. എല്ലാം കളഞ്ഞിട്ടാ ഞാൻ നിൽക്കുന്നത്, അറിയുമോ? അടുത്ത സന്ദർശക സംഘം എത്തിയതോടെ മക്കൾ പ്രസന്നഭാവം തിരികെ എടുത്തണിഞ്ഞു. 6. വെന്റിലേറ്റർ മാറുന്നു. ഡോക്ടർ പറയുന്നത് വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ തന്നെ മരണം സംഭവിക്കുമെന്നാണ്. പക്ഷേ നമ്മൾ ഒപ്പിട്ടു കൊടുക്കണം. വന്യമായ തിളക്കമുള്ള 4 കണ്ണുകൾ പരസ്പരം ഏറ്റുമുട്ടി. അമ്മ, അമ്മയെ അറിയിക്കേണ്ട കാര്യമില്ല, മക്കൾ ഒപ്പിട്ടാൽ മതി. ഇതത്ര വലിയ തെറ്റൊന്നുമല്ല, ഈ ആശുപത്രിയിൽ തന്നെ നടക്കാറുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. ഇതൊരു സാധാരണ സംഭവമാണിപ്പോൾ. നമ്മളെപ്പോലെ സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തവർക്ക് ഇത്രയും ദിവസം വെന്റിലേറ്ററിലിടാൻ പറ്റുമോ? അതെ, നമുക്ക് സമയം മാത്രമാണല്ലോ പ്രശ്നം. അതാണ്. ഹേമലത മെല്ലെ കണ്ണു തുറന്നു. പ്രമീള വേഗം അടുത്തിയെന്നു. അമ്മ ഉണർന്നോ? ഞാനൊന്ന് വീടുവരെ പോയിട്ട് വേഗം വരാം, ചേട്ടന്മാർ ഇപ്പോഴിങ്ങെത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ബാഗും എടുത്തുപോയി. മുറിക്ക് മുന്നിലെ ലിഫ്റ്റിനരികിൽ നിന്ന് അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഹേമലത കേട്ടു. നോ തുളസി, ഒരു എക്സ്ക്യൂസും പറയണ്ട, നീ ഉടനെ വരണം. 2 മണിക്കൂർ കൊണ്ട് വീട് വൃത്തിയാക്കിയിടണം, ഒരുപാട് പേർക്ക് വന്നു കയറാനുള്ളതാണ്. നീരുവന്നു വീർത്ത കാലുകൾ പെറുക്കി വെച്ച് ഹേമലത ജനാലക്കരികിലേക്ക് നീങ്ങി. അപ്പോൾ അമ്മേ എന്ന് ദയവോടെ വിളിച്ച് ഡോക്ടർ മുറിവാതിൽക്കൽ വന്നു. അമ്മ തനിച്ചേ ഉള്ളോ? മക്കളൊക്കെ എവിടെ? അങ്ങോട്ട് വന്നിട്ടുണ്ട്, ഹേമലത പറഞ്ഞു. അവർ തന്നെ സൂക്ഷിച്ചു നോക്കുകയാണെന്ന് കണ്ട് ഡോക്ടർ ഒന്ന് പതറി. ശരി എന്നാ, ഞാൻ പോട്ടെ, റൗണ്ട്സിൽ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞു പോകാൻ തിരിഞ്ഞ ഡോക്ടറോട് അസാധാരണമായ ശാന്തതയോടെ ഹേമലത ചോദിച്ചു, വെന്റിലേറ്റർ മാറ്റിയാൽ ഉടനെ മരിക്കുമോ? അത് ഡോക്ടർ പറഞ്ഞു.

0: തുടങ്ങി. ദൈവത്തിന്റെ സമയം നിശ്ചയിക്കാൻ നിങ്ങളാരാണ്? ഹേമലതയുടെ ശബ്ദമുയർന്നു. ധൃതിയിൽ പുറത്തേക്ക് കടക്കുന്ന ഡോക്ടറുടെ കൈ പിടിച്ച് ഹേമലത നിർത്തി. ഇപ്പോൾ അവരുടെ കണ്ണുകളിൽ തീയോ ശബ്ദത്തിൽ രോഷമോ ഇല്ലായിരുന്നു. എന്റെ രാജേണ്ണന് വേദനിക്കുമോ ഡോക്ടർ? 7. ദൈവത്തിന്റെ സമയം. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ സോമരാജൻ ഓക്സിജൻ മാസ്കോടെ ഒരു വലിയ ചോദ്യചിഹ്നമായി ICU അനക്കമില്ലാതെ കിടന്നു. 6. നിലയിലെ മുറിയിൽ അസ്വസ്ഥരായ മക്കൾ ചുറ്റി നടന്നു. ഇത് 3. ദിവസം, പ്രതാപൻ പറഞ്ഞു. ഉടനെ മരണമുണ്ടാകുമെന്ന് പറഞ്ഞ ഡോക്ടറെ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കാണണം. ഒരവയവും പ്രവർത്തിക്കുന്നില്ല. ദുർബലമായൊരു പൾസ് അല്ലാതെ ആ ശരീരത്തിൽ മറ്റൊന്നുമില്ല, പ്രകാശൻ പറഞ്ഞു. പക്ഷേ അത് നിൽക്കാതെ അയാൾക്ക് എങ്ങനെയാണ് മരിച്ചുവെന്ന് പറയാനാവുക? ബാംഗ്ലൂരിലെ തെരുവുകളിൽ തൊഴിലില്ലാതെ അലയാനാവും എന്റെ വിധി. ICU പുറത്തെ കസേരയിൽ നീരുവന്നു വീർത്ത കാലുകൾ തടവിക്കൊണ്ട് ഹേമലത ദൈവത്തിന്റെ സമയത്തിന് കാത്തിരുന്നു. ഇന്ന് പ്രസംഗ മത്സരമാണ്, എനിക്ക് പോയേ പറ്റൂ. പ്രമീള ശാഠ്യം പിടിച്ചു. ഞാൻ ഓടിപ്പോയിട്ട് വരാം. വല്ലപ്പോഴും ഒന്ന് താഴെ പോയി നിങ്ങൾ ആരെങ്കിലും അമ്മയോ ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി. നീ ഒരിടത്തും പോകണ്ട. ഏത് നിമിഷവും അത് സംഭവിക്കാമെന്ന് മറക്കണ്ട. പിന്നെ എത്ര നാളായിത് കേൾക്കുന്നു. അവൾ വാശിയോടെ തന്റെ ബാഗ് എടുത്തു. അവൾ ലിഫ്റ്റിൽ കയറുമ്പോൾ പ്രകാശൻ തോളുകൾ കുലുക്കി. പ്രൗഡ് മദർ. അവൾ പോയിട്ട് വരട്ടെ, പ്രതാപൻ പറഞ്ഞു. മക്കൾ എല്ലാവരുടെയും വീക്ക്നെസ് അല്ലേ? പറഞ്ഞു നിർത്തിയതും എന്തോ ഓർത്ത് കുറ്റബോധത്തോടെ അയാൾ പരുങ്ങി. 8. പ്രസംഗ മത്സരം. ഓടിയെത്തിയ പ്രമീളയോട് ടീച്ചർ പറഞ്ഞു, മാഡം സമയത്തെത്തി. പ്രസംഗ മത്സരം ദാ ഇപ്പോൾ തുടങ്ങും. മത്സരാർത്ഥികളെ സ്റ്റേജിന് പുറകിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. എത്രയാ പിങ്കിയുടെ നമ്പർ? അത് സ്റ്റേജിൽ വരുമ്പോഴേ അറിയാനൊക്കൂ. ആദ്യം സ്റ്റേജിൽ വന്നത് പിങ്കിയായിരുന്നു. ഉറച്ച മുഖവും കരുത്തുള്ള ശബ്ദവുമായി അവൾ തുടങ്ങി. മാന്യ സദസ്സിന് നമസ്കാരം. ഇന്നത്തെ വിഷയം ദയാവധത്തിന്റെ ധാർമ്മികത എന്നതാണ്. ആദ്യം തന്നെ പറയട്ടെ, ബന്ധങ്ങളുടെ പവിത്രത തിരിച്ചറിയാത്ത ആഗോളവത്കൃത മനുഷ്യന്റെ ദയനീയമായ ആത്മീയ പരാജയത്തിന്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ്. ഞാൻ പോകുന്നു, പ്രമീള അധ്യാപികയോട് പറഞ്ഞു. അച്ഛൻ ICU അറിയാമല്ലോ. ഒരു സമാധാനവുമില്ല. പിങ്കിയോട് പറഞ്ഞാൽ മതി ഞാൻ വന്നിരുന്നുവെന്ന്. ഹാളിൽ നിന്ന് വെളിയിലേക്ക് ഓടിയിറങ്ങിയ പ്രമീളയെ പിങ്കിയുടെ ശബ്ദം പിന്തുടർന്നു ചെന്നു. ഭൗതിക സമ്പൽ സമൃദ്ധിയിലേക്ക് കുതിച്ചുയരുന്ന സാങ്കേതിക തികവും ആത്മീയ ശൂന്യതയും കൈകോർക്കുന്ന മനുഷ്യന്റെ പാതയിൽ പകച്ചുനിന്ന് ഞാൻ ചോദിക്കുന്നു, അതിനിത് ദയാവധമൊന്നും അല്ലല്ലോ? പ്രമീള നടത്തയുടെ വേഗം കൂട്ടിക്കൊണ്ട് സ്വയം പറഞ്ഞു, പിന്നെ എനിക്കെന്താണ്?
1: വെന്റിലേറ്ററും കുറെ മനുഷ്യരും. ചന്ദ്രമതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. ഇന്നത്തെ സർഗകേരളം സമാപിക്കുന്നു.

0: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ഗ്രീനിഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി, സമയം 8:30. പദ്ധതികൾ ജനനന്മയ്ക്ക്. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
3: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ

0: കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണ യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദിയുടെ കൂടിക്കാഴ്ച നാളെയാണ്. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി A ജയതിലക്കും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ July 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പാണെന്ന് ശ്രീ ഗോയൽ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ്സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല

പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ച് മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കൊടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്ക് മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ അത് വിനാശകരമായ തീരുമാനമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഒരിക്കലും ആണവായുധം കൈവശം വെക്കില്ലെന്ന് ഇറാൻ കരാറിൽ വ്യക്തമാക്കുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു. G7 ഉച്ചകോടിക്കിടെ ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച വെർച്വലായി അഭിസംബോധന ചെയ്യും. ഇതിന്റെ ഭാഗമായി EPFOയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ സംഘടിപ്പിച്ചിട്ടുള്ള ചടങ്ങിൽ സി സദാനന്ദൻ മാസ്റ്റർ MP, കണ്ണൂർ മേയർ പി ഇന്ദിര എന്നിവർ സംബന്ധിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാൻ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതാണെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പുകൾ ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321, 9495655631. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ ആദ്യ ഡിജിറ്റൽ സെൻസസ് 2027 ജനങ്ങൾ അറിയേണ്ടതും ചെയ്യേണ്ടതും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:02 മുതൽ 12 മണിവരെ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ

ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര വി ആർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496565321, 9496596321. ആരോഗ്യ സംരക്ഷണവും യോഗയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം നാളെ രാവിലെ 10 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം: 9495964321, 9496596321. അതിഥി ചലച്ചിത്ര നടൻ ഐരൂർ മോഹൻ. സെൻസസ് 2027 പ്രാരംഭ നടപടികൾക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. രണ്ട് ഘട്ടമായിട്ടാണ് സെൻസസ് നടത്തപ്പെടുന്നത്. ഒന്നാം ഘട്ടം വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് കേരളത്തിൽ ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഇതിന്റെ ഭാഗമായി ഇന്നു മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് http://sccensus.gov.in എന്ന പോർട്ടൽ മുഖേന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. പൊതുജനങ്ങൾ സമർപ്പിച്ച വിവരങ്ങൾ ഫീൽഡ് സന്ദർശനവേളയിൽ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുന്നതാണ്. അറിയിപ്പുകൾ സമാപിക്കുന്നു.

ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: വിദ്യാഭ്യാസ രംഗം.
1: വിദ്യാഭ്യാസ രംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യജീവിതത്തിൽ സാമ്പത്തിക ഭദ്രതയോടൊപ്പം തന്നെ ആരോഗ്യവും ക്ഷേമവും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യകരമായ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവയാണ് സുസ്ഥിര ഊർജ സ്രോതസ്സുകൾ. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൽ തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ സി ടി അജിത് കുമാർ ഊർജ സംരക്ഷണത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കുന്നു.
2: ഊർജ ക്ഷമത കൈവരിക്കേണ്ട പ്രധാനപ്പെട്ട മേഖലയാണ് ഗാർഹിക രംഗത്തുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം. ഗാർഹിക ഊർജ ഉപഭോഗം കാര്യക്ഷമമാക്കാൻ വീട്ടിലെ ഓരോ അംഗവും ശ്രദ്ധിക്കേണ്ടതാണ്. വൈദ്യുതി, ഇന്ധനം എന്നിങ്ങനെയാണ് വീടുകളിൽ ഊർജം ഉപയോഗിക്കുന്നത്. ഇന്ധനങ്ങളിൽ പ്രധാനം പാചകവാതവും വിറകും മണ്ണെണ്ണയും എന്നിവയുമാണ്. പിന്നെ വൈദ്യുതി എന്ന ഊർജ രൂപവും. ഇവയുടെ കാര്യക്ഷമമായ വിനിയോഗം ഊർജ്ജലാഭവും സമയലാഭവും ഉണ്ടാക്കുന്നു. ഒരു പൊതുസ്വത്തായ ഊർജം ചെറിയൊരളവിൽ നാം ലാഭിച്ചാൽ മറ്റെവിടെയെങ്കിലും ഒരു വീട്ടുകാർക്ക് കൂടി വൈദ്യുതി വെളിച്ചം ലഭ്യമാകും. ഒരു ചെറിയ വർക്ക്ഷോപ്പിൽ ഒരാൾക്ക് കൂടി ജോലി ചെയ്യാനുള്ള വൈദ്യുതി ലഭ്യമാകും. അതുമല്ലെങ്കിൽ കഠിനമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അധ്വാന ഭാരം കുറയ്ക്കുവാൻ ഈ ഊർജ്ജലാഭം ഉപകരിക്കും. പാചകവാതക സ്റ്റൗ വാങ്ങുമ്പോൾ ഇന്ധനക്ഷമതയുള്ള സ്റ്റൗ വാങ്ങുന്നതാണ് നല്ലത്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷന്റെ മുദ്രയുള്ള സ്റ്റൗ വിപണിയിലുണ്ട്. ഇത് ഗ്യാസ് കൂടുതൽ ലാഭിച്ചു തരും. ഊർജം കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഊർജ്ജക്ഷമതയുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെയും വൈദ്യുതി ലാഭിക്കാനാകും. വൈദ്യുതി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് വൈകിട്ട് 6 മുതൽ രാത്രി 10 മണിവരെയാണ്. വൈദ്യുതിയുടെ ആവശ്യത്തിന്റെ പീക്ക് ടൈം എന്നാണിത് അറിയപ്പെടുന്നത്. വീട്ടുകാർ വൈദ്യുതിയുടെ വില ഒരേപോലെ കൊടുക്കുന്നുണ്ടെങ്കിലും വിതരണ കമ്പനി വൈകിട്ടത്തെ വൈദ്യുതിയിൽ ഭൂരിപക്ഷവും പുറമേ നിന്നും വില കൊടുത്തു വാങ്ങുകയാണ് ചെയ്യുന്നത്. ഇതിന് കൂടുതൽ വിലയാണ് അവർ കൊടുക്കുന്നത്. ആത്യന്തികമായി ഇതൊക്കെ ബാധിക്കുന്നത് ജനത്തെയാണ്. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഒന്നോ രണ്ടോ ആവശ്യമില്ലാത്ത ലൈറ്റ് ഓഫ് ആക്കുക എന്നതാണ്. വൈകിട്ട് ആവശ്യമില്ലാത്ത വൈദ്യുതി ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വൈദ്യുത മോട്ടോർ, വൈദ്യുത ഇസ്തിരിപ്പെട്ടി, വൈദ്യുത ഹീറ്റർ, ഹോട്ട്

പ്ലേറ്റ്, ഇൻഡക്ഷൻ കുക്കർ, കാർ ചാർജിംഗ് തുടങ്ങിയവ രാത്രി 10 മണിക്ക് ശേഷമോ പകലോ ഉപയോഗിക്കുകയാണ് നല്ലത്. വൈദ്യുതി സംരക്ഷണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആവശ്യം കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുകയാണ് ആദ്യം വേണ്ടത്. വൈദ്യുതി ലാഭം മാത്രമല്ല ഇതിന്റെ നേട്ടം. നേരത്തെ പറഞ്ഞതുപോലെ വൈദ്യുതി ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട മലിനീകരണം കുറയ്ക്കാനും ഇതുമൂലം കഴിയുന്നുണ്ട്. സൂര്യപ്രകാശവും കാറ്റിന്റെ ഒഴുക്കും ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. മാത്രമല്ല ഇത് മുറിക്കുള്ളിൽ ഓക്സിജന്റെ അളവും വർദ്ധിപ്പിക്കും. രാത്രി മുഴുവൻ ജനലും വാതിലും അടച്ചിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഓക്സിജൻ കുറഞ്ഞുവരും. ഇത് ആരോഗ്യ പ്രശ്നത്തിലേക്കും വഴിതെളിക്കും. ലൈറ്റിംഗ് ഉപകരണങ്ങളും ഷെയ്ഡുകളും ഇടയ്ക്കിടെ തുളച്ചു വൃത്തിയാക്കി വയ്ക്കുക. ഓട്ടോമാറ്റിക് ലൈറ്റിംഗ് നിയന്ത്രണ സംവിധാനങ്ങൾ ഉപയോഗിക്കുക. വിദൂര നിയന്ത്രണ സ്വിച്ചിംഗ് വൈഫൈ കൊണ്ട് നടത്തുക. ലൈറ്റുകൾ ശരിയായ ഉയരത്തിലും സ്ഥാനത്തും സ്ഥാപിക്കുക. ബ്രഷ്ലെസ് DC ഫാനുകൾ സ്ഥാപിക്കുക. ഫാനും TVയും പോലുള്ള ഏതുപകരണങ്ങളും റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഉപയോഗിച്ച് ഓഫ് ചെയ്യുക. സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുക. ഉപയോഗശേഷം കമ്പ്യൂട്ടർ മോണിറ്റർ ഓഫ് ആക്കുക. വൈകിട്ട് 6 മുതൽ 10 മണി വരെയുള്ള സമയത്ത് വൈദ്യുത ഉപകരണികൾ കഴിയുന്നത്ര ഉപയോഗിക്കാതിരിക്കുക. സോളാർ വാട്ടർ ഹീറ്ററുകൾ ഉപയോഗിക്കുക എന്നിവയൊക്കെ വൈദ്യുത സംരക്ഷണ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട വൈദ്യുതി ഉപയോഗ രീതികളുമാണ്. 24 മണിക്കൂറും വൈദ്യുതിയുമായി ബന്ധിപ്പിച്ചിരിക്കേണ്ട ഉപകരണമാണ് റെഫ്രിജറേറ്റർ. എന്നാൽ അതിന്റെ സ്വയം പ്രവർത്തന രീതി കൊണ്ട് ഉള്ളിലെ താപനില തൊട്ടറിഞ്ഞ ശേഷം അഥവാ സെൻസറുകൾ പ്രവർത്തിച്ചു മാത്രമേ കംപ്രസറുകൾ പ്രവർത്തിക്കേണ്ടതുള്ളൂ. കംപ്രസർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമേ കൂടുതലായി വൈദ്യുതി ഉപയോഗിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ ഫ്രിഡ്ജ് വാതിൽ തുറക്കുമ്പോൾ അകത്തുള്ള തണുത്ത വായു പുറത്തേക്ക് രക്ഷപ്പെടുകയും പകരം കൂടുതൽ താപനിലയുള്ള അന്തരീക്ഷ വായു ഫ്രിഡ്ജിനുള്ളിൽ കയറുകയും ചെയ്യും. ഇത് കൂടുതൽ വൈദ്യുതി ചെലവാക്കും. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനം വൈദ്യുത ഉപകരണങ്ങൾക്ക് അവയുടെ ദക്ഷത അഥവാ എഫിഷ്യൻസി അനുസരിച്ച് സ്റ്റാർ ലേബൽ നൽകിയിട്ടുണ്ട്. കൂടുതൽ സ്റ്റാർ ഉള്ളവയാണ് ദക്ഷതയിൽ മുന്നിട്ട് നൽകുന്നത്. ഒരു സാധാരണ ഫ്രിഡ്ജ് പ്രതിദിനം ശരാശരി 1.5 യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പോസ്റ്റ് ഫ്രീ മോഡൽ കൂടുതൽ യൂണിറ്റ് വൈദ്യുതി അധികമായി ഉപയോഗിക്കും. ഐസ് അടിഞ്ഞുകൂടുന്നത് തടയാൻ ഇടയ്ക്കിടെ വൈദ്യുത ഹീറ്റർ പ്രവർത്തിപ്പിച്ച് ഐസിനെ ഉരുക്കിക്കളയുന്ന സംവിധാനമാണിത്. സാധാരണ ഉപയോഗങ്ങൾക്ക് പോസ്റ്റ് ഫ്രീ ഫ്രിഡ്ജ് ആവശ്യമില്ല. അത്യാവശ്യം വരുമ്പോൾ വാതിൽ തുറന്നിടുകയാണ് നല്ലത്. അതോടൊപ്പം വൃത്തിയാക്കൽ കൂടി നടത്താം. വൈകുന്നേരം 6 മുതൽ 10 മണി വരെ ഈ പ്രവൃത്തി നടത്തിയാൽ പീക്ക് സമയ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാനും സാധിക്കും. ഫ്രിഡ്ജിലെ ഏറ്റവും താണ താപനില മുകളിലെ ഫ്രീസർ യൂണിറ്റിലാണ്. ബാക്കി ഭാഗങ്ങൾ അകത്തെ വായുവിന്റെ ഒഴുക്കുകൊണ്ടാണ് തണുക്കുന്നത്. ഈ വായുവിന്റെ ഒഴുക്കിന് തടസ്സമാകാത്ത രീതിയിലാവണം ഉള്ളിലെ പാത്രങ്ങൾ വയ്ക്കുന്നത്. ഫ്രിഡ്ജിനുള്ളിൽ വെക്കേണ്ടതല്ലാത്ത സാധനങ്ങൾ പോലും പലപ്പോഴും അതിലുണ്ടാകാറുണ്ട്. ലോഹപാത്രങ്ങൾ ഒഴിവാക്കി പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആഹാരം വെക്കുന്നതാണ് നല്ലത്. ഫ്രിഡ്ജിനുള്ളിൽ ആഹാര സാധനങ്ങൾ അടച്ചു വച്ചിരിക്കണം. അതല്ലെങ്കിൽ ആഹാര വസ്തുക്കളിലെ ജലാംശം ഫ്രിഡ്ജിനുള്ളിൽ നിറയുകയും അത് വൈദ്യുതി ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പച്ചക്കറികൾ ഫ്രിഡ്ജിനുള്ളിൽ തുറന്നിരുന്നാൽ അതിലെ ജലാംശം നഷ്ടപ്പെടുകയും ഉണങ്ങുന്നതിന് കാരണമാവുകയും ചെയ്യും. ഫ്രിഡ്ജിന്റെ പിൻഭാഗത്ത് നിരനിരയായി കുഴലുകൾ ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ അവിടെയും വൃത്തിയാക്കണം. പൊടി പറ്റിയിരുന്നാൽ വൈദ്യുതി ചെലവ് വർദ്ധിക്കും. മാത്രമല്ല ഇങ്ങനെയുള്ള ഫ്രിഡ്ജ് ചുമരിൽ നിന്നും നിശ്ചിത അകലത്തിൽ വെച്ച് കാറ്റിന്റെ ഒഴുക്ക് വർദ്ധിപ്പിക്കണം. ചില ഫ്രിഡ്ജിനുള്ളിൽ ചൂട് പുറന്തള്ളുന്നത് വശങ്ങളിലൂടെയാണ്. അങ്ങനെയെങ്കിൽ പുറംകവർ ഇട്ട് ആ ഭാഗം മറയ്ക്കരുത്. ഫ്രിഡ്ജിന്റെ വാതിലുള്ള റബ്ബർ ബീഡിംഗ് കേടായി ഉള്ളിലെ വായു സ്ഥിരമായി പുറത്തു പോകുവാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യുത നഷ്ടമുണ്ടാക്കും. ഇത് കണ്ടെത്താൻ ഒരു എളുപ്പവഴിയുണ്ട്. പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോർച്ച് ഉള്ളിൽ വെച്ച് ഫ്രിഡ്ജിന്റെ വാതിൽ ചേർത്തടയ്ക്കുക. വെളിച്ചം പുറത്തു കാണുന്നുണ്ടെങ്കിൽ റബ്ബർ ബീഡിംഗിനു ദാരമുണ്ടെന്ന് മനസ്സിലാക്കാം. ഒരിക്കൽ കറണ്ട് പോയാൽ 3 മിനിറ്റ് കഴിഞ്ഞ് ഫ്രിഡ്ജ് വീണ്ടും ഓൺ ആകുകയുള്ളൂ. ഇത് കംപ്രസറിന്റെ ആയുസ് വർദ്ധിപ്പിക്കും. സ്റ്റെബിലൈസർ ചെയ്യുന്നത് ഈ ധർമ്മം കൂടിയാണ്. ഓരോ സ്റ്റെബിലൈസർ വയ്ക്കുന്നതിന് പകരം ഒരു സർക്യൂട്ടിൽ മെയിൻ സ്വിച്ചിനോടൊപ്പം സ്ഥാപിക്കാവുന്ന പുതിയ തരം ഓവർ വോൾട്ടേജ് സർക്യൂട്ട് ബ്രേക്കറും സ്റ്റെബിലൈസറും ഒരുമിച്ചുള്ള യൂണിറ്റ് ഈ ധർമ്മം ചെയ്തുകൊള്ളും. ഇവ വോൾട്ടേജ 190 നും 250 നും ഇടയിൽ നിലനിർത്തിക്കൊണ്ട് വീട്ടിലെ ഉപകരണങ്ങൾക്ക് സംരക്ഷണവും നൽകും. ഇത് വൈദ്യുതി ലാഭിച്ചു തരുന്നതാണ്. ആദ്യമായി വേണ്ടത് ആവശ്യത്തിന് മാത്രം വലിപ്പമുള്ള ഫ്രിഡ്ജ് വാങ്ങുക എന്നതാണ്. വലിപ്പം കൂടുന്തോറും വൈദ്യുതി ചെലവും കൂടും. ഡബിൾ ഡോർ ഫ്രിഡ്ജും കൂടുതൽ വൈദ്യുതി ചെലവാക്കുന്നവയാണ്. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് ഗതാഗത രംഗം. പെട്രോളിയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഊർജ്ജ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഈ രംഗത്ത് പ്രസക്തി ഏറെയുണ്ട് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നു. വാഹനങ്ങളുടെ ഊർജ്ജക്ഷമതയിൽ നാം പൊതുവെ ബോധവാന്മാരാണ്. മൈലേജ് കൂടുതലുള്ള വാഹനങ്ങൾക്കാണ് നാം മുൻഗണന കൊടുക്കുന്നത്. എങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ഊർജ്ജക്ഷമത ശ്രദ്ധിക്കുന്നവർ കുറവാണ്. വാഹന രംഗത്ത് ഇന്ധന സംരക്ഷണം പ്രധാനമായും 4 തരത്തിലാണ്. വാഹനങ്ങളുടെ നിർമ്മാണ രംഗം, നല്ല റോഡുകളും ടൗൺ പ്ലാനിങ്ങും, അനുയോജ്യമായ ട്രാഫിക് നിയമങ്ങൾ,
ഡ്രൈവർമാർക്കുള്ള ബോധവൽക്കരണം എന്നിവയാണവ. വാഹനങ്ങളുടെ രൂപകൽപ്പനയിൽ വാഹന നിർമ്മാതാക്കൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നുണ്ട്. ഗുണമേന്മയുള്ള എഞ്ചിൻ, അനുബന്ധ സംവിധാനങ്ങൾ, കാറ്റ് പ്രതിരോധിക്കാത്ത വാഹന ഡിസൈൻ എന്നിവയാണ് അവർ പ്രാധാന്യം നൽകുന്നത്. ഇന്ധനക്ഷമത അറിയപ്പെടുന്നത് മൈലേജ് എന്ന പേരിലാണ്.

ഏജ് കൂടിയ വാഹനങ്ങൾ കൂടുതൽ ക്ഷമതയുള്ളതാണെന്ന് നമുക്കറിയാം. ഒരു ലിറ്റർ ഇന്ധനം കൊണ്ട് യാത്ര ചെയ്യുവാൻ കഴിയുന്ന ദൂരത്തെയാണ് മൈലേജ് എന്നറിയപ്പെടുന്നത്. ഒരേ വാഹനത്തിൽ തന്നെ മോശം ഡ്രൈവിംഗ് ഉണ്ട്, മൈലേജ് വ്യത്യാസപ്പെടാം. ഇന്ധനത്തിന്റെ ഗുണനിലവാരം, ചക്രത്തിന്റെ ഗുണങ്ങൾ, ചക്രത്തിന്റെ സന്തുലനം എന്നിവ പരമപ്രധാനമാണ്. വാഹനത്തിന്റെ പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങളാണ് റോഡിന്റെ ഘർഷണവും വായുവിന്റെ തടസ്സവും. തടസ്സം കുറഞ്ഞ കൂർത്ത ആകൃതി ഇന്ധന ചെലവ് കുറയ്ക്കുന്നു. വാഹനത്തിന്റെ മുകളിൽ ഉയർന്നു നിൽക്കുന്ന ലഗേജുകൾ, ക്യാബിന്റെ മുകളിൽ ഭംഗി കൂട്ടാൻ വയ്ക്കുന്ന എടുപ്പുകൾ, മുകളിൽ പേരെഴുതി വയ്ക്കുന്ന ബോർഡുകൾ എന്നിവയൊക്കെ കാറ്റിന്റെ എതിർപ്പിന് ആക്കം കൂട്ടുന്നു. ഫലം ഇന്ധന ചെലവ് കൂടുന്നു എന്നത് തന്നെയാണ്. ശരിയായ ഡ്രൈവിംഗ് ഇന്ധനം ലാഭിച്ചു തരും. ഒരേ വാഹനവും ഒരേ റോഡും ആയാൽ പോലും പല ഡ്രൈവർമാർ ഉപയോഗിക്കുമ്പോൾ 20% വരെ ഇന്ധന ചെലവിൽ വ്യതിയാനം ഉണ്ടാകാറുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡ്രൈവർമാർ ഇനിയും പഠിക്കേണ്ടതുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾ ഇടയ്ക്കിടെ പരിചയസമ്പന്നരായ ഡ്രൈവർമാർക്ക് പോലും പരിശീലനങ്ങൾ നടത്താറുണ്ട്. പെട്രോളിയം കൺസർവേഷൻ റിസർച്ച് അസോസിയേഷൻ ഇതിനാവശ്യമായ സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നുണ്ട്. വീണ്ടും പറയട്ടെ, ഇന്ധന ലാഭത്തിന് പ്രാഥമികമായി ചെയ്യേണ്ടത് എഞ്ചിൻ ഓഫാക്കുക എന്നതാണ്. മിക്കവർക്കും ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. ആവശ്യമില്ലാത്തപ്പോൾ എഞ്ചിൻ ഓഫാക്കുന്നത് ശീലമാകണം. വിദഗ്ധരായ ഡ്രൈവർ ഗിയർ ഉപയോഗിക്കുന്നതിൽ അതീവ ശ്രദ്ധ ചെലുത്താറുണ്ട്. തെറ്റായ ഗിയറിൽ വാഹനമോടിച്ചാൽ 20% വരെ ഇന്ധനം നഷ്ടപ്പെടുന്നുമുണ്ട്. ഇന്ധനം കൂടുതൽ ചെലവാകുന്നത് കുറഞ്ഞ ഗിയറിലാണ്. അതുകൊണ്ട് വേഗത ശരാശരി 40 മുതൽ 50 വരെ kmph പരിധിയിൽ നിലനിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. ഡ്രൈവർമാരുടെ ചില ശീലങ്ങൾ ഇന്ധനക്ഷമതയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതല്ല. കാല് ക്ലച്ച് പെഡലിൽ അലക്ഷ്യമായി വെക്കുന്നത് ഒഴിവാക്കണം. എത്ര വിദഗ്ധനാണെങ്കിലും ശരിയായ രീതിയിൽ ക്ലച്ച് ഉപയോഗിക്കാതെ ഗിയർ മാറ്റരുത്. ആക്സിലറേറ്റർ ഒരു ഇന്ധന കെണിയാണ്. ആക്സിലറേറ്റർ കൂടുതൽ വേഗത്തിൽ അമർത്തിയാൽ ഇന്ധനം കൂടുതലാവും. ഇത് സാവധാനം അമർത്തുക. ഉദ്ദേശിച്ച വേഗതയിൽ എത്താൻ സമയം കൂടുതലെടുത്താലും ഇന്ധന ലാഭം ഉണ്ടാകും. ബ്രേക്കിന്റെ കാര്യത്തിലും നാം ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അത്യാവശ്യമില്ലാത്തിടത്ത് ബ്രേക്ക് അമർത്തുന്നത് ഒഴിവാക്കണം. സ്റ്റോപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേഗത കുറയ്ക്കുക എന്നതിലാണ് ഡ്രൈവറുടെ മികവ്. ശരിയായ സിഗ്നൽ ബോർഡുകൾ വളരെ മുമ്പേ തന്നെ പല സ്ഥലത്തും പ്രദർശിപ്പിച്ചാൽ മാത്രമേ റൂട്ട് പരിചിതമല്ലാത്ത ഡ്രൈവർമാർക്ക് ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുവാനും കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ഇത്തരം ബോർഡുകൾ നമ്മുടെ റോഡുകളിൽ തുലവും കുറവാണ്. മാത്രമല്ല പണികൾ മൂലമുള്ള തടസ്സങ്ങളും മുൻകൂട്ടി അറിയിക്കേണ്ടതുണ്ട്. ലീക്കാണ് ഇന്ധനനഷ്ടമുണ്ടാക്കുന്ന ഒരു പ്രധാന വഴി. ഇന്ധന ടാങ്കിന്റെ മൂടി വരെ ഇന്ധനം ഒഴിവാക്കുന്നത് ലീക്കിന് കാരണമായേക്കാം. ഇന്ധന പമ്പ് ശരിയായ മർദ്ദം നൽകുന്നുണ്ടോ എന്ന് 3 മാസത്തിലൊരിക്കൽ ശ്രദ്ധിക്കേണ്ടതാണ്. പെട്രോൾ പമ്പുകളിൽ വേഗത്തിൽ ഇന്ധനം നിറച്ച് അടുത്ത ആൾക്കായി സ്ഥാനം ഒഴിഞ്ഞുകൊടുക്കേണ്ടത് ഡ്രൈവർമാരുടെ ഉത്തരവാദിത്വമാണ്. ടാങ്കിൽ കുത്തി നിറയ്ക്കാൻ പല പ്രാവശ്യം ഇന്ധനം ഇറ്റിറ്റ് വീഴ്ത്തുക, പണം കൊടുക്കാനുള്ള താമസം എന്നിവയൊക്കെ പുറകിലുള്ള വാഹനങ്ങളുടെ ഇന്ധന നഷ്ടം വരുത്തുന്നതാണ്. ടയറിൽ എപ്പോഴും ശരിയായ മർദ്ദത്തിലുള്ള വായു നിലനിർത്തിയാൽ ഇന്ധന ലാഭം ഉണ്ടാകും. തിരക്കുള്ള സമയത്ത് റൂട്ട് തിരഞ്ഞെടുക്കുന്നതിലും ഇന്ധന നഷ്ടം എന്ന ഘടകം അടങ്ങിയിരിക്കുന്നു. തിരക്കായാൽ കുറഞ്ഞ വേഗത്തിൽ മാത്രമേ വാഹനം ഓടിക്കാനാവുകയുള്ളൂ. ഇത് ഇന്ധന നഷ്ടം കൂട്ടും. പല രാജ്യങ്ങളും പൊതുവാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ആളുകളെ അതിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിക്കാറുണ്ട്. ഇത് രാജ്യവ്യാപകമായി ഇന്ധന ലാഭം ഉണ്ടാക്കും. ബസിനെയും കാറിനെയും താരതമ്യപ്പെടുത്തിയാൽ കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രക്കാരെ കൊണ്ടുപോകുവാൻ ബസിന് സാധിക്കും എന്ന് നമുക്കറിയാം. ഉത്സവ കേന്ദ്രങ്ങളിൽ സ്വകാര്യ കാറുകളെ വളരെ ദൂരെയുള്ള പ്രത്യേക പാർക്കിംഗ് കേന്ദ്രത്തിൽ നിലനിർത്തി അവിടെ നിന്ന് ബസ്സുകളിൽ ആളെ കൊണ്ടുപോയാൽ ഇന്ധന ലാഭവും സമയലാഭവും ഉണ്ടാകും. ഇന്ധനക്ഷമതയും വർദ്ധിപ്പിക്കും. ഇന്ന് നാം നേരെ തിരിച്ചാണ് ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരം ഇന്ധനക്ഷമതയെ സംബന്ധിച്ച പഠനങ്ങളും നാം നടത്താറില്ല. പല വികസിത രാജ്യങ്ങളും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടങ്ങളിൽ ഒരാൾ മാത്രമായി കാറിൽ സഞ്ചരിച്ചാൽ പല റോഡിലും പ്രവേശനം ഉണ്ടാകാറില്ല. ഇന്ധനക്ഷമതയെ ഉദ്ദേശിച്ചാണ് ഈ നിയന്ത്രണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പൊതുയാത്രാ സംവിധാനങ്ങൾ കൂടുതൽ ആശ്രയിക്കുവാൻ അവിടെ വ്യാപകമായ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. മനുഷ്യൻ വളരും തോറും ഊർജ്ജാവശ്യങ്ങളും പെരുകുന്നു. ഊർജ്ജത്തിന്റെ വിപുലമായ ഉപയോഗം മനുഷ്യന്റെ ജോലികളെ ലഘൂകരിച്ചിട്ടുണ്ട്. അതിന്റെ ലഭ്യതയിലുണ്ടാകുന്ന ഏത് തടസ്സവും ലോകരാജ്യങ്ങളെ വലിയൊരളവിൽ ബാധിക്കും. ഊർജ്ജ ഉൽപ്പാദന രാജ്യങ്ങളെ ഇന്ധനക്ഷമതയിൽ ഇത് ബാധിക്കുകയില്ല എങ്കിലും ഈ ഊർജ്ജം ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വസ്തുക്കളുടെ കുറവ് പോലും എല്ലാ രാജ്യങ്ങളെയും ബാധിക്കും. ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങൾ ലോകരാജ്യങ്ങളെ ബാധിക്കുന്നുണ്ട്. ഒരു പെട്രോളിയം ഇറക്കുമതി രാജ്യമായ ഇന്ത്യ ഇത് മുൻകൂട്ടി കണ്ട് ഊർജ്ജ സംരക്ഷണത്തിൽ വളരെ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ ആഹ്വാനവും ഇത്തരത്തിലുള്ളതാണ്. ഓരോ പൌരനും നിർവഹിക്കേണ്ടത് വൈദ്യുതിയും പെട്രോളിയവും കഴിയുന്നത്ര സംരക്ഷിച്ച് ഉപയോഗിക്കുക എന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകളിലും വൈദ്യുതി ഹീറ്ററുകളും ധാരാളമായി നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുന്നതുകൊണ്ട് ഇതൊക്കെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇത്തരം ഹീറ്ററുകൾ സന്ധ്യാസമയത്ത് ഉപയോഗിക്കാതിരിക്കുക എന്ന തീരുമാനമെടുത്താണ് നാം സമൂഹത്തോടും നമ്മോട് തന്നെയും നീതി പുലർത്തേണ്ടത്. ഗാർഹിക സൗരവൈദ്യുത നിലയങ്ങൾ സ്ഥാപിക്കുകയും വൈദ്യുതി ശൃംഖലയിലേക്ക് നൽകുകയും ചെയ്താൽ അമൂല്യമായ ഗ്രീൻ എനർജി ക്ലബിലേക്ക് നമ്മളും അംഗത്വം

0: നിരക്കും. പകൽ സമയം കുക്കിംഗിന് ഉപയോഗിക്കാം. KCB അതനുസരിച്ച് പകൽ സമയത്തെ വൈദ്യുതി നിരക്ക് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. അതിനായി പുതിയ TOD മീറ്റർ സ്ഥാപിക്കേണ്ടതും ഉണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് രാഷ്ട്രങ്ങൾക്ക് ഊർജ്ജ രംഗത്ത് ഗവേഷണം നടത്താനും അനുയോജ്യ തീരുമാനം ഉണ്ടാക്കുന്നതിനും നല്ല സന്ദർഭമാണ് ഉണ്ടാക്കിത്തരുന്നത്. പെട്രോളിയം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നുപോകും. സൗരോർജ്ജവും പവനോർജ്ജവും പോലുള്ള ഹരിത ഊർജ്ജ സംവിധാനങ്ങളാണ് നാളെയുടെ വാഗ്ദാനം.
1: ഊർജ്ജ സംരക്ഷണത്തെക്കുറിച്ച് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്ക് സ്പെഷ്യൽ ഓഫീസർ CT അജിത് കുമാർ നടത്തിയ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ജസ്ലോ ഇമ്മാനുവൽ ജോയ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്. ഒരു പ്രത്യേക അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി July 31, 2026.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ ആരോഗ്യ സംരക്ഷണവും യോഗയും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് നാഷണൽ ആയുഷ് മിഷൻ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വസുന്ധര VR മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553621, 9496591. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി സമയം 9:30.
1: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഐലം ഉണ്ണികൃഷ്ണനും സംഘവും. കഥ ശ്രീ മഹാദേവൻ.
2: മാർക്കണ്ഡേയ, യമദേവന്റെ വിളിയിൽ മാർക്കണ്ഡേയൻ ഞെട്ടിവിറച്ചു. ഭൂമിയിൽ ജീവിക്കാനുള്ള നിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, ഈ നിമിഷം എനിക്കൊപ്പം വരൂ. തൊഴുകയോടെ മാർക്കണ്ഡേയൻ പറഞ്ഞു, ഞമ്മരാ, ഈ പൂജയൊന്ന് കഴിഞ്ഞോട്ടെ, സാധ്യമല്ല. മാർക്കണ്ഡേയൻ മണ്ണുകൊണ്ട് സ്വയം നിർമ്മിച്ച ശിവലിംഗത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. മാർക്കണ്ഡേയ, നിനക്ക് 16 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു, വേഗം വരൂ. യമദേവൻ കാലപാശം ചുറ്റി മാർക്കണ്ഡേയൻ നേരെ എറിയാൻ തുടങ്ങുന്നു. ഭയന്നുപോയ 16-കാരൻ മനമുരുകി വിളിക്കുന്നു.

കാലൻ കയറി ചുഴറ്റി മാർക്കണ്ഡേയൻ നേരെ എറിഞ്ഞു. മാർക്കണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ ശിവനാമം ഉരുവിട്ടു. കാലൻ പിന്നെയും കയർ ചുഴറ്റി എറിഞ്ഞു. ഇപ്പോൾ മാർക്കണ്ഡേയനും ശിവലിംഗവും കയറിന്റെ കുരുക്കിനുള്ളിലായി. യമദേവൻ പൊട്ടിപ്പൊട്ടിച്ചിരിച്ചു. കയറിന്റെ തുമ്പ് വലിച്ച് കുരുക്ക് മുറുക്കി. മാർക്കണ്ഡേയൻ വിളിച്ചപേക്ഷിച്ചു, ഭഗവാനെ, പരമേശ്വര, രക്ഷിക്കണേ. കാലൻ കയറാഞ്ഞു വലിച്ചു. മാർക്കണ്ഡേയൻ ശിവലിംഗവും കയർ കുരുക്കിനുള്ളിൽ മുറുകി. മാർക്കണ്ഡേയന്റെ ശ്വാസം നിലയ്ക്കുന്നു. നാക്ക് പുറത്തേക്ക് തള്ളി. ആ കണ്ണുകൾ തുറിച്ചു വിടർന്നു. അതാ ഉഗ്ര ശബ്ദത്തോടെ ശിവലിംഗം പൊട്ടിപ്പിളർന്നു. സാക്ഷാൽ പരമശിവൻ ശിവലിംഗത്തിൽ നിന്നും പ്രത്യക്ഷനായി. ഭയന്നുപോയ കാലൻ ഭഗവാന് നേരെ കൈകൂപ്പി നിന്നു. മാർക്കണ്ഡേയനെ ചേർത്ത് പിടിച്ച് ഭഗവാൻ പറഞ്ഞു, യമധർമ്മ, ഇവൻ എന്റെ ഭക്തനാണ്. അതറിഞ്ഞിട്ടും നീ ഇവനെ കാലപുരിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. ഭഗവാനെ, 16 വയസ്സ് വരെ മാത്രമേ മാർക്കണ്ഡേയൻ ആയുസ്സുള്ളൂ. അത് കഴിഞ്ഞിരിക്കുന്നു. ആയുസ്സെന്ന് കൊടുക്കുന്നതും അങ്ങ് തന്നെയല്ലേ? ആയുസ്സുറ്റവരെ കാലപുരിയിലേക്ക് അയക്കാൻ എന്നെ നിയോഗിച്ചതും അങ്ങ് തന്നെയല്ലേ? യമധർമ്മ, എനിക്ക് പ്രധാനം എന്റെ ഭക്തരാണ്. ആശ്രയമില്ലാതെ ഹൃദയം നൊന്ത് വിളിക്കുന്നവരെ കൈവിടാൻ എനിക്കാവില്ല. നീ ചെയ്തത് തെറ്റ്. ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് ജീവന് വേണ്ടി യാചിച്ച ഇവനെ ശിവലിംഗം ഉൾപ്പെടെ കാലപാശത്താൽ നീ ബന്ധിച്ചു. നമ്മുടെ ജീവാംശമാണ് ശിവലിംഗമെന്ന് നിനക്കറിവുള്ളതല്ലേ? അതറിയാമായിരുന്നിട്ടും എന്നെ അടക്കം നീ കാലപുരിയിലേക്ക് ക്ഷണിച്ചു. നിന്റെ അഹങ്കാരത്തെ ഞാൻ ശമിപ്പിക്കും. നിന്റെ ധാർഷ്ട്യം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. മരണത്തിന്റെ ദേവന് മരണമില്ലെന്നുള്ള നിന്റെ ഈ അഹങ്കാരം. അത്യന്തം കോപാകുലനായ മഹാദേവൻ തന്റെ തൃക്കണ്ണു തുറന്നു. ഹരിതേ, ഭഗവാനെ, ഹരിതേ, എന്നെ കൊല്ലരുതേ. യമധർമ്മ, ഇത് തന്നെയല്ലേ ഇത്രയും നേരവും മാർക്കണ്ഡേയൻ നിന്നോട് അപേക്ഷിച്ചത്? തൃക്കണ്ണിൽ നിന്നും പ്രവഹിച്ച അഗ്നിയിൽ ഇതാ യമധർമ്മൻ ബന്ധു വെണ്ണീറായി. ഇതെല്ലാം കണ്ട് ഭയന്നുപോയ മാർക്കണ്ഡേയനോട് ഭഗവാൻ പുഞ്ചിരിയോട് പറഞ്ഞു, മാർക്കണ്ഡേയ, നീ മരണത്തെ ജയിച്ചവനാണ്, ചിരഞ്ജീവിയാണ്. എന്നും നിനക്ക് 16 വയസ്സാണ്. ഇത്രയും പറഞ്ഞ് ഭഗവാൻ ശ്രീ പരമേശ്വരൻ അപ്രത്യക്ഷനായി. പുത്രനില്ലാത്ത ദുഃഖത്താൽ നൊന്ത് വിളിച്ച മൃഗണ്ടു എന്ന വൃദ്ധനും അന്ധനുമായ മുനിക്ക് ഒരു മകന് കൊടുത്തതും അവന് 16 വയസ്സിന്റെ ആയുസ് നിശ്ചയിച്ചതും മഹാദേവനാണ്. ലോകം കണ്ടിട്ടില്ലാത്ത, അച്ഛനമ്മമാരോടൊപ്പം ജീവിച്ച് കൊതി തീർന്നിട്ടില്ലാത്ത ആ 16 വയസ്സുകാരന്റെ അതിരറ്റ ശിവഭക്തിയും ജീവിതത്തോടുള്ള ആസക്തിയും കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ മരണത്തിന്റെ ദേവനെ പോലും കൊന്നുകളഞ്ഞിട്ടാണ് തന്റെ ഭക്തനായ 16-കാരനെ മാർക്കണ്ഡേയനെ ജീവിക്കാൻ അനുവദിച്ചത്. ആ കാരുണ്യവാനായ ജീവന്റെ ആധാരമായ പാർവതീപതിയായ പ്രേമസ്വരൂപനായ ശ്രീ പരമശിവന്റെ ജീവിതകഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതെ, സാഭിമാനം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ശ്രീ മഹാദേവൻ. വർഷങ്ങൾ കൊഴിഞ്ഞു വീണു. മനുഷ്യൻ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും. അത് പ്രകൃതി നിയമമാണ്. ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യുഗങ്ങൾക്ക് മുമ്പ്, ഇതിഹാസങ്ങൾക്ക് മുമ്പ്. അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, ഭൂമിയില്ല, ആകാശമില്ല, നക്ഷത്രങ്ങളില്ല, വായുവില്ല, കാറ്റില്ല, മരങ്ങളില്ല, ഒന്നുമില്ല. എങ്ങും നിശബ്ദത, നിശ്ചലമായ ശൂന്യത മാത്രം. കോടാനുകോടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ഭൂമിയിൽ പതിച്ച ആദ്യത്തെ ശബ്ദം, പ്രപഞ്ചത്തിലെ ആദ്യത്തെ ശബ്ദം, ഓം ഓം ഓം. സൃഷ്ടിയുടെ കർത്താവായ ബ്രഹ്മാവും സ്ഥിതിയുടെ സർവസ്വമായ മഹാവിഷ്ണുവും സംഹാരത്തിന്റെ അധിപനായ മഹാദേവനും കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നത്. ബ്രഹ്മാവും മഹാവിഷ്ണുവും ശ്രീ മഹാദേവനും തമ്മിലുള്ള ഒരു വേളയിൽ ബ്രഹ്മാവ് ഒരു വലിയ കള്ളം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് മഹാദേവന് മനസ്സിലായി. കോപം കൊണ്ട് ഉറഞ്ഞു തുള്ളിയ മഹാദേവൻ പറഞ്ഞു, ബ്രഹ്മാവേ, നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അതുകൊണ്ട് ബ്രഹ്മാവിന് ഞാൻ ശിക്ഷ വിധിക്കുന്നു. ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. ഇനി അത് വേണ്ട. ബ്രഹ്മാവിന്റെ ഒരു തല ഞാൻ മുറിച്ചു മാറ്റുന്നു. അന്നു മുതൽ ബ്രഹ്മാവിന് 3 തലകൾ മാത്രമായി. മാത്രമല്ല, ലോകത്തിൽ സൃഷ്ടി നടത്തേണ്ട നിങ്ങൾ കള്ളം പറഞ്ഞതുകൊണ്ട് നിങ്ങൾ

നിങ്ങളുടെ പേരിൽ ലോകത്തൊരു ക്ഷേത്രം പോലും ഉണ്ടാകില്ല. നിങ്ങളെ ആരും ആരാധിക്കുകയുമില്ല. ഇന്ന് വരെ ബ്രഹ്മാവിന് ഒരു ക്ഷേത്രം പോലും ഭൂമിയിലില്ല. ബ്രഹ്മാവിനെ ആരും ആരാധിക്കുന്നുമില്ല. ആ കൊടുശിക്ഷ കൊടുത്തവനാണ് ശ്രീ മഹാദേവൻ. ബ്രഹ്മാവേ, ലോകത്ത് സൃഷ്ടി നടത്തേണ്ടത് നിങ്ങളാണ്, സ്ഥിതി നടത്തേണ്ടത് മഹാവിഷ്ണുവാണ്. അതായത് പരിപാലിച്ചു കൊണ്ടുപോകേണ്ടവൻ. സംഹാരമാണ് എന്റെ ധർമ്മം. നമ്മൾ മൂന്ന് പേരും ആദി പരാശക്തിയും കൂടി ഈ കർമ്മം ഭംഗിയായി നിറവേറ്റണം. ബ്രഹ്മാവും വിഷ്ണുവും ഒരുമിച്ച് മഹാദേവനോട് അപേക്ഷിച്ചു. ശ്രീ പരമേശ്വര, യമധർമ്മനെ അങ്ങ് വധിച്ചതുകൊണ്ട് ഭൂമിയിൽ മരണം നടക്കുന്നില്ല, ജനനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യമധർമ്മന് പുനർജന്മം കൊടുക്കണം. ഒരു പുഞ്ചിരിയോടെ ശ്രീ മഹാദേവൻ വീണ്ടും യമധർമ്മന് ജന്മം കൊടുത്തു. എന്നിട്ട് തന്റെ വിശ്വരൂപം മഹാവിഷ്ണുവിനും ബ്രഹ്മാവിനും കാണിച്ചു കൊടുത്തു. കൈലാസത്തിലെ വൃക്ഷലതാദികളാൽ സുന്ദരമായ ഒരു കുന്നൻ പ്രദേശം. അവിടെ മറ്റൊരു സൂര്യനെ പോലെ തേജസ്വിയായ പരമശിവൻ അനന്തതയിലേക്ക് മിഴിയെറിഞ്ഞ് ധ്യാന നിരവനായിരിക്കുന്നു. കബോധനായിരിക്കുന്ന ശ്രീ പരമശിവന്റെ മുഖത്തേക്ക് കണ്ണഞ്ചുന്ന പ്രകാശം ഇടയ്ക്കിടെ വന്നു വീഴുന്നു. ശിവൻ മെല്ലെ കണ്ണു തുറന്നു. അതീവ സുന്ദരിയായ ഒരു രാജകുമാരിയും തോഴിമാരും ചിരിച്ചുല്ലസിച്ച് താഴ്വരയിലൂടെ നടന്നു നീങ്ങുന്നു. തന്റെ അരികത്ത് നിൽക്കുന്ന നാരദ മഹർഷിയോട് മഹാദേവൻ ചോദിച്ചു, ഏതാ ആ രാജകുമാരി? മഹാദേവ, ബ്രഹ്മാവിന്റെ മകനായ ദക്ഷ മഹാരാജാവിന്റെ മൂത്ത മകളാണ് ആ പെൺകുട്ടി, സതീദേവി. അങ്ങയുടെ ഭക്തയാണ്. എപ്പോഴും ശിവമന്ത്രങ്ങൾ ചൊല്ലി നടക്കുന്ന ഒരു പെണ്ണാണവൾ. ആ സമയത്ത് രാജകുമാരിയും തോഴിമാരും മഹാദേവന്റെയും നാരദരുടെയും മുമ്പിലൂടെ വീണ്ടും നടന്നുപോയി. ഈ നിമിഷം ഇരുവരുടെയും മിഴികൾ തമ്മിൽ കൂട്ടിമുട്ടി. മഹാദേവൻ ധ്യാനത്തിൽ മുഴുകുമ്പോഴെല്ലാം പരമശിവന്റെ മുന്നിൽ ആ പെണ്ണിന്റെ സതീദേവിയുടെ ചിത്രം തെളിയുന്നു. മഹാദേവന് ഏകാഗ്രത നഷ്ടപ്പെടുന്നു. ആ സൗന്ദര്യധാമം പരമശിവന്റെ മനസ്സിൽ കയറിപ്പറ്റിയിരിക്കുന്നു.

എന്തായാലും ശ്രീ മഹാദേവൻ ദക്ഷന്റെ പുത്രിയായ സതിയെ ഭാര്യയായി സ്വീകരിച്ചു. സതിയും പരമശിവനും കൈലാസത്തിലേക്ക് മടങ്ങി. കൈലാസവും കൊട്ടാരവും വധുവരന്മാരെ സ്വീകരിക്കാൻ പതിവിലും സുന്ദരമായി നിന്നു. നാളുകൾ കടന്നുപോയി. സതീ മഹേശ്വര സംയോഗത്താൽ പ്രപഞ്ചമാകെ സൃഷ്ടിപരമായ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദേവലോകത്ത് ഒരു മംഗളകർമ്മം നടക്കുന്നു. മഹാദേവനും ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും മറ്റ് ദേവന്മാരും അടക്കം ധാരാളം പേർ എത്തിച്ചേർന്നിട്ടുണ്ട് ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ. പ്രൗഢമായ സദസ്സിലേക്ക് അല്പം വൈകിയാണ് ദക്ഷ മഹാരാജാവ് കടന്നു വന്നത്. എല്ലാ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും അടക്കം എഴുന്നേറ്റ് നിന്ന് ദക്ഷനെ സ്വീകരിച്ചു. കാരണം ദക്ഷൻ മഹാരാജാവാണ്. മഹാദേവൻ മാത്രം എഴുന്നേറ്റില്ല. എന്ന് മാത്രമല്ല, കണ്ടതായി പോലും നടിച്ചില്ല. എന്നാൽ മഹാദേവൻ ദക്ഷനെ ധിക്കരിച്ചതോ അവഗണിച്ചതോ അല്ല. മധുവിധ കാലമാണ്. വിവാഹത്തിന് ശേഷം തന്റെ സതിയെ പിരിഞ്ഞിരിക്കുന്ന ഇതാദ്യമായാണ്. സതിയുമൊത്തുള്ള മനോഹരമായ നിമിഷങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു മഹാദേവൻ. ദക്ഷൻ വിചാരിച്ചത് മറ്റൊന്നാണ്. മരുമകനായ ശംഭു മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്ന തോന്നൽ ദക്ഷനിൽ ബലപ്പെട്ടു. ഇവന്റെ അഹങ്കാരത്തിന് തക്കതായ മറുപടി കൊടുക്കണം. ദക്ഷൻ മനസ്സിൽ കരുതി. അതിനൊരവസരത്തിനായി ദക്ഷൻ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഗന്ധപാതനത്തിലെ കൊട്ടാരത്തിൽ സതീദേവിയും തോഴിമാരും വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രധാന തോഴിയായ വിജയ് ഓടി വന്ന് പറഞ്ഞു, "ദേവി, ദേവിയുടെ പിതാവ് ദക്ഷ മഹാരാജൻ ഒരു യാഗം നടത്തുന്നുണ്ടത്രേ. ഒരു വലിയ യാഗം. ആ പോകുന്ന ദേവന്മാർ യാഗത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. യാഗമോ?"

എന്റെ പിതാവോ? സതിക്ക് വിശ്വാസം വരുന്നില്ല. അല്ല, ദേവി അറിഞ്ഞില്ലേ? വിജയയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും പറയാതെ സതി ശിവന്റെ അടുത്തേക്ക് നടന്നു. എന്തു പറ്റി പ്രിയെ? മുഖം വല്ലാതെ വാടിയിരിക്കുന്നല്ലോ. അങ്ങറിഞ്ഞില്ലേ? അങ്ങേ ക്ഷണിച്ചില്ലേ? എന്ത്, എന്താണെന്ന് പറയൂ. എന്റെ പിതാവ് ഒരു യാഗം നടത്തുന്നുണ്ടത്രേ. എല്ലാവരെയും ക്ഷണിച്ചിട്ടും എന്താ നമ്മളെ മാത്രം ക്ഷണിക്കാത്തത്? യാഗമോ? നാം അറിയേണ്ടതായിരുന്നല്ലോ. നാം ഇല്ലാതെ യാഗം പൂർണ്ണമാകില്ലല്ലോ സതി. പിതാവല്ലേ, ക്ഷണിച്ചില്ലെങ്കിലും നമുക്ക് അവിടെ പോകാമല്ലോ. ദേവി, ക്ഷണിക്കാതെ നാം അവിടെ ചെന്നാൽ അപമാനിതരായി തിരിച്ചു പോരേണ്ടി വരും. പിന്നെ ജീവിച്ചിരിക്കുന്നതിൽ എന്തർത്ഥം? മരണമല്ലേ അഭികാമ്യം? ഇല്ല ദേവ, ഒരു മകളെന്നുള്ള നിലയിൽ ക്ഷണിച്ചില്ലെങ്കിലും അവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അങ്ങ് വരുന്നില്ലെങ്കിൽ വേണ്ട, എന്നെ പോകാൻ അനുവദിക്കണം. എന്റെ ഭർത്താവിനെ യാഗത്തിന് ക്ഷണിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയണം. സതി കൈലാസത്തിൽ നിന്ന് യാത്ര തിരിച്ചു. ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. അതിഥികളുടെ മുഖങ്ങളിൽ പരിഹാസം നിറഞ്ഞു നിൽക്കുന്നു. സതി നടന്ന് യാഗഭൂമിയിൽ പിതാവിന്റെ അടുത്തെത്തി. കാൽത്തൊട്ട് വന്നിച്ചു, സദസ്സിന് വണങ്ങി. പിതാവേ, ത്രിലോകവാസികളായ സകലരെയും ക്ഷണിച്ചിട്ടും എന്റെ ഭർത്താവായ ശ്രീ പരമേശ്വരനെ മാത്രം ക്ഷണിക്കാതിരുന്നത് എന്താണ്? ജഗതീശ്വരനില്ലാതെ ഈ യാഗം പൂർണ്ണമാകുന്നത് എങ്ങനെയാണ് പിതാവേ? അങ്ങയുടെ പുത്രിയായതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. നിർത്ത്! ക്രോധവാനായ ദക്ഷൻ ചാടി എഴുന്നേറ്റു, പുത്രിയുടെ നേർക്ക് ചീറിയെടുത്തു. സദസ് നിശ്ചലമായി. എന്റെ മകളാണെന്നത് മാത്രമാണ് നിന്റെ യോഗ്യത. അവനെ ആ കപാലിയെ വിവാഹം കഴിച്ചതോടെ അതും തീർന്നു. ലോകനാഥനാണത്രേ, എനിക്കവനോട് വെറുപ്പാണ്. എന്റെ പിതാവിന്റെ തല അറുത്ത് മാറ്റിയവനാണവൻ. എനിക്കവനോടുള്ള വൈരാഗ്യം ഒരിക്കലും തീരില്ല. ലോകനാഥനാണത്രേ, വിരൂപൻ, ചണ്ഡാലൻ, ചുടലമാടൻ. ഒരു വലിയ സദസ്സിന് മുൻപിൽ താൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. സദസ്സിൽ എല്ലാ പേരും ഉണ്ട്. ബ്രഹ്മാവും മഹാവിഷ്ണുവിനും ദേവേന്ദ്രനും ഗന്ധർവന്മാരും എല്ലാ ദേവന്മാരും ഉണ്ട്. ഈ അപമാനം പേറി എന്തിനു ഞാൻ ജീവിക്കണം?

സതി എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ചു. പിതാമഹനായ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു. പിതാമഹ, ഈ ലോകത്തിൽ ഒരു മകളും സ്വന്തം പിതാവിന് കൊടുക്കാത്ത ശിക്ഷ ഞാനിതാ എന്റെ പിതാവായ ദക്ഷന് കൊടുക്കുന്നു. എന്റെ പതിയായ മഹാദേവനെ അപമാനിച്ചതിന് ഞാൻ കൊടുക്കുന്ന ശിക്ഷ. സതി യാഗശാലയിലെ കത്തിയെറിയുന്ന ചിതയിലേക്ക് എടുത്തു ചാടി. ആ പൂമേനി ആ തീക്കുണ്ടത്തിൽ കത്തി അമരുന്നു, സദസിളകി മറിയുന്നു. ആ സമയം നാരദ മഹർഷി കൈലാസത്തിലെത്തി പരമശിവനോട് എല്ലാം പറഞ്ഞു. എല്ലാം കേട്ട മാത്രയിൽ വെട്ടിത്തരിച്ചുപോയി ഒരു

0: പൊട്ടിക്കരഞ്ഞോട്ട് കൈവിടൂ, ഞാനൊന്ന് പൊട്ടിക്കരഞ്ഞോട്ട്.
1: മഹാദേവന്റെ ദുഃഖം ക്രമേണ കോപത്തിന് വഴിമാറി. കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ത്രിശൂലത്തിൽ കുരുക്കി.

അടിച്ചു. ആ ജട രണ്ടായി പിളർന്നു. ഒരു പകുതിയിൽ നിന്നും ആയിരം ആനയുടെ ശക്തിയും ആയിരം കൈകളുമുള്ള വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. മറുപകുതിയിൽ നിന്നും മഹാകാളിയും. മഹാദേവന്റെ വാക്കുകൾക്കായി അവർ കാത്തു നിൽക്കുന്നു. എന്റെ

കാലത്തുക എല്ലാം നശിപ്പിക്കുക, ദക്ഷനെ അടക്കം എല്ലാവരെയും കൊന്നൊടുക്കുക. വീരഭദ്രനും മഹാകാലിയും സൈന്യത്തോടൊപ്പം ദക്ഷന്റെ കൊട്ടാരത്തിലെത്തി. സ്ത്രീകളടക്കം ഒട്ടുമുക്കാൽ ദേവന്മാരെയും കൊന്നൊടുക്കി. അവസാനം വീരഭദ്രൻ ദക്ഷനെ വലിച്ചിഴച്ച് യാഗഭൂമിയിൽ കൊണ്ടുവന്നു. ഉടലിൽ നിന്നും ആ തല പിടിതെടുത്ത് യാഗശാലയിൽ സതിയുടെ ശരീരം കത്തിക്കരിയുന്ന ആ ചിതയിലേക്ക് വലിച്ചെറിഞ്ഞു. എല്ലാം കഴിഞ്ഞ് മഹാദേവന്റെ മുന്നിലെത്തി വീരഭദ്രനും മഹാകാളിയും. യാത്ര ചോദിച്ച് രണ്ടുപേരും മടങ്ങിപ്പോയി. ബ്രഹ്മാവും മഹാവിഷ്ണുവും ഇന്ദ്രനും അടക്കമുള്ള എല്ലാ ദേവന്മാരും കൈലാസത്തിലെത്തി. മഹാദേവനെ കണ്ട് സംഭവിച്ചുപോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചു. പ്രിയപത്നിയുടെ വേർപാടിന്റെ വേദന ഉള്ളിൽ ഒതുക്കി രുദ്രൻ നിശബ്ദനായി നിന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ, ദക്ഷൻ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത അബദ്ധമാണ് യാഗം. എല്ലാം അവന്റെ അഹങ്കാരമായിരുന്നു. അത് വലിയ ദുരന്തത്തിലാണ് കലാശിച്ചത്. ദേവന്മാരും മിനിമാരും അടക്കം ധാരാളം പേർ വീരഭദ്രനെയും കൂട്ടരുടെയും ആക്രമണത്താൽ ജീവൻ നഷ്ടപ്പെട്ടു. ദക്ഷനെയും വീരഭദ്രൻ കൊന്നൊടുക്കി. യാഗം പൂർത്തീകരിച്ച് നഷ്ടമായ ജീവനുകൾ വീണ്ടെടുക്കാൻ അങ്ങ് അനുവദിക്കണം. പരമശിവൻ എല്ലാം കേട്ടുകൊണ്ട് അനന്തതയിലേക്ക് നിശ്ചലനായി നോക്കി നിൽക്കുന്നു. പറയൂ മഹാദേവ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പറയൂ. ദക്ഷനടക്കം എല്ലാ പേർക്കും ഞാൻ ജീവൻ തിരിച്ചു കൊടുക്കുന്നു. പെട്ടോളൂ, പെട്ടോളൂ. നഷ്ടം എനിക്ക് മാത്രം, എനിക്ക് മാത്രം. പരമശിവന്റെ കണ്ണിൽ നിന്നും ധാരമുറിയാതെ കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റു വീണു. സതിയുടെ വേർപാട് നിരാശനായ ശിവൻ ഒന്നിലും ശ്രദ്ധയില്ലാതെ കഴിയും. ശിരസിൽ ജട വളർന്നിരിക്കുന്നു. കരുത്തിലും കൈകളിൽ നിന്ന് നാഗ ആഭരണങ്ങൾ പോലെ കിടക്കുന്നു. ചുടലപ്പറമ്പുകളിൽ നിന്ന് ചുടലഭസ്മം ശരീരമാകെ വാരി അണിഞ്ഞ് ജ്വലിക്കുന്ന കണ്ണുകളോടെ തൃശൂലവുമായി എപ്പോഴും അങ്ങനെ സഞ്ചരിക്കും. ഒരു ഭ്രാന്തനെ പോലെ. ഈ സമയത്ത് ദേവലോകത്ത് ഒരു വലിയ ചർച്ച നടക്കുന്നു. അല്ല, സതി മരിച്ചു എന്നുവെച്ച് എപ്പോഴും ഇങ്ങനെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി മഹാദേവന് പത്നിയുടെ ഓർമ്മകളിൽ മാത്രം മുഴുകി ജീവിക്കാനാകുമോ? ചോദ്യം മറ്റാരുടേതുമല്ല, ദേവഗുരുവായ ബൃഹസ്പതിയുടേതാണ്. അതുകൊണ്ട് സതി പുനർജനിക്കണം. ബ്രഹ്മാവും വിഷ്ണുവും തലകുലയ്ക്ക് സമ്മതിച്ചു. ഇനി അതിനുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. വർഷങ്ങൾ കടന്നുപോയി. ഹിമവാന്റെയും മേനയുടെയും മകളായി സതി പുനർജനിച്ചു. പർവ്വത നന്ദിനിയായതിനാൽ പാർവതി എന്ന് പേരിട്ടു. ഒരു ദിവസം നാരദ മഹർഷി ഹിമവാന്റെ കൊട്ടാരത്തിലെത്തി. പാർവതിയെ കാണുകയായിരുന്നു ഉദ്ദേശം. അവൾ വളർന്നിരിക്കുന്നു, കൗമാരത്തിലെത്തിയിരിക്കുന്നു, അതീവ സുന്ദരിയായ പെൺകുട്ടി. ഹിമവാൻ മകളെ നാരദ മഹർഷിക്ക് പരിചയപ്പെടുത്തി. നാരദൻ വിശേഷങ്ങൾ ചോദിച്ചു. സൗന്ദര്യത്തിന്റെ മൂർത്തിമദ്ഭാവമായ പാർവതിയിൽ നിന്ന് നാരദൻ ബലമായി തന്റെ നോട്ടത്തെ പറിച്ചെടുത്തു. കാരണം സതിയുടെ അതേ രൂപം, അതേ ചലനം, അതേ ഭാവം, സതിയെപ്പോലെ ശിവഭക്ത, എല്ലാം എല്ലാം സതി തന്നെ.

ഹിമവാന്റെ അതിഥി സൽക്കാരങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നാരദൻ പറഞ്ഞു, അങ്ങയുടെ പുത്രിക്ക് ഭർത്താവാകാൻ പോകുന്നത് ഒരു മഹായോഗിയായിരിക്കും. ശ്രീ മഹാദേവനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം അറിയാതെ ഈ അണ്ടകടാങ്ങളിൽ ഒന്നും സംഭവിക്കുന്നില്ല. പ്രപഞ്ചനാഥനായ ശ്രീ പരമേശ്വരന്റെ മകൾക്ക് ഭർത്താവായി കിട്ടുന്നതിനപ്പുറം എന്ത് സന്തോഷമാണ് ഹിമവാനെ ലഭിക്കാനുള്ളത്! ഇത് കേൾക്കാനിടയായ പാർവതിയുടെ ഉള്ളിൽ മഹാദേവനോടുള്ള പ്രേമത്തിന്റെ ആദ്യ തളിരുകൾ മൊട്ടിച്ചു. അത് വളർന്നു. പാർവതി

മഹാദേവന്റെ സ്വപ്നം കണ്ടു, ഭർത്താവായി സ്വീകരിച്ചു. പരമശിവനും പാർവതിയും തമ്മിലുള്ള മംഗല്യം ഉറപ്പിച്ചു. സദസ് ഇളകിമറിയുന്നു. ശിവപാർവതിമാർ അഗ്നി സാക്ഷിയായി പരസ്പരം വരണമാല്യം ചാർത്തി. ഹിമവാൻ പാർവതിയുടെ കൈപിടിച്ച് പരമശിവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കാരുണ്യത്തിന്റെ കിടാവിളക്കായ അങ്ങ് ഞങ്ങളുടെ പുത്രി ഗൗരിയെ ധർമ്മപത്നിയായി സ്വീകരിച്ചാലും. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതനായി മന്ദരപർവ്വതം കടകോലായും വാസുകി എന്ന സർപ്പം കയറാക്കിയും പാൽക്കടൽ കടയുന്നു. ഏറെ ദിവസങ്ങൾ കഴിഞ്ഞു. പെട്ടെന്നൊരു ദിവസം വാസുകിയിൽ നിന്ന് കാളക്കൂട വിഷം പുറത്തു വന്നു. ആ ഉഗ്രവിഷം പുറത്തു വീണാൽ ഭൂമി തന്നെ ഇല്ലാതാകും. എന്ത് ചെയ്യും? പരമശിവൻ ഈ കാളക്കൂട വിഷത്തെ തന്റെ കയ്യിൽ ഏറ്റുവാങ്ങി. ഭൂമിയിൽ വീണാൽ എല്ലാം നശിക്കും. പാടില്ല, ഭൂമിയിൽ വീഴാൻ പാടില്ല, ഭൂമി നശിക്കാൻ പാടില്ല. ശിവൻ പെട്ടെന്ന് ആ വിഷം തന്റെ വായ്ക്കുള്ളിലാക്കി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇവിടെ പരമശിവൻ സ്വയം അത് പാനം ചെയ്തില്ലെങ്കിൽ ഭൂമി തന്നെ ഇല്ലാതാകും. എല്ലാവരെയും പോലെ നോക്കി നിൽക്കാൻ പാർവതിക്കാവില്ലല്ലോ. പാർവതി ഓടി വന്ന് പരമശിവന്റെ കഴുത്തിൽ അമർത്തിപ്പിടിച്ചു. പരമശിവനെ രക്ഷിക്കാൻ വിഷ്ണു പരമശിവന്റെ വായ് പൊത്തിപ്പിടിച്ചു ഭൂമിയെ രക്ഷിക്കാൻ. ആ രാത്രി പാർവതി ഉറങ്ങിയിട്ടില്ല. കൊടും വിഷം കണ്ടത്തിലിരുന്നു. ഒരു തുള്ളി പോലും പാർവതി മഹാദേവന്റെ ഉള്ളിലേക്ക് പോകാൻ അനുവദിച്ചില്ല. കാളകൂട വിഷം അവിടെ ഉറച്ചുപോയി. അതുകൊണ്ടാണ് പരമശിവനെ നീലകണ്ഠൻ എന്ന് വിളിക്കുന്നത്. ശിവന്റെ പ്രാണന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ആഹാരം പോലും വെടിഞ്ഞ് മനമുരുകി പ്രാർത്ഥിച്ച രാത്രിയാണ് ശിവരാത്രി. മറ്റുള്ള ദേവന്മാരെല്ലാം സ്വയരക്ഷ നോക്കിയപ്പോൾ പരമശിവൻ സ്വയം ഇല്ലാതെ പോയാലും ലോകം നിലനിൽക്കണമെന്ന ചിന്തയായിരുന്നു. ഇവിടെയാണ് ശിവന് തുല്യം ശിവൻ മാത്രമെന്ന് നാം പറയുന്നത്. എന്തായാലും പരമശിവന് ലോകത്തോടും പാർവതിക്ക് പരമശിവനോടുമുള്ള സ്നേഹം, അതിന്റെ ആഴം, അത് വെളിപ്പെട്ട രാത്രിയാണ് ശിവരാത്രി. ഭഗവാൻ വിഷ്ണു ഒരിക്കൽ മായാമോഹിനിയായി യഥാർത്ഥ സ്ത്രീയായി മാറി. അത് മഹിഷാസുരൻ എന്നൊരു അസുരന്റെ വധത്തിന് കാരണമാകാനാണ്. ദേവലോകത്ത് വലിയ ശല്യക്കാരനായി മാറിയ മഹിഷാസുരൻ മഹാദേവന് വിഷ്ണുവിൽ പിറക്കുന്ന പുത്രന് മാത്രമേ തന്നെ കൊല്ലാനാവൂ എന്ന് വരം നേടുന്നു. മഹിഷാസുരവധം നടത്താനായി മോഹിനി വേഷത്തിൽ വന്ന വിഷ്ണുവിൽ മഹാദേവന് ഒരു കുഞ്ഞ് ജനിക്കുന്നു, അയ്യപ്പൻ. ശബരിമല ശ്രീ ധർമ്മശാസ്താവ് എന്ന് പ്രസിദ്ധിയാർജിച്ച ശ്രീ ശങ്കരപുത്രൻ, മഹിഷാസുരവധം നടത്തിയ മഹാദേവന്റെ പുത്രനായ അയ്യപ്പൻ.

ശിവപാർവതിമാർക്ക് രണ്ട് പുത്രന്മാർ കൂടിയുണ്ട്, ശ്രീ മുരുകനും ഗണപതിയും. താരകാസുരനെന്ന അസുരനെ വകവരുത്തുകയാണ് മുരുകന്റെ ജന്മോദ്ദേശം. മുരുകനും താരകാസുരനും തമ്മിലുള്ള യുദ്ധത്തിൽ മുരുകൻ താരകാസുരനെ വധിച്ചു. ഈ ജന്മകർമ്മം നിർവഹിച്ച മുരുകനെ ദേവന്മാർ എടുത്തുയർത്തി ആനന്ദ നൃത്തമാടി.

മുരുകനും ഗണപതിയും വിവാഹിതരായി. മുരുകൻ ദേവയാനിയെയും വള്ളിയെയും വിവാഹം കഴിച്ചു. ഗണപതി സിദ്ധിയെയും ബുദ്ധിയെയും ഭാര്യമാരായി സ്വീകരിച്ചു. എല്ലാവരും മഹാദേവന്റെ കൊട്ടാരത്തിലാണ് താമസിച്ചത്. ഒരു ദിവസം മുരുകനും ഗണപതിയും പത്നിമാരോടും മക്കളോടുമൊപ്പം മഹാദേവന്റെ അടുത്തെത്തി. പിതാവേ, ഞങ്ങൾ പ്രത്യേകം കൊട്ടാരങ്ങളിലേക്ക് മാറുന്നു. പിതാവ് ഞങ്ങൾ അനുഗ്രഹിക്കണം.

ദേവൻ രണ്ടു മക്കളെയും അനുഗ്രഹിച്ചു. രണ്ടുപേരും യാത്രയായി. മക്കൾ രണ്ടുപേരും പോയി അല്ലേ? മഹാദേവനോട് പാർവതിയുടെ ചോദ്യമാണ്. അതെ, അങ്ങെന്താ അവരെ തടയാതിരുന്നത്? പാർവതി, അവർക്ക് കുടുംബമായി. ഏതൊരു പെണ്ണും ഭർത്താക്കന്മാരോടൊപ്പം പ്രത്യേകം താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്ക് അതിനുള്ള അവകാശം കൊടുത്തത്. മഹാദേവ, എല്ലാപേരും ഉണ്ടായിരുന്നപ്പോൾ ഈ ഗ്രഹം സ്വർഗമായിരുന്നു. ഈ കൊട്ടാരത്തിൽ എന്തൊരാനന്ദമായിരുന്നു. നമ്മൾ വീണ്ടും തനിച്ചായി അല്ലേ? മഹാദേവൻ പാർവതിയെ മാറോട് ചേർത്ത് പിടിച്ചു. പാർവതിയും കൂട്ടി ഇതാ കൈലാസത്തിലേക്ക് യാത്രയായി. രണ്ടുപേരും ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും

0: ഏതോ പർവ്വത ശൃംഗത്തിൽ ധ്യാനത്തിലാണ്. രണ്ടുപേരും ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല. യുഗങ്ങൾ പലത് കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ നാസ എന്ന ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന കൈലാസത്തിലെത്തി മഹാദേവനെ കുറിച്ച് പഠിക്കുവാൻ. അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല, പക്ഷെ കേൾക്കാൻ കഴിഞ്ഞു. ഓം ഓം ഓം. ആ പഞ്ചാക്ഷരി മന്ത്രം മഹാദേവൻ ഇപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്ന വിശ്വാസത്തോടെ ഞാൻ ഈ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു.
1: ശ്രീ മഹാദേവൻ ആയിലം ഉണ്ണികൃഷ്ണനും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ കല്ലട ശശി, വെമ്പായം ടൈറ്റസ്, കൊഞ്ചിറ ജയൻ, അടൂർ ആനന്ദൻ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: സമയം 10:00. ആകാശവാണി കഥകളി പദങ്ങൾ കലാനിലയം സിനുവും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ. ഇരയിമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ചില ഭാഗങ്ങൾ. ഒരിക്കൽ ദക്ഷൻ തന്റെ പത്നിയായ വേദവല്ലിയും ഒരുമിച്ച് കാളിന്തിയിൽ കുളിക്കാനായി ചെല്ലുന്നു. പുണ്യനദിയായ കാളിന്തിയുടെ ഭംഗി കണ്ട് ആസ്വദിക്കുകയും അതിലിറങ്ങി സ്നാനം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ആ സമയത്ത് താമരയിലയിൽ ഒരു ശംഖ് കാണുകയും ആ ശംഖ് കയ്യിലെടുത്ത സമയം അതൊരു പെൺകുഞ്ഞായി മാറുകയും ചെയ്യുന്നു. ദക്ഷനും വേദവല്ലിക്കും ആ പെൺകുഞ്ഞിനെ കണ്ട് വാത്സല്യമുണ്ടാകുകയും അവളെ അവർ മകളായി സ്വീകരിക്കുകയും തന്റെ പുത്രിമാരിൽ ഒരുവളായി വളർത്താൻ തീരുമാനിക്കുകയും ചെയ്യുന്നതാണ് സന്ദർഭം.

വളരെ പുത്രിമാരുണ്ടെന്നാകിലും മമ വാത്സല്യം ഇത്ര തോന്നിയിലാരിലും എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുഞ്ഞിനെ വേദവല്ലി ലാളിക്കുന്നിടത്ത് ഇരയമൻ തമ്പി രചിച്ച ദക്ഷയാഗമാട്ടക്കഥയിലെ ഈ ഭാഗങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. പാടിയത് കലാനിലയം സീനു, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം സായികൃഷ്ണ, മദ്ദളം മാർഗി രത്നാകരൻ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഇന്നാദ്യം ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, കണ്ണൂർ രാജൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ചിത്രം വധു ഡോക്ടറാണ്.

0: ആകാശവാണി നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും സാമൂഹിക മുന്നേറ്റത്തിന്റെയും യഥാർത്ഥ അളവുകോൽ അവിടുത്തെ ഭൌതിക സാഹചര്യങ്ങളും അടിസ്ഥാന സൌകര്യ വികസനവുമാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായി രാജ്യം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് വികസന ചരിത്രത്തിൽ തന്നെ ഏറ്റവും സമാനതകളില്ലാത്ത ബൃഹത്തായ അടിസ്ഥാന സൌകര്യ വിപ്ലവത്തിനാണ്. പരമ്പരാഗതമായ ചുവപ്പ് നാടുകളെയും ഭരണപരമായ കാലതാമസങ്ങളെയും പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് റോഡ്, റെയിൽ, വ്യോമഗതാഗത രംഗങ്ങളിലും ഡിജിറ്റൽ പ്രതിരോധ പൈതൃക മേഖലകളിലും രാജ്യം കൈവരിച്ച അസാധാരണ നേട്ടങ്ങൾ ഇന്ന് ആഗോളതലത്തിൽ തന്നെ വലിയ മാതൃകയായി കഴിഞ്ഞു. വികസന പ്രക്രിയകളെ വെവ്വേറെ കാണുന്നതിന് പകരം വിവിധ മന്ത്രാലയങ്ങളെ ഒരൊറ്റ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവന്ന പിഎം ഗതിശക്തി പോലുള്ള സമഗ്രമായ മാസ്റ്റർ പ്ലാനുകൾ രാജ്യത്തിന്റെ വികസന വേഗത ഇരട്ടിയാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. കേവലം നഗരങ്ങളിൽ മാത്രം ഒതുങ്ങാതെ വികസനത്തിന്റെ മാറ്റൊലി ഇന്ത്യയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വരെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലയളവിന്റെ ഏറ്റവും വലിയ സവിശേഷത. ആധുനിക സാങ്കേതിക വിദ്യയുടെയും കൃത്യമായ ആസൂത്രണത്തിന്റെയും പിൻബലത്തോടെ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കുന്ന പുതിയൊരു വികസന സംസ്കാരത്തിനാണ് പിഎം ഗതിശക്തിയിലൂടെ രാജ്യം അടിത്തറയിട്ടതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. 2021 ഒക്ടോബർ 13 പദ്ധതി ഉദ്ഘാടനം ചെയ്യവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. GIS സാങ്കേതിക വിദ്യയുടെയും ഉപഗ്രഹ ചിത്രങ്ങളുടെയും സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ റെയിൽവേ, റോഡ്, വ്യോമയാനം ഉൾപ്പെടെയുള്ള 16-ലധികം കേന്ദ്ര മന്ത്രാലയങ്ങളെ ഒരൊറ്റ കുടക്കീഴിൽ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ പുരോഗതിക്ക് വലിയ ഊർജ്ജം നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃതകാലത്ത് ആത്മനിർഭർ ഭാരത് എന്ന മഹത്തായ ലക്ഷ്യത്തോടെ വരും തലമുറകൾക്കായി തടസ്സമില്ലാത്തതും ലോകോത്തര നിലവാരത്തിലുള്ളതുമായ ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ഈ പദ്ധതിയുടെ ആത്യന്തിക ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ആത്മനിർഭർ ഭാരത് കെ സങ്കൽപ് കെ സാത് ഹം അഗലേ 25 വർഷോ കെ ഭാരത് കി ബുനിയാദ് രച് രഹേ ഹൈ. പിഎം ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഭാരത് കെ ഇസി ആത്മബൽ കോ ആത്മവിശ്വാസ് കോ ആത്മനിർഭർത കെ സങ്കൽപ് തക് ലേ ജാനേ വാലാ ഹൈ. യേ നാഷണൽ മാസ്റ്റർ പ്ലാൻ 21വീ സദീ കെ ഭാരത് കോ ഗതിശക്തി ദേഗാ. നെക്സ്റ്റ് ജനറേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഓർ മൾട്ടി മോഡൽ കണക്ടിവിറ്റി കോ ഇസ് നാഷണൽ പ്ലാൻ സേ ഗതിശക്തി മിലേഗി. ഇൻഫ്രാസ്ട്രക്ചർ സേ ജുഡി സർക്കാരി നീതിയോ മേ പ്ലാനിംഗ് സേ ലേക്കർ എക്സിക്യൂഷൻ തക് കോ യേ നാഷണൽ പ്ലാൻ ഗതിശക്തി ദേഗാ. സർക്കാർ കെ പ്രോജക്ട്സ് തയ സമയ സീമാ കെ ഭീതർ പൂരേ ഹോ ഇസ്കെ ലിയേ യേ ഗതിശക്തി നാഷണൽ പ്ലാൻ സഹി ജാൻകാരി ഓർ സട്ടീക് മാർഗദർശൻ കരേഗാ. ഗതിശക്തി കെ ഇസ് മഹാ അഭിയാൻ കെ കേന്ദ്രമേ ഹൈ ഭാരത് കെ ലോക്, ഭാരത് കി ഇൻഡസ്ട്രി, ഭാരത് കാ വ്യാപാർ ജഗത്, ഭാരത് കെ മാനുഫാക്ചറർസ്, ഭാരത് കെ കിസാൻ, ഭാരത് കാ ഗാവ്. ഭാരത് കി വർത്തമാൻ ഓർ

0: आने वाली पीढ़ियों को 21वीं सदी के भारत के निर्माण के लिए नई ऊर्जा देगा।
1: ഇന്ത്യയുടെ മാറിയ മുഖച്ഛായ ഏറ്റവും പ്രകടമായി കാണാൻ സാധിക്കുന്നത് രാജ്യത്തുടനീളം നിർമ്മിക്കപ്പെട്ട ലോകോത്തര നിലവാരത്തിലുള്ള ദേശീയ പാതകളിലും അതിവേഗ എക്സ്പ്രസ് വേകളിലുമാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യം സാക്ഷ്യം വഹിച്ചതിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റമുണ്ടായതും ഹൈവേ വികസനത്തിലാണ്. ഭാരത്മാല പരിയോജന എന്ന ബൃഹത്തായ പദ്ധതിയിലൂടെ രാജ്യത്തെ പ്രമുഖ നഗരങ്ങളെയും തുറമുഖങ്ങളെയും പ്രധാന വ്യാവസായിക ഇടനാഴികളെയും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്ന വിസ്മയകരമായ റോഡ് ശൃംഖലയാണ് യാഥാർത്ഥ്യമായത്. മുൻകാലങ്ങളിൽ പ്രതിദിനം നിർമ്മിക്കപ്പെട്ടിരുന്ന റോഡുകളുടെ ശരാശരി നീളത്തേക്കാൾ 3 ഇരട്ടിയോളം വേഗതയിലാണ് ഇന്ന് രാജ്യത്തെ ദേശീയപാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ, ബംഗളൂരു ചെന്നൈ എക്സ്പ്രസ് വേ തുടങ്ങിയ അത്യാധുനിക ഹരിത ഇടനാഴികൾ വലിയ മെട്രോ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാസമയം പകുതിയായി കുറയ്ക്കുകയും ചരക്ക് നീക്കം അതിവേഗത്തിലാക്കുകയും ചെയ്തു. ഇതിനൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും മറ്റ് അതിർത്തി മേഖലകളിലെയും ദുർഘടമായ മലയോര പ്രദേശങ്ങളെ പ്രധാന ഭൂപ്രദേശങ്ങളുമായി എളുപ്പത്തിൽ ബന്ധിപ്പിക്കാനും കഴിഞ്ഞു. നഗരങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും വൻകിട പാതകൾക്കൊപ്പം ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ ഉൾഗ്രാമങ്ങളെപ്പോലും തടസ്സമില്ലാത്ത റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന എന്ന പദ്ധതിക്ക് സാധിച്ചു. ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള ഈ സുഗമമായ വഴിതുറക്കൽ ഗ്രാമീണ കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ പുതിയ അവസരങ്ങൾ നൽകുകയും അതുവഴി ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയെ അഭൂതപൂർവമായ രീതിയിൽ മാറ്റിമറിക്കാനാവുകയും ചെയ്തു. ദേശീയപാതാ വികസനത്തിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പലപ്പോഴായി വ്യക്തമാക്കിയ ദീർഘവീക്ഷണം ഈ മുന്നേറ്റത്തിന് അടിവരയിടുന്നതാണ്. ഇന്ത്യയിലെ റോഡ് ശൃംഖലയെ അമേരിക്കൻ നിലവാരത്തിലേക്കുയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്ത്രാലയം പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരത്മാല പരിയോജനയിലൂടെയും പുതിയ ഹരിത എക്സ്പ്രസ് വേകളിലൂടെയും ദൂരമല്ല, മറിച്ച് യാത്രാസമയമാണ് കുറയ്ക്കുന്നതെന്നും ഇത് ചരക്ക് നീക്കം അതിവേഗത്തിലാക്കി വിപണികളെ ഉണർത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. വെറും റോഡുകൾ നിർമ്മിക്കുന്നതിനപ്പുറം അവ രാജ്യത്തിന്റെ സാമ്പത്തിക ധമനികളായി മാറണമെന്നും ശ്രീ ഗഡ്കരി വ്യക്തമാക്കി.
2: And capital investment in industry, it is only possible when you have a good infrastructure. The water, power, transport and communication. Without that we cannot get capital investment and industry. Without that we cannot develop the employment potential. And without employment potential we cannot achieve growth. And without growth and employment potential we cannot eradicate the poverty. So basically the infrastructure is very important. And we are not only constructing good roads. But at the same time, simultaneously, we are working on alternative fuel and biofuel. Our national highway network will be equivalent to USA highway network. Now, within a year, up to end of December, it will be barrier-free toll. The country needs a lot of new technology, new innovations, and new vision for new India, which is we have a vision of Prime Minister to make India the third largest economy in the world. And for that reason, we have to develop good infrastructure of international standard. And I am responsible for making road construction. 100% I will assure you, within due course of time, we'll be at par with the world standard.
1: റോഡ് ഗതാഗത രംഗത്തെ കുതിച്ചുചാട്ടം പോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആധുനികവൽക്കരണ പ്രക്രിയയ്ക്കും പരിവർത്തനത്തിനുമാണ് കഴിഞ്ഞ 12 സാക്ഷ്യം വഹിച്ചത്. ഇന്ത്യയിൽ തന്നെ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസ് സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ അതിവേഗ ആധുനിക മുഖമായി മാറിയിരിക്കുന്നു. ലോകോത്തര സുരക്ഷാ സംവിധാനങ്ങളും അത്യാധുനിക യാത്രാ സൌകര്യങ്ങളും ഒത്തിണങ്ങിയ വന്ദേ ഭാരത് തീവണ്ടികൾ രാജ്യത്തെ യാത്രാ സംസ്കാരത്തിൽ തന്നെ വലിയൊരു വിപ്ലവത്തിനാണ് തുടക്കമിട്ടത്. അതിനൊപ്പം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 100 റെയിൽവേ സ്റ്റേഷനുകളെയാണ് വിമാനത്താവളങ്ങൾക്ക് സമാനമായ ലോകോത്തര സൌകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അതിവേഗം നവീകരിച്ചു വരുന്നത്. അമൃത് ഭാരത് പദ്ധതി മുഖേന റെയിൽവേ സ്റ്റേഷനുകളിൽ വരുത്തിയ അടിസ്ഥാന സൌകര്യ വികസനത്തെക്കുറിച്ച് നോർത്ത് മലബാർ റെയിൽവേ പാസഞ്ചേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ റഷീദ് കവായിയുടെ വാക്കുകളിലേക്ക്.
3: അമൃത് ഭാരത് പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ മലബാറിലെ പ്രധാനപ്പെട്ട പല സ്റ്റേഷനുകളും വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി മേൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയും ആ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ്, അതുപോലെ തന്നെ പയ്യന്നൂര്, കാഞ്ഞങ്ങാട്

0: വടകര പിന്നെ കണ്ണൂരിലും ഈ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷൻ നവീകരണവും അടിസ്ഥാന വികസന സൗകര്യവും ഒരുക്കുന്നതിന് വേണ്ടി ഓരോ സ്റ്റേഷനും കോടികളുടെ വികസനമാണ് നടന്നു വന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല മാർബിൾ വിരിച്ച പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം വെയിറ്റിംഗ് ഹാളുകൾക്ക് ഒരുക്കാൻ വേണ്ടി ഈ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം പാർക്കിംഗ് ഫെസിലിറ്റീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്റ്റേഷനകത്ത് വരാനും തിരിച്ചു പോകുവാനും വേണ്ടി റോഡ് സൗകര്യങ്ങൾ റെയിൽവേയുടെ സ്ഥലം തന്നെ അനുവദിച്ച് അതിനുവേണ്ടി പയ്യന്നൂരടക്കം സംവിധാനമൊരുക്കിയിട്ടുണ്ട്. തലശ്ശേരി സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മലബാർ മേഖലയിലെ പല സ്റ്റേഷനുകളും വളരെ നന്നായി ഈ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നവീകരിച്ചത് യാത്രക്കാർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്.
1: മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളായി ഇഴഞ്ഞു നീങ്ങിയിരുന്ന റെയിൽവേ ലൈനുകളുടെ വൈദ്യുതീകരണ പ്രക്രിയ ഇന്ന് 100% പൂർത്തീകരണത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നത് ഇന്ത്യൻ റെയിൽവേ കൈവരിച്ച ഏറ്റവും പരിസ്ഥിതി സൌഹൃദമായ നേട്ടമാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ വിപ്ലവം സൃഷ്ടിച്ച തദ്ദേശീയ സുരക്ഷാ സംവിധാനമായ കവച് പോലുള്ള സാങ്കേതിക വിദ്യകൾ ട്രെയിൻ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്നു. കൂടാതെ റെക്കോർഡ് വേഗതയിലുള്ള പാത ഇരട്ടിപ്പിക്കൽ, 3-ാം വരി നിർമ്മാണം എന്നിവയ്ക്കൊപ്പം ചരക്കുനീക്കത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്ത ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറുകളും യാത്രാ തീവണ്ടികളുടെയും ചരക്കുവണ്ടികളുടെയും കൃത്യനിഷ്ഠയും കാര്യക്ഷമതയും ഒരുപോലെ വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേയെ കേവലം ഒരു യാത്രാമാർഗം എന്നതിൽ നിന്നും മാറ്റി രാജ്യത്തിന്റെ വികസന കുതിപ്പിന് ഊർജ്ജം പകരുന്ന ഒരു ആധുനിക പൊതു സംവിധാനമാക്കി മാറ്റാൻ ഈ 12 വർഷത്തെ ആസൂത്രിത വികസനത്തിന് സാധിച്ചു. വികസിത് ഭാരത് 2047 ലക്ഷ്യങ്ങളുടെ ഭാഗമായി രാജ്യത്തുടനീളം 7,000 കിലോമീറ്റർ നീളത്തിൽ യാത്രക്കാർക്കായി മാത്രമുള്ള പ്രത്യേക അതിവേഗ പാതകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മണിക്കൂറിൽ 350 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കാൻ ശേഷിയുള്ള രീതിയിലായിരിക്കും ഈ ട്രാക്കുകൾ രൂപകൽപ്പന ചെയ്യുക. ആഗോള നിലവാരത്തിലുള്ള വന്ദേ ഭാരത് 4.0 ട്രെയിനുകൾ ഉടൻ പുറത്തിറക്കുമെന്നും സാധാരണക്കാർക്കായി അമൃത് ഭാരത് ട്രെയിനുകളുടെ നവീകരിച്ച പതിപ്പുകളും പരിസ്ഥിതി സൌഹൃദമായ ഹൈഡ്രജൻ ട്രെയിനുകളും വികസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ വ്യോമയാന മേഖലയെ സാധാരണക്കാരന്റെ അവകാശമാക്കി മാറ്റിയ മുന്നേറ്റത്തിനും കഴിഞ്ഞ 12 വർഷകാലം രാജ്യം സാക്ഷിയായി. ഉഡാൻ എന്ന വൻകിട പ്രാദേശിക കണക്ടിവിറ്റി പദ്ധതിയിലൂടെ രാജ്യത്തെ വ്യോമയാന ഭൂപടത്തിന്റെ മുഖഛായ തന്നെ പൂർണ്ണമായി മാറി. 2014 രാജ്യത്ത് സജീവമായിരുന്ന വിമാനത്താവളങ്ങളുടെ എണ്ണം കേവലം 74 ആയിരുന്നെങ്കിൽ ദ്രുതഗതിയിലുള്ള വികസനത്തിലൂടെ അത് 150-ലധികമായി, അതായത് ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. പൂർണ്ണമായും സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മാതൃക പിന്തുടർന്ന് രാജ്യത്തെ ഭൂരിഭാഗം എയർപോർട്ടുകളും ഹരിത വിമാനത്താവളങ്ങളായി മാറി എന്നതും പരിസ്ഥിതി സൌഹൃദ വികസനത്തിന്റെ തെളിവാണ്. മുൻപ് വ്യോമയാന സൌകര്യങ്ങൾ ലഭ്യമല്ലാതിരുന്ന ചെറുകിട നഗരങ്ങളെയും തന്ത്രപ്രധാനമായ വടക്കുകിഴക്കൻ മലയോര മേഖലകളെയും രാജ്യത്തെ പ്രധാന സാമ്പത്തിക ഹബ്ബുകളുമായി ഈ പദ്ധതി നേരിട്ട് ബന്ധിപ്പിച്ചു. യാത്രാവിമാനങ്ങൾക്കൊപ്പം തന്നെ ഹെലിപോർട്ടുകളും വാട്ടർ എയറോഡ്രോമുകളും യാഥാർത്ഥ്യമാക്കിയതോടെ ഉൾനാടൻ ടൂറിസത്തിനും പ്രാദേശിക വ്യവസായങ്ങൾക്കും അഭൂതപൂർവമായ ഉണർവാണ് ലഭിച്ചത്. ഡിജി യാത്ര പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വിമാനത്താവളങ്ങളിൽ നടപ്പിലാക്കിയതിലൂടെ യാത്രക്കാരുടെ സുരക്ഷയും ഒപ്പം പേപ്പർ രഹിതവും തടസ്സമില്ലാത്തതുമായ യാത്രാനുഭവവും ഉറപ്പാക്കാൻ കഴിഞ്ഞു. മെട്രോ നഗരങ്ങളിലെ അന്താരാഷ്ട്ര ടെർമിനലുകൾ ആഗോള നിലവാരത്തിലേക്ക് വികസിപ്പിച്ചപ്പോൾ ചെറുകിട നഗരങ്ങളിലെ വിമാനത്താവളങ്ങൾ രാജ്യത്തിന്റെ ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെയും സാധാരണക്കാരുടെ വികസന സ്വപ്നങ്ങളെയും ഒരേപോലെ ഉയർത്തുന്ന ഒരു സംവിധാനമായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യോമയാന മേഖലയിലെ ഈ കുതിച്ചുചാട്ടത്തിന് സമാന്തരമായി രാജ്യത്തിന്റെ സുദീർഘമായ തീരദേശത്തിന്റെ തന്ത്രപരമായ വികസനവും വിദേശ വ്യാപാര ശേഷിയും ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങളുടെ നവീകരണം, തുറമുഖങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തൽ, തീരദേശ ജനതയുടെ വികസനം എന്നിവ മുൻനിർത്തി 8,000-ലധികം കിലോമീറ്റർ നീളുന്ന തീരദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങളാണ് ഉണ്ടായത്. പരമ്പരാഗത ചരക്ക് കൈകാര്യം ചെയ്യൽ രീതികളെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് നാഷണൽ ലോജിസ്റ്റിക്സ് പോർട്ടൽ പോലുള്ള ഏകീകൃത സംവിധാനങ്ങൾ നിലവിൽ വന്നതും നരേന്ദ്രമോദി സർക്കാരിന്റെ ഭരണത്തിലാണ്. വലിയ മദർഷിപ്പുകൾക്ക് എളുപ്പത്തിൽ അടുക്കാൻ സാധിക്കുന്ന രീതിയിൽ ആഴക്കടൽ തുറമുഖങ്ങൾ വികസിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു പോർട്ടും കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിച്ചതും വഴി ചരക്ക് നീക്കം കൈകാര്യം

0: ചെയ്യുന്നതിനുള്ള സമയം വലിയ തോതിൽ കുറയ്ക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം ദേശീയ ജലപാതകളുടെ വികസനത്തിലൂടെ ഉൾനാടൻ ജലഗതാഗതത്തെ ചരക്ക് നീക്കത്തിനുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൌഹൃദവുമായ മാർഗമായി മാറ്റിയെടുത്തു. തുറമുഖങ്ങളെ ദേശീയപാതകളുമായും റെയിൽവേ ലൈനുകളുമായും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് പാർക്കുകൾ വ്യവസായ മേഖലയ്ക്ക് വൻ ഉണർവാണ് നൽകിയത്. ലോകത്തെ ഏറ്റവും വലിയ വ്യാപാര ഇടനാഴികളിലേക്ക് രാജ്യത്തെ നേരിട്ട് ബന്ധിപ്പിക്കുകയും വിദേശ വ്യാപാരത്തിലെ ലോജിസ്റ്റിക്സ് ചെലവുകൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യുന്ന സുപ്രധാനമായ സാമ്പത്തിക പൊതുസംവിധാനമായി രാജ്യത്തെ തുറമുഖങ്ങളെ മാറ്റാൻ കഴിഞ്ഞ 12 വർഷത്തെ ഈ ദീർഘവീക്ഷണത്തോടെയുള്ള അടിസ്ഥാന സൌകര്യ വികസനത്തിന് സാധിച്ചു. തിരുവനന്തപുരം ചേംബർ ഓഫ് കൊമേഴ്സ് ആന്റ് ഇൻഡസ്ട്രി പ്രസിഡന്റ് എസ് എൻ രഘുചന്ദ്രൻ നായർ ആകാശവാണിയോട്.
1: ഇന്ത്യയുടെ ഗ്രോത്തിന് ഡെവലപ്മെന്റ് വരണമെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോ ചെയ്യാതെ ഒരു രാജ്യം വളരത്തില്ല. അപ്പൊ അത് നോക്കുമ്പം ആദ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ റോഡാണ്. ഏത് രാജ്യത്ത് പോയാലും റോഡ് ആദ്യം കണ്ടാൽ നമുക്കറിയാം ആ രാജ്യത്തിന്റെ ഗ്രോത്ത് എന്താണ്. അപ്പൊ അത് നമുക്ക് ഇന്ത്യയിൽ ഇപ്പൊ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം നമ്മൾ കാണേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് റെയിൽവേ ആണ്. റെയിൽവേയുടെ നെറ്റ്വർക്ക് ഭയങ്കര, അത് ഇന്ത്യൻ മെയ്ഡ് ആയിട്ടുള്ള റെയിൽവേ സിസ്റ്റമാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുന്ന റെയിൽവേയുടെ സിസ്റ്റമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ റെയിൽവേയുടെ നെറ്റ്വർക്കിന്റെ ഗ്രോത്ത്, ഇനി ബുള്ളറ്റ് ട്രെയിൻസ്, ബാക്കി നോർത്ത് ഇന്ത്യയിൽ ബുള്ളറ്റ് ട്രെയിൻ വന്നു തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം വന്നിരിക്കുന്നത് എയർപോർട്ട്. ആദ്യം നമുക്ക് 1932 തിരുവനന്തപുരം എയർപോർട്ട് വന്നെങ്കിൽ അന്ന് 5 എയർപോർട്ട് ഇന്ത്യയിലുള്ളൂ. പക്ഷേ ഇന്ന് എയർപോർട്ടിന്റെ എണ്ണം എത്ര കൂടി, എല്ലാ സംസ്ഥാനത്തും. ഇപ്പൊ കേരളത്തിൽ തന്നെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ 4 വിമാനത്താവളമാണ് കേരളത്തിലുള്ളത്. അതേപോലെ തന്നെ ബ്ലൂ ഇക്കണോമി, ഏറ്റവും കൂടുതൽ തുറമുഖങ്ങൾ വരുന്നു. ഇപ്പൊ നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ നമുക്ക് വിഴിഞ്ഞം തുറമുഖം വന്നു, അടുത്ത ഘട്ടത്തിന്റെ പണി തുടങ്ങി, 10-30,000 കോടി രൂപയുടെ പണി നടക്കുന്നു. പിന്നെ ഇനിയും നമുക്ക് ഇവിടെ ക്രൂയിസ് ടെർമിനൽ വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് കേരളത്തിന് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. നമുക്ക് ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഗ്രോത്ത് ആണ് ഇന്ത്യ വളർച്ചയ്ക്ക് കൊണ്ടുവരുന്നത്. ഇന്ത്യ വിൽ ബി വൺ ഓഫ് ദ മേജർ ഇൻഫ്രാസ്ട്രക്ചർ, വെൽ ഇൻഫ്രാസ്ട്രക്ചർ കണക്റ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ദ വേൾഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അത് വരുമെന്നുള്ള ഞങ്ങൾ എല്ലാവർക്കും ശുഭവിശ്വാസമുള്ളവരാണ് ഞങ്ങളൊക്കെ.
0: ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ രംഗത്തുണ്ടായ കുതിച്ചുചാട്ടം ഇന്ന് വികസിത രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടെയും ബഹുമാനത്തോടെയും നോക്കിക്കാണുന്ന ഒരു ആഗോള മാതൃകയാണ്. കേവലം വൻ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന അതിവേഗ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യയെ ഭാരത് നെറ്റ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാമീണ ബ്രോഡ്ബാൻഡ് പദ്ധതിയിലൂടെ 200,000-ലധികം ഗ്രാമപഞ്ചായത്തുകളിലേക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ വഴി എത്തിക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തിന് സാധിച്ചു. ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഇല്ലാതാക്കിയ ഈ സുപ്രധാന മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ സാധാരണക്കാരായ ഗ്രാമീണ ജനതയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തദ്ദേശീയ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ UPI ഇന്ന് രാജ്യത്തെ സാധാരണ തെരുവ് കച്ചവടക്കാരൻ മുതൽ വൻകിട വ്യവസായ സമുച്ചയങ്ങൾ വരെ ഒരേപോലെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിലെ 12 വർഷത്തെ മുന്നേറ്റത്തെക്കുറിച്ച് കേരള കേന്ദ്ര സർവകലാശാലയിലെ മുൻ വൈസ് ചാൻസലറും പൊളിറ്റിക്കൽ സയന്റിസ്റ്റുമായ പ്രൊഫസർ ജി ഗോപകുമാർ ആകാശവാണിയോട്.
2: ഭാരതത്തിന്റെ അടിസ്ഥാന വികസനം വലിയ തോതിൽ നടന്ന ഒരു കാലഘട്ടമാണ് 2014 ശേഷം നമ്മുടെ രാജ്യത്ത് ഉണ്ടായത്. 1991 ശേഷം ആഗോളീകരണം വന്ന പശ്ചാത്തലത്തിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് റോഡുകളുടെ വികസനം. അതോടൊപ്പം പ്രാധാന്യമുള്ളതാണ് തുറമുഖങ്ങളും എയർപോർട്ടുകളും അതുപോലെ തന്നെയാണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് മേഖലകളിലും ഗുണപരവും ഗണപരവുമായ മാറ്റങ്ങളുണ്ടായി എന്നുള്ളതാണ് വസ്തുത. കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത് ആഗോളീകരണമായാലും അതല്ലാതെ സാമ്പത്തിക വികസനം നേടുന്ന ഒരു രാജ്യമെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഇവയുടെ പ്രാധാന്യം കുറയ്ക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ നിക്ഷേപം വേണ്ടി വന്നു. അത് നന്നായിട്ട് ചെയ്തു. അതിൻ്റെ ഫലമായി നമുക്കിന്ന് റെക്കോർഡ് നമ്പർ ഓഫ് എയർപോർട്ടുകളുണ്ട്. അതുപോലെ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള തുറമുഖങ്ങളുണ്ട്. റോഡുകൾ ഗ്രാമങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള വലിയൊരു വസ്തുതയുണ്ട്. അതിൻ്റെ ഫലമായി തൊഴിലവസരം വർദ്ധിച്ചു എന്ന് മാത്രമല്ല ചരക്ക് ഗതാഗതം വളരെ നന്നായി പോകുന്നുണ്ട്. കണക്ടിവിറ്റി നന്നായി. ഈ കണക്ടിവിറ്റിയുടെയൊക്കെ അടിസ്ഥാനപരമായി സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ചു. അത് വികസിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നതും കണക്ടിവിറ്റിയുടെ ഭാഗമാണ്. അക്കാര്യത്തിൽ നമ്മൾ വലിയ നേട്ടം

0: ഉണ്ടായി. ഒരു കാലത്ത് നമ്മൾ പറയുമായിരുന്നു രാജ്യത്തിനകത്ത് ഡിജിറ്റൽ ഡിവൈഡാണ്, വിഭജനമാണ് ഉണ്ടായിരുന്നത്, ഡിജിറ്റലായിട്ട് വലിയൊരു അന്തരമാണ് ഉണ്ടായത്. അതും മാറിക്കിട്ടിയെന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ആൾക്കാർ ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്, ഇനിയും വളരാനുണ്ട്. കാരണം 147 കോടി ജനങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാവരും ഡിജിറ്റലൈസ് ചെയ്യുക, ആ നിലയിലേക്ക് കൊണ്ടുവരിക, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ കൂടി കൂടുതൽ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, അതും തീർച്ചയായിട്ടും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഭാഗമാണ്. കാരണം റോഡുകൾ പോലെ പ്രധാനമാണ് ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ.
1: വിദേശ രാജ്യങ്ങൾ വലിയ സാമ്പത്തിക ചെലവിൽ നടപ്പിലാക്കാൻ മടിക്കുന്ന സങ്കീർണമായ സാങ്കേതിക വിദ്യകളാണ് ഇന്ത്യ വളരെ കുറഞ്ഞ ചെലവിൽ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് വിജയകരമായി എത്തിച്ചത്. ഡിജിറ്റൽ ലോക്കർ, കോവിൻ പോർട്ടൽ, ONDC തുടങ്ങിയ സംവിധാനങ്ങളും ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ, ഭരണരംഗത്ത് സുതാര്യത ഉറപ്പാക്കുന്നതിലും ഇക്കാലയളവിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചു. ലോകത്ത് ഏറ്റവും വേഗത്തിൽ 5G സാങ്കേതിക വിദ്യ വ്യാപിപ്പിച്ച രാജ്യമായി ഇന്ത്യ മാറിയതും തദ്ദേശീയമായ സാങ്കേതിക വിദ്യയിലൂടെ 6G വികസനത്തിലേക്ക് രാജ്യം അതിവേഗം ചുവടുവെക്കുന്നതും ഡിജിറ്റൽ രംഗത്ത് നമ്മൾ കൈവരിച്ച ഭൌതിക സാഹചര്യങ്ങളുടെ ദൃഢതയും സാങ്കേതിക മേധാവിത്വവും വ്യക്തമാക്കുന്ന അടയാളമാണ്. ഒരു ജനതയെ മുഴുവൻ സാങ്കേതികമായി ശാക്തീകരിച്ചുകൊണ്ട് നവഭാരതത്തിന്റെ ഡിജിറ്റൽ അടിത്തറ ശക്തമാക്കാൻ ഈ 12 വർഷത്തെ വികസന പ്രക്രിയയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം നേരിടുന്ന രാജ്യത്ത് നഗരങ്ങളിലെ യാത്രാക്ലേശത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനും ജനജീവിതം കൂടുതൽ സുഗമമാക്കുന്നതിനുമായി വിവിധ നഗരവികസന പദ്ധതികളാണ് വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തെ മെട്രോ റെയിൽ ശൃംഖലകളുടെ അഭൂതപൂർവമായ വ്യാപ്തിയാണ്. 12 വർഷങ്ങൾക്ക് മുൻപ് ഡൽഹി ഉൾപ്പെടെ രാജ്യത്തെ വിരലിലെണ്ണാവുന്ന മെട്രോ നഗരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മെട്രോ സംവിധാനം ഇന്ന് ചെറുതും വലുതുമായ നിരവധി നഗരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആശ്രയയോഗ്യവുമായ പൊതുഗതാഗത സംവിധാനമായി മാറിക്കഴിഞ്ഞു. നിലവിൽ രാജ്യത്തുടനീളം 800-ലധികം കിലോമീറ്റർ നീളത്തിൽ മെട്രോ ശൃംഖലകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെ മെട്രോ ലൈറ്റുകൾ, മെട്രോ നിയോ തുടങ്ങിയ കുറഞ്ഞ ചെലവിലുള്ള ആധുനിക യാത്രാ സംവിധാനങ്ങളും പ്രാദേശിക തലത്തിൽ അതിവേഗം വികസിക്കുന്നുണ്ട്. നഗരങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്മാർട്ട് സിറ്റി മിഷൻ വഴി തെരഞ്ഞെടുക്കപ്പെട്ട 100-ലധികം നഗരങ്ങളുടെ മുഖഛായയാണ് മാറ്റിയെഴുതപ്പെട്ടത്. അത്യാധുനിക കൺട്രോൾ റൂമുകൾ, റിയൽ ടൈം ട്രാഫിക് മാനേജ്മെന്റ്, CCTV നിരീക്ഷണ ശൃംഖലകൾ എന്നിവ കോർത്തിണക്കിയുള്ള ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ നഗരസുരക്ഷയും ഭരണവും കൂടുതൽ കാര്യക്ഷമമാക്കി. ഇതിനൊപ്പം അമൃത് പദ്ധതിയിലൂടെ നഗരങ്ങളിലെ കുടിവെള്ള വിതരണം, മലിനജല സംസ്കരണം, ഹരിതയിടങ്ങളുടെ നിർമ്മാണം എന്നിവ ഉറപ്പാക്കാനും സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ വഴി ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ച് നഗരങ്ങളിലെ കഠിനമായ മാലിന്യ പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയ പരിഹാരം കാണാനും സാധിച്ചു. രാജ്യത്തെ നട്ടലായ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനുമായുള്ള അനവധി ഭൌതിക സാഹചര്യങ്ങളാണ് ഒരു പതിറ്റാണ്ടിനിടെ കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയത്. വിളവെടുപ്പിനുശേഷം പച്ചക്കറികളും പഴങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായി പ്രധാനമന്ത്രി കിസാൻ സമ്പദ യോജന വഴി രാജ്യത്തുടനീളം അത്യാധുനിക മെഗാ ഫുഡ് പാർക്കുകളും വലിയ കോൾഡ് സ്റ്റോറേജ് ശൃംഖലകളും സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. ഇത് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരുടെ ചൂഷണമില്ലാതെ കൃത്യമായ വിലയ്ക്ക് വിപണിയിലെത്തിക്കാൻ സഹായിച്ചു. വലിയ ജലസേചന പദ്ധതികളും ഡാമുകളുടെ ആധുനികവൽക്കരണവും വഴി കൃഷിഭൂമികളിലേക്ക് തടസ്സമില്ലാതെ വെള്ളമെത്തിക്കാനും പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പോലുള്ള പദ്ധതികൾക്ക് സാധിച്ചു. ഇത് രാജ്യത്തെ കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിലും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വലിയ പങ്കുവഹിച്ചു. ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയും പരമാധികാരവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിനായി പ്രതിരോധ അടിസ്ഥാന സൌകര്യ മേഖലയിലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള ബൃഹത്തായ നിക്ഷേപങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് NDA സർക്കാരിന്റെ കീഴിൽ രാജ്യത്തുണ്ടായത്. ചൈന, പാകിസ്ഥാൻ അതിർത്തികളിലെ കഠിനമായ കാലാവസ്ഥയെയും ദുർഘടമായ പ്രകൃതിയെയും പൂർണമായി അതിജീവിച്ച് തന്ത്രപ്രധാനമായ റോഡുകളും പാലങ്ങളും വ്യോമ താവളങ്ങളും ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ വഴി റെക്കോർഡ് വേഗതയിൽ നിർമ്മിക്കപ്പെട്ടു. ശത്രുക്കളുടെ നീക്കങ്ങളെ പ്രതിരോധിക്കുന്നതിനൊപ്പം ഏത് കഠിനമായ ശീതകാലത്തും കനത്ത മഞ്ഞുവീഴ്ചയിലും സൈന്യത്തിനും യുദ്ധസാമഗ്രികൾക്കും തടസ്സമില്ലാതെ അതിവേഗം അതിർത്തികളിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന നിരവധി ലോകോത്തര തുരങ്കങ്ങളും ഈ കാലയളവിൽ യാഥാർത്ഥ്യമായി. ഇതിൽ ഹിമാചൽ പ്രദേശിൽ

ിലെ മണാലിയെയും ലാഹോർ സ്പിതി താഴ്വരയെയും ബന്ധിപ്പിക്കുന്ന അടൽ ടണൽ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് സർവകാല കണക്ടിവിറ്റി ഉറപ്പാക്കുന്ന സേല ടണൽ എന്നിവ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ളതും നീളമേറിയതുമായ തന്ത്രപ്രധാന തുരങ്കപാതകളായി ഭാരതത്തിന്റെ എഞ്ചിനീയറിംഗ് കരുത്ത് വിളിച്ചോതുന്നു. ഈ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ സായുധ സേനകളുടെ യുദ്ധസന്നദ്ധതയും ലോജിസ്റ്റിക്സ് ശേഷിയും വലിയ തോതിൽ വർദ്ധിപ്പിച്ചു. കേവലം സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമല്ല, കഠിനമായ ശൈത്യകാലത്ത് മാസങ്ങളോളം ബാഹ്യലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകുമായിരുന്ന അതിർത്തി ഗ്രാമങ്ങളിലെ സാധാരണ ജനങ്ങൾക്ക് പ്രധാന നഗരങ്ങളിലേക്കും ആധുനിക ആരോഗ്യ വിദ്യാഭ്യാസ സൌകര്യങ്ങളിലേക്കും സുഗമമായി എത്തിച്ചേരാനുള്ള ഒരു രക്ഷാമാർഗമായി കൂടിയാണ് ഈ പദ്ധതികൾ മാറിയത്. വരും തലമുറകളുടെ സുരക്ഷിതമായ ഭാവിയെ മുൻനിർത്തിയുള്ള പരിസ്ഥിതി സൌഹൃദ വികസനത്തിനും സുസ്ഥിരമായ ഊർജ്ജ ഭദ്രതയ്ക്കുമാണ് കഴിഞ്ഞ 12 വർഷക്കാലം സർക്കാർ മുൻഗണന നൽകിയത്. ഫ്രാൻസുമായി ചേർന്ന് അന്താരാഷ്ട്ര സൌരസഖ്യത്തിന് ആഗോളതലത്തിൽ നേതൃത്വം നൽകിയ ഇന്ത്യ ഇന്ന് പുനരുപയോഗ ഊർജ്ജ ഉൽപാദനത്തിൽ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് അതിവേഗം ഉയർന്നുകഴിഞ്ഞു. ഗുജറാത്തിലെ ഖാവ്ഡയിലെ ലോകത്തിലെ ഏറ്റവും വലിയ പുനരുപയോഗ ഊർജ്ജ പാർക്കും രാജസ്ഥാനിലെ ഭദ്ല സോളാർ പാർക്കും ഇതിന് തെളിവുകളാണ്. പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നുള്ള ആശ്രിതത്വം കുറച്ചുകൊണ്ട് കാറ്റിൽ നിന്നും സൂര്യനിൽ നിന്നുമുള്ള ഹരിത ഊർജ്ജ ഉൽപാദനം വർദ്ധിപ്പിച്ചതിനൊപ്പം കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുന്നതിനായി ഇലക്ട്രിക് വാഹന ചാർജിംഗ് സ്റ്റേഷനുകളുടെ വൻ ശൃംഖലയുമാണ് ദേശീയപാതകളിലും നഗരങ്ങളിലും ഒരുക്കപ്പെട്ടത്. ഭാവിയുടെ ഇന്ധനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹരിത ഹൈഡ്രജന്റെ ആഗോള ഹബ്ബായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചതും ഈ കാലയളവിലെ തന്ത്രപ്രധാന നാഴികക്കല്ലാണ്. ഇതിനൊപ്പം സൌഭാഗ്യ പദ്ധതിയിലൂടെ രാജ്യത്തെ ലക്ഷക്കണക്കിന് ദുർഘട ഗ്രാമങ്ങളിലെ എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചുകൊണ്ട് ഊർജ്ജ വിതരണ രംഗത്ത് ജനാധിപത്യവൽക്കരണം ഉറപ്പാക്കാനും സർക്കാരിന് സാധിച്ചു. ഭൌതിക സാഹചര്യങ്ങളുടെ വികസനത്തിനൊപ്പം ജനങ്ങളുടെ ജീവിത നിലവാരത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന സാമൂഹിക അടിസ്ഥാന സൌകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യം നൽകി. രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി നിരവധി പുതിയ എയിംസ് ആശുപത്രികളും IIT, IIM പോലുള്ള ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും രാജ്യത്തുടനീളം സ്ഥാപിതമായി. ഇതിലേറ്റവും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിച്ചത് കോടിക്കണക്കിന് ഗ്രാമീണ വീടുകളിൽ പൈപ്പ് കണക്ഷൻ വഴി ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കിയ ജൽ ജീവൻ മിഷൻ പദ്ധതിയാണ്. ഗ്രാമീണ ജനതയുടെ ആരോഗ്യ രംഗത്തും സ്ത്രീ ശാക്തീകരണത്തിലും ഈ പദ്ധതി വരുത്തിയ മാറ്റങ്ങൾ ആഗോളതലത്തിൽ തന്നെ പ്രശംസ പിടിച്ചുപറ്റി. ഇതിനൊപ്പം പ്രധാനമന്ത്രി ആവാസ് യോജന വഴി രാജ്യത്തെ ദരിദ്ര മേൽത്തട്ടിലുള്ള കോടിക്കണക്കിന് ദരിദ്ര കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ളതും സുരക്ഷിതവുമായ സ്വന്തം വീടുകൾ നിർമ്മിച്ചു നൽകിയതും ഭാരതത്തിന്റെ സാമൂഹിക പശ്ചാത്തല വികസനം താഴെത്തട്ടിലുള്ള സാധാരണക്കാരിലേക്ക് വരെ നേരിട്ടെത്തിയതിന്റെ ദൃഢമായ തെളിവാണ്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെയും തീർത്ഥാടന ടൂറിസത്തെയും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ പ്രസാദ്, സ്വദേശി ദർശൻ തുടങ്ങിയ ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികളിലൂടെ സാധിച്ചു. കാശി വിശ്വനാഥ് കോറിഡോർ, ഉജ്ജയിൻ മഹാകാൽ ലോകം, കേദാർനാഥ്, ബദ്രിനാഥ് പുനരുദ്ധാരണ പദ്ധതികൾ എന്നിവയിലൂടെ രാജ്യത്തെ പുരാതന ആത്മീയ കേന്ദ്രങ്ങളെ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി നവീകരിച്ചു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായ ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പോലുള്ള പുതിയ ടൂറിസം വിസ്മയങ്ങൾ വിദേശ സഞ്ചാരികളെ വൻതോതിൽ ആകർഷിക്കുക മാത്രമല്ല, പ്രാദേശികമായി നിരവധി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഭൌതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനൊപ്പം പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കാൻ കെൽപ്പുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി കോയിലിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയ്ക്ക് ഇന്ത്യ രൂപം നൽകിയതും ഈ കാലയളവിലെ ശ്രദ്ധേയമായ നേട്ടമാണ്. പരിസ്ഥിതി വ്യതിയാനങ്ങളെയും പ്രകൃതിക്ഷോഭങ്ങളെയും പ്രതിരോധിക്കാൻ തക്കവണ്ണം നിർമ്മിക്കപ്പെടുന്ന ഈ ആധുനിക സൌകര്യങ്ങൾ ഭാരതത്തിന്റെ വികസന മാതൃക എത്രത്തോളം ദീർഘവീക്ഷണമുള്ളതാണെന്ന് തെളിയിക്കുന്നവയാണ്. ചുരുക്കത്തിൽ കഴിഞ്ഞ 12 വർഷത്തെ ഭാരതത്തിന്റെ വികസന ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇത് കേവലം കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെയോ റോഡുകളുടെയോ മാത്രം നിർമ്മിതിയല്ല, മറിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചും ഉൾഗ്രാമങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റും കുടിവെള്ളവും എത്തിച്ചും രാജ്യം കൈവരിച്ച സമഗ്രമായ മുന്നേറ്റമാണ്. ഭൌതിക സാഹചര്യങ്ങളുടെ ഈ ദൃഢമായ അടിത്തറയാണ് ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാക്കി മാറ്റുന്നത്. ദീർഘവീക്ഷണത്തോടെയുള്ള ഈ അടിസ്ഥാന സൌകര്യ വികസനം വരും ദശകങ്ങളിൽ വികസിത

0: ഭാരതം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ പ്രയാണം സുഗമമാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലമീജി നായർ, തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, അവതരണം സീന ആന്റണി.
1: ആകാശവാണി മഞ്ചേരി എഫ്എം 102.7 മെഗാഹെർട്സ് എഫ്എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. പ്രിയ ശ്രോതാക്കൾക്ക് ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്.